ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 3 2026 സെപ്റ്റംബർ 19 ശനിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ.
1: നാം ചിന്തിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് നാം എന്തായിത്തീരുന്നു എന്നുള്ള വസ്തുത നാം മറക്കരുത്. മനസ്സ് എന്ന് നാം വിളിക്കുന്നത് ചിന്തകളുടെ ഒരു കൂട്ടത്തെയാണ്. ഏതു ചിന്തകളാണോ ഏറ്റവും കൂടുതലുള്ളത്, അതനുസരിച്ചായിരിക്കും നമ്മുടെ വ്യക്തിത്വം രൂപപ്പെട്ടു വരിക. ചിന്തകളെപ്പോലെ തന്നെയാണ് ശീലങ്ങളും. ശീലങ്ങൾ നിരന്തരമായി വരുന്നതാണ്. നിരന്തരമായി വരുന്ന ശീലങ്ങൾ നമ്മുടെ സ്വഭാവമായി മാറുന്നു. നമ്മുടെ സ്വഭാവമാണല്ലോ നാം എന്തായിത്തീരണമെന്നും ആരായിത്തീരണമെന്നും തീരുമാനിക്കുന്നത്. അങ്ങനെ ചിന്തയിലും ശീലത്തിലും നാം വച്ചു പുലർത്തുന്ന സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിത വഴിത്താരയിൽ എന്നും വിജയക്കൊടി പാറിക്കാൻ സഹായകമാകട്ടെ. ഏവർക്കും ശുഭദിനാശംസകൾ.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 8:30 ചൊല്ലിന്റെ ചില്ലകൾ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് ഡോക്ടേഴ്സ് ചാറ്റ്, 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45, 7:25, ഉച്ചയ്ക്ക് 12:30, 12:50, വൈകുന്നേരം 6:30, 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ഇന്ന് സെപ്റ്റംബർ 19 ശനിയുടെ ഉപഗ്രഹമായ ഹൈപ്പീരിയനെ കണ്ടെത്തിയതും ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചതും വനിതകൾക്ക് വോട്ടവകാശം നൽകുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ന്യൂസിലൻഡ് മാറിയതുമൊക്കെ ഒരു സെപ്റ്റംബർ 19 സെപ്റ്റംബർ 19 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 19. സർ ആർത്തർ വെല്ലസ്ലിയുടെ രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നത് 1803 സെപ്റ്റംബർ 19. ഈ യുദ്ധം അസായിൽ മറാഠികളുടെ ദയനീയമായ പരാജയത്തിൽ കലാശിച്ചു. ബ്രിട്ടീഷ് ഡൽഹിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇന്ത്യയുടെ വലിയ ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ജോർജ് ബോണ്ടും വില്യം ലാസറും ചേർന്ന് ശനിയുടെ ഉപഗ്രഹമായ ഹൈപ്പീരിയനെ കണ്ടെത്തിയത് 1848 സെപ്റ്റംബർ 19. ഇന്ത്യ ആദ്യ ഭൂഗർഭ ആണവ ബോംബ് പരീക്ഷണം നടത്തിയത് 1957 സെപ്റ്റംബർ 19. നവാഡ മരുഭൂമിയിലാണ് ഈ ആണവ പരീക്ഷണം നടന്നത്. ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജലം പങ്കിടുന്നതിനുള്ള സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19. വനിതകൾക്ക് വോട്ടവകാശം ലഭിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ന്യൂസിലൻഡ് മാറിയത് 1893 സെപ്റ്റംബർ 19. ലോകത്തിലെ ആദ്യ സൗന്ദര്യ മത്സരം ബെൽജിയത്തിൽ ആരംഭിച്ചത് 1888 സെപ്റ്റംബർ 19. USAയിലെ ചിക്കാഗോയിലെ ലോകമത പാർലമെന്റിൽ സ്വാമി വിവേകാനന്ദൻ ചരിത്രപരമായ പ്രസംഗം നടത്തിയത് 1893 സെപ്റ്റംബർ 19. ആദ്യ ഓൺലൈൻ സന്ദേശം അയക്കുന്ന ആദ്യ വ്യക്തിയായി സ്കോട്ട് ഫഹ്മാൻ മാറിയത് 1982 സെപ്റ്റംബർ 19. അദ്ദേഹം ഒരു അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും കാർണഗി മെലോൺ യൂണിവേഴ്സിറ്റിയുടെ ലാംഗ്വേജ് ടെക്നോളജീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രൊഫസറുമാണ്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM
1: ബജാദ്രി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സ

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ആരാധകർക്ക് എന്നെ കുറിച്ച് ഓർമ്മ വരും. എന്നെ ഓർക്കാൻ വേണ്ടി എൻ്റെ ആരാധകർക്ക് വേണ്ടി മനുഷ്യമൃഗം എന്ന ചിത്രത്തിലെ കസ്തൂരി മാൻമിഴി മലർശരമെയ്തു എന്നാരംഭിക്കുന്ന ഈ ഗാനം കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമനക്കത്ത് കൈമാറുക. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, ജില്ലാ കോടതി ജഡ്ജിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പരിപാടിയുടെ ഭാഗമാകും. സംസ്ഥാന ജുഡീഷ്യൽ അക്കാദമികൾ, നിയമസേവന അതോറിറ്റികൾ, വിദഗ്ധ മൂല്യനിർണയ സമിതികൾ, പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റികൾ, തണ്ണീർത്തട അതോറിറ്റികൾ എന്നിവയുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കും. ജുഡീഷ്യൽ സമീപനങ്ങൾ, ശാസ്ത്രീയ അറിവുകൾ, പരിസ്ഥിതി ഭരണരീതികൾ, സ്ഥാപനപരമായ അനുഭവങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിന് പ്രധാന വേദിയായി ഈ സമ്മേളനം മാറും. പരിസ്ഥിതിയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാന വെല്ലുവിളികൾ, നയരൂപീകരണം നടപ്പാക്കൽ, നിയമപാലനം എന്നിവയിലെ പോരായ്മകൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും.
0: പൊതുമേഖലാ വ്യോമയാന നിർമ്മാണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച

0: വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറി. രണ്ട് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ആദ്യ HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളുമാണ് HAL വ്യോമസേനയ്ക്ക് കൈമാറിയത്. കൂടാതെ പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് 4 ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറി. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡുവും പങ്കെടുത്തു. രാജ്യത്തെ സെമി കണ്ടക്ടർ മേഖലയുടെ വികസനവും സഹകരണവും ലക്ഷ്യമിട്ട് വൻകിട ആഗോള കമ്പനികളുടെ തലവന്മാരുമായി കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 സുപ്രധാന ചർച്ചകൾ നടന്നത്. IBM സെമി കണ്ടക്ടേഴ്സ് ജനറൽ മാനേജർ ഡോക്ടർ മുകേഷ് ഖരെയുമായി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ചിപ്പ് ഡിസൈൻ മുൻഗണനകൾ, അഡ്വാൻസ്ഡ് നോഡുകളിലേക്ക് അതിവേഗം മുന്നേറാനുള്ള അവസരങ്ങൾ, അഡ്വാൻസ്ഡ് ചിപ്പ് നിർമ്മാണ രംഗത്തെ IBMന്റെ ഭാവി പദ്ധതികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നേപ്പാൾ ധനമന്ത്രി സ്വർണിംഗ് വാംഗ്ലേയുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക, ഊർജ്ജ, ഗതാഗത മേഖലകളിൽ സമഗ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മാർഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തും. കൊല്ലം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ചിലും രാവിലെ തിര ശുചീകരണം നടത്തും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഡ്രൈവ് ഇൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. 4.5 കിലോമീറ്ററിലധികം തീരത്തോട് ചേർന്ന് വാഹനമോടിച്ചു പോകാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. കടൽ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ക്ലീൻ കോസ്റ്റ് സേവ് സീസ് പ്രതിജ്ഞയെടുക്കൽ, ഒപ്പിടൽ ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സെൽഫി പോയിന്റുകൾ എന്നിവയും ഒരുക്കുന്നുണ്ട്.
0: കൃഷിനാശം സംഭവിച്ച ശേഷം പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് മന്ത്രി T.സിദ്ദിഖ് ആവശ്യപ്പെട്ടു. ഹൈദരാബാദിൽ ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പത്തനംതിട്ട അടൂർ സ്വദേശി അഭിജിത്തിനെ ശാസ്താംകോട്ട പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്ന പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. സഹോദരൻ അന്വേഷിച്ചെത്തിയ പോലീസ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ജനനേന്ദ്രിയും ഇടിച്ചു തകർത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് SIT അന്വേഷിക്കുക. 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ DGP മന്ത്രി നിർദ്ദേശം നൽകി. സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾക്ക് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 4.8 കോടി രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹിമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3640 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 3 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നടപ്പാക്കുന്നതിനായി രൂപരേഖ തയ്യാറാക്കുക എന്ന ഉദ്ദേശത്തോടെ സംഘടിപ്പിച്ച കോൺഫറൻസിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം വ്യവസായ സൌഹൃദമല്ലെന്ന തെറ്റായ ധാരണ മാറിയെന്നും സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ പല വ്യവസായികളും തയ്യാറാകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വ്യവസായ സംരംഭങ്ങളും പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അവർ പറഞ്ഞു. കോഴിക്കോട് NIT സ്പിക് മാക്കെ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ കൺവെൻഷൻ സമന്വയം ആരംഭിച്ചു. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രാലയം മുൻ സെക്രട്ടറി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരിപ്പാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം.

0: ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽത്തൂറും നയിക്കും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഏഷ്യയുടെ ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിക്കുന്നു എന്ന സന്ദേശം ഉയർത്തിയാണ് 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയ നഗരങ്ങളിൽ ഇന്ന് തുടക്കമാവുന്നത്. ഇന്ത്യ അടക്കം 45 രാജ്യങ്ങളിൽ നിന്നായി 11,000-ത്തോളം കായിക താരങ്ങൾ ഈ കായിക മഹോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒക്ടോബർ 4 വരെ 43

0: പുരുഷന്മാരും 232 വനിതകളും ഉൾപ്പെടെ 499 കായിക താരങ്ങളാണ് 36 കായിക ഇനങ്ങളിലായി ഇന്ത്യക്കായി മത്സരിക്കുക.
1: കോഴിക്കോട് നടന്ന 46-ാമത് സംസ്ഥാന അന്തർ ജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർകോട് ജേതാക്കളായി. ഫൈനലിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് മലപ്പുറത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. രാജ്കോട്ടിൽ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 റൺസിന് പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയക്ക് 175 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 68-ാമത് സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 2 ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് കാസർകോട്ട് തൃക്കരിപ്പൂരിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക
2: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക രച ഝാ.
3: You are now listening to Radio Santanam 90.4 FM. Stay tuned.

0: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന എല്ലാ പാട്ടുകളും അടിച്ചുപൊളി പാട്ടുകൾ തന്നെ സമ്മതിച്ചു. പക്ഷേ പണ്ടൊക്കെ വല്ലപ്പോഴും ഒരിക്കലാണ് ഒരടിച്ചുപൊളി പാട്ടിറങ്ങുന്നത്. പല ചെറുപ്പക്കാരും അന്ന് ഡാൻസ് ചെയ്യാൻ പഠിച്ചതും ഇത്തരം പാട്ടുകൾ കേട്ടാണ്. അത്തരത്തിലുള്ള ഒരു ഗാനമിത ചാം ചച്ച ചും ചച്ച ചുമരി ചച്ച.

തലമുറകൾ കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. 20th റോസ്ഗാർ മേളയിലൂടെ 51,000+ നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്ഗാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500+ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20th റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000+ നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് 20th റോസ്ഗാർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20th റോസ്ഗാർ മേളയോടെ നിയമനക്കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തിന്റെ വികസനയാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യം. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്യും. കൊച്ചി, കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാർ, വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർ എന്നിവരെ കൂടാതെ 17 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ലോക്സഭാംഗം സഞ്ജയ് ജയ്സ്വാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികൾ വിശദീകരിച്ചു. സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നടന്ന യോഗത്തിൽ അംഗങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചതായി JPC ചെയർമാൻ സഞ്ജയ് ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. സമാധാനം, സുരക്ഷ, സ്ഥിരത

0: എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തി. പരസ്പര പ്രാധാന്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഭൂട്ടാനിലെ നിരവധി വികസന പദ്ധതികളും ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നംഗ്യൽ വാങ്ചുക്, ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് തോഗെ എന്നിവരുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യ ഉപഭോക്താക്കൾക്ക് പഞ്ചസാര ശേഖരണ പരിധി 15 ദിവസത്തിൽ നിന്ന് 30 ദിവസമായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. എന്നാൽ നിലവിലുള്ള 15 ദിവസത്തെ പരിധിക്കപ്പുറം കൈവശം വയ്ക്കുന്ന പഞ്ചസാര, അഡ്വാൻസ് ഓതറൈസേഷൻ പദ്ധതി, താരിഫ് റേറ്റ് കോട്ട എന്നിവ വഴി ഇറക്കുമതി ചെയ്തതിൽ നിന്ന് മാത്രം സമാഹരിക്കണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായിട്ടാണ് ഇളവ് അനുവദിച്ചത്. പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്നതിനുള്ള ശേഖരണ പരിധി 15 ദിവസം എന്നത് മാറ്റമില്ലാതെ തുടരും. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ സേവന കയറ്റുമതി 8.2% വർദ്ധിച്ച് $221.4 ബില്യൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടങ്ങുന്ന ഐടി അധിഷ്ഠിത മേഖലയിൽ നിന്നാണ്. കയറ്റുമതിയുടെ 54.1% അമേരിക്കയിലേക്കാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വീഡിഷ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻ ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ ബിസിനസ് ക്ലൈമറ്റ് സർവേ 2026 പ്രകാരം 40 രാജ്യങ്ങളെ അപേക്ഷിച്ച് ബിസിനസ് അന്തരീക്ഷത്തിൽ ഇന്ത്യ 1st നേടി. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സാമൂഹ്യ മാധ്യമത്തിലാണ് ഈ വിവരം പങ്കുവച്ചത്. ആഗോളതലത്തിലെ അസ്ഥിരതകൾക്കിടയിലും ഇന്ത്യയിലെ ബിസിനസ് അന്തരീക്ഷം സുസ്ഥിരത, വളർച്ച, വ്യവസായ സൌഹൃദ അന്തരീക്ഷം എന്നിവയിൽ മികച്ച മാനദണ്ഡമാണ് മുന്നോട്ടുവയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ നീതി ആയോഗിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. നയരൂപീകരണ സമിതിയായി രൂപകൽപ്പന ചെയ്തുകൊണ്ട് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ രൂപീകരണം സഹകരണാത്മക ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുമെന്ന് നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് പറഞ്ഞു. ചെങ്കടൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളെയും ഇന്ത്യ അപലപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: Such attacks, I need not elaborate or reiterate, they vitiate the regional security, they impact or undermine regional peace and security, and also threaten freedom of navigation through the Bab el-Mandeb. And obviously, for various reasons, this is totally unacceptable to us. We hope that there is early restoration of peace and stability in the region.
0: കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500+ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. വ്യാജ വാർത്തകൾ നൽകുന്നു എന്ന ആരോപണത്തെ തുടർന്ന് CNN, MS Now, പൊളിറ്റിക്കോ എന്നീ മാധ്യമ സ്ഥാപനങ്ങളെ നിരോധിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഇത്തരം വിലക്കുകൾ തുടർന്നേക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ന്യൂയോർക്ക് ടൈംസ്, വാൾസ്ട്രീറ്റ് ജേർണൽ, BBC തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി ട്രംപ് സ്വീകരിച്ചിരുന്നു. പാകിസ്ഥാനിൽ സ്ഫോടനത്തിൽ 15 പോലീസുകാർ ഉൾപ്പെടെ 21

0: പേർ കൊല്ലപ്പെട്ടു. നൂറിലധികം പേർക്ക് പരിക്കേറ്റു. പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയാണ് സ്ഫോടനമുണ്ടായത്. തെരച്ചിലിൽ 6 ഭീകരരെ വധിച്ചതായി പാകിസ്ഥാൻ പോലീസ് അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ മേധാവിയായി അമേരിക്കൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ ലൂക്ക് ലിൻബർഗിനെ ഐക്യരാഷ്ട്രസഭ നിയമിച്ചു. സംഘടനാ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ ഉൾപ്പെടെയുള്ള പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് നിയമനം. സംഭാവനകളെ ആശ്രയിച്ചാണ് റോമാസ്ഥാനമായുള്ള ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഇരുപതാമത് റോസ്കാർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്,
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-നോടൊപ്പം. റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്ത.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശുകൻ രാവണന് മോക്ഷമാർഗം, മോക്ഷത്തിനുള്ള വഴി, ഉപായം അത് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമാണ്. രാവണ അങ്ങ് പൗലസ്ത്യന്റെ മകനാണ്, നീ വെറും ഒരു രാക്ഷസനല്ല, നീ ആഠ്യ ബ്രാഹ്മണനാണ്, ഉന്നത കുലജാതനാണ്, ത്രൈലോക്യ സമ്മതനാണ്. ത്രൈലോക്യ സമ്മതം പറഞ്ഞ മൂന്ന് ലോകങ്ങളിലും സമ്മതനാണ്. നീ ഘോര തപോധനനാണ്, ഘോരമായ തപസ്സുകൾ ചെയ്തിട്ടുള്ളവനാണ് നീ എന്നിരിക്കെ നീ ഒരു ആഠ്യ ബ്രാഹ്മണനാണ്, മൂന്ന് ലോകങ്ങൾക്കും സമ്മതനാണ്, ഘോര തപോധനനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു എന്നിരിക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുനരാ

അജ്ഞാനിയെ പോലെ, ഒരറിവില്ലാത്തവനെ പോലെ. പിന്നെയും ഭോഗാഭിലാഷം എന്തിങ്ങനെ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു അജ്ഞാനിയെ പോലെ അറിവില്ലാത്തവനെ പോലെ ഭോഗങ്ങളിൽ മുഴുകുന്നവനായി, ഭോഗങ്ങളിൽ സുഖഭോഗങ്ങളിൽ ആസക്തി ഉള്ളവനായി, ലൗകികവും ഭൗതികവുമായ സുഖങ്ങളിൽ മുഴുകിക്കൊണ്ട് അത്തരത്തിലുള്ള സുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ശുഖൻ പറയുന്നു. അദ്ദേഹം പറയുന്നു, ഇതുവരെ സംഭവിച്ചതൊക്കെ പോട്ടെ, നമുക്കത് മറന്നുകളയാം. ഇന്ന് തുടങ്ങി, ഇന്ന് മുതൽ സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. നിന്റെ ഇത്തരത്തിലുള്ള ആ ഭോഗസുഖങ്ങൾക്ക് പിന്നാലെയുള്ള ആ പരക്കം പാച്ചിലും അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളും സംഗമങ്ങളും ഒക്കെ ഇന്ന് മുതൽ, ഇതുവരെയുള്ളത് പോട്ടെ, ഇന്ന് മുതൽ ഉപേക്ഷിച്ചു കളയ, പരിത്യജിക്കുക, മനസ്സിൽ നിന്ന് തന്നെ അത് മാറ്റിക്കളയുക, അത്തരത്തിലുള്ള ചിന്തകൾ മാറ്റിക്കളയുക. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. ഇതെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യണം? സാക്ഷാൽ ശ്രീരാമനെ തന്നെ സമാശ്രയിച്ചിടുക. ആശ്രയം കണ്ടെത്തുക, അഭയം കണ്ടെത്തുക, രാമനിൽ അഭയം കണ്ടെത്തുക. എന്നിട്ട് രാമൻ ആരാണെന്നും ശുഗൻ പറയുന്നുണ്ട്. രാമനാകുന്നത് ആത്മാ പരൻ അദ്വയൻ, പരനും അദ്വയനുമായ ആത്മാവ് തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ് ശ്രീരാമൻ, മറ്റാരുമല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സീതയെ രാമന് കൊടുത്തു, ആ സീതയെ അതേപോലെ തന്നെ എങ്ങനെയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതേപോലെ തന്നെ തിരിച്ച് രാമന്റെ കയ്യിൽ സുരക്ഷിതമായി സീതയെ ഏൽപ്പിക്കുക, തിരിച്ചു കൊടുക്കുക. അതിനുശേഷം തൽ പാദപത്മ അനുചരനായി ഭവിക്ക നീ. ഭഗവാന്റെ ശ്രീരാമന്റെ പാദകമലങ്ങളുടെ ആ പാദാരവിന്ദങ്ങളുടെ അനുചരനായി ഭവിക്കുക, ശ്രീരാമന്റെ പാദസേവകനായി ശിഷ്ടജീവിതം നയിക്കുക. അങ്ങനെയാണെങ്കിൽ സർവപാപങ്ങളിൽ നിന്ന് വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. വിഷ്ണുലോകം ഗമിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇനിയൊരു ജനനവും മരണമൊന്നും ഇല്ലാത്ത ഭഗവാനോടൊപ്പം തന്നെയുള്ള ആ ഒരു പരമമായ മോക്ഷം, അതിനാണ് വിഷ്ണുലോകം ഗമിക്കുക എന്ന് പറയുന്നത്. അപ്പൊ മോക്ഷപ്രാപ്തി തന്നെ എല്ലാ സർവപാപങ്ങളിൽ നിന്ന് വിമുക്തര, എല്ലാ പാപം നീ ഇതുവരെ ചെയ്തു കൂട്ടിയിട്ടുള്ള എന്തെല്ലാം പാപങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വിമുക്തനായി മോക്ഷം പ്രാപിക്കാനായി സാധിക്കും. അല്ലെങ്കിലോ, അല്ലെങ്കിൽ ആശു കീഴ്പോട്ട് കീഴ്പോട്ട്, ഇപ്പോൾ ഉള്ളതിനേക്കാൾ താഴോട്ടായിരിക്കും നിന്റെ ഗതി, അധോഗതിയാണ് നിനക്കുണ്ടാകാൻ പോകുന്നത്. എന്നിട്ട് ചെല്ലും നരകത്തിൽ, ഇല്ലൊരു സംശയം, നീ നരകത്തിൽ തന്നെ ചെന്ന് ചേരും. ഇങ്ങനെയാണ് ഈ പോക്കെങ്കിൽ, നിന്റെ പോക്കെങ്കിൽ, നീ ഇപ്പോൾ എങ്കിലും തെറ്റു തിരുത്തി നന്നായില്ലെങ്കിൽ, ഞാൻ പറയുന്ന മാർഗത്തിൽ സഞ്ചരിച്ചില്ലെങ്കിൽ, രാമനിൽ അഭയം പ്രാപിച്ചില്ലെങ്കിൽ, രാമനെ ആശ്രയിച്ചില്ലെങ്കിൽ, രാമന്റെ പാദസേവകനായി തീർന്നില്ലെങ്കിൽ, നീ നരകത്തിലേക്ക് തന്നെയാണ്, അധോഗതിയാണ്. അതാണ് കീഴ്പോട്ട് കീഴ്പോട്ട്, നീ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലതത്രേ ഞാൻ നിനക്ക് പറഞ്ഞത്, ഞാൻ നിനക്ക് എന്താണോ നല്ലത് വരുത്തുന്നത്, നിന്റെ നന്മയ്ക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത്. അത് നിനക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളുകടോ. നല്ല ജനം, സജ്ജനങ്ങളായിട്ടുള്ള, ഞാനല്ലാതെ മറ്റേ സജ്ജനങ്ങളുണ്ട്, അറിവുള്ള ആൾക്കാരുണ്ട്, ജ്ഞാനികളുണ്ട്, അവരോടൊക്കെ നിനക്ക് വേണമെങ്കിൽ ചോദിച്ച് സംശയ നിവൃത്തി വരുത്താം. എന്നിട്ട് ശുഗൻ പറയുന്നു, രാമേതി ജപിച്ചുകൊണ്ട്, രാമ രാമ രാമ എന്നുള്ള രാമന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ആമയം വേറിട്ട്, ആമയം എന്ന് പറയുമ്പം ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങളെല്ലാം ആമയം വേറിട്ടതിന് ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കി സാധിക്ക മോക്ഷവും, മോക്ഷപ്രാപ്തി സാധിച്ചെടുക്കുക, ജീവൻ മുക്തി കൈവരിക്കുക, ദുഃഖങ്ങളെയെല്ലാം അകറ്റി മോക്ഷം പ്രാപിക്കുന്നതിനുള്ള ഏറ്റവും സമുചിതമായിട്ടുള്ള മാർഗമായി ശുഗൻ രാവണന് ഉപദേശിക്കുന്നത് രാമനാമം ജപിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്കറിയാം വിഷ്ണു സഹസ്രനാമത്തിലെ പ്രസിദ്ധമായ വരികളുണ്ട്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. രാമന്റെ നാമം എന്ന് പറയുന്നത് ആയിരം നാമം, ഒരു പ്രാവശ്യം രാമ എന്ന് പറയുന്നത് സഹസ്രനാമം, ആയിരം നാമങ്ങൾക്ക് തുല്യമാണ്. ഇവിടെ രാമജപത്തിന്റെ പ്രാധാന്യം ശുഗൻ പറഞ്ഞ് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. ഇത് രാവണന് വേണ്ടി മാത്രമല്ല, നമ്മളെ പോലെയുള്ള രാമായണത്തിന്റെ വായനക്കാർക്കും അനുവാചകർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, മനുഷ്യരാശിക്ക് വേണ്ടി തന്നെയാണ് ശുഗൻ രാവണനോടുള്ള ഉപദേശത്തിന്റെ രൂപത്തിൽ ഇത് പറയുന്നത്. ഭക്തവത്സലനും കരുണാമയനും ചാപബാണധാരിയുമായ ശ്രീരാമനെ മനസ്സിൽ

0: സങ്കല്പിച്ച് ധ്യാനിക്കുക. ഭക്തവത്സലൻ, ഭക്തരോട് ഏറ്റവും അധികം സ്നേഹവും ഇഷ്ടവുമുള്ള, അവരെ അവരോട് ദയയും കരുണയുമുള്ള, കരുണാമയനായിട്ടുള്ള, ചാപബാണധാരി, അമ്പും വില്ലും ധരിച്ച രൂപത്തിലുള്ള ശ്രീരാമനെ മനസ്സിൽ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുമ്പോൾ വിഭീഷണൻ, സുഗ്രീവൻ എന്നിവരാൽ സേവിതനായിട്ട് അദ്ദേഹം ഇരിക്കുന്നതായി സങ്കല്പിക്കുക. മാത്രമോ, ലക്ഷ്മണ സമേതമാണ് ലക്ഷ്മണനോടൊപ്പമുള്ള ശ്രീരാമനെ സദാ മനസ്സിൽ നിരന്തരം സങ്കല്പിച്ച് ധ്യാനിക്കണം. ധ്യാനിച്ച് രാമനാമം ജപിക്കണം. അപ്പോൾ മുക്തി വന്നിടും, അതിനില്ല സംശയം. സംശയലേശമെന്നേ ഞാൻ പറയുന്നു, നിനക്ക് മുക്തി ലഭിക്കും, ജീവൻ മുക്തി ലഭിക്കും, നിനക്ക് മോക്ഷം ലഭിക്കും. രാവണൻ ശുകന്റെ വാക്കുകൾക്കും ഉപദേശത്തിനും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ശുകൻ എന്തെല്ലാം പറഞ്ഞില്ലേ രാവണന്, മനസ്സിലായി അത് നന്നാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് രാവണൻ തെറ്റു തിരുത്തി നന്നാവണം, അത്രമാത്രം ശുകൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാവണൻ അതിനെ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല. ചില സാധാരണ ഭാഷയിൽ പറയും, ചെകുത്താന്റെ ചെവിയിൽ വേദമോതുന്നത് പോലെ ആയിപ്പോയി ശുകന്റെ ഈ ഉപദേശം, വിഫലമായി പോയി, നിഷ്ഫലമായി പോയി. അപ്പൊ അത് രാവണൻ ആ വാക്കുകൾ അനുസരിക്കുന്നതിന് പകരം രാവണൻ എങ്ങനെയാവുകയാണ്, ക്രോധ താമ്രാക്ഷനാവുകയാണ്. ക്രോധ താമ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രോധം കൊണ്ട്, കോപം കൊണ്ട് രാവണന്റെ കണ്ണുകൾ ഇങ്ങനെ ചുവന്ന് കലങ്ങി. അങ്ങനെ ശുകനെ അദ്ദേഹം ഇപ്പൊ ഞാൻ ദഹിപ്പിക്കും എന്നുള്ള രീതിയിൽ രൂക്ഷമായിട്ട് ക്രോധത്തോടുകൂടി തുറച്ചു നോക്കുകയാണ് ശുകനെ. നീ വെറും ഭൃത്യനാണ്, നീ വെറും ഒരു വേലക്കാരനാണ്, നീ എന്റെ വെറും ഒരു സേവകനാണ്, നിസ്ത്രപം, നാണമില്ലാതെ, ലജ്ജയില്ലാതെ നീ ആചാര്യനെ പോലെ എൻ്റെ അടുത്ത് വന്ന് പ്രഭാഷണം നടത്തണ്ട. നീ ഭൃത്യൻ, ഭൃത്യന്റെ സ്ഥാനത്തിരുന്നാ മതി, ഭൃത്യൻ ആചാര്യനാകണ്ട, ആചാര്യനെ പോലെ സംസാരിക്കണ്ട എന്ന്, നിനക്ക് നാണമില്ലല്ലോ എന്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ നിന്ന് പറയാൻ എന്നാണ് രാവണൻ പറയുന്നത്. എന്നിട്ട് പറയുന്നു, പണ്ട് നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ അത് മറക്കുന്നില്ല. അത് മറക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിന്നെ ഇപ്പോ, ഫോർ ദ ടൈം ബി, ഇപ്പോ ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നു. നാളെ നിന്നെ കൊല്ലത്തില്ല എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. അങ്ങനെ കൊല്ലാതെ വിടുന്നെങ്കിൽ എന്റെ കാരുണ്യം എന്ന് കരുതിയാൽ മതി. ഞാൻ കരുണാമയനാണ്, കാരുണ്യവാനാണ്, ഞാൻ ദയയുള്ളവനാണ്, അല്ലെങ്കിൽ പണ്ട് ചെയ്ത് കിട്ടിയ ഏതെങ്കിലും ഉപകാരത്തിന് നന്ദിയുള്ളവനാണ്. അതുകൊണ്ട് നിന്നെ ഇപ്പൊ ഞാൻ ഒറ്റയടിക്ക് കൊല്ലുന്നില്ല, ഈ നിമിഷം നിന്നെ കൊല്ലുന്നില്ല എന്ന് മാത്രം നീ കരുതിയാൽ മതി. മുന്നിൽ നിന്നാശു മറയത്ത് പോക, നീ എന്റെ മുമ്പ് കൺമുമ്പിൽ നിന്നെ കണ്ടുപോകരുത്. നീ ഇപ്പൊ എന്റെ മുമ്പിൽ നിന്ന്, എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് പോകുന്നതാണ് നിനക്ക് നിനക്ക് നല്ലത്. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ട് പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല. നിന്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ക്ഷമിക്കാൻ ഒക്കാത്ത രീതിയിലുള്ള വാക്കുകളാണ് നിന്നിൽ നിന്ന് പുറപ്പെടുന്നത്. പക്ഷേ അത് കേട്ട് ഇരിക്കാനായിട്ടുള്ള ക്ഷമ, എന്റെ ക്ഷമ നശിച്ചു. ഇനി ഒരു നിമിഷം കൂടി നീ എന്റെ മുമ്പിൽ നിന്നാൽ നിന്റെ കാര്യത്തെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. എങ്ങനെയാണത് പറയുന്നത്? എന്നുടെ മുമ്പിൽ നീ കാൽ ക്ഷണം നിൽക്കിലോ, വന്നുകൂടും മരണം നിനക്കിന്നുമേ. ഒരു കാൽ ക്ഷണം, ഒരു കാൽ നിമിഷം നീ എന്റെ മുമ്പിൽ ഇനി തുടർന്നാൽ മരണം തന്നെയാണ് ഞാൻ നിനക്ക് വിധിക്കാൻ പോകുന്നത്. വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നത് കേട്ട് പേടിച്ച് വിറച്ചവൻ ചെന്നു തൻ മന്ദിരം മുക്കിരുന്നീടിനാൻ. ശുകൻ പേടിച്ച് ഭയന്ന് വിറച്ചു പോയി ഇത് കേട്ടിട്ട്. കാൽ ക്ഷണം പോലും നിൽക്കരുത്, നിന്ന് കഴിഞ്ഞാൽ തട്ടിക്കളയുന്നതാണ് രാവണൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പേടിച്ച് വിരണ്ട് ഓടിച്ചെന്ന്, അദ്ദേഹത്തിനവിടെ വീടുണ്ടല്ലോ, ആ വീട്ടിനകത്ത് കയറി ഒതുങ്ങി ഒളിച്ചിരിക്കുകയാണ്, ഭയന്ന് വിറച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ശുകനെ അറിയാവുന്നത് രാവണൻ ദൂതനായി അയച്ച ഒരു രാക്ഷസൻ എന്ന് മാത്രമാണ്. വാസ്തവത്തിൽ ഈ ശുകന്റെ പൂർവവൃത്താന്തം, പൂർവകഥ, അദ്ദേഹം ഇതിനു മുമ്പ് ആരായിരുന്നു, രാവണനോടൊപ്പം ശുകൻ എന്ന രാക്ഷസനായി എത്തിച്ചേരുന്നതിന് മുമ്പ് ഈ ശുകൻ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അദ്ദേഹം ആരായിരുന്നു എന്ന് ശുകന്റെ പൂർവവൃത്താന്തം എന്ന പേരിൽ രാമായണത്തിൽ തുടർന്ന് പറയുന്നുണ്ട്. ശുകൻ ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയാണ് രാക്ഷസനായി വന്നത്, എങ്ങനെയാണ് രാവണനോടൊപ്പം അദ്ദേഹത്തിന് കൂടേണ്ടി വന്നത്, ഇതെല്ലാം അറിയാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: നാം കഴിഞ്ഞ 3-4 അധ്യായങ്ങളായി ശുകൻ എന്ന കഥാപാത്രത്തെ കണ്ടുകൊണ്ട്

ാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ശുഗൻ? എന്താണ് അദ്ദേഹത്തിന്റെ പൂർവകഥ, പൂർവവൃത്താന്തം? എങ്ങനെയാണ് അദ്ദേഹം രാവണനോടൊപ്പം ഒരു രാക്ഷസനായി വന്ന് ചേർന്നിരിക്കുന്നത് എന്നറിയാൻ പലർക്കും ആകാംക്ഷയുണ്ടാകും. അതിനാൽ ആയിരിക്കാം വാൽമീകി രാമായണത്തിൽ തന്നെ ഒരു ചെറിയ ഭാഗം ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട്, ഒരു ഉപകഥ. അതിന് മുഖ്യധാരയുമായി ബന്ധമില്ലെന്ന് പറയാം. പക്ഷെ ശുഗന്റെ പൂർവ്വ വൃത്താന്തം വായനക്കാർക്ക്, അനുവാചകർക്ക് അറിയാനായി പറയുന്നുണ്ട് അവിടെ. അതാണ് ഇന്നത്തെ ക്യാപ്സ്യൂൾ നാം ചർച്ച ചെയ്യുന്നത്. ആരായിരുന്നു ശുഗൻ? ശുഗൻ പണ്ട് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു. അല്ല, അദ്ദേഹം തുടക്കത്തിലെ ഒരു രാക്ഷസനായിരുന്നില്ല, മഹാജ്ഞാനിയായിരുന്നു. അദ്ദേഹം സ്ഥിരമായി യാഗം, പൂജകൾ, കർമ്മങ്ങൾ ഒക്കെ അനുഷ്ഠിക്കുമായിരുന്നു. എന്തിനു വേണ്ടി? പ്രധാനമായും യാഗങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് ദേവന്മാരുടെ ഉന്നമനത്തിനായി, പ്രീതിക്കായി, നന്മയ്ക്കായി. അതോടൊപ്പം രാക്ഷസന്മാരുടെ, ദുർവൃത്തരായിട്ടുള്ള ആൾക്കാരുടെ, അതുപോലെ ചുരുക്കപ്പെടുന്ന തിന്മയുടെ നാശത്തിന് വേണ്ടി, രാക്ഷസന്മാരുടെ നാശത്തിന് വേണ്ടി യാഗ കർമാദികളൊക്കെ ശുഗൻ അനുഷ്ഠിക്കുമായിരുന്നു. അതേ വനത്തിൽ താമസിച്ച്, വനാന്തരത്തിൽ താമസിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, തപസ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് സ്വാഭാവികമായും രാക്ഷസന്മാർക്ക് അദ്ദേഹത്തോട് വിരോധം തോന്നുമല്ലോ. അക്കൂട്ടത്തിൽ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ വജ്രദംഷ്ട്രൻ എന്നുള്ള ആ പേര് കൊണ്ട് തന്നെ നമുക്ക് ദംഷ്ട്ര എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാനൊക്കെ രൂപമൊക്കെ. അപ്പൊ വജ്രദംഷ്ട്രൻ എന്ന് പറയുന്ന ആ ഒരു ദുഷ്ട രാക്ഷസന് ശുഗനോട് വലിയ പക, വലിയ ശത്രുത ഉണ്ടായി. എങ്ങനെയെങ്കിലും ഇയാളെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്ത വജ്രദംഷ്ട്രനിൽ ഇങ്ങനെ അങ്കുരിച്ചു വരികയും അദ്ദേഹം ഇങ്ങനെ അവസരം കാത്ത് ഇങ്ങനെ നിൽക്കുകയുമായിരുന്നു. ആ സമയത്താണ് ഒരു ദിവസം സമാദരണീയനായിട്ടുള്ള അഗസ്ത്യ മുനി ശുഗന്റെ ആശ്രമത്തിൽ എത്തിയത്. അപ്പൊ എല്ലാ ആദരവോടും കൂടി തന്നെ വളരെ സന്തോഷമായിട്ട്, വളരെ ബഹുമാനത്തോടുകൂടി അഗസ്ത്യ മുനിയെ ശുഗൻ സ്വീകരിച്ച് ആനയിച്ച് ഇരുത്തി. എന്നിട്ട് അദ്ദേഹത്തെ ഭക്ഷണത്തിനായി ക്ഷണിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചൊക്കെ വന്നതാണ്, ഒന്ന് സ്നാനം ചെയ്തിട്ട് കുളിച്ചിട്ട് വരാം, അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മുനി പോവുകയാണ്. ഈ സമയത്ത് മുനി പോയ മുനി തിരിച്ചു വന്നു. പക്ഷെ അത് യഥാർത്ഥത്തിലുള്ള അഗസ്ത്യ മുനി ആയിരുന്നില്ല. വജ്രദംഷ്ട്രൻ എന്ന് പറയുന്ന ദുഷ്ട രാക്ഷസൻ അഗസ്ത്യ മുനിയുടെ വേഷത്തിൽ, വേഷം മാറി. അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ രാക്ഷസന്മാർക്കുണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത്. ആ ഒരു മായയാൽ അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം വരികയാണ്. കണ്ടാൽ അഗസ്ത്യ മുനിയാണെന്നേ തോന്നും. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഞാൻ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി ഞാൻ യാത്രയിലേക്കായിരുന്നു, എനിക്ക് വളരെ മൃഷ്ടാനമായിട്ടുള്ള ഭക്ഷണം വേണം. ഒരു കാര്യം എനിക്ക് നിർബന്ധമാണ്, എനിക്ക് ആട്ടിറച്ചി തീർച്ചയായും ഇന്ന് ഭക്ഷണത്തിനോടൊപ്പം വേണം എന്ന് പറഞ്ഞു. അപ്പൊ അഗസ്ത്യ മുനി പറഞ്ഞതല്ലേ, തീർച്ചയായും ആതിഥ്യ മര്യാദയുള്ള ശുഗൻ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി ഭാര്യയെ വിവരം അറിയിച്ചു. നമുക്ക് അദ്ദേഹത്തിന് ആട്ടിറച്ചിയാണ് ആവശ്യമെങ്കിൽ ആട്ടിറച്ചി കൊടുത്ത് തന്നെ അദ്ദേഹത്തെ സൽക്കരിക്കണം എന്ന് പറഞ്ഞു. വജ്രദംഷ്ടൻ എന്താണ്, അഗസ്ത്യമുനി വന്ന് ഭക്ഷണത്തിലൊക്കെ ഇരുന്നപ്പോഴേക്കും വജ്രദംഷ്ടൻ എന്താ ചെയ്തു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മായയാൽ അദ്ദേഹത്തിന്റെ ഭാര്യയായി വന്നു, അയാളുടെ ശുഗന്റെ ഭാര്യയുടെ രൂപത്തിൽ വരികയാണ്. അങ്ങനെ വന്നിട്ട് ആട്ടിറച്ചിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം മനുഷ്യ മാംസമാണ് അഗസ്ത്യമുനിക്ക് വിളമ്പിയത്. അപ്പൊ അഗസ്ത്യമുനിക്ക് കാര്യം മനസ്സിലായി, പെട്ടെന്ന് മനസ്സിലായി എന്താണിത്, മനുഷ്യ മാംസം മുനിമാർക്ക് നിഷിദ്ധമല്ലേ, അത് രാക്ഷസന്മാർ ഭക്ഷിക്കുന്നതല്ലേ, അപ്പൊ അതെങ്ങനെ അത് മുനിക്ക് കൊടുത്തരുത്. അദ്ദേഹം അത്യന്തം കോപാകുലനായി, കോപിഷ്ഠനായി അദ്ദേഹം ശുഗനെ ശപിക്കുകയാണ്. നീ മനുഷ്യനെ ഭക്ഷിക്കുന്ന ഒരു രാക്ഷസനായി പോകട്ടെ എന്ന് പറഞ്ഞ് നിരപരാധിയായിട്ടുള്ള ശുഗനെ അദ്ദേഹം തെറ്റിദ്ധാരണ മൂലം കോപാകുലനായി അഗസ്ത്യ മുനി ശപിച്ചു. ഇപ്പൊ ശുഗന് ആകെ വിഷമമായി. അദ്ദേഹം മുനിയോട് പറഞ്ഞു, അങ്ങ് തന്നെയല്ലേ വന്ന് എന്നോട് മാംസം വേണം എന്ന് ആവശ്യപ്പെട്ടത്, എന്നിട്ട് ഇപ്പോൾ എന്നെ അങ്ങ് ശപിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പൊ അഗസ്ത്യൻ സമാധാനമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്. അപ്പൊ ശുഗൻ പറഞ്ഞു, കുളിക്കാൻ പോയ അങ്ങ് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞില്ലേ ഇറച്ചിക്കറി വേണം എന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇറച്ചിക്കറി തയ്യാറാക്കിയത്. അപ്പോഴും ശുഗൻ അറിയുന്നില്ല മനുഷ്യമാംസമാണ് വിളമ്പിയതെന്ന്. അപ്പൊ അഗസ്ത്യമുനിക്ക് പക്ഷേ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായി, അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ടായി. അദ്ദേഹം പറയുന്നു, വഞ്ചിതന്മാരായി വയം ബദ, നമ്മൾ രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടു, ഞാനും വഞ്ചിക്കപ്പെട്ടു, നീയും വഞ്ചിക്കപ്പെട്ടു. ഞാൻ അനാവശ്യമായി നിന്നെ തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി.
യാമിനി സഞ്ജ്

0: സഞ്ചാരികളാണ് ഇത് ചെയ്തത്. യാമിനി സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ സഞ്ചരിക്കുന്ന രാക്ഷസന്മാർ, അവരാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് ദിവ്യ ദൃഷ്ടിയാൽ അഗസ്ത്യം എനിക്ക് മനസ്സിലായിട്ട് അദ്ദേഹം പറഞ്ഞു. നീ മാത്രമല്ല മഠയനായത്, ഞാനും മഠയനായി, ഞാനും മൂഢനായി. ഇത് വിധിയാണ്, ഈ വിധി ആർക്കും തന്നെ തടുക്കാനാവില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എന്തായാലും ശപിച്ചുപോയി, നീ രാക്ഷസനായേ തീരൂ, അതൊരു വിധിയാണ് നിന്റെ എന്ന് കരുതുക. മിഥ്യയായി വന്നുകൂടാ മാം ഭാഷിതം, എന്റെ ശാപം, ഞാൻ പറയുന്നത് എന്തും അത് മിഥ്യയായി, അതൊരു വെറും വാക്ക്, എന്റെ വാക്കുകൾ വെറും വാക്കാകാൻ സാധ്യതയില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. അതുകൊണ്ട് നീ രാക്ഷസനായി ജനിക്കുക തന്നെ ചെയ്യും, ഞാൻ പറഞ്ഞത് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇതിലൊരു മറുവശമുണ്ട്, നീ സത്യനിഷ്ഠനാണ്, സത്യത്തെ മുറുകെ പിടിക്കുന്നവനാണ്, നീ നിരപരാധിയാണ്, നല്ലത് വന്നുകൂടും നിർണയം, നിനക്ക് നല്ലതേ വരൂ ഭാവിയിൽ, നിനക്ക് രാക്ഷസനായാൽ പോലും നിനക്ക് നല്ലതേ വരൂ, നിനക്ക് ഞാൻ ശാപമോക്ഷം നൽകാം എന്ന് അഗസ്ത്യ മുനി വാഗ്ദാനം ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന ശാപമോക്ഷം അദ്ദേഹം സൂചിപ്പിക്കുന്ന എന്താണ്, ശ്രീരാമൻ അദ്ദേഹം ശുകനോട് പറയും, ശ്രീരാമൻ വാനര സേനയോടൊപ്പം ലങ്കയിലേക്ക് വരാനായി യുദ്ധത്തിനായി നിലയുറപ്പിക്കുന്ന സമയത്ത് നിന്നെ രാക്ഷസനാകുന്ന ശുകനെ രാവണൻ ദൂതനായി രാമന്റെ അടുത്തേക്ക് അയക്കും. നീ രാമനെ തൊഴുതു വന്ദിച്ച് ആദരവോടുകൂടി കാണുകയും അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ വള്ളി പുള്ളി വിസർഗം തെറ്റാതെ അതേപോലെ വന്ന് രാവണനോട് തിരിച്ചു വന്ന് പറയുകയും വേണം. അങ്ങനെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് രാവണന് സദ്ബുദ്ധി ഉപദേശിക്കുകയും അദ്ദേഹത്തിന് ആത്മതത്വ ഉപദേശം നൽകുകയും വേണം എന്ന് അഗസ്ത്യ മുനി ശുകനോട് പറയുന്നു. അങ്ങനെ ചെയ്താൽ അതോടെ ദേവപ്രിയനായി വരും പുനരാശുനി, നീ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനാകും. രാക്ഷസ സ്വഭാവം അശേഷം ഉപേക്ഷിച്ച് സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം, തീർച്ചയായും ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനാകുമ്പോൾ, പ്രിയങ്കരനാകുമ്പോൾ രാക്ഷസ സ്വഭാവം നിന്നിൽ നിന്ന് വിട്ടകലും, അതിനു പകരം ബ്രാഹ്മണ്യം വരും, ദ്വിജത്വം, ബ്രാഹ്മണഭാവം, ബ്രാഹ്മണത്വമാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത്. താപസനായിട്ടുള്ള അഗസ്ത്യ മുനിയുടെ വാക്കുകൾ പിൽക്കാലത്ത് സത്യമായി ഭവിക്കുന്നതാണ് കഴിഞ്ഞ കാപ്സ്യൂളുകളിൽ നാം കണ്ടത്. അഗസ്ത്യ മുനി എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം അതേപോലെ തന്നെ നടന്നു. ഇനി ഉപകഥയിലേക്ക് നിന്ന് നമുക്ക് മുഖ്യധാരയിലേക്ക് മടങ്ങി വരാം. നമുക്ക് ശുകന്റെ പൂർവ്വ വൃത്താന്തം മനസ്സിലാക്കി, ഇനി ആ മുഖ്യധാരയിലേക്ക്, മെയിൻ സ്ട്രീമിലേക്ക് തന്നെ തിരിച്ചു വരാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ശുകൻ പോയതിന് ശേഷം ഒരു പുതിയ കഥാപാത്രം രംഗപ്രവേശം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ പേര് മാല്യവാൻ. ആരാണ് മാല്യവാൻ? രാവണന്റെ അമ്മയുടെ അച്ഛൻ, അതായത് അപ്പൂപ്പൻ അല്ലെ പിതാമഹൻ, രാവണന്റെ പിതാമഹനായ മാല്യവാനാണ് പുതുതായി ഈ രാമായണ കഥയിൽ ഇപ്പോ നമ്മുടെ മുമ്പിൽ രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹം അതീവ ബുദ്ധിമാനാണ്, അതേപോലെ തന്നെ അതിവിനയത്തോടു കൂടിയിട്ടുള്ള, അതിവിനയം സ്വഭാവമാക്കിയിട്ടുള്ള, അങ്ങേറ്റം വിനയത്തോടുകൂടി മാത്രം പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന, അങ്ങേറ്റത്തെ ബുദ്ധിപൂർമ്മതയുള്ള ഒരു വ്യക്തിയാണ് രാവണന്റെ പിതാമഹനായ മാല്യവാൻ. എന്താണ് അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം? നമുക്ക് അടുത്ത കാപ്സ്യൂളിൽ കാണാം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
0: രാവണന്റെ പിതാമഹൻ അപ്പൂപ്പൻ, അതായത് അമ്മയുടെ അച്ഛൻ, അദ്ദേഹത്തിന്റെ പേര് മാല്യവാൻ. അദ്ദേഹം രാവണനെ കാണാൻ വരുന്ന സ്ഥലത്താണ്, ആ സന്ദർഭത്തിലാണ് നമ്മുടെ കഴിഞ്ഞ അധ്യായം അവസാനിച്ചത്. എന്താകും ഈ മാല്യവാന്റെ ആഗമന ഉദ്ദേശം, വരവിന്റെ ഉദ്ദേശം? ചൊല്ലുവൻ ഞാൻ തവ നല്ലത്, പിന്നെ നീ എല്ലാം നിനക്കൊത്ത വണ്ണം അനുഷ്ഠിക്കുക. വളരെ വ്യക്തമാണ്, എന്താണോ നിനക്ക് നല്ലത് ആ നല്ല കാര്യം ഞാൻ ഇപ്പൊ പറയും, പിന്നെ നിനക്ക് വേണ്ടത് ചെയ്യാം. നിനക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത്, നിനക്ക് ഞാൻ പറയുന്നത് നല്ലതാണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു. ജാനകി സീതാദേവി ഈ ലങ്കയിൽ വന്നതിൽ പിന്നെ, വന്നതിന് ശേഷം ഒരുപാട് ദുർനിമിത്തങ്ങൾ, ദുർലക്ഷണങ്ങൾ ഈ ലങ്കയിൽ ഞാൻ കാണുന്നു. നാശത്തെ സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊന്നും നീ കാണുന്നില്ലേ രാവണ? നീ ഇതൊന്നും അറിയുന്നില്ലേ? ദാരുണമായി ഇടിവെട്ടുന്നു. ഇടിവെട്ടി

പിന്നെ മഴ പെയ്യുന്നത് സാധാരണ മഴയല്ല, ചോര മഴ, രക്തമഴയാണ് പെയ്യുന്നത്. ശിവലിംഗങ്ങൾ പോലും ഇളകുന്നു. ആ നോക്കുന്ന ദിക്കിൽ എങ്ങോട്ട് നോക്കിയാലും കാളിദേവിയെ ആ ഉഗ്രമായ ഘോരമായ ദംഷ്ട്രകളോടുകൂടി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ ഭീകര രൂപിയായിട്ട് നിൽക്കുകയാണ് കാളിദേവി. വിചിത്രമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നു, ജനനങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു. ഗോക്കളിൽ നിന്ന് കരങ്ങൾ, കരം എന്ന് പറഞ്ഞാൽ കഴുത, പശുക്കൾ പ്രസവിക്കുമ്പോൾ അതിൽ നിന്ന് കഴുത കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. എന്തൊരു ദുർനിമിത്തമാണ്, ദുർലക്ഷണമാണ്. മൂഷികൻ മാർജാരനോട് പിണങ്ങുന്നു. നമുക്കറിയാം എലിയും പൂച്ചയും ശത്രുക്കളാണ്. അതിങ്ങനെ വഴിയിലെല്ലാം എലികളും പൂച്ചകളും തമ്മിൽ ഇങ്ങനെ കടിപിടി കൂടുകയാണ്. അതുകൂടാതെ രോഷാൽ നകുലങ്ങളോടും തഥാ, അങ്ങനെ കീരികളോടും അങ്ങനെ തന്നെയാണ്. കീരികളും എല്ലാം കൂടി കിടന്ന് വല്ലാത്ത ബഹളം. പന്നകജാലം ഗരുഡനോടും തഥാ, പാമ്പുകൾ സർപ്പങ്ങൾ ഗരുഡനുമായി ഏറ്റുമുട്ടുന്നു. കരാള വിഘടനായിട്ടുള്ള, കരാള വിഘടന എന്നുള്ള വാക്കിന്റെ അർത്ഥം അത്യന്തം ഏറ്റവും ഭയങ്കരനായ ഏറ്റവും ഭീകരനായിട്ടുള്ള കാലൻ യമൻ മുണ്ടനായി തല മൊട്ടയടിച്ച് അദ്ദേഹത്തിന് നിറമോ വർണ്ണവും പിങ്കല കൃഷ്ണമായി. പിങ്കല കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ചുവപ്പും കറുപ്പും ചേർന്ന നിറത്തിലുള്ള ഈ കാലൻ എന്ന് പറയുന്ന സങ്കല്പം, ആ വ്യക്തി തലയൊക്കെ ഇങ്ങനെ മുണ്ടനം ചെയ്ത് കണ്ട തന്നെ ഭയം തോന്നും. അത്യന്തം ഭീകര രൂപിയായിട്ട് എങ്ങോട്ട് നോക്കിയാലും അവിടെ എല്ലാം കാലൻ, കാലനെ കാണുന്നു, ദൃശ്യമാകുന്നു. കാലനെ കൊണ്ട് കാണുന്നത് എല്ലായിടവും, കാലം ആപത്തിനുള്ളോന്ന് ഇത് നിർണയം. എന്തായാലും ഈ വരുന്ന കാലം ആപത്തിന്റെ കാലമാണ് നിർണയം, അത് തീർച്ചയാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് അഥവാ ദുർനിമിത്തങ്ങളാണ് ഈ ലങ്കാപുരിയിൽ എങ്ങോട്ട് നോക്കിയാലും കണ്ടുവരുന്നത്. എന്തോ ആപത്ത് വരാൻ പോകുന്നു. അപ്പൊ ഈ ദുർനിമിത്തങ്ങൾക്കൊക്കെ ഒരു ശാന്തി ഉണ്ടാകണം, ഒരു അറുതി ഉണ്ടാകണം, ഒരു അവസാനം ഉണ്ടാകണം. അത് രാവണ, നീ വിചാരിച്ചാലേ സാധിക്കൂ, നീ വിചാരിച്ചാൽ മാത്രമേ രാക്ഷസ വംശത്തെ രക്ഷിക്കാനായി സാധിക്കൂ. അതിന് മലിവൻ പറയുന്നു, ഞാൻ നോക്കിയിട്ട് അതിനൊരു വഴിയേ ഉള്ളൂ. ആ വഴി നേരത്തെ വിഭീഷണൻ രാവണന് പറഞ്ഞു കൊടുത്ത വഴി തന്നെയാണ് നമ്മൾ കേട്ടതാണ്. നേരത്തെ ശുകൻ രാവണനോട് പറഞ്ഞു കൊടുത്തതാണ്, അപ്പോഴും നമ്മൾ കേട്ടതാണ്. അതേ വഴി തന്നെയാണ് മാല്യവാനും പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് ആ മാർഗം? സീതയെ കൊണ്ടുപോയി രാമപാദങ്ങളിൽ വെച്ച് വന്ദിക്കുക വൈകാതെ. സീതയെ തിരിച്ചു കൊടുക്കുക, ശ്രീരാമന്റെ രാമപാദങ്ങൾ ശ്രീരാമന്റെ പാദങ്ങളിൽ കൊണ്ട് വെച്ചു കൊടുക്കുക, എന്നിട്ട് തൊഴുത് നിൽക്കുക. കാര്യം എന്താണ്? രാമൻ ആകുന്നത് വിഷ്ണു നാരായണൻ. നേരത്തെ എപ്പോഴും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ള പോലെ രാമൻ സാധാരണ മനുഷ്യനല്ല, രാമൻ വിഷ്ണുവാണ്, നാരായണനാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? വിദ്വേഷമെല്ലാം ത്യജിച്ച് ഭജിച്ചോളൂ. എന്തെങ്കിലും വിദ്വേഷം മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ത്യജിക്കുക, അതൊക്കെ ഉപേക്ഷിക്കുക, എന്നിട്ട് ഭജിച്ചു കൊള്ളുക, ഭജിക്കുക രാമനെ. അദ്വൈനും പരമാത്മാവുമായ ശ്രീരാമനെ ഭജിക്കുക. യോഗികൾ അതാണ് ചെയ്യുന്നതെന്ന് മാലിവൻ പറയുന്നു. യോഗികൾ ഈ സംസാരവാരിധിയെ, സംസാരവാരിധി എന്ന് പറഞ്ഞാൽ ജീവിത സാഗരത്തെ, ജീവിതമാകുന്ന സാഗരത്തെ, ജീവിതമാകുന്ന സാഗരത്തിന്റെ അങ്ങേക്കര കാണാൻ നമുക്ക് ഒരു കപ്പലിൽ യാത്ര ചെയ്തേ സാധിക്കൂ. ആ കപ്പൽ എന്താണ് എന്നുള്ളത് മാലിവൻ വിശേഷിപ്പിക്കുന്നത് ശ്രീരാമപാദ പോത. പോതം എന്ന് പറഞ്ഞാല് ആ യാനമാണ്. ആ ശ്രീരാമപാദമാകുന്ന ആ കപ്പലിൽ കയറിയാണ് ഈ ജീവിത ജീവിതമാകുന്ന സാഗരത്തെ തരണം ചെയ്യേണ്ടത്, മറുകര കടക്കേണ്ടത്, മോക്ഷപ്രാപ്തി നേടേണ്ടത്. ശ്രീരാമപാദങ്ങളെ ഭജിക്കുക, അതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഭംഗ്യന്തരേണ മാല്യവാൻ രാവണനോട് പറയുകയാണ്. അത് യോഗികളുടെ കാര്യം. ഇനി ജ്ഞാനികളുടെ കാര്യവും പറയുന്നു. ജ്ഞാനികളാകട്ടെ, ജ്ഞാനമുള്ളവർ, അറിവുള്ളവരാകട്ടെ, അവർ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമാക്കി മുക്തി നേടുന്നു. ഭക്തി കൊണ്ട് അവർ മനസ്സിനെ ശുദ്ധമാക്കുന്നു. അശുദ്ധമായ മനസ്സോടുകൂടി ആയിട്ടുള്ള ആ ജ്ഞാനികൾക്ക് മുക്തി, മോക്ഷം ലഭിക്കും. അതുകൊണ്ട് ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ട്. ഭക്തിയുടെ ഏറ്റവും വലിയ പ്രയോജനമാണ്. നീ ദുഷ്ടനാണെന്ന് മുഖത്തുമുഖി രാവണനോട് പറയും. നീ ദുഷ്ടനാണ്, പക്ഷെ നിനക്ക് വിശുദ്ധനാകാനൊക്കും. ദുഷ്ടനായി നിനക്ക് വിശുദ്ധനാകാം, ഭക്തി കൈക്കൊള്ളുക. ഒട്ടും തന്നെ കാലം കളയരുത്, ഒട്ടും തന്നെ താമസിക്കരുത്. രാക്ഷസ വംശത്തെ രക്ഷിക്കാനായിട്ടുള്ള അവസാനമായിട്ടുള്ള വഴിയാണിത്. ഇതാണ് ശരിയായ മാർഗം. ആ ഒരു ഒന്നുകൂടി റീഐറ്ററേറ്റ് ചെയ്ത് പറയാം, അത് ഒന്നുകൂടി ആവർത്തിച്ച് അടിച്ച് ഉറപ്പിച്ച് പറയും.

0: എന്താണ് പറയുന്നത്? സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക, സാക്ഷാൽ മുകുന്ദനെ ഭഗവാനെ സേവിക്കുക, ഭക്തിയോടുകൂടി ഭജിക്കുക. സത്യമതത്രേ അത്രേ ഞാൻ പറഞ്ഞത് കേവലം, കേവലമായ സത്യമാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് മാല്യവൻ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സത്യത്തെ അടിസ്ഥാനമാക്കി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നീ ചിന്തിക്കുക, വിവേകപൂർവം ആലോചിക്കുക, ചിന്തിക്കുക. എന്താണ് നിനക്ക് ഇത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ നീ അത് സ്വീകരിക്കുക, നീ അതേപോലെ ചെയ്യുക. പൊതുവെ ഉപദേശിക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല എന്ന് നമുക്കറിയാം, നമുക്കും ഇഷ്ടമല്ല ഉപദേശിക്കുന്നവരെ. ഓ, ഇതാ വന്നിരിക്കുന്നു ഉപദേശിക്കാൻ എന്ന് പറയും. രാവണന് തീരെ ഇഷ്ടമല്ല അങ്ങനെയുള്ള ആൾക്കാരെ. ശുകനോട് എന്താണ് ചെയ്തത്? ഉടൻ തന്നെ അര നിമിഷം കൊണ്ട് നീ സ്ഥലം കാലിയാക്കണം, ഇല്ലെങ്കിൽ നിന്നെ തട്ടിക്കളയുന്നാണ് ശുകനെ ഭീഷണിപ്പെടുത്തിയത്. ശുകൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത്. പക്ഷെ മാല്യവാനോട് അത്രയ്ക്ക് അങ്ങ് കടുപ്പിച്ച് പറയുന്നില്ല. അപ്പൂപ്പനായതുകൊണ്ടാകാം, പ്രായത്തെ മാനിച്ചാകാം, അങ്ങനെ പറഞ്ഞില്ല. എന്നിട്ട് പക്ഷെ രാവണൻ പറയുന്നുണ്ട് ഒരു കാര്യം, ഒരു തിരുത്ത് പറയുന്നുണ്ട്. മാല്യവാൻ പറഞ്ഞതിന് എതിരായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. വെറും ഒരു മനുഷ്യനായിട്ടുള്ള രാമൻ, കൃപണനാണ് അദ്ദേഹം. കൃപണൻ എന്ന് പറഞ്ഞാൽ തീർത്തും നിസ്സഹായനാണ്, യാതൊരു ആലംബവും ഇല്ലാത്ത ഒരു നിരാലംബനാണ്. ആരെ ആശ്രയിക്കണമെന്ന് പോലും അയാൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു നിസ്സഹായതയുടെ മൂർത്തിമത്ഭാവമായിട്ട് നിൽക്കുകയാണ് ഈ രാമൻ എന്ന് പറയുന്ന വ്യക്തി. ആ രാമനെ താങ്കൾ എങ്ങനെ മനസ്സിൽ ഇത്രയധികം മാനിക്കുന്നു, ആരാധിക്കുന്നു, കൊണ്ടു കടക്കുന്നു, ഉൾക്കൊള്ളുന്നു, എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് രാവണൻ മാല്യവാനോട് ചോദിക്കും. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി സ്വന്തം ഭാര്യ ഒരാൾ അവഹരിച്ചുകൊണ്ടുപോയി, ആ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് ശ്രീരാമന്റെ പ്രശ്നം. ഇതിനു വേണ്ടി അദ്ദേഹം ആശ്രയിക്കുന്ന ആരെയാണ്? വെറും കുരങ്ങന്മാരെ. അപ്പൊ സ്വന്തം കാര്യത്തിന് വേണ്ടി വെറും കുരങ്ങന്മാരെ ആശ്രയിക്കുന്ന ജളൻ, ജളനാണ്, ജളൻ എന്ന് പറഞ്ഞാൽ വിഡ്ഢി, മൂഢൻ, ഒരു മഠയനാണ് നിങ്ങളീ പറയുന്ന രാമൻ. ഈ നല്ല വാക്കുകളുമായി ഈ നേരത്ത് ഇങ്ങോട്ട് വരാൻ രാമൻ പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ? രാമന്റെ നിയോഗമായിരിക്കും എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഒന്ന് കളിയാക്കുകയും കൂടെ ചെയ്തു. വയസ്സനാണ്, പടുകിളവനാണ്, എങ്കിലും വളരെ സ്നേഹമുള്ളവനാണല്ലോ, എന്റെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ, എന്റെ അപ്പൂപ്പനാണല്ലോ, എന്റെ പിതാമഹനാണല്ലോ. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പരിഗണിച്ച് ഞാനൊന്ന് വെറുതെ വിടുന്നു, ഞാൻ മറ്റൊന്നും പറയുന്നില്ല എന്നുള്ള തികഞ്ഞ പരിഹാസം കലർന്നിട്ടുള്ള ഭാവത്തോടു കൂടിയിട്ടാണ് രാവണൻ മാല്യവാന്റെ പ്രസ്താവനയെ അല്ലെങ്കിൽ ഉപദേശത്തെ സ്വീകരിക്കുന്നത്. പ്രായത്തെ പരിഗണിച്ച് ഞാൻ വെറുതെ നിന്ന്, വേണ്ടപ്പോ വിളിപ്പിക്കാം കേട്ടോ, തൽക്കാലം വയ്ക്കോ, തൽക്കാലം ഇവിടുന്ന് സ്ഥലം വിട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിച്ചോളാം. ഇതുപോലെ വല്ല ഉപദേശം വല്ലതും വേണമെന്നുണ്ടെങ്കിൽ, വലിയ ഉപദേശമൊക്കെ തരുന്നത് ഒരു സാധാരണ മനുഷ്യന് വേണ്ടിയിട്ടല്ലേ, ഒരു നിസ്സഹായനായ മനുഷ്യനല്ലേ, സ്വന്തം ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വെറും കുരങ്ങന്മാരെ ആശ്രയിച്ച് നടക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയധികം വർത്തമാനം പറഞ്ഞത്. ശരി ശരി, പൊയ്ക്കോളൂ, ഞാൻ വിളിച്ചോളാം കേട്ടോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം, ഞാൻ തൽക്കാലം ഞാൻ മറ്റൊന്നും പറയുന്നില്ല എന്നൊക്കെ പരിഹാസഭാവത്തിൽ അദ്ദേഹത്തെ അപമാനിച്ച് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ട് രാവണൻ മന്ത്രിമാരുമൊത്ത് അദ്ദേഹത്തിന്റെ മാളികയുടെ മുകളിലത്തെ നിലയിലേക്ക്, രാജസദസ്സിലേക്ക് പോവുകയാണ്. എന്തിനാണ്? യുദ്ധം ആരംഭിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ. അതെ, യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്, രാമരാവണ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത കാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി

0: പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. ഇപ്പോൾ കേൾക്കാം ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എന്റെ നമോവാക്കം. ചൊല്ലിന്റെ ചില്ലകൾ എന്ന പുതിയ പരിപാടിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ചൊല്ലിന്റെ ചില്ലകൾ. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണല്ലോ. ഓരോ വിഷയത്തെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി അതിലൂടെ ആ വിഷയത്തെ അവതരിപ്പിക്കുകയാണ് ചൊല്ലിന്റെ ചില്ലകളിലൂടെ. ചൊല്ലിന്റെ ചില്ലകളിലെ ആദ്യ എപ്പിസോഡിൽ അമ്മ മഹത്വം. അമ്മ, ആ വികാരത്തിന്, ആ അനുഭവത്തിന് നിരവധി വർണ്ണനകൾ ഉണ്ട്. എത്ര പറഞ്ഞാലും തീരാത്തതാണത്. മാതാപിത, ഗുരുദൈവം എന്നാണല്ലോ. അതിലും പ്രഥമ പരിഗണന അമ്മയ്ക്കു തന്നെയാണ്. അമ്മയെയാണ് നമ്മൾ ആദ്യം വണങ്ങേണ്ടത്. അമ്മ തന്നെയാണ് പ്രത്യക്ഷ ദൈവം. അമ്മ എന്ന സങ്കല്പത്തെക്കുറിച്ചുള്ള ചില പഴഞ്ചൊല്ലുകൾ ഇതാ. 10 തമഞ്ഞാലും തെറ്റമ്മയാകില്ല. നമ്മൾ പലരെയും അമ്മ എന്ന് വിളിക്കും. ചിലപ്പോൾ ചിലരെ വളർത്തുന്നത് തന്നെ പെറ്റമ്മ ആകണമെന്നില്ല, പോറ്റമ്മയായിരിക്കും. പക്ഷേ എത്ര ചമഞ്ഞാലും ഹൃദയത്തിൽ 1000 അസ്ഥികൾ നുറുങ്ങുന്ന വേദന സഹിച്ച് ഭൂമിയിലേക്ക് ഇറക്കിവിട്ട അമ്മയോളം വരില്ല ആരും. അതാണ് 10 ചമഞ്ഞാലും പെറ്റമ്മ ആകില്ല. എന്നിട്ട് പലരും ചെയ്യുന്നതോ? നമ്മൾ ഏറ്റവും വാശി പിടിക്കുന്നത് അമ്മയോടല്ലേ, ദേഷ്യപ്പെടുന്നതും അവരോട് തന്നെയാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. ഈ ചൊല്ല് ഒരിക്കലെങ്കിലും യാഥാർത്ഥ്യമാക്കാത്തവർ വിരളമായിരിക്കും. പലരും അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അതാണ് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി, അതിന്റെ സവിശേഷത. മറ്റൊരു ചൊല്ല് നോക്കൂ. അമ്മ തല്ലിയാലും അമ്മയെ വിളിച്ചു കരയുക. കുട്ടിക്കാലത്ത് അമ്മയിൽ നിന്നും ശാസനയും ഇടയ്ക്ക് തല്ലും കിട്ടാത്തവർ ഉണ്ടാവില്ല. അമ്മ തല്ലിയാലും നമ്മൾ ആരെ വിളിച്ചാണ് കരയുന്നത്? അമ്മയെ തന്നെയാണ്. അതാണ് അമ്മ എന്ന പദത്തിന്റെ പ്രാധാന്യവും അമ്മ എന്ന സ്നേഹത്തിന്റെ ആഴവും. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പലർക്കും അമ്മയോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകുന്നു. സംസാരിക്കാൻ മടി, അമ്മ ഒരു പഴഞ്ചൻ ആണെന്നുള്ള തോന്നൽ. അമ്മയെ ദ്രോഹിക്കുന്ന മക്കൾ ഒട്ടും കുറവല്ല ഈ കാലത്ത്. യഥാർത്ഥത്തിൽ അമ്മ ശപിച്ചാൽ ഒരിക്കലും മക്കൾ ഗതി പിടിക്കില്ല. അമ്മയുടെ ശാപം അമ്മ ചത്താലും പോവില്ല എന്നാണ് ചൊല്ല്. പക്ഷേ എത്ര മക്കൾ ദ്രോഹിച്ചാലും ഒരിക്കലും സ്വന്തം മക്കളെ ശപിക്കാൻ ഒരമ്മയ്ക്കും ആവില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതാണ് അമ്മ, കൺകണ്ട ദൈവം. നന്ദി, നമസ്കാരം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്. You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ஆனந்தம் சுரலய சாந்திரமா பல்லவி ஆனந்தம் சுரலய சாந்திரமா பல்லவி.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
3: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് നിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848557 8 എന്ന നമ്പറിലൂടെ ഞങ്ങൾ

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം.

വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്.

0: മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണിവരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
6: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
7: അതെയോ? നല്ല ലോട്ടറി അടിച്ചു കാണും.
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്ക്.

0: அம்மாத் ஷீட்ஸ் பிரைவேட் லிமிடெட் கோட்டமுக்கு கொல்லம்
1: 9446340979
0: அம்மாத் ஷீட்ஸ் பிரைவேட் லிமிடெட்
1: நீங்களுடைய விசுவாசத்திலே நமக்கு ஒருமிச்சு வளரலாம்
0: Really we can grow together
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ് ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ് അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഫീറ്റൽ മെഡിസിൻ ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440 കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്
1: കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട് ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി ചമ്മന്തിപ്പൊടി അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ പാൽ മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ് നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട് ദേവി പമ്പിന് എതിർവശം നെല്ലിമുക്ക് മുളങ്കാടകം കൊല്ലം കോൺടാക്ട് 9846512424

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ലൈവ് ചാറ്റ് ഷോയിലേക്ക് ഇതാ എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണെന്ന്. ഇന്ന് നിങ്ങളോടൊപ്പം ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പമുള്ളത്
1: ശ്രീലക്ഷ്മിയെ വാടല്ലേ. അങ്ങനെ കുറേ നാളെ
0: ശ്രീലക്ഷ്മി ഇങ്ങനെ നല്ല എനർജിയോടുകൂടിയാണത് പറഞ്ഞത്. കാരണം കുറേ നാളായി ശ്രീലക്ഷ്മി ഇങ്ങനെ വന്നിട്ടില്ലേ.
1: അതെ. അപ്പോൾ ഇന്ന് നമ്മുടെ സെപ്റ്റംബർ 19 ശനിയാഴ്ച ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സാധാരണ രീതിയിലൊക്കെ ഇങ്ങനെ റോഡിലൂടെയൊക്കെ വരുന്ന സമയത്ത് കുട്ടികളും ബഹളവും ഒക്കെയാണ്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെയധികം മൂകമായിട്ടാണ് ഇന്ന് നടന്നാണ് എൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഞാനിന്ന് ബസ് പോയി നടന്നാണ് വന്നത്. അപ്പോൾ ഇന്ന് സാധാരണ രീതിയിൽ റോഡിലൊക്കെ നല്ല തിരക്കും ഒക്കെ ഉള്ളൊരു സമയമാണ് ഈ രാവിലെ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ന് വന്നപ്പോൾ വല്ലാത്തൊരു മിസ്സിങ് ഫീൽ ചെയ്തു. കാരണം നടന്നു വരുന്ന സമയത്ത് സാധാരണ രീതിയിൽ അമ്മമാർ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ റോഡിൽ ബസ് കയറാനൊക്കെ പോകും, ഓട്ടോ വരും ആ ഒരു സമയത്ത്. അപ്പോൾ എന്തൊക്കെയോ റഷാണ് രാവിലെ. മീനൊക്കെ ആയിട്ട് വണ്ടി സൈക്കിളൊക്കെ ചവിട്ടി ആൾക്കാരൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം, അങ്ങനെ ഇങ്ങനെ കുറേ ഇതൊക്കെ ഒരു കാഴ്ചകൾ കണ്ടാണ് ഇൻ കേസ് നമ്മൾ നടന്നു വരുന്ന സമയത്ത് നമ്മളിതൊക്കെ കാണുന്നതാണ്.
0: അതെ, നടന്നു വരുന്ന സമയത്താണല്ലോ നമ്മൾ പ്രകൃതിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് നോക്കി പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അല്ലേ.
1: അതെ, ചില സമയത്ത് നമ്മൾ ചിലർ ഫോൺ നോക്കി നടക്കുന്നത് കാണാം, ചിലർ പാട്ട് കേട്ടുകൊണ്ട് നടക്കും. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഒരു ഇഷ്ടമാണ് അല്ലേ. ചില നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമാണ്. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെയൊക്കെയാണ് വരാറ്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ പല കാഴ്ചകളും കാണും, പലപ്പോഴും ഇങ്ങനെ കണ്ടന്റുകൾ കിട്ടുന്നതും ഇത്തരത്തിലുള്ള യാത്രകളിലാണ്. അപ്പം ഇന്ന് വല്ലാത്തൊരു മിസ്സിങ് ഫീൽ ചെയ്തു. എന്തോ എവിടേക്കോ ആരൊന്നും, റോഡൊക്കെ വളരെ വിജനമായിട്ട് കിടക്കുന്നു.
0: അതെ,
1: സാധാരണ രീതിയിൽ അപ്പം ചിന്തിക്കും ഈ ശനിയാഴ്ചകളിലൊക്കെ. അപ്പം എല്ലാ ശനിയാഴ്ച ഇങ്ങനെ ആണോ എന്നല്ല, ചില ശനിയാഴ്ചകളൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും എവിടേക്കോ ബഹളമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ഒരു എന്താ ഒരു മൂകത ഫീൽ ചെയ്തു. ഒരു ചെറിയ മഴക്കോളൊക്കെ ഒരുപോലെ ഉണ്ടായിരുന്നു സാധാരണ രീതിയിൽ. അങ്ങനെ ഒരു മൂകത ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ പ്രകൃതിയും കുറച്ചൊന്ന് ഒരു ഡള്ളായിട്ടൊക്കെ ഇരിക്കാറുണ്ടല്ലേ. നല്ല വെയിലൊന്നും കാണില്ല, ചെറിയൊരു മന്ദാരം എന്നൊക്കെ നമ്മൾ പറയും. അധികം വെയിലും ഇല്ല, എന്നാൽ ഒട്ടി തണലുണ്ട്, തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു

0: കാലാവസ്ഥ അങ്ങനെയൊക്കെയാണ് ഇന്ന് നടന്നു വന്നപ്പോ എനിക്കൊന്ന് ഫീലായത്.
1: അതെ, നമ്മുടെ ശ്രീലക്ഷ്മിക്ക് ഇന്ന് ആകെ ശോകമുഖമായ ഒരു ദിവസമായിട്ടാണ് ഇങ്ങനെ തോന്നിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി, എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഈ പറയുന്നത് പോലെ ഭയങ്കര തിരക്കോടുകൂടി നമ്മൾ കാണുന്ന ഒരു റോഡിലേക്ക്, നമ്മൾ ഈ വീക്കെൻഡാണ്, അപ്പം ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരും കിടന്ന്, കുട്ടികളൊക്കെ കിടന്ന് ഉറക്കമായിരിക്കും, അവർക്ക് ഇന്ന് സ്കൂളിൽ പോകേണ്ട, ചിലപ്പോൾ ട്യൂഷന് പോകേണ്ട പിള്ളേരൊക്കെ മാത്രമായിരിക്കും എഴുന്നേൽക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സമയം വരുമ്പോൾ നമുക്ക് തോന്നാറുള്ളതാണ് പെട്ടെന്ന് ഈ ആളും, കാരണം ഈ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര തിരക്കാണ്. കാരണം രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ആൾക്കാർ, സ്കൂൾ ബസ്സുകൾ, ജോലിക്ക് പോകാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ കുട്ടികളൊന്നുറങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അതുപോലെ തന്നെയാണ്, കുട്ടികളൊന്ന് വീട്ടിലില്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു മൂകത തോന്നുന്നത്. അതായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു പ്രകൃതിയും ഇന്ന് അല്ലേ, ഇന്ന് കുട്ടികൾക്കൊന്നും പോകേണ്ടാത്തത് കൊണ്ട് പ്രകൃതി ഒന്നും
0: ബഹളമില്ലാത്തൊരു ദിവസം പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കൊറോണ സമയത്തുള്ള ആ ഒരു ലോക്ക്ഡൗൺ ടൈമാണ്. കാരണം ആ ഒരു സമയത്തൊക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെങ്ങനെ പുറത്തോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ, ഇൻ കേസ് നമ്മൾ ആരെങ്കിലും ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ആശ്ചര്യത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ജോലിയും
1: മനുഷ്യനെ ഒന്ന് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആശ്ചര്യം അല്ലേ.
0: അതെ അതെ, റോഡിലൊക്കെ ഇതൊക്കെ എവിടെ പോകുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മളുടെ ഒരു ജോലിയും നമ്മളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ എല്ലാ ജോലിയുള്ളവർക്കും ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റുന്നവരായിരുന്നില്ല അല്ലേ. ചിലപ്പോൾ നമുക്ക് ജോലി സ്ഥലത്ത് പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ച് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചൊക്കെയാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത്.
1: സമയത്ത് ഏകദേശം കുറച്ച് നാളെങ്കിലും എനിക്ക് വരേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് സത്യം.
0: അതെ അതെ,
1: അപ്പം പിള്ളസാറ് ശരിക്കും ആ ഒരു ലോക്ക്ഡൗൺ സമയത്ത് പോലും അദ്ദേഹം വീട്ടിലിരുന്നില്ല. കാരണം നമ്മുടെ പേഷ്യൻസിന് വേണ്ടിയിട്ട് സ്ഥിരം ഇങ്ങനെ വീടുകളിൽ മെഡിസിൻ എത്തിക്കാനും അതൊക്കെ ഇങ്ങനെ നല്ല എനർജിയോടുകൂടി നിന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സിഇഒയും നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ
0: സ്റ്റേഷൻ
1: ഡയറക്ടറുമായ നമ്മുടെ എൻ മോഹനൻപിള്ള സാർ എന്ന് പറയുന്നത് അല്ലേ.
0: അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ ആ ഒരു സമയം ചിലരൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, ആ ഒരു സമയത്ത് വീട്ടിലിരിക്കാം എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ പലതും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. നമ്മൾ ഈ വിജനമായ റോഡിൽ കൂടുതൽ ഇങ്ങനെ റോഡിന് നടുക്കൂടെ നടക്കാനൊക്കെ നമ്മുടെ ഒരു ആഗ്രഹം എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കും എന്ന് പറയുന്നത് ശരിയാണ്
1: ശ്രീലക്ഷ്മി. ഇപ്പൊ ഈ ശ്രീലക്ഷ്മി ഇപ്പം കോവിഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ആ ഒരു നിമിഷത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ ആ ഒരു നിമിഷത്തെ കുറിച്ച് ഓർക്കുന്നത്. കാരണം ഒരു കോവിഡ് വന്നൊരു മഹാമാരി വന്നു, അതുകൊണ്ട് നമ്മളെല്ലാവരും സുരക്ഷിതരായി വീട്ടിനകത്തിരിക്കുമ്പോഴും പക്ഷേ പലരും, ഇപ്പം ഒരു വ്യക്തിയെന്ന് മാത്രമല്ല പല വ്യക്തികളും, എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു നിമിഷത്തിൽ അവരെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാ കുറേ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടന്നതുകൊണ്ടാണ് ഇപ്പം പലരും വീട്ടിലിങ്ങനെ ഇരിക്കേണ്ടി വന്നത് ഒന്നും അറിയാതെ. ഫുഡായാലും മെഡിസിൻസ് ആയാലും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വീടിൻ്റെ വാതിലിൽ എത്തിച്ചു കൊടുക്കാൻ കുറേയേറെ മനുഷ്യർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അവരുടെയൊക്കെ ആ ഒരു വില. കാരണം അവരും കൂടി ഒന്ന് അകത്തിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അവരുടെ ആ
0: അവരുടെ സുരക്ഷ മാത്രം നോക്കി അവർ നിന്നിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറിയേനെ. മാത്രമല്ല ഈ ഒരു കൊറോണ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഒരു റിയൽ ഫേസ് കാണിച്ചു തന്ന ഒരു പീരീഡും കൂടാണ് ഇത്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ അത്രത്തോളം സ്നേഹിച്ചും അടുത്തും ഒക്കെ ഇരുന്നവര് ചിലപ്പോൾ ഒരു ചിലപ്പോൾ അത് നമ്മളുടെ ഒരു സാഹചര്യമാണ് കേട്ടോ, നമ്മൾ ആരെയും കുറ്റം പറയുമൊന്നുമല്ല. ചിലപ്പോൾ നമുക്കത് ആ ഒരു സമയത്ത് ചിലപ്പോൾ അങ്ങനെ പെരുമാറേണ്ടി വന്നതായിരിക്കാം ഒരു റിയൽ ഫേസ്. പക്ഷേ നമുക്കത് റിവീൽ ആയൊരു ടൈം കൂടിയാണ് ഈ കോവിഡ് കാലം എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ മാറ്റി നിർത്തപ്പെട്ടവരായിരിക്കാം ഒരു പക്ഷേ നമുക്കൊരു സഹായഹസ്തവുമായിട്ട് വന്നത്, അല്ലെങ്കിൽ സുഖമാണോ, കഴിച്ചോ, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ആൾക്കാരായിരിക്കാം. അങ്ങനെ അത്തരത്തിലുള്ള കുറേ എന്താ മനുഷ്യ മുഖങ്ങളെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിച്ചതും ഈ ഒരു സമയത്താണ്. അപ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നവർക്ക് ചിലപ്പോൾ നമ്മളെ ഒന്ന് വിളിക്കാനോ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളെ അവർ പേടിച്ചിരുന്ന സമയം ഉണ്ടായിരിക്കും അല്ലേ. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്താണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടിച്ചത് എന്നും കൂടി നമുക്ക് തോന്നുന്നു.
1: നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോഴും ഇപ്പോൾ 10:10 നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതുവരെ നമ്മൾ ഷെയർ ചെയ്തില്ല. ഇതാ ഞങ്ങൾ പറയുകയാണ്, 8848555785. അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മളിങ്ങനെ വാദം നമുക്ക് ഒരിക്കലും കോവിഡിനെയൊക്കെ കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും തീരില്ല, നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല അല്ലേ. പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ശുഭചിന്ത എപ്പോഴും നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകാറുണ്ട്. അപ്പോൾ ഇന്നും നല്ലൊരു ശുഭചിന്തയാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുക, ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയാൻ മടിക്കരുത്, ഒപ്പം നമ്മളുടെ മൂല്യങ്ങൾക്ക് ചേരുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുക അല്ലേ. ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമ്മളൊരാളുടെ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി സങ്കടപ്പെടും എന്ന് കരുതി നമ്മൾ പലപ്പോഴും നമ്മുടെ സങ്കടങ്ങളെ ഉള്ളിൽ ഒതുക്കി നോ പറയാറില്ല. പലപ്പോഴും പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈവൻ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു നോ പറഞ്ഞാൽ അപ്പം നമ്മളോട് പറയാനുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാനുള്ളത് കൊണ്ടായിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു നോ പറഞ്ഞാൽ അവർക്ക് ഫീല് ചെയ്യും, അവർക്ക് സങ്കടമാവോ എന്ന് കരുതിയിട്ട് നമ്മൾ പലപ്പോഴും അത് പറയാറില്ല. പക്ഷേ അങ്ങനല്ല, കൃത്യമായ ഒരു അതിർ വരുമ്പോൾ ഒരാൾക്ക് നിശ്ചയിക്കണം. നമ്മൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇല്ല എന്ന്, അപ്പോൾ അവർക്ക് സങ്കടമാണോ സങ്കടം ഇല്ലയോ എന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ മൂല്യങ്ങൾക്കും മനസാക്ഷിക്കും ചേരുന്ന തീരുമാനങ്ങൾ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. കാരണം സ്വന്തം സമാധാനത്തെ കാത്തു സൂക്ഷിക്കുന്നതും ഒരു വലിയ വിജയമാണ്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമാധാനം കളയുമ്പോൾ ഒന്ന് ഓർക്കുക, നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടെ ജീവിതമാണ് അല്ലേ.
0: അതെ, ഇപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും വലുതായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് നോ പറയാൻ പഠിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മളത് നോ പറയാറില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനെ കേട്ട് വരുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരുപാട് നോ കേട്ടവരാണ്, പക്ഷേ എങ്കിലും ചില സമയത്ത് നമ്മൾ നോ ഒരു ബന്ധത്തിൻ്റെയൊക്കെ പുറത്ത് നമ്മൾ നോ പറയില്ല. പക്ഷേ അത് നമ്മളുടെ ഒരു വ്യക്തിത്വത്തെ ആയിരിക്കും ഒരു പക്ഷേ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം പറയാൻ പോലും സാധിക്കാതെ വരും. അതൊരു അങ്ങനെ അഭിപ്രായങ്ങൾ പറയാതെ മറ്റൊരാൾ പറയുന്നത് എല്ലാം കേട്ട് എസ് സി എസ് മൂളിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു ദിവസം പെട്ടെന്ന് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫ്രസ്ട്രേഷനാണത്. ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് അതിലും വലിയൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു രീതിയിൽ അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല, പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ അതിനകത്ത് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കുക. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതിൽ നല്ലതാണ്. അപ്പോൾ ഒരു നോ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്.
1: പക്ഷേ നമ്മളിങ്ങനെ നോ പറയണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നതിനെല്ലാം കയറി അങ്ങ് നോ പറയാനൊന്നും നിൽക്കരുത് കേട്ടോ, അതൊന്നും ശരിയല്ല. അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് നോ പറയാൻ, കാരണം ആ കാര്യങ്ങൾ അവർക്കിപ്പോൾ ആ നിമിഷം നോ പറയുമ്പോൾ അന്നേരത്തെ സങ്കടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമുക്കായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു നോ പറയുമ്പോൾ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്കോ രണ്ടു പേർക്കും ദുഃഖങ്ങളും എന്നും വിഷമങ്ങളും വരത്തക്ക രീതിയിലുള്ളൊരു നോ പറയാൻ അങ്ങനെ ശ്രമിക്കരുത്. അല്ലാതെ ആരെയും വേദനിപ്പിക്കാത്ത തരത്തിൽ അല്ലേ
0: ഒരു പക്ഷേ. അതെ അതെ, ഒരു പക്ഷേ നോ അങ്ങനെ ഒരു നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്, പക്ഷേ നിങ്ങൾക്കത് അവിടെ ഒരു നിസ്സഹായാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് കാര്യം പറഞ്ഞാൽ എന്തായാലും അവർക്ക് മനസ്സിലാവും. നിങ്ങളെ നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമാണെന്നുണ്ടെങ്കിലും നിങ്ങളെയും അത്രത്തോളം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് പരസ്പരം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണമല്ലോ അത്. അപ്പോൾ എന്തായാലും അവർക്ക് നിങ്ങളുടെ ഒരു ഭാഗത്തെ ന്യായം എന്താണ്, എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും മനസ്സിലാവും. അല്ലാത്തതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും.
1: അതെ, അങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളെ ചതിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ തന്നെ ഫോക്കസ് ചെയ്യുന്ന ചില ആൾക്കാരും ഉണ്ടാകാം. അങ്ങനെയുള്ളവരോട് ചിലപ്പോൾ ആദ്യമൊന്നും നമുക്ക് ഒരുപക്ഷെ അറിഞ്ഞൂന്ന് വരില്ല അല്ലേ, നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുന്നോ അല്ലെങ്കിൽ അത് അങ്ങനെ പറയുന്ന ഒരു നിമിഷത്തിൽ നോ പറയാൻ പഠിക്കുക അല്ലേ. ആരുടെ മുമ്പിലും നമ്മളുടെ ജീവിതം കൊണ്ടുവന്ന് അടിയറവ് വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ശുഭദിനത്തിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്.
0: ശുഭചിന്ത. അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സമയം 10:14 ആയിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങളുടെ ഒരു വിശേഷങ്ങൾക്കൊക്കെ വേണ്ടിയിരിക്കണം കാത്തിരിക്കുകയാണ്. ഞാൻ കുറേ നാളായി ലൈവിൽ വന്നിട്ടൊരു ഫീല്. അപ്പൊ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഒക്കെ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785. ഇപ്പൊ ഒരു പാട്ട് കേൾക്കാൻ സമയമില്ലേ?
1: തീർച്ചയായിട്ടും നമുക്കൊരു പാട്ട് കേൾക്കാം.
0: അതെ, നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീനാ ഗുവേരയും എന്നോടൊപ്പമുള്ളത്
1: ശ്രീലക്ഷ്മിയുമാണ്. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. നല്ലൊരു പാട്ട്, അല്ലെങ്കിൽ ആസ്വദിച്ച് വന്നപ്പോൾ തീർന്നു പോയതുപോലൊരു ഫീൽ അല്ലേ?
0: തീർന്നു പോയത് നമ്മൾ അറിഞ്ഞില്ല അല്ലേ കുറച്ച് നേരം?
1: അതെ, നമ്മളിങ്ങനെ ആ പാട്ടിലിങ്ങനെ ലയിച്ചിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഈ പാട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അടുത്ത ലിങ്കിൽ എന്ത് പറയും എന്നുള്ളൊരു ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചില പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ ഒന്നും സംസാരിക്കാനൊന്നും തോന്നില്ല, നമ്മളിങ്ങനെ അത്
0: മെൽറ്റ്.
1: പ്രത്യേകിച്ച് ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് ആ ഒരു പാട്ടിങ്ങനെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു വേറൊരു ഗൂസ് ബംസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അങ്ങനെ നമ്മൾ ഈ ഒരു ശനിയാഴ്ച എത്തി നിൽക്കുമ്പോൾ ഒരുപാട് വിശേഷങ്ങളും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളും പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്കൊരു നമ്മുടെ ഒരു നെയ്ബറും കൂടെ ഉണ്ടല്ലേ, ട്രാക്ക് എന്ന് പറയുന്ന.
0: അതെ,
1: നമുക്കൊരു നെയ്ബർ കൂടി വന്നിട്ടുണ്ട്.
0: ട്രോമ കെയർ ആൻഡ് റോഡ് ആക്സിഡന്റ് എയ്ഡ് സെന്റർ ഇൻ കൊല്ലം എന്നതാണ് ട്രോമ ഈ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാക്കിന്റെ പൊൻകിരണം സാന്ത്വന സഹായ പദ്ധതിക്ക് ഉദ്ഘാടനം ആണ് ഞായറാഴ്ച രാവിലെ 8:00 to 9:30 നമ്മുടെ ശ്രീമതി ബിന്ദു കൃഷ്ണയാണ് ബഹുമാനപ്പെട്ട വനിതാ ശിശു വികസനം തൊഴിൽ ക്ഷീരവികസനം മൃഗസംരക്ഷണം വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു സാന്ത്വന സഹായ പദ്ധതിയാണിത്. വാഹനാപകടങ്ങളിൽ പരിക്കേറ്റ് അവശത അനുഭവിക്കുന്നവർക്കായുള്ള ട്രാക്കിൻ്റെ സാന്ത്വന സഹായ പദ്ധതി. അതോടൊപ്പം തന്നെ ട്രാക്ക് നിർമ്മിച്ചു ട്രാക്കിലെ അംഗങ്ങൾ അഭിനയിച്ച പാതയിൽ പൊലിയുന്ന സ്വപ്നങ്ങൾ എന്ന റോഡ് സുരക്ഷാ ഡോക്യുമെൻ്ററിയുടെ പ്രകാശനവും കൂടിയാണ് ഞായറാഴ്ച നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ട്രാക്ക് നൽകുന്ന ഈ ഒരു സംവിധാനത്തിൽ എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമുക്ക് പറയാനുള്ളത്.
1: അപ്പോൾ മറക്കണ്ട, രാവിലെ 9:30 ഞായറാഴ്ച രാവിലെ 9:30 നാളെ രാവിലെ 9:30 നമ്മുടെ ബീച്ച് റോഡിനടുത്തുള്ള ട്രാക്ക് ഓഫീസിലാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനമൊക്കെ നടക്കുന്നത്. പരമാവധി നിങ്ങൾക്ക് എല്ലാം ചെല്ലാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പങ്കെടുക്കാൻ ശ്രമിക്കുക എന്നുകൂടി.
0: കാരണം എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ പങ്കെടുക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ റോഡിൽ ഒരുപാട് വാഹനാപകടങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ഒരു ടീനേജ് ആയിട്ടുള്ള പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഈ അശ്രദ്ധയോടുകൂടിയ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ആ എല്ലാവരും ചെന്ന് ഈ ഒരു പദ്ധതികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ കുറച്ച് അവബോധം കിട്ടുന്നതാണ് അല്ലേ? അപ്പോൾ എന്താണ്, പലർക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റോഡ് മുറിച്ച് കിടക്കുന്നത് പലരും ഫോൺ ചെയ്ത്, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണിത് ഫോൺ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ സീബ്ര ലൈനിൽ കൂടി അല്ലാതെ, അത് സീബ്ര ലൈൻ കണ്ടാൽ പോലും അതിൽ കൂടി അല്ലാതെ റോഡ് മുറിച്ച് കിടക്കുന്നവരുണ്ട്. അപ്പോൾ ഈ റോഡ് സുരക്ഷയെക്കുറിച്ച് അറിയാനുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇങ്ങനെയുള്ള ചില പരിപാടികളിൽ കൂടി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മാക്സിമം കവർ ചെയ്യാൻ കഴിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് കവർ ചെയ്യുക. അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഈ ട്രാക്ക് തന്നെ നിർമ്മിച്ച് അവരെ അതിനകത്ത് ഈ ട്രാക്കിലുള്ള അംഗങ്ങൾ തന്നെ നിർമ്മിച്ച് അവരെ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പാതയിൽ പൊലിയുന്ന സ്വപ്നങ്ങളെന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയുടെ പ്രകാശനം കൂടിയുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ജീവിതങ്ങൾ പൊലിയുന്നുണ്ട് അപകടങ്ങളിൽ കൂടി. അപ്പോൾ അപകടങ്ങളൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ പൊൻകിരണം സാന്ത്വന സഹായ പദ്ധതി എന്നുള്ള ആ ഒരു ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഈ ഇടയായിട്ട് വാടക വീട് എടുക്കുന്നവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പലരും വാടക വീട് എടുത്തതിന് ശേഷം സൂയിസൈഡ് ചെയ്യുക, അതുപോലെ തന്നെ വാടക കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഇടയ്ക്ക് പരവൂർ ഒരു വീട്ടിൽ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, സ്വന്തം വീട് ഇടിച്ച് കളയേണ്ടി വന്ന ഒരവസ്ഥ. കാരണം വാടക കൊടുക്കാതെ അവരെ ഇറങ്ങാതെ വന്നപ്പോൾ സ്വന്തം ഉടമസ്ഥന് ആ വീട് ഇടിച്ച് കളയേണ്ടി വന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ഒരു അവസരങ്ങളിൽ ഇപ്പം വാടകയ്ക്ക് വീട് നൽകുന്നതിന് മുൻപ് തന്നെ പോലീസ് വെരിഫിക്കേഷൻ വാങ്ങണം എന്നൊരു ഉത്തരവുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലേ?
1: അതെ അതെ. അപ്പൊ അത് സാധാരണ രീതിയിൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴാണ് ഒരു പി സി സി എടുക്കുക എന്നുള്ളത് അല്ലേ. അപ്പോ ഇപ്പൊ പോലീസ് ക്ലിയറൻസ് വെരിഫിക്കേഷൻ വേണം എന്നുള്ളത് വാടക കൊടുക്കുന്ന സമയത്ത് പോലീസ് ക്ലിയറൻസ് വേണം എന്നുള്ള ഒരു കാര്യം കൂടി വന്നിരിക്കും.
0: അതെ, ഇപ്പൊ വാടകയ്ക്ക് വീട് എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോ വാടകയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു വീട് വേണമെന്നൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ. അപ്പൊ വാടകയ്ക്കൊക്കെ വീട് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു പി സി സി ഒക്കെ എടുത്ത് കൈവയ്ക്കുക, എന്നതിന് ശേഷം മാത്രം ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു വാടക വീട് കിട്ടൂ.
1: അതെ, വാടക വീട് നൽകുമ്പോൾ വീട്ടുടമ താമസക്കാരുടെ ആധാർ കാർഡും ഫോട്ടോയും പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും വീട് ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷനിൽ നൽകണമെന്നുള്ള ഉത്തരവാണ് ഇത്തരത്തിലുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കർശനമാകുന്നത്. വാടക വീടുകൾ കേന്ദ്രീകരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണം ശക്തമാക്കുന്നത്. വാടകയ്ക്ക് വീട് നൽകുമ്പോൾ പോലീസിലും പഞ്ചായത്തിലും അറിയിക്കാതെ നൽകുന്ന വീടുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ വരുന്നത്, വീട്ടുടമസ്ഥനും ഇനി പ്രതിയാകുമെന്നാണ്.
0: അതെ, ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. കാരണം നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കുക നമ്മൾ അറിയുന്നവരാണ് അല്ലെങ്കിൽ നമുക്ക് വീട് കൊടുക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും വീട്ടിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ അറിയിക്കാതെ ഒരു വീട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വീട്ടുടമസ്ഥൻ കൂടി അതിനകത്ത് പ്രതിയാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീടുകൾക്ക് പൂട്ടിയിട്ടിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ടുള്ള പലരും എനിക്ക് തോന്നുന്നു പലർക്കും വീട് പൂട്ടിയിടേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീട് പൂട്ടിയിടുന്ന അവസ്ഥയിൽ പലരും വന്ന് വീട് വാടകയ്ക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് പ്രത്യേകം ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്.
1: അതെ, അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ അല്ലേ ലഹരിക്കെതിരെ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ അതേപോലെയുള്ള അധികാരികളെല്ലാം വളരെയധികം ശക്തമായി നിലകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അനധികൃത താമസക്കാർക്കെതിരെ

0: ഒരു നിരീക്ഷണം കൂടിയാണ് ഇത്തരത്തിൽ കർശനമാകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലിയറൻസ് ഒക്കെ പോലീസ് ആവശ്യപ്പെടുന്നത്.
1: അതെ, അനേക കാലം എനിക്ക് തോന്നുന്നു ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളൊക്കെ പലരും ചെന്ന് എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ ലഹരിക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ അനാശാസ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു നിരന്തരമായിട്ടുള്ള പരാതികളൊക്കെ തുടർന്നുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വാടകയ്ക്ക് വീട് നൽകുന്നതിന് മുമ്പ് വാടകക്കാർ അവരുടെ സ്വന്തം സ്ഥലത്തെ ആധാർ കാർഡിലെ അഡ്രസ്സുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും യാതൊരു കേസിലെ പ്രതിയോ അല്ല എന്നുള്ള ഈ ഒരു വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നേരത്തെ കൂട്ടി എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വീട് എടുക്കുക പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നില്ലേ എന്നെ ശ്രീലക്ഷ്മി?
0: ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നപ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പം അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം എന്ന രീതിയിലാണ് കുറേ നിയമങ്ങൾ നമുക്കിവിടെ വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ബാധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
1: അതെ, ഒരുപാട് നിയമങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് മാത്രം കരുതുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ആരും ഈ ഒരു എന്തോ പറയുന്ന ഓരോ വീട്ടുടമസ്ഥനും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങൾ പാലിക്കുക, സുരക്ഷ ഉറപ്പാക്കുക, അതുപോലെ തന്നെ സഹകരണം ചെയ്യുക, സമൂഹത്തെ സുരക്ഷിതമാക്കുക. നിങ്ങളിപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂല്ലേ നോ പറയുന്ന കാര്യത്തെക്കുറിച്ച് അല്ലേ, ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ ഒരു പക്ഷേ കൊടുത്തു എന്നിരിക്കും. പക്ഷേ ആ കൊടുക്കുന്ന ആളായിരിക്കില്ല ചിലപ്പോൾ തെറ്റ് ചെയ്യുന്നത്, ആ ആളുടെ ഫ്രണ്ടായിരിക്കാം, ആ ആളെക്കുറിച്ച് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ വന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താ? അപ്പോൾ അതുകൊണ്ട് സ്വന്തം ഒരു നോ പറയാൻ പറ്റാത്തിടത്തോളം കാലം സ്വന്തം പ്രതിയാവാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ആരെങ്കിലുമൊക്കെ വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആരും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, പഞ്ചായത്ത് അറിയാതെ, പോലീസ് സ്റ്റേഷൻ അറിയാതെ വീട് കൊടുക്കാതിരിക്കുക. അതിനെ ഒരു കുഞ്ഞു വീടാണെങ്കിൽ പോലും.
0: അതെ, അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വന്നതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അറിയിക്കുകയാണ്.
1: അതെ,
0: അപ്പോൾ ഇപ്പോൾ സമയം 10:28 ആയിരിക്കുന്നു. നമുക്ക് ചെറിയൊരു ഇടവേളയിലേക്ക് പോകേണ്ട ഒരു സമയമായി. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചോളൂ. ഏതായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താം. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുകയാണ്. ഞങ്ങൾ വീണ്ടും നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ആ ഒരു പാട്ടിലിങ്ങനെ മയങ്ങിയിരുന്നതിന് ശേഷം ഞങ്ങൾ ദാ വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. ശ്രീലക്ഷ്മി ഇപ്പോഴും ആ പാട്ടിൽ നിന്നൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ശ്രീലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇന്ന് എടുത്തത് മുഴുവനും.
1: എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. നമ്മുടെ ശ്രോതാക്കളൊക്കെ പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾക്കായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു. അയക്കേണ്ട നമ്പർ 8848585.
0: ശ്രീലക്ഷ്മിക്ക് ഇന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്ത് പറ്റി ശ്രീലക്ഷ്മി, വാചാലമായി ആയിക്കൊണ്ടിരിക്കുന്ന ശ്രീലക്ഷ്മിക്ക് ഇന്നൊരു ഒരു മൂകത, ഒരു മ്ലാനത എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഏതായാലും ശ്രീലക്ഷ്മിക്ക് ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ശ്രീലക്ഷ്മി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ബീന മാത്രം ഇങ്ങനെ സംസാരിക്കുന്നു എന്ന്
1: കരുതുന്നില്ല.
0: അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ നെൽസൺ ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്.
1: ഗുഡ് മോർണിംഗ് ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു, ജോലിയൊക്കെ എങ്ങനെയുണ്ട് അല്ലേ?
0: സുഖമായിട്ടിരിക്കുന്നു എന്നെ വിചാരിക്കുകയാണ്.
1: നെൽസൺ ചേട്ടൻ ഒരു ടൈലർ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് മുൻപ്. അപ്പോൾ അത് തന്നെ അല്ലേ? അപ്പോൾ എങ്ങനെ അവിടെ ഒരു തയ്യലിൻ്റെ ഒക്കെ എങ്ങനെ ഉണ്ട്, തിരക്കൊക്കെ ആണോ? സാധാരണ രീതിയിൽ ഈ വിശേഷ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് തയ്യൽക്കാർക്ക് നല്ല ഡിമാൻഡാണ്. അപ്പോഴത്തേക്കും ഒരുപാട് പേര് വന്ന് പറയും എനിക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അത് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടുള്ള, നമ്മളും ചെന്ന് പറയാറുണ്ടല്ലേ, നല്ലതുപോലെ തയ്ക്കുന്ന നമ്മളിങ്ങനെ ആൾക്കാരെ കിട്ടാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഒരുപാട് തയ്യൽക്കാരൊക്കെ ഉള്ളൊരു ഒരു നമുക്ക് സ്വന്തമായിട്ട് അല്ലേ, നമുക്ക് ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ശ്രോതാക്കൾ തയ്യൽക്കാരാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരുപാട് ബിസിനസ്സുകാരാണ് അവർ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് പോരട്ടെ. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8858585785.
0: ശ്രീലക്ഷ്മി, നമ്മളെപ്പോഴും ഒരു കുസൃതി ചോദ്യം എല്ലാവരും കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടം ശ്രീലക്ഷ്മി, കാരണം ഞാൻ എന്ന് കുസൃതി ചോദ്യം ചോദിച്ചത്

0: ചോദിച്ചാലും ശരിയാണ്, എല്ലാവരും പെട്ടെന്ന് തന്നെ ആൻസർ പറയാറുണ്ട്. അപ്പൊ ഇന്ന് എന്റെ മനസ്സിലുള്ളൊരു കുസൃതി ചോദ്യം ഉണ്ട്, പക്ഷെ അതാരും പറയത്തില്ല എന്നൊക്കെ തന്നെയാണ് എനിക്ക് വിചാരം. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം ആവത്തൊന്നുമില്ല, പറഞ്ഞോളൂ അല്ലേ. അപ്പൊ ഏതായാലും ചോദിക്കാം അല്ലേ.
1: ഇതാണ് നമ്മൾ വിചാരിക്കുന്ന, ഇപ്പൊ നമ്മളൊരു ആൻസർ നമ്മൾ വിചാരിക്കുന്നത് തന്നെ ആവണം എന്നില്ലല്ലോ. വളരെ രസകരമായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ നമുക്കിങ്ങനെ വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൻസറും ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം ചോദിച്ചോളൂ.
0: അതെ, ചോദ്യം ഇതാണ്. നമ്മുടെ ചന്ദ്രിക ഒരു ഡ്രോയിങ് ക്ലാസ്സിൽ പോകുന്നുണ്ട്, പക്ഷേ ചന്ദ്രിക വരയ്ക്കാറില്ല. ചന്ദ്രികയുടെ ചേട്ടനാണ് ചന്ദ്രികയ്ക്ക് ഈ പടങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പടങ്ങളൊക്കെ കൊണ്ടുവന്ന് സാറിൻ്റെ കൈ കൊടുത്തപ്പോൾ സാറിന് ഇത് മനസ്സിലായി, ചന്ദ്രിക വരയ്ക്കത്തില്ലെന്ന്. അപ്പോൾ ചന്ദ്രിക ഇത് കൊണ്ടുവന്ന് ആ ഒരു പടം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ നമ്മുടെ സാറ് ചന്ദ്രികയെ നോക്കി ഒരു പാട്ടങ്ങോട്ട് പാടി, വേറെ ഒന്നും ചോദിച്ചില്ല. ഏത് പാട്ടാണ് പാടിയതെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പാടി അയച്ച അല്ലേ.
1: അതെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ചന്ദ്രിക എന്നൊരു കുട്ടി ഡ്രോയിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇഷ്ടമല്ല പോവാ, എനിക്ക് ഡ്രോയിങ് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞ അടിയൊക്കെ കൂടി പോവാറുള്ളത്. പക്ഷെ വീട്ടിലെന്തോ നിർബന്ധമൊക്കെ കൊണ്ടും അച്ഛനും വരയ്ക്കുന്നൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടും ഒക്കെ ചന്ദ്രിക അങ്ങ് പോവുകയാണ്. ആ പക്ഷേ ചന്ദ്രികയ്ക്ക് വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ അവിടെ കിടന്ന് വിമിഷ്ടപ്പെട്ടും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ചേട്ടന് ഒരു അലിവൊക്കെ തോന്നി, ചേട്ടൻ വരച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ചന്ദ്രിക വളരെ ഹാപ്പി ആയിട്ട് സാറിനെ ഇത് കാണിച്ചു.
0: സാറ് മനസ്സിലാക്കി അല്ലേ,
1: പക്ഷെ മനസ്സിലായി സാറിന് അറിഞ്ഞൂടെ ചന്ദ്രിക. അപ്പൊ സാറ് പറഞ്ഞു, സാറൊരു ഇത് കണ്ടപ്പോ സാറിനൊരു വിഷമം വന്നു, പക്ഷേ സാർ വഴക്കൊന്നും പറഞ്ഞില്ല. മാത്രമല്ല ചന്ദ്രികയ്ക്ക് കാലിബർ ഇല്ലാന്നൊന്നും അല്ല, ചന്ദ്രിക ശ്രമിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സാറൊരു ഇതിനൊരു ആ പടം കണ്ടപ്പോ ആ ചിത്രം കണ്ടപ്പോ സാറൊരു പാട്ടാണ് പാടിയത്. എന്താണ് ആ പാട്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പാട്ട് ഓടി വരുന്നുണ്ടോ, അത് പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് പാടിയും അയക്കാവുന്നതാണ്.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ശ്രീലക്ഷ്മി, എനിക്കറിയാം, ഇത് ആർക്കും അറിയില്ല ഉറപ്പാ.
1: പക്ഷെ ആൻസേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയോ
0: അച്ചടാ. അപ്പോൾ എന്തായാലും അയച്ചോളൂ, അയക്കേണ്ട. വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848555875. അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഇന്ന് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലഹരി അല്ലേ. ലഹരി ഉപയോഗങ്ങൾ ഒരുപാട് കൂടുന്ന ഈ ഒരു അവസരത്തിലാണ് നമുക്ക് തൂഫാനും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിനിമ സെൻസർ മാനദണ്ഡം പുതുക്കി ലഹരി ഉപയോഗം മഹത്വവൽക്കരിക്കരുത് എന്നുള്ളൊരു രീതി പുറത്തിറക്കിയിരിക്കുകയാണ്. സിനിമകളിൽ ഇനി ലഹരിയോട് നോ പറയണം. നമ്മൾ ഇന്ന് മൊത്തം നോയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലല്ലേ അല്ലേ. അപ്പോൾ സിനിമകളിൽ ലഹരിയോട് നോ പറയണം എന്ന് തന്നെയാണ് ഉള്ളത്. സിനിമ സർട്ടിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചിരിക്കുകയാണ്. ലഹരി വിരുദ്ധ മുന്നറിയിപ്പ് നൽകണമെന്ന് നിർദ്ദേശമുണ്ട്. അപ്പോൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതോ കടത്തുന്നതോ ആയ രംഗങ്ങൾ സിനിമയിൽ ഉണ്ടെങ്കിൽ നിയമവിരുദ്ധമായ ലഹരി മരുന്നുകൾ ആരോഗ്യം നശിപ്പിക്കുകയും ജയിൽവാസം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമ സെൻസർ സർട്ടിഫിക്കറ്റിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ ലഹരി മരുന്ന് ഉപയോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഒരുപാട് നമ്മുടെ കുട്ടികളുടെയും നമ്മളുടെ ടീനേജിൻ്റെയൊക്കെ മനസ്സിൽ ഒരുപാട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കടത്തി വിടാറുണ്ട് അല്ലേ. അപ്പോൾ അവരിങ്ങനെ കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് അവർ ഒരു സിനിമയെ അനുകരിക്കുന്ന ഒരു രീതിയിലേക്ക് പലപ്പോഴും എത്താറുണ്ട്. അപ്പോൾ ആ ഒരു രംഗങ്ങളൊക്കെ ഇനി ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ലഹരി മരുന്നുകൾ ആരോഗ്യം നശിപ്പിക്കുക, ഈ നിയമവിരുദ്ധമായ ലഹരി മരുന്നുകൾ ആരോഗ്യം നശിപ്പിക്കുകയും ജയിൽവാസം ഉറപ്പാക്കുകയും ചെയ്യുന്നത് കൊണ്ട് ലഹരി മരുന്നുകളോട് നോ പറയുക എന്ന വാചകം സ്ക്രീനിൽ എഴുതി കാണിക്കണം. മദ്യപാനം, ലഹരി മരുന്ന് ഉപയോഗം, പുകയില ഉപയോഗം എന്നിവയെ ന്യായീകരിക്കുന്നതോ മഹത്വവൽക്കരിക്കുന്നതോ ആയ രംഗങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. അക്രമം ഉൾപ്പെടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും മഹത്വവൽക്കരിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ലെന്ന് സെൻസർ ബോർഡ് ഉറപ്പാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: ഇതേപോലെ തന്നെ നിയമത്തോട് അവജ്ഞയോ കോടതികളെ ഇകഴ്ത്തി കാണിക്കുകയോ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഉണ്ടാവരുത്. പീഡനം ഉൾപ്പെടെ സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കുന്ന രംഗങ്ങൾ പാടില്ല. പ്രമേയത്തിന് അനിവാര്യമാണെങ്കിൽ അത്തരം രംഗങ്ങൾ പരമാവധി കുറയ്ക്കണം എന്നുകൂടി ഇത്തരത്തിൽ നിയമത്തിൽ വരുന്നുണ്ട്. കുട്ടികളെ അക്രമ സംഭവങ്ങളിൽ ഇരകളായോ കുറ്റവാളികളായോ കാണിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ശാരീരികവും മാനസികവുമായ പരിമിതികൾ ഉള്ളവരെ പരിഹസിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്യുന്ന ദൃശ്യങ്ങളും ഇത്തരത്തിൽ പാടില്ല എന്നുള്ള മാർഗനിർദ്ദേശമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.
0: അതെ, ഇത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സർട്ടിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ CBFC പരിഷ്കരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഇതിപ്പോൾ പറയാനുള്ളത്. അതുപോലെ തന്നെ UA സർട്ടിഫിക്കറ്റ് നൽകുന്നതിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ കാണാവുന്ന UA സർട്ടിഫിക്കറ്റ് നൽകാനുള്ള വ്യവസ്ഥയും പരിഷ്കരിച്ചിട്ടുണ്ട്. 7 വയസ്സിന് മുകളിലുള്ളവർക്ക്, 13 വയസ്സിന് മുകളിലുള്ളവർക്ക്, 16 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്നിങ്ങനെ 3 തരത്തിലാണ് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ

0: ആവിഷ്കരണങ്ങളിലേക്ക് വരട്ടെ എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. കാരണം ചില കാര്യങ്ങൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ നല്ലൊരു തലമുറയായിട്ട് നല്ലൊരു ജീവിതവുമായിട്ട് മുന്നോട്ട് വരാൻ നമുക്കൊക്കെ ഈ ഒരു കാര്യത്തിൽ കൈകോർക്കാവുന്നതാണ്.
1: അതെ. അപ്പോൾ ഒരു ഒരു സമയത്തിന് മുൻപും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ അതിൻ്റെ ഒരു അതിപ്രസരം വളരെയധികം നമ്മുടെ ഈ സമൂഹത്തിൽ കൂടുതലാണ്. അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് വളരെ ശക്തമായ നിയമങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൂഫാൻ, അതിനു മുൻപ് വിമുക്തി, അങ്ങനെ ഒരുപാട് ഒരുപാട് പദ്ധതികൾ നമുക്കുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് ഒരു ലഹരി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ചിന്തകൾക്കും അപ്പുറം നമ്മുടെ കുഞ്ഞുങ്ങളെ കാർന്ന് തിന്നുകൊണ്ട് ഇരിക്കുന്ന പല സാഹചര്യങ്ങളും കണ്ടു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ പലപ്പോഴും ഈ അധ്യാപകരെയൊക്കെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ലഹരി എന്ന് പറയുന്നത് അതൊരു അവരെ ഒരു ഒരു കുട്ടികളെ തിരിച്ച് അധ്യാപകരിൽ നിന്ന് വേറിട്ട് നിർത്തുകയും അവർക്കെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലും അധ്യാപകർന്ന് മാത്രമല്ല മാതാപിതാക്കളോടും നമ്മളുടെ ആത്മസുഹൃത്തുക്കളോടും പോലും വളരെ വൈരാഗ്യപരമായി ഇടപെടുന്ന രീതിയിലോട്ട് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നവരെ മാറ്റുന്നു എന്നുള്ളത് അത് വളരെയധികം എന്താ ഭയാനകമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ട് സാക്ഷ്യം വഹിച്ചിരുന്നു അല്ലേ. ഒരുപാട് കുട്ടികളുടെ മരണം, അതേപോലെ തന്നെ ഒരു കുടുംബങ്ങളുടെ തകർച്ച, ഇതൊക്കെ ലഹരി എത്രമാത്രം അത് അങ്ങനെ ആക്കി മാറ്റുന്നു എന്നുള്ളതും നമ്മൾ കണ്ടു വരുന്നത്.
0: ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കഷ്ടപ്പെട്ട് വീടുകളിൽ നിന്നും അമ്മയ്ക്കും അച്ഛനും ഒക്കെ അസുഖങ്ങളൊക്കെ ആയിരിക്കുന്ന വീടുകളിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ലഹരി മരുന്നിന് പെട്ടെന്ന് അടിമയാകാറുണ്ട്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ അതിലേക്കൊക്കെ പെട്ടെന്ന് വന്ന് ചാടാറുള്ളത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു കുടുംബം മാത്രമല്ല ഒരു ജീവിതം, എത്ര ജീവിതങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഈ ഒരു ലഹരി എന്ന് പറയുന്നത് അതിനടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വിഭാഗത്തെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഭരണ പരിഷ്കാരങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുവരാൻ തന്നെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
0: നമ്മുടെ ദിലു ബ്ലോസം നമുക്കൊരു ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹേർട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹേർട്ട് ഞങ്ങൾ രണ്ടാക്കി ഇങ്ങനെ എടുത്തിരിക്കുന്നു അല്ലേ ശ്രീലക്ഷ്മി. അപ്പോൾ ദിലുവിന് സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഗുഡ് മോർണിംഗ് ദിലു, സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. നമ്മുടെ ജോബിച്ചേട്ടൻ ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. ജോബിച്ചേട്ടൻ അയച്ചിരിക്കുന്നത് കോപ്പി അടിച്ച് ജയിക്കാൻ പറ്റാത്ത ഒരേ ഒരു പരീക്ഷയാണ് ജീവിതമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും കിട്ടുന്നത് വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യപേപ്പറുകളാണ്. കൂടെ ഉള്ളവൻ്റെ പേപ്പർ നോക്കിയിരുന്നാലും നോക്കി എഴുതിയാലും നിങ്ങൾ തോറ്റുപോകത്തേയുള്ളൂ. നിങ്ങളുടെ ചോദ്യപേപ്പറിലുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോവുക എന്നാണ് നമ്മുടെ ജോബിച്ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ജർമ്മനിയിൽ നിന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടൊരു മൂന്ന് റോസാപ്പൂവൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ജോബിച്ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. ഗുഡ് മോർണിംഗ്, നല്ലൊരു ശുഭചിന്തയാണ് ഇന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ശരിയാണ്,
1: എന്തൊക്കെയാണ് ജർമ്മനിയുടെ വിശേഷം അതുകൂടി നമ്മളിലേക്ക് എത്തിക്കുമെന്ന് കൂടി പറയുന്നു.
0: അതെ, അപ്പം ഈ ഒരു ഇപ്പോൾ ഈ ചോദ്യപേപ്പറിൻ്റെയും ഉത്തരങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ശരിയാണ്, നമ്മുടെ ജീവിതത്തെ അതിനകത്ത് മുട്ടിച്ച് നോക്കുമ്പോൾ മറ്റൊരാളുടെ ചോദ്യപേപ്പറിൻ്റെ ആൻസർ നമ്മൾ എഴുതിയിട്ട് ഒരു കാര്യമില്ല അല്ലേ. അവരവരുടെ ജീവിതങ്ങൾ അവരവർ തന്നെ പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോബിച്ചേട്ടൻ പറയുന്നത്. സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. നമുക്ക് നല്ലൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയം ആയിരിക്കുകയാണ് ശ്രീലക്ഷ്മി.
1: നല്ലൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. അപ്പോൾ അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള മെസ്സേജുകളൊക്കെ വായിക്കുന്നതാണ്.
0: അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ആൻസറൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഏതായാലും ശരി, തന്നെ ഇന്ന് ഒരു ഉത്തരം തരാത്തൊരു ആൻസർ കൂടി ഞാൻ ചോദിക്കുന്നതായിരിക്കും. ഇതിന് ആൻസർ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നതായിരിക്കും.
1: ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ആൻസർ തന്നതൊരു 5 കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം 5 വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം.
0: അതെ,
1: അതിനുശേഷം നമുക്ക് അടുത്ത ചോദ്യം കൂടി അടുത്ത ലിങ്കിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി

0: പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും പിന്നെ ഒരു കുസൃതി ചോദ്യവുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം ബീന കുബേരിയുമാണ്. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ സമയം 10:53 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇതായിരുന്നു, ചന്ദ്രിക എന്ന് പറയുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഡ്രോയിങ് ക്ലാസ്സിന് പോകായിരുന്നു. അപ്പോൾ ചന്ദ്രികയ്ക്ക് വരയ്ക്കാൻ അങ്ങനെ അറിയില്ല. അപ്പോൾ നമ്മളുടെ ഡ്രോയിങ് സാറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ വരച്ചുകൊണ്ട് ചെല്ലണം എന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്രിക വീട്ടിൽ ചേട്ടൻ്റെ ഹെൽപ്പോടുകൂടിയാണ് പല ചിത്രങ്ങളും വരച്ച് സാറിനെ കാണിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ സാറിന് മനസ്സിലായി ചന്ദ്രിക ഇത്രത്തോളം നല്ല പോലെ വരയ്ക്കില്ല, കാരണം ചന്ദ്രിക പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചന്ദ്രികയ്ക്ക് സ്വയം വരച്ചതല്ല എന്നുള്ളത് എന്തായിരുന്നു നമ്മുടെ സാറിന് മനസ്സിലായി.
1: അതെ.
0: അപ്പോൾ സാറ് ഒരു പാട്ട് പാടി അത് ആ ഒരു ചന്ദ്രയോട് സംസാരിച്ചു, അതായത് റിപ്ലൈ കൊടുത്തത്.
1: അതെ, നേരിട്ട് സംസാരിക്കാൻ സാറിന് വയ്യാത്തത് കൊണ്ട് ഒരു പാട്ടിൽ കൂടി നമ്മുടെ ചന്ദ്രയെ അറിയിക്കുകയായിരുന്നു.
0: രസകരമായിട്ട് സാർ അതങ്ങനെ പാടിക്കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പാട്ട് ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ശ്രോതാക്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 5 പേര് കറക്റ്റ് ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ ബീന ഗുവേര അടുത്ത ടഫ് ആയിട്ടുള്ള ഒരു കുസൃതി ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ചോദിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്.
1: അതെ.
0: അപ്പോൾ എന്തായാലും ഏകദേശം നമുക്ക് 5 അല്ല കേട്ടോ, 5 കൂടുതൽ പേര് നമ്മൾക്ക് ആൻസർ പറഞ്ഞു. ഇപ്പൊ ഞാനും ഇടയ്ക്കൂടെ ഞാനിപ്പോ പറഞ്ഞ വഴിക്ക് ഞാനും ആ കറക്റ്റ് ആൻസർ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പലർക്കും അതിപ്പോ മനസ്സിലായി കാണും. നമുക്ക് എന്തായാലും ആ ഒരു ആൻസർ അങ്ങോട്ട് റിവീൽ ചെയ്യാം അല്ലേ.
1: തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സ്വയംവര ചന്ദ്രിക എന്നുള്ള പാട്ടായിരുന്നു. എല്ലാവരും
0: പാട്ടായിരുന്നു,
1: പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് പേര് പറഞ്ഞു, നമ്മുടെ മഞ്ജരി പറഞ്ഞു, നമ്മുടെ ബിനീഷ് ഏട്ടൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നു.
0: രതീഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്.
1: നമ്മുടെ റീജ ചേച്ചി പറഞ്ഞു, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ചന്ദ്രികയിൽ എലിയുന്നു ചന്ദ്രകാന്തം എന്നാണ് നമ്മുടെ രാജൻ ചേട്ടനും നെൽസൺ ചേട്ടനും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതായിരുന്നില്ല ആൻസർ. അപ്പൊ ഏതായാലും ശരി തന്നെ, നിങ്ങളെല്ലാവരും ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു ചോദ്യവുമായി എത്തുകയാണ്. ഇതാണ് ചോദ്യം. ഒരു മരത്തിൽ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഒരു ഫിഷ് ഉണ്ടാകും, അത് ഏതാണ് ഫിഷ് എന്നാണ് എൻ്റെ ചോദ്യം. ഒരു മരത്തിൽ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഒരു ഫിഷ് ഉണ്ടാകും, ആ ഏതാണ് ആ ഫിഷ് എന്നാണ് എൻ്റെ ചോദ്യം. നോക്കട്ടെ എത്ര പേര് പറയും.
0: ഒരു മരത്തിൽ ഒരു വര ഇട്ടാൽ ഒരു ഫിഷിന്റെ പേരാവും അല്ലേ, അത് അത് ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ അടുത്ത കുസൃതി ചോദ്യം. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രോതാക്കളൊക്കെ പറയും കേട്ടോ, ബീന ഗുവേര ഭയങ്കരമായിട്ട് പറയാണ് ഇത് വളരെ ടഫാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ ആൻസർ പറഞ്ഞില്ല എങ്കിലും നമ്മുടെ ശ്രോതാക്കളൊക്കെ ആൻസർ പറയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്.
1: അതെ, തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് ഞങ്ങളുടെ എന്റെ ശ്രോതാക്കളോട് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം ഇവർക്ക് എത്ര പുലികളാണ് അല്ലേ. അപ്പൊ അവര് നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ നമ്മുടെ പ്രീത ടീച്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു, പക്ഷെ നമ്മൾ വിട്ടുപോയി. ഇതായിരിക്കില്ല വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിച്ചതെന്ന് കരുതാം അല്ലേ.
0: അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട്.

0: എന്ന സോങ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വെഡ്ഡിങ് വെഡ്ഡിങ്ങിനിട്ട സോങ് ആണത്, അപ്പം സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം രാജം ചേച്ചിക്കും ചേട്ടനും മധുചേട്ടനും ഒരു 100,000 വർഷം ഇനിയും ഇതുപോലെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ റേഡിയോ സാന്ത്വനം 90.4 FM ടീം ആശംസിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താണ് പരിപാടി അല്ലേ? പുറത്തുനിന്നൊക്കെയാണോ ഫുഡ്?
1: അതെ, എന്തൊക്കെയാണ് സെലിബ്രേഷൻ ഒക്കെ എങ്ങനെയൊക്കെയാണെന്ന് കൂടിയൊക്കെ നമ്മളെ അറിയിക്കാവുന്നതാണ് അല്ലേ? ഇനി നമ്മളും സ്വീറ്റ്സ് ഒക്കെ പ്രതീക്ഷിച്ച് നിൽക്കണോ എന്നുള്ളത്.
0: ഇന്ന് വലിയൊരു കേക്ക് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ?
1: 27-ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഇത്രയും നാളും നിങ്ങൾ ഒരുമിച്ച് സ്നേഹവും സന്തോഷവും, അതേപോലെ തന്നെ സ്നേഹം സന്തോഷം മാത്രമല്ല ഈ ഇണക്കവും പിണക്കവും ഒക്കെ അല്ലേ, അടിയും ചെറിയ വഴക്കും ഒക്കെ സൗന്ദര്യ പിണക്കവും ഒക്കെ ഉണ്ടായിരിക്കും. അതിലുമൊക്കെ ഒരു മനോഹാരിത നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ 27 വർഷം മനോഹരമായ ഒരു ജേണി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് മുന്നോട്ട് മനോഹരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. രണ്ടു പേർക്കും ഹൃദയം നിറഞ്ഞ വിവാഹ മംഗള ആശംസകൾ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ആശംസിക്കുകയാണ്. അപ്പൊ നല്ലൊരു പാട്ടൊക്കെ ചേച്ചി ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്.
0: കാരണം ചേച്ചിയുടെ വിവാഹത്തിന് എടുത്ത ഇട്ടിരുന്ന പാട്ടാണ്
1: പണ്ട് ആ ആൽബത്തിലൊക്കെ നമ്മൾ ഇടുന്ന പാട്ടുകൾ അല്ലേ. അന്നൊരു നിങ്ങൾ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഇത്തരത്തിലുള്ള ആൽബത്തിലൊക്കെ ഇങ്ങനെ കയറി പറ്റുമ്പോഴാണ് നമ്മളുടെ ഒക്കെ ഒരു സിനിമ എന്ന് പറയുന്നത്. നമ്മൾ ടി വിയിലൊക്കെ നമ്മളുടെ ഒരു ചിത്രം വരുന്നതും നമ്മളുടെ ഒരു മൂവ്മെന്റ് ഒക്കെ കാണുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അതൊക്കെ വളരെയധികം രസകരമായിട്ട് നമ്മൾ ആസ്വദിച്ചൊരു സമയം കൂടിയാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് ടെക്നോളജി ഒക്കെ വന്നതുകൊണ്ട് നമുക്കൊരു പെട്ടെന്ന് റീൽ എടുത്താൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം, അതൊരുപാട് പേര് കാണും. പക്ഷെ പണ്ടത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ? അപ്പൊ ആ ഒരു ഓർമ്മകൾ കൂടിയാണ് ഈ ഒരു പാട്ട് ചേച്ചിക്ക് സമ്മാനിക്കുന്നത്.
0: അപ്പോൾ നമ്മൾ ഇന്ന് വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ശ്രീലക്ഷ്മി, ഇന്ന് നമ്മുടെ കായിക പ്രേമികൾക്ക് ഏറ്റവും ആവേശം നിറഞ്ഞൊരു ദിവസം കൂടിയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ജപ്പാനിലെ ഐച്ചി നഗോയ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ ഒരുമിച്ചെത്തുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ഔദ്യോഗിക തുടക്കം.
1: അതെ അതെ, അപ്പോൾ ഏഷ്യൻ ഗെയിംസിന് ഇന്ന് തിരി തെളിയും. ഉച്ചയ്ക്ക് 2:30 അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടക്കുന്നത്. 20-ാം ഏഷ്യൻ ഗെയിംസ് ജപ്പാനിലെ നഗോയയിൽ ഇന്ന് ഔദ്യോഗികമായി തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 മുതലാണ് ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരുപാടൊരു നമ്മൾ ഈ ഒരുപാട് മെഡലുകളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു ഗെയിം കൂടെയാണ്.
0: ഇന്ത്യൻ താരങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രതീക്ഷയോടെ കൂടിയാണ് ഈ ഒരു ഏഷ്യൻ ഗെയിംസിനെ വരവേൽക്കുന്നത് തന്നെ. കാരണം എന്ത് ഈ ഒരു ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കായിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, അതുപോലെ തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങൾ, ഇവയൊക്കെ കളിക്കളത്തിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു ഭാഷയെ മാറുന്ന ഒരു ഇതാണ് കായികം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത്തവണ ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി അത്ലറ്റുകൾക്ക് താമസിക്കാൻ ആഡംബര കപ്പൽ, ഇറ്റാലിയൻ ആഡംബര കപ്പലായ കോസ്റ്റാ സെറീനയിൽ 4,000 അത്ലറ്റുകളാണ് താമസിക്കുക. 62 ഇന്ത്യൻ അത്ലറ്റുകളാണ് നിലവിൽ കപ്പലിൽ താമസിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളാണ് ഇപ്രാവശ്യത്തെ ഏഷ്യൻ ഗെയിംസിനുള്ളത്.
1: അതെ, അപ്പൊ അതേപോലെ തന്നെ 2022 ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ 106 മെഡലുകൾ നേടി 4-ാം സ്ഥാനത്ത് എത്തിയിരുന്നു. അപ്പൊ ഈ ഒരു വർഷത്തെ മെഡൽ നില എങ്ങനെയൊക്കെ ആകും എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ വളരെയധികം ആശ്ചര്യത്തോടെയും കൗതുകത്തോടെയും നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. പി വി സിന്ധു, ലക്ഷ്യ സെൻ, അവിനാഷ് സാബ്ലെ, മീരാഭായ് ചാനു, മനു ഭേക്കർ, ലവ്ലിന ബോർഗോഹെയ്ൻ, കബഡി, ക്രിക്കറ്റ്, ഹോക്കി ടീമുകളെല്ലാം ഇന്ത്യയുടെ ഒരു പ്രതീക്ഷകളായിട്ടാണ് ഇന്ന് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്നതിനായിട്ട് അവരെത്തുന്നത്. അതേപോലെ തന്നെ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ, അത്ലറ്റുകളായിട്ടുള്ള ശ്രീശങ്കർ, ആൻസി സോജൻ, മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവരുൾപ്പെടെ 28 മലയാളികൾ രംഗത്തുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഒരു മലയാളി എന്ന നിലയിൽ കൂടി നമുക്ക് ഒരുപാട് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. അതേപോലെ തന്നെ ഉദ്ഘാടന ചടങ്ങിൽ മാർച്ച് പാസിൽ ഷൂട്ടിംഗ് താരം മനു ഭേക്കറും ഷോട്ട്പുട്ട് താരം തേജീന്ദർ പാൽ ടൂറും ഇന്ത്യൻ പതാക ഏന്തും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഗെയിംസിൽ ഗോൾഡ് മെഡൽ ജേതാക്കളാണ് പതാക ഏന്തുന്നവർ. അതേപോലെ അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, അമ്പെയ്ത്ത്, ബോക്സിംഗ്, ഗുസ്തി എന്നിവയിലൊക്കെ നമ്മളിങ്ങനെ ഒരു മെഡൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും ഈ ഒരു ഗെയിംസിൽ 43 ഇനങ്ങളാണ് ഉള്ളത്. അതിൽ 6 പുതിയ ഇനങ്ങൾ മിക്സഡ് മാർഷൽ ആർട്സ്, അതുപോലെ തന്നെ ടെക് ബാൾ, പാഡൽ, വെർച്വൽ, തായ്ക്കോണ്ടോ, സഫിംഗ്, BMX, ഫ്രീ സ്റ്റൈൽ എന്നിവയൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്നത് 45 രാജ്യങ്ങളാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാതിരുന്ന ഉത്തര കൊറിയയും ഇത്തവണ ഗെയിംസിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനു പുറമെ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഏഷ്യൻ റെഫ്യൂജി ടീമും ഈ ഒരു ഗെയിംസിലുണ്ട് എന്നുള്ളതാണ്.

0: തൈക്വാൻഡോയിൽ മത്സരിക്കുന്ന രണ്ടുപേരാണ് ഈ ഒരു ടീമിലുള്ളത് എന്നുള്ളത് പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ 16 ദിവസം, അതുപോലെ തന്നെ 43 വിഭാഗങ്ങൾ, 469 മത്സരങ്ങൾ, 29 മലയാളികൾ, 409 ഇന്ത്യക്കാർ, ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്, ഈ ഒരു ഏഷ്യൻ ഗെയിംസിൻ്റെ പ്രത്യേകതകളാണ്.
1: അതെ അതെ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ ഇപ്പോൾ സമയം 11:02 ആയിരിക്കുന്നു. നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോകാനുള്ളൊരു സമയമായി. അപ്പം അതിന് മുൻപ് നമുക്കൊരു കുസൃതി ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മരത്തിൽ വരയിട്ടാൽ അതൊരു ഫിഷിൻ്റെ പേരാകും, അതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8844558785. അപ്പോൾ നല്ലൊരു പാട്ട് കേൾക്കാം, നമ്മുടെ രാജം ചേച്ചി ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു പാട്ട് തന്നെ കേൾക്കാം. ഒരു അവരുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഗിഫ്റ്റാണ്, നമ്മളെ സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: തിരികെ എത്താം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീന ഗുവേര, എന്നോടൊപ്പം ഉള്ളത്
1: ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. നമ്മുടെ രാജൻ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു.
0: രാജൻ ചേച്ചിക്ക് വേണ്ടി മാത്രമല്ല, രാജൻ ചേച്ചിയുടെ ചേട്ടന് വേണ്ടിയിട്ടും അല്ലേ.
1: അപ്പൊ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അനുബന്ധിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു നമ്മളിപ്പോ കേട്ടത്. അപ്പൊ രാജൻ ചേച്ചി സന്തോഷമായോ? പെട്ടെന്ന് തന്നെ മെസ്സേജൊക്കെ അയച്ചോളൂ, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ വിശേഷങ്ങളും ഇന്നത്തെ സ്പെഷ്യൽ ഡേ വിശേഷങ്ങൾ ഒക്കെ നമ്മളെ അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു.
0: അതെ, കുസൃതി ചോദ്യം ചോദിച്ചിരുന്നു. ആദ്യം ചോദിച്ചിരുന്നതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറുകൾ കിട്ടി. രണ്ടാമത് ചോദിച്ചതിനും ആൻസറുകൾ
1: എന്നുള്ളതാണ്.
0: അതെ, അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കളെ ഞാനിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ശ്രീലക്ഷ്മി. അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ആൻസറുകൾ തരണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഏതായിരുന്നു ആ ചോദ്യം എന്ന് ഒരിക്കൽ കൂടി പറയാം.
1: അതെ, ചോദ്യം ഇതായിരുന്നു. ഒരു മരത്തിൽ ഒരു വരയിട്ടാൽ അതൊരു ഫിഷിന്റെ പേരാകും, അതെന്താണ് ആ ഒരു പേര് എന്നുള്ളതാണ് ആ ഒരു ചോദ്യം. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് ഏതൊരു ഒരു ഒരു മീനിന്റെ പേരാണ് മനസ്സിൽ വരുന്നത്, അപ്പൊ അത് പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അല്ലെ.
0: അപ്പൊ
1: നമ്മുടെ നെൽസൺ ചേട്ടൻ പറയാണ് കിങ് ഫിഷ്. അതല്ല കേട്ടോ, കിങ് ഫിഷ് അല്ല. ഒരു മരത്തിൽ വരയിട്ടാൽ ഒരു ഫിഷിന്റെ പേരാകും, ആ പേര് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കിങ് ഫിഷ് അല്ല, എന്തായാലും നമുക്ക് ആ ഒരു ആൻസർ ആ ആൻസർ അല്ല. അപ്പൊ ഒന്നും കൂടി ഒന്ന് ആലോചിക്കൂ, മലയാളത്തിൽ ചിന്തിക്കൂ, അപ്പൊ നമുക്ക് ചിലപ്പോൾ ആൻസർ കിട്ടും.
0: വേണ്ട, ഇനി വേണ്ട, കിട്ടണ്ട. കാരണം എല്ലാവരും അയച്ചിരിക്കുകയാണ്, എല്ലാവരും നല്ലതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ സാരല്ലേ, ഇപ്രാവശ്യവും എനിക്ക് ആരെ കൊണ്ടും പറയിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പോട്ടെ,
1: അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ആലോചിച്ചോട്ടെ, അല്ല അവർ കറക്റ്റ് ആയിട്ട് അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ആ പേരൊക്കെ നമ്മൾ ലൈവിലൂടെ പറയുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു ആൻസർ ചിന്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785.
0: അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മുടെ ഐശ്വര്യ ചവറയിൽ നിന്ന് ഗുഡ് മോർണിംഗ്, ഹായ് ശ്രീ ആൻഡ് ബീന, ശ്രീക്ക് പനി പിടിച്ചോ, സൗണ്ട് നന്നായി മാറി എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ
1: ശ്രീലക്ഷ്മിയുണ്ട്.
0: അപ്പൊ അതിൻ്റെതാണ് ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത്. അപ്പൊ ഉത്തരം തന്നിട്ടുണ്ട്, ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ചോദ്യത്തിനുമുള്ള ഉത്തരം നമ്മുടെ ഐശ്വര്യ തന്നിട്ടുണ്ട്. ഐശ്വര്യ ഇങ്ങനെ എല്ലാ ആൻസറുകളും ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ബിനീഷേട്ടൻ അടിച്ചിരി ബിനീഷേട്ടൻ അടിമാലിയിൽ നിന്ന് നമുക്ക് നമ്മുടെ രാജം ചേച്ചിയുടെ വെടി

0: ആനിവേഴ്സറി ആയിട്ട് അയച്ചിട്ടുണ്ട്. രാജമുഖത്തിലേക്കും ചേട്ടനും ഞങ്ങൾ അടിമാലിക്കാരുടെ ആശംസകൾ എന്നറിയിച്ചിട്ടുണ്ട്. ഹാർട്ടും പൂവും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം രാജൻ ചേച്ചിയും ചേട്ടനും ഇത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാബുരാൻ സാർ ഒരു കടങ്കഥ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കടങ്കഥ ഒന്ന് ചോദിക്കാം. അകന്നു നിന്ന് നോക്കി കാണും, കണ്ടതെല്ലാം ഉള്ളിലാക്കും എന്നുള്ളതാണ് നമ്മുടെ ബാബുരാൻ സാറ് ചോദിച്ചിരിക്കുന്നത്.
1: ഇതിന്റെ ആൻസർ എനിക്കറിയാം.
0: ആണോ?
1: അതെ, അറിയാം. അപ്പൊ എന്തായാലും നമുക്കത് നമ്മുടെ ശ്രോതാക്കളോട് ചോദിച്ചതായതുകൊണ്ട് നമ്മളിപ്പോൾ ആൻസർ പറയുന്നില്ല. അപ്പൊ രണ്ട് ചോദ്യങ്ങളാണ് ഓൾറെഡി മറ്റേ ചോദ്യത്തിന്റെ ആൻസർ എല്ലാവരും അയച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ അകന്ന് നിന്ന് നോക്കിക്കാണും, കണ്ടതെല്ലാം ഉള്ളിലാക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ആണത്. ഒന്ന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരൊക്കെ ചിലപ്പോൾ മാറാം.
0: ആണല്ലേ?
1: അതെ.
0: അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് തുടക്കമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ശരി തന്നെ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഒരു ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതായിരിക്കും, അല്ലേ ശ്രീലക്ഷ്മി?
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതേപോലെ നമ്മുടെ ദിലു മെസ്സേജ് അയച്ചിട്ടുണ്ട്. 27th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ചേച്ചിയും ചേട്ടനും ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ അറിയിക്കുന്നു. ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു ദിലു. അപ്പോൾ നമ്മളിത് നമ്മുടെ രാജൻ ചേച്ചിയെ അറിയിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിഷസൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ രാജഞ്ചേരി ചോദിക്കുകയാണ്, സോങ് ഇട്ട് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. കടലപ്പായസം വെക്കണം, ബെൻസും ഉണ്ട് കേട്ടോ, നല്ല മഴ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: അപ്പൊ നല്ല മഴയും കടലപ്പായസവും വെഡിങ് ആനിവേഴ്സറിയും, ആ എന്ത് രസം അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് കടൽപ്പായസം ഇല്ലേ? ഉണ്ടായിരിക്കും അല്ലേ. ഏതായാലും നമുക്ക് അവരൊക്കെ ഫ്രണ്ട്സിന് ഒപ്പമുണ്ട് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കട്ടെ അല്ലേ ശ്രീലക്ഷ്മി. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ പനിയൊക്കെ കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: അതെ അതെ, പെട്ടെന്ന് കുറയും.
0: അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വരുന്നതിന് കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആൻസറുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാടകത്ത് നിന്ന് അയച്ചിട്ടുണ്ട് അല്ലേ. ഉത്തരം ക്യാമറ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: ഉത്തരം ക്യാമറ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: അത് നമുക്കറിയില്ല, കാരണം അത് ബാബു സാറാണ് പറയേണ്ടത്. ബാബുരാൻ സാർ പറയുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും ആൻസർ ആണോ അത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റിജിസാറിൻ്റെ പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ നമ്മുടെ ഷീജ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല പ്രോഗ്രാമായിരുന്നു എന്നും നമ്മുടെ ശ്രീലക്ഷ്മിയുടെ പ്രോഗ്രാമിനെ കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊക്കെ നല്ലൊരു ശുഭദിനം ആശംസിച്ചിട്ടുണ്ട്. എൻ്റെ ആൻസറിന് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനും ആൻസർ തന്നിട്ടുണ്ട്. എല്ലാത്തിനും ആൻസർ തന്നിട്ടുണ്ട് ഷീജ ചേച്ചി. ഷീജ ചേച്ചി സുഖമായിട്ടിരിക്കുന്നു തന്നെ കരുതുന്നു. നമ്മുടെ റീജ ആൻസർ അയച്ചിട്ടുണ്ട്, രണ്ടിനും ആൻസർ അയച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്നാണല്ലോ ആൻസർ അയക്കുന്നത് അല്ലേ ശ്രീലക്ഷ്മി?
1: അതെ അതെ, എനിക്ക് തോന്നുന്നു ചോദിക്കുന്ന ചോദ്യമെല്ലാം വളരെ എളുപ്പമുള്ളതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതകളോട്ട് നമുക്കിങ്ങനെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തിനും എന്തോരം പ്രത്യേകതകളാണല്ലേ. നമ്മളിങ്ങനെ ലൈവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓരോന്നിനും ഇതിനൊക്കെ നമുക്ക് ദിവസം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഓരോ കാര്യത്തിനും ഓരോ ദിവസം വരുമ്പോൾ നമ്മൾ നല്ലതായിരിക്കണം. കാരണം അവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദിവസം ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഇൻ്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ്പ് ഡേ ആണ്. അതായത് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനമാണ് September 19 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ 3rd ശനിയാഴ്ചയാണ് ലോകമെമ്പാടും ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ്പ് ഡേ ആചരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു വർഷം 2026 September 19 ഈ വർഷത്തെ തീരദേശ ശുചീകരണ ദിനം ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ വളരെയധികം റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങളാണ് ഈ കടൽ.
0: എല്ലാവർക്കും കടൽ ഇഷ്ടമാണ്. നമ്മളെപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ നമ്മളുടെ എല്ലാ വിഷമങ്ങളും കൊണ്ടുവന്ന് ചിലർ കടൽ തീരത്ത് ചെന്നിരിക്കുമ്പോൾ മാറും എന്നൊക്കെ പറയാറുണ്ട് എങ്കിൽ പോലും ആ ഒരു കടലിനെ അല്ലെങ്കിൽ ആ ഒരു കടൽ തീരത്തെ നമ്മൾ ആസ്വദിക്കുന്നത് അല്ലേ എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് വൃത്തികേടായി കിടക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അല്ലെ. അതെ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് അത്. നമ്മളുടെ തീരങ്ങളെ മാലിന്യം മുക്തമായി സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ തന്നെ ഒരു തീരുമാനമാണ്. അവിടെ പ്ലാസ്റ്റിക് കുപ്പി ഇടുകയോ അല്ലെങ്കിൽ കവറുകളൊക്കെ വലിച്ചെറിയുകയോ. അപ്പം ഈ മത്സ്യത്തിന് മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ വലകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതൊക്കെ ഇങ്ങനെ കടലിലെ കടൽ ജീവിക്കൊക്കെ ഒരുപാട് ഭീഷണിയാണ്. കാരണം കടലിലേക്ക് ചെല്ലുമ്പോൾ അതൊക്കെ പ്ലാസ്റ്റിക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ കടൽ ജീവികൾക്കും മനുഷ്യർക്കും ഒക്കെ ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസം മാത്രം ഈ ഒരു തീരം വൃത്തിയാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ മാലിന്യം കടലിൽ എത്താതിരിക്കാൻ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കാമോ അത് ഓരോ ദിവസവും നിങ്ങൾ

0: ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസം മാലിന്യം മുക്തമായി നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് ആചരിക്കാൻ കഴിയും.
1: അതെ, അപ്പോൾ ഇതൊരു ദിവസം, ഈ ഒരു ദിവസം മാത്രമല്ല, അത് ഇനിയും നമ്മൾ ഇത്തരത്തിൽ എന്താ കടൽ തീരത്തിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതേപോലെ നമ്മളിങ്ങനെ ആസ്വദിക്കാൻ പോകുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്നൊരു തെറ്റുണ്ടാവാതിരിക്കട്ടെ എന്ന് കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്.
0: അതെ, കടൽ തീരത്ത് ചെന്നിരുന്ന് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാറുണ്ട്. കയ്യിൽ ചിലപ്പോൾ കപ്പലണ്ടി കരുതാറുണ്ട്, വെള്ളം കരുതാറുണ്ട്, പലപ്പോഴും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കരുതാറുണ്ട്. കാരണം അതൊരു സുഖമാണ്, അവിടെ ചെന്നിരുന്ന് ഇങ്ങനെ കഴിക്കുക, ഈ കാറ്റ് കൊള്ളുക, ആസ്വദിക്കുക എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ആ കൊണ്ടുപോകുന്ന സാധനങ്ങൾ നിങ്ങൾ തിരികെ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ച് അത്
1: സംസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ അത്തരത്തിൽ വേസ്റ്റുകൾ കളയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ ബീച്ചുകളിലും ഉണ്ട്.
0: അതെ,
1: അപ്പോൾ നമുക്കറിയാം തിരുമുല്ലവാരത്തുമുണ്ട്, കൊല്ലത്തുണ്ട്, അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മിക്കടത്തും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ശരിയായി ഉപയോഗിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുകൂടി പറയാണ്.
0: കാരണം കടൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകുന്നുണ്ട്. നമുക്ക് ഭക്ഷണമായാലും തൊഴിലായാലും അതുപോലെ തന്നെ നമ്മുടെ മഴയുടെയും കാലാവസ്ഥയുടെ ഒക്കെ ഒരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ കടൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കടലിനെയും നമുക്ക് ചേർന്ന് കരുതലോടുകൂടി നോക്കേണ്ട ഒരു ദിനമാണ് ഇന്നെന്ന് പറയുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക് കടലിൽ എത്താതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതൊരു മാറ്റത്തിൻ്റെ തുടക്കമായി തന്നെ കാണാം, അല്ലേ? അത് നമ്മുടെ സ്വത്തല്ല, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ കടലെന്ന് പറയുന്നത്. അതിനെ നശിപ്പിക്കാതിരിക്കുക.
1: അപ്പോൾ ഈ 2026 പ്രമേയം എന്ന് പറയുന്നത് സുരക്ഷിത ജനതയ്ക്ക് വേണ്ടിയിട്ട് ശുചിത്വ സാഗരം എന്നതാണ് ഈ ഒരു വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത്. 1986 കൺസർവൻസി എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ ആരംഭിച്ചത്. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ, മലിനവസ്തുക്കൾ എന്നിവയിൽ നിന്ന് കടൽ തീരങ്ങളെ സംരക്ഷിക്കുക, സമുദ്ര ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കുക, പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക എന്നിവയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ദിനം കൊണ്ട് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ 2006 മുതൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ദേശീയ തലത്തിൽ നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ് ഭാരത് അഭിയാൻ, സ്വച്ഛതാ ഹി സേവ എന്നീ പദ്ധതികളുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ തീരദേശ സംസ്ഥാനങ്ങളിൽ ശുചീകരണ യജ്ഞം നടക്കുന്നുണ്ട്. ഈ വർഷം കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് 105 ബീച്ചുകൾ കേന്ദ്രീകരിച്ച് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. തീരദേശമില്ലാത്ത ജില്ലകളിൽ പ്രധാന ജലാശയങ്ങളും പുഴകളും കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു ഇങ്ങനെ ശുചീകരണം അങ്ങനത്തെ രീതിയിലൊക്കെ വരുന്ന സമയത്ത് NCC, NSS പൊതുജനങ്ങൾ ഇവരെല്ലാം ഒരുമിച്ച് ചേരാറുണ്ടല്ലോ.
0: അത് മാത്രമല്ല, ഇന്ന് എനിക്ക് തോന്നുന്നു സ്കൂളിലെ കുട്ടികളെയൊക്കെ ഇങ്ങനെ ശുചീകരണത്തിനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കാരണം കുട്ടികളിൽ കൂടി തന്നെ ശുചീകരണത്തിൻ്റെ അവബോധം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പിന്നിലുള്ളത്.
1: അതെ അതെ.
0: അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ശ്രീലക്ഷ്മി, നമ്മുടെ ചിത്രാമ്മ അയച്ചിട്ടുണ്ട് ആശ്രമത്തിൽ നിന്ന്. പ്രിയപ്പെട്ട ബീനക്കുട്ടി, ശ്രീകുട്ടി ആൻഡ് ടെക്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഗുഡ് മോർണിംഗ് ചിത്രാമ്മ,
0: സുഖമായിട്ടിരിക്കുന്നു ചിത്രാമ്മ? ഞങ്ങളും ഗുഡ് മോർണിംഗ് പറയുകയാണ്. അപ്പോൾ ഞാൻ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അപ്ഡേഷൻസ് എനിക്ക് പ്രയോജനപ്രദമായി എന്നാണ് പറയുന്നത്. താങ്ക്സ് കുട്ടികളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേ ചെയ്ത ഹിന്ദി സോങ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മകനെ നിനക്ക് വേണ്ടി എന്ന ഫിലിമിലെ മാലാഖമാർ വന്ന് പൂവിടർത്തുന്നതെന്ന ഗാനം പ്ലേ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രമിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റേഡിയോ സാന്ത്വനം പ്രോഗ്രാമുകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് നമ്മുടെ ചിത്രാമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ശ്രീകുട്ടി പനിയാണോ, ക്ഷീണാവസ്ഥ കേൾവിക്കാരിയായ എനിക്ക് അനുഭവപ്പെടുന്നു എന്നാണ് ചിത്രാമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോ മാറ്റങ്ങളും നമ്മളെ തിരിച്ചറിയുന്ന, നമ്മളോടൊപ്പം നിന്ന് തിരിച്ചറിയുന്ന നമ്മുടെ ശ്രോതാക്കളാണ്. അപ്പോൾ ചിത്രാമ്മ ചോദിച്ചിട്ടുണ്ട് പനിയാണോ എന്ന്. അതിന് ശ്രീലക്ഷ്മി തന്നെ ആൻസർ പറയുക അല്ലേ?
1: എനിക്ക് ക്ഷീണം അങ്ങനെ തീരെ ഇല്ല കേട്ടോ, പക്ഷെ എൻ്റെ ശബ്ദത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റമുള്ളത് പോലെ ഒരു ഫീല് വരുന്നുണ്ട്. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്, പ്രത്യേകിച്ച് നിങ്ങളായിട്ട് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ സംസാരം. എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ച, തിങ്കളാഴ്ച മാത്രമാണ് ഞാൻ എൻ്റെ ഇത്തിരി തരം ഒത്തിരി കാര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഒരു ഈ ഒരു ലാസ്റ്റ് ഡേയിൽ ഞാൻ നിങ്ങളായിട്ടൊന്ന് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ച് മേടിച്ചൊരു ലൈവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വളരെയധികം ആഗ്രഹിച്ചാണ് ഞാൻ ഈ ഒരു ലൈവ് ചോദിച്ച് വാങ്ങിയത്. അപ്പോൾ എന്നെ തിരക്കുന്നതും അത്തരത്തിലുള്ള എൻ്റെ ഒരു സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും എന്നെ കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
0: അപ്പോൾ നമുക്കിപ്പോൾ ഏതായാലും ചെറിയൊരു ബ്രേക്ക് എടുക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്.
1: നമ്മൾ രണ്ട് കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു മരത്തിൽ ഒരു വരയിട്ടാൽ അതൊരു ഫിഷിൻ്റെ പേരാകും, ആ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അകന്ന് നിന്ന് നോക്കി കാണും, കണ്ടതെല്ലാം ഉള്ളിലാക്കും. അത് നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ച കുസൃതി ചോദ്യമാണ്. അപ്പൊ ഇത് രണ്ട് ചോദ്യത്തിനുമുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഏത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം ബീന കുവേരയാണ്. അപ്പം നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:28 ആയിരിക്കുന്നു. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് പോകാനുള്ളൊരു സമയം കൂടി ആയി വരുന്നുണ്ട്. അപ്പം നമ്മൾ കുസൃതി ചോദ്യമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസറൊക്കെ നമുക്ക് പറയാനുള്ളൊരു സമയമായി. ഇന്ന് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം പറയണ്ടേ ബീന ഗുവേര?
2: പറയേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്ന ഉത്തരങ്ങളായി.
1: ഒരുപാട് ആൻസർ, കറക്റ്റ് ആൻസർ ആണ് ഇന്നത്തെ ദിവസം വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 3 ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ബാബുരാജൻ സാറ് പറഞ്ഞ ചോദ്യമായിരുന്നു, അകന്ന് നിന്ന് നോക്കിക്കാണും, കണ്ടതെല്ലാം ഉള്ളിലാക്കും. അത് ആൻസർ അബദ്ധവശാലൊന്നും പറഞ്ഞു പോയല്ലേ ഇടയ്ക്ക് വെച്ച്. പക്ഷേ എങ്കിലും സാരമില്ല, നമ്മുടെ ശ്രോതാക്കളൊക്കെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അടുത്തൊരു ചോദ്യം എന്ന് പറയുമ്പോൾ, ഒരു മരത്തിൽ വരയ്ക്കുമ്പോൾ ഒരു ഫിഷിന്റെ പേര് വരും, അതെന്താണെന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനും ഒരുപാട് പേര് കറക്റ്റ് ആൻസർ തന്നെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമയം 11:29 ആയിരിക്കുന്നു. നമുക്ക് ആ ആൻസർ അങ്ങ് പറയാം.
2: തീർച്ചയായിട്ടും ആൻസർ, മരത്തിൽ വരയ്ക്കുന്ന വരയുടെ ആൻസർ എന്ന് പറയുന്നത് വരാലായിരുന്നു. മറ്റേ ബാബുരാൻ സാറ് ചോദിച്ചിരുന്ന ഈ ക്വസ്റ്റ്യൻ,
1: അകന്ന് നിന്ന് നോക്കിക്കാണും, കണ്ടതെല്ലാം ഉള്ളിലാക്കും എന്നുള്ളൊരു ചോദ്യത്തിന്റെ ആൻസർ ക്യാമറ എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ കാലത്ത് അതിന്റെ പേരൊക്കെ മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ ക്യാമറ, അതെ ക്യാമറ, നമ്മൾ മൊബൈൽ ഫോണൊക്കെ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള കറക്റ്റ് ആൻസർ ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ആൻസർ അയച്ചവരുടെ ഒക്കെ പേര് നമുക്ക് വായിക്കാം.
2: അതെ,
1: നമ്മുടെ ടൈറ്റസ് കുരിപ്പുഴ കറക്റ്റ് ആൻസറാണ് പറഞ്ഞിട്ടുള്ളത്. കവിത ചേച്ചി കറക്റ്റ് ആൻസറാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബാബുരാജൻ സാറ് ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ വാതിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ മാത്രം ഒന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി.
2: അതെ,
1: രാജചേട്ടൻ കറക്റ്റ് ആൻസറാണ് പറഞ്ഞത്. റീജ കറക്റ്റ് ആൻസറാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മളുടെ ഒരുപാട് പേരിങ്ങനെ,
2: നമ്മുടെ കവിത ചേച്ചി വാതിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം കവിത ചേച്ചി രാവിലെ അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി, ബീനക്കുട്ടി, കവിതയാണ് കടപ്പാക്കടയിൽ നിന്ന്. രണ്ടുപേർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു കവിത ചേച്ചി. ഞങ്ങളിങ്ങനെ ജിൽജിലായിട്ട് പോവുകയാണ്. കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളെല്ലാം, ആദ്യം മുതലുള്ള ചോദിച്ചതിൻ്റെ ഉത്തരങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു പാട്ട് ചോദിച്ചിരുന്നു, അതെല്ലാം കറക്റ്റായിട്ട്. അപ്പം എന്നോട് പറയുകയാണ്, പനിയാണ്, അതുകൊണ്ട് മൂളുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രാജത്തിനും ചേട്ടനും സ്നേഹം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജം ചേച്ചിയും ചേട്ടനും കേൾക്കുന്നു എന്ന് തന്നെ കരുതുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ടൈറ്റസ് കുരിപ്പുഴ രണ്ടിനും ആൻസർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ രമേശ് സാറ് ആൻസറൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മാലിന്യങ്ങൾ നിർമ്മിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് തന്നെയാണ്, നമുക്ക് ഭാവിയിൽ ദോഷമായി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ സമുദ്രത്തിനെയും ജലത്തിനെയൊക്കെ മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ശരിയാണ്, നമ്മുടെ നമ്മുടെ കടലിനെയും നമ്മുടെ സമുദ്രത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ നമ്മളാണ് അവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ഷാജി ചേട്ടനാണ് കേട്ടോ. അദ്ദേഹം ആൻസർ അയച്ചിട്ടുണ്ട്, ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഡ്രൈവിങ്ങിലായതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അദ്ദേഹം ആ ഒരു ഡ്രൈവിങ്ങിനിടയിലും നമ്മൾക്ക് വേണ്ടി,
1: അതെ, ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന സമയത്ത് വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തി
2: അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് റേഡിയോ, എല്ലാവർക്കും നമസ്കാരം, നാട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമ്മൾക്ക്.
1: അതേപോലെ സൗമ്യ സൗമ്യ അമൽ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ മറ്റൊരു മൻസൂർ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
2: അതെ, അതുപോലെ തന്നെ മൻസൂർ ചേട്ടൻ അയച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മുടെ ശരികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പുറത്ത് തെറ്റുകളെ ചൂണ്ടാനും അതിന് സമർത്ഥിക്കാനും മറുതലയ്ക്കൽ ആൾക്കാർ കാത്തു നിൽപ്പുണ്ട്. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും ഒരു നിയോഗമുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാകും, മനസ്സിലാക്കണം. ചിലർ നമ്മളെ പരീക്ഷിക്കാൻ എത്തുന്നവരാകും, ചിലർ നമ്മളെ ഉപയോഗപ്പെടുത്തുന്നവരാകും, ചിലർ നമ്മളെ പഠിപ്പിക്കുന്നവരാകും, എന്നാൽ മറ്റു ചിലർ നമ്മളിൽ ഏറ്റവും മികച്ച ഗുണങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുമാകാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് മൻസൂർ ചേട്ടാ. നല്ലൊരു അഭിപ്രായമാണ് അങ്ങിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മായ ചേച്ചി അയച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു വോയിസ് മെസ്സേജ് ആണ്.
3: തിരുവല്ലാവാരം ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശം സ്ഥിതി ചെയ്യുന്ന 94 FM സാന്ത്വനത്തിന്റെ എന്റെ കുടുംബത്തിന്റെ 1000 ആശംസകൾ. ശ്രീലക്ഷ്മിയുടെ പ്രോഗ്രാം വളരെ ഭീനകുപേരയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു.
2: അപ്പോ നമ്മുടെ റേഡിയോ സാന്ത്വനത്തിനും ശ്രീലക്ഷ്മിക്കും നമുക്കൊക്കെ ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ മായ ചേച്ചി. അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ. ഏതായാലും നമുക്ക് ഇപ്പോൾ 11:33 ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എലീനക്കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ചേച്ചീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എലീനക്കുട്ടി. ഗുഡ് മോർണിംഗ്. എനിക്ക് ഐ തിങ്ക് ദേ കോൾ ദിസ് ലവ് എന്ന ഇംഗ്ലീഷ് സോങ് പറ്റുമെങ്കിൽ ലൈവിൽ പ്ലേ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മോളു, ഇപ്പോൾ ഈ സോങ്സ് ഒക്കെ ചോദിക്കുമ്പോൾ കുറച്ച് നേരത്തെയൊക്കെ നമുക്കടുത്ത് ചോദിക്കണം അല്ലേ? അപ്പോൾ നേരത്തെയൊക്കെ ചോദിക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പാട്ട്
1: ശേഷം നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ പിന്നെ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് നമ്മുടെ ചിത്രാമ്മ ആവശ്യപ്പെട്ട ഒരു ഗാനമാണ്. അതോടുകൂടി ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ആ പാട്ടുകളൊക്കെ നമ്മൾ ലൈവിന് ശേഷം പ്ലേ ചെയ്യുന്നതാണ്. ഇപ്പോൾ സമയം 11:34 നമുക്ക് പോകേണ്ട സമയം അതിക്രമിച്ചു അല്ലേ?
2: അതെ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം വന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ബീനാ ഗുവേരയും എന്നോടൊപ്പം ഉണ്ടായിരുന്നത്
1: ശ്രീലക്ഷ്മിയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനെ കാണാൻ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

അലങ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ശിശുകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
2: Radio Santhanam 90.4 FM-il ippol kelkam Doctor's Chat. Avatharanam Dr. Srija Anil. Sankethika Sahayam Shyam Das.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫിസിയോതെറാപ്പിയും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് വിശദമായി സംസാരിക്കാൻ അരുൺ കാമ്പശ്ശേരിയാണ് ഉള്ളത്. അദ്ദേഹത്തെ ഡോക്ടർ ചാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരുൺ സർ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
4: നമസ്കാരം മാഡം.
3: പുതിയ കാലത്ത് ഫിസിയോതെറാപ്പിയുടെ പ്രസക്തി എന്താണ്? ഓരോ 20-25 വർഷങ്ങളിലും ഒരു പുതിയ തലമുറ ഉണ്ടാവുന്നുണ്ട്, അന്നേരം അതിൻ്റെ പ്രാധാന്യം?
4: അതെ, ഒരു തലമുറ മാറുമ്പോൾ പല കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പൊ അവരുടെ നമ്മുടെ പഴയ തലമുറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുത്തൻ തലമുറയുടെ വസ്ത്രധാരണ രീതി, അവരുടെ വിളിപ്പേര്, വിദ്യാഭ്യാസത്തിന്റെ രീതികള്, യാത്രാമാർഗങ്ങൾ, സ്വഭാവത്തിലുള്ള മാറ്റങ്ങള്, കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഭക്ഷണത്തിലെ ഭക്ഷണ രീതികള്, മുതിർന്നവരോടൊക്കെ ഉള്ള സംസാര രീതി, അങ്ങനെ ഓവറോൾ ഒരു ഭയങ്കര ചേഞ്ച് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ
3: വന്നുകൊണ്ടിരിക്കുന്നത്.
4: അതിൽ നല്ലതും മോശം ഇപ്പൊ തന്നെ ഒരു ഇതൊക്കെ സമരവും ഒക്കെ കണ്ടില്ലേ? ഇപ്പൊ അവരുടെ കൂട്ടായ്മകളുടെ ബലവും ഒക്കെ നമ്മൾ കണ്ട്. അത്തരത്തില് ഒരു ജനറേഷന്റെ ഒരു എവല്യൂഷണറി പ്രോസസ്സിലൂടെ നമ്മൾ പോകുന്നത്. പക്ഷെ പഴയ തലമുറയെ കമ്പയർ ചെയ്യുമ്പോൾ പഴയ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഏറെ വെളുപ്പിനെ എഴുന്നേക്കും, ശാരീരികമായിട്ട് വളരെയധികം അധ്വാനിച്ച ഒരു തലമുറയായിരുന്നു. ഉയർന്ന ജോലി അന്നത്തെ കാലത്തുള്ളവർ പോലും, ഇപ്പം വീട്ടിലെ ഇപ്പം എന്നെ പഠിപ്പിച്ചൊരു ഇംഗ്ലീഷ് സാറുണ്ട്, സാറ് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു 10 തെങ്ങിനെങ്കിലും തടവെടുത്തിട്ടേ പോകത്തുള്ളായിരുന്നു. അത്രയും ഹാർഡ് വർക്കിംഗ് അധ്വാനികളായിരുന്നു. ഏണിംഗ് മെമ്പർ ആണെങ്കിലും കാർഷികമായിട്ട് അധ്വാനിക്കും. വീട്ടിലെല്ലാ വീട്ടിലും പശുക്കളും കന്നുകാലിയൊക്കെ ഉള്ള ആ ഒരു തലമുറ. അതിൽ നിന്ന് മാറി വാഹനങ്ങളൊക്കെ പെരുകി വന്നപ്പോഴത്തേക്ക് നമ്മൾ പഴയ ആൾക്കാർ നടക്കുന്ന പോലെ, പണ്ട് എല്ലാവരും ഇപ്പം ഓരോ തലമുറയിലും ഡിഫറെന്റ് ആയിരിക്കും. ഒരു ജനറേഷൻ നടന്നുപോയി, അടുത്ത ജനറേഷൻ ആയപ്പോൾ സൈക്കിളിൽ പോയി, അടുത്ത ജനറേഷൻ ബസ്സിൽ പോയി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജനറേഷൻ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് പിക്ക് ചെയ്തുണ്ടോ. പിന്നെ ഒരു പക്ഷെ അടുത്ത തലമുറ വരുമ്പോൾ ഇനി സ്കൂൾ എന്നുള്ള കൺസെപ്റ്റ് മാറി വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന രീതിയിലേക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അറിയാതെ തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മുടെ ഒരു തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഉൾപ്പെടെ. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ മൊബിലിറ്റി കുറഞ്ഞു.

0: എല്ലാ ജോയിന്റിനും. ഇപ്പൊ ശരീരത്തിലാകെ മൊത്തം 650 മസിൽസും ഈ ജോയിന്റ്സും എല്ലാം, ഇതിനെല്ലാം കൃത്യമായ ചലനങ്ങൾ പഴയ തലമുറ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടേയിരുന്നു. പുലർച്ചെ മുതൽ ഈവനിങ് വരെ അവർ അവർക്ക് ഇത്രയും മെന്റൽ സ്ട്രെസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മളുടെ തലമുറ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് ഒന്നും അവർ അനുഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പണ്ടൊക്കെ വീടുകളിൽ തന്നെ ആളുകൾ ഇരുന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചത്, തറയിലൊക്കെ ഇരുന്നും ഒക്കെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവർ തറയിൽ ഇരുന്നിട്ട് നമ്മളൊന്ന് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഹിപ് നീ മസിൽസ് ഒക്കെ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ആ ജനറേഷനിൽ അറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം വെള്ളം കോരുക, അത് ബക്കറ്റിൽ കൊണ്ട് ഒഴിക്കുക. ഇപ്പം നമുക്ക് ബക്കറ്റും കിണറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് വർഷത്തിൽ ഒഴിക്കുക, ക്ലീൻ ചെയ്യാൻ മാത്രമായിരിക്കും അതിനകത്ത് കപ്പിയും കയറൊക്കെ ഇടുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലുകളുടെ സാന്ദ്രത വളരെ കുറവ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ രാവിലെ കാപ്പി കുടിക്കുന്നത് പോലെ വൈറ്റമിൻ ഡി കഴിക്കേണ്ട
1: ഒരവസ്ഥയാണ്.
0: ചെറിയൊരു വീഴ്ചകൾ പോലും ഇപ്പം ബോൺസിലേക്ക് വെയിറ്റ് ബിയറിംഗ് വരുന്നില്ല. ഇപ്പം സർജറി ഒക്കെ കഴിഞ്ഞാൽ പോലും ഏർലി വെയിറ്റ് ബിയറിംഗ് ഇപ്പം പറയുന്നത് പെട്ടെന്ന് ഈ ഹീലാവുന്നതിന് വേണ്ടി, അവിടെ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഒക്കെ വരുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ ചെറിയ വീഴ്ചകളാണെങ്കിൽ പോലും എല്ല് പൊട്ടുന്നു. യങ്സ്റ്റേഴ്സ് ഒരുപാട് പേർക്ക് ലിഗമെന്റ് ഇഞ്ചുറീസ്, പണ്ട് ഇത്രയധികം ലിഗമെന്റ് ഇഞ്ചുറീസ് ഒന്നും ഇല്ല. പൊതുവെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പോലും ആ ശാരീരിക ഘടന മാറുന്ന ഒബീസ്ഡ് ആവുന്ന. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രതിവിധി എന്ന നിലയിൽ നേരത്തെ പറഞ്ഞ ഇരുത്തയുടെയും അമിതമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അവബോധം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിസിയോതെറാപ്പി, പിന്നെ വേദനയ്ക്കുള്ള വേദനകളുടെ പരിഹാരം ഒരു ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാം എന്ന രീതിയിൽ നമുക്ക് ഫിസിയോതെറാപ്പിയെ കാണാവുന്നതാണ്. കാരണം ഇന്ന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ ഓർത്തോപീഡിക്സിൽ തന്നെ പലതരം വിഭാഗങ്ങളുണ്ട്. ഇപ്പൊ സ്പൈൻ സർജറീസ് മാത്രം ചെയ്യുന്ന സ്പൈൻ സർജൻസ് ഉണ്ട്, അതിൽ തന്നെ ഡിഫറെന്റ് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പൊ മുട്ടും നീ ജോയിന്റ് ആൻഡ് ഹിപ് ജോയിന്റ് മാത്രം എക്സ്പേർട്ട് ആയിട്ടുള്ള അത് മാത്രം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. പോഡിയാട്രി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, കാൽപാദത്തിന്റെ ആംഗിൾ സ്പെഷ്യാലിറ്റി ചെയ്തേക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. ചില വേദനകൾ വേരിക്കോസ് കാരണം ഒക്കെ ഉണ്ടാകുന്ന ചില വേദനകളുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഒരു സാധാരണ ജനത്തിന് ഒരു പെയിൻ വരുമ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഇപ്പോഴുണ്ട്. അതല്ല എങ്കിൽ പോർത്തുഗൽ തന്നെ ഇപ്പൊ കൺസർവേറ്റീവ് ആയിട്ട് മാത്രം ട്രീറ്റ് ചെയ്യുന്നത്, ഇപ്പം പി ഒ പി ഒക്കെ ഇടും, ഒരു ഒടിവൊക്കെ വരുമ്പോൾ അതിനെ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് പിടിച്ചിട്ടിട്ട് പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഓർത്തോപീഡിക് സർജൻസ് ഉണ്ട്. അപ്പം ഒരു ഒരു ചെറിയൊരു വിഭാഗത്തിൽ തന്നെ, അതുപോലെ ഓരോ ഏരിയയിലും ഇപ്പം റുമറ്റോയിഡ് ആർത്രൈറ്റിസിലും ഇൻഫെക്ഷസ് ഡിസീസ് അങ്ങനെ ഒരു നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മറ്റ് ഇതര സിസ്റ്റത്തിലൊക്കെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം ഫിസിയോതെറാപ്പി യഥാർത്ഥത്തിൽ ഒരു ഗ്രേഡ് അനുസരിച്ചാണ് ഫിസിയോതെറാപ്പിയിലെ പേഷ്യൻ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഇപ്പം ഒരു ക്രോണിക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്ന് ഒരു ക്രോണിക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഗ്രേഡ് 4 കാലൊക്കെ വളഞ്ഞിട്ടുള്ള ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അലൈൻമെന്റ് ഒക്കെ ബാഡായ ഒരു കേസാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന ഒരു ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് സർജറി ആയിരിക്കും. അതിനുശേഷം അവരുടെ അലൈൻമെന്റ് കൃത്യമാക്കി ടി കെയർ ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് അവർക്ക് വേണ്ടുന്നത്. അതേസമയം ഒരു ഗ്രേഡ് 1 or 2 വളരെ യങ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വന്നു, അവർക്ക് തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പിയുടെ കൺസർവേറ്റീവ് മെത്തേഡ്സിലൂടെ ദേ ക്യാൻ ഗെറ്റ് ഫ്യൂ മോർ ഇയേഴ്സ് പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ അവർക്കത് ആ ഒരു പ്രൊസീജിയറിലേക്ക് എത്തേണ്ട കാലം നമുക്ക് നീട്ടിവെക്കാം. ഇപ്പൊ ചില ക്രോണിക് ബാക്ക് പെയിൻ, അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അത് ചില സ്പെഷ്യൽ ടെസ്റ്റുകളൊക്കെ വെച്ചിട്ടും നേർവ് എത്രമാത്രം ഇൻടാക്ട് ആണെന്നൊക്കെ നോക്കിയിട്ട് ഏത് മാർഗത്തിലേക്കാണ് അവരെ കൺവേർട്ട് ചെയ്യേണ്ടത്, ഫിസിയോതെറാപ്പിയിലൂടെ തന്നെ മതിയോ അതോ അവർക്കൊരു ന്യൂറോളജിസ്റ്റിന്റെ സേവനം ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ പേഷ്യന്റിന് യഥാർത്ഥത്തിൽ ആ ഒരു കൺഫ്യൂഷൻ, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു പെയിനുമായിട്ടുള്ള പെയിൻ മാത്രം ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം എങ്ങനെ വേണം ഒരു ഡിസിഷൻ മേക്കിങ്ങിലെ ഏറ്റവും നല്ലൊരു സ്ഥലം ഫിസിയോതെറാപ്പിസ്റ്റ്, കാരണം നമ്മുടെ ക്ലിനിക്കിലേക്കൊക്കെ എത്തുന്ന ഒരുപാട് പേഷ്യൻസിനെ കറക്റ്റ് വേയിലേക്ക് നമ്മൾ വിടുന്നുണ്ട്. അപ്പം ഫിസിയോതെറാപ്പിയുടെ മെത്തേഡ്സിലൂടെ മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ബേസിക്കലി വേണ്ടുന്നത് കൃത്യമായ മസ്കുലോ സ്കെൽറ്റൽ അല്ലെങ്കിൽ ഇപ്പം ന്യൂറോ കേസസ് ആണെങ്കിൽ ന്യൂറോളജിക്കൽ അസസ്മെന്റ് ആണ്. അപ്പോൾ ഓരോ ശരീരത്തിലെ ഈ കഷേരുകൾ അടുക്കി വെക്കുമ്പോൾ അതിനിടയിലൂടെ കടന്നു വരുന്ന ഞരമ്പുകൾ, ഈ ഞരമ്പുകളൊക്കെ നമ്മൾ കമ്പയർ പുഴയുടെ കൈവഴികൾ പോലെ ഇങ്ങനെ ഒഴുകി അങ്ങ് പോകണല്ലേ. അപ്പൊ ഇത് എവിടേക്കാണ് ഇത് പോകുന്നത്, ഏത് പേശിയിലേക്കാണ് പോകുന്നത്, ആ പേശിക്ക് തന്നെ പേശിയുടെ ബലമുണ്ടോ അല്ലെ, സ്കിൻ സെൻസറി ഇമ്പയർമെന്റ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചില ടെസ്റ്റുകളൊക്കെ വെച്ചത് അറിയാൻ പറ്റും പേശിയുടെ ബലം എത്രമാത്രം ഉണ്ടെന്ന്. ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. പല പെയിൻ സ്കെയിൽസ് ഉണ്ട്, ഇതൊക്കെ വെച്ച് അസസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനില്ലാത്ത നമുക്കിത് ഈ പേഷ്യന്റിന് എന്താണ് ചികിത്സാ മാർഗം. ഫിസിയോതെറാപ്പിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഫിസിയോതെറാപ്പി

0: തെറാപ്പിയിലും വന്നിട്ടുണ്ട്. ഇപ്പൊ മാനുവൽ തെറാപ്പി ഒക്കെ പോലെയുള്ള ചില ടെക്നിക്സ് ഉണ്ട്, മാനിപ്പുലേഷൻ ടെക്നിക്സ് ചെയ്യുന്നവരുണ്ട്. ടേപ്പിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ അലൈൻമെന്റ് കൃത്യമാക്കാനായിട്ട് കൈനസിയോ ടേപ്പിംഗ് മെത്തേഡ്സ്, ക്യൂപ്പഞ്ചറിന്റെ നീഡിൽ യൂസ് ചെയ്തിട്ടുള്ള ഡ്രൈ നീഡിലിംഗ്, ഒരു ടൈറ്റ് ആയ ഒരു മസിലിലേക്ക് ഒരു ഫൈൻ നീഡിലിംഗ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നല്ല പരിശീലനം ലഭിച്ച ആൾക്കാർക്ക് മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. അത് ഫിസിയോതെറാപ്പി സബ്ജക്റ്റിൽ തന്നെ ഫർദർ ട്രെയിനിങ് അക്വാറ്റിക് റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പിയിൽ ഇലക്ട്രോ തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ രണ്ടോ മൂന്നോ സെഷൻസ് ആയിട്ട് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫിസിയോതെറാപ്പിയിലെ പെയിൻ റിലീവിംഗ് മൊഡാലിറ്റീസ്, അഡ്വാൻസ്ഡ് റോബോട്ടിക് ട്രീറ്റ്മെന്റ് ഉണ്ട്. മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അതേ സ്പീഡിൽ ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെന്റ് ഒക്കെ സെറ്റ് അങ്ങനെ പോകുന്നത്. അപ്പൊ അതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് അത് പൂർണ്ണ തോതിൽ എത്തിയിട്ടില്ല, എങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിറ്റീസിലൊക്കെ അത് വരുന്നുണ്ട്. ഒരുപാട് അഡ്വാൻസ്ഡ് കാര്യം, നമ്മുടെ ബാലൻസ് ഒക്കെ അസസ് ചെയ്യുന്ന അപ്പാരറ്റസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രോക്ക് റിക്കവറി, ഈ ഫേസില് ചെറിയ ഗെയിംസ് ഒക്കെ പോലെ അവരുടെ, അപ്പൊ അത് സെൻസർ വെച്ചിട്ട് എത്രമാത്രം അവർ ബലം ആ കുഞ്ഞു പേശികളിലൊക്കെ എത്ര ബലം കൊടുക്കുന്നു എന്ന് പേഷ്യന്റിന് തന്നെ വിഷ്വൽ ഫീഡ്ബാക്ക് വഴി അറിയാനുള്ള സംവിധാനം, അതിന് ഒരു ഒരു മാർക്ക് പോലെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ പോലെ ചെയ്യുന്നത്. അങ്ങനെ കാലത്തിനനുസൃതമായിട്ട് ഫിസിയോതെറാപ്പി മറ്റൊരു തലത്തിലേക്ക് വളരുകയാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ അച്ഛൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയത് കൊണ്ട് എല്ലാ ടീച്ചേഴ്സ് അച്ഛൻ എന്ത് ചെയ്യുന്നു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിനെ തന്നെ അറിയുന്നുണ്ടായിരുന്നു. അത് എട്ടാം ക്ലാസ് വരെയും പല ടീച്ചേഴ്സും ബോർഡിൽ ഈ പേര് എഴുതിപ്പിച്ചിട്ടുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പം ഇന്നത്തെ തലമുറ അതിൽ നിന്ന് ഏറെ മാറി. ഇന്നൊരു എൽ കെ ജി കാരനോട് ചോദിച്ചാലും ഫിസിയോതെറാപ്പി എന്താണെന്ന് സാമാന്യം ജനങ്ങൾക്കറിയാം. ഇപ്പൊ ഒരു ഫ്രാക്ചറിന് ശേഷം മൂവ്മെന്റ് റീഗെയിൻ ചെയ്യാൻ ഫിസിയോതെറാപ്പി ആവശ്യമുണ്ട് എന്നറിയാം. ഒരു സ്ട്രോക്കിന് ശേഷം ഫിസിയോതെറാപ്പി വേണമെന്ന് പൊതുജനങ്ങൾക്ക് പോലും തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അത് നല്ല കാര്യമായിട്ട് കണക്കാക്കാം. അപ്പം ഫിസിയോതെറാപ്പിക്ക് ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഡോക്ടേഴ്സ് ചാറ്റ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടെൻഡൻ ഇഞ്ചുറി, മെനിസ്കൽ ഇഞ്ചുറി, അത് അതിനെ പറ്റി കൂടെ ഒന്ന് വിശദീകരിക്കാൻ
0: പറ്റും. നമ്മുടെ ശരീരത്തിൽ പല ഇപ്പം പലതരത്തിലുള്ള ഇഞ്ചുറീസ് നമുക്ക് ഇപ്പം മസിൽസിനുണ്ടാവുന്ന ഇഞ്ചുറി പുറമേ തന്നെ, ഇപ്പം നമ്മൾ ഓരോ ഇഞ്ചുറീസിലും നമ്മൾ മനസ്സുകൊണ്ട് തന്നെ നമ്മളൊന്ന് സ്ട്രെസ്ഡ്. ഇപ്പം നമ്മുടെ കൈവിരലിൽ ചെറിയൊരു പോറൽ വന്ന് നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നു. അപ്പം അത് സ്കിന്ന്, അത് കഴിഞ്ഞാൽ താഴേക്ക് എത്തുമ്പോഴാണ് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് മനുഷ്യ ശരീരം ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നീട് എത്തുമ്പോഴത്തേക്ക് സ്കിന്നിൻ്റെ അത് തന്നെ മൈക്രോസ്കോപ്പിക്കലി പല ലെയേഴ്സ് ആയിട്ടാണ്. ഒരു പേശി എടുത്താൽ തന്നെ അതിന് പല പല ലെയറുകളായിട്ടാണ്. അപ്പോൾ ഒരു ആ പേശിയും കഴിഞ്ഞിട്ട് ഒരു പേശി, ഒരു മസിൽ എന്ന് പറയുന്നത് ഒരു എല്ലിനകത്തേക്ക് പോയി കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ഒരു മസിൽസിന് ഒരു ഒറിജിൻ, ഒരു മസിൽ തുടങ്ങുന്നതും കാണും, ഒരു മസിൽ ഇൻസേർട്ട് ചെയ്യുന്നത് അവസാനിക്കുന്ന സ്ഥലവും കാണും. ഒരു മസിൽ പോയി എൻഡ് ചെയ്യുന്ന ഒരു ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സ്പോട്ടാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെൻഡൻ ചിലർക്ക് വീണിട്ട് ടെൻഡിനൈറ്റിസ്, അവരുടെ ടെൻഡനിൽ ഒരു ഇൻഫ്ലമേഷൻ ആയിരിക്കും ഉണ്ടാവുക, വീക്കം ഉണ്ടാവും. അപ്പൊ അതിന്റെ റിക്കവറി ഫേസിൽ പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ അത് നോർമൽ എക്സ്റേ ചെയ്യാത്തത് അത്ര വിസിബിൾ ആയിട്ടല്ല. എക്സ്റേയിൽ കൂടുതൽ നമുക്ക് ബോൺസ് ആണ് കറക്റ്റ് ആയിട്ട് ബോണി അലൈൻമെന്റ്, പിന്നെ ചില ജോയിന്റ് സ്പേസസ് ഒക്കെ വെച്ചിട്ടാണ് അത് കണക്കാക്കാൻ സാധിക്കുന്നത്. കൂടുതലും MRI പോലുള്ള കാര്യങ്ങളിലാണ് ടെൻഡൻ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ അത് എത്രമാത്രം ഡീപ്പായിട്ട് അതിന് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുന്നത്. അതിന്റെ ഇപ്പം വെറുതെ ചെറിയൊരു പെയിനും ഒരു ടെൻഡൻ കാരണമുള്ള ഒരു പെയിനും തമ്മിൽ ഡിഫറെന്റ് ആണ്. ചിലത് ടെൻഡിനൈറ്റിസ് ആയിരിക്കും, ചിലത് ടെൻഡിനോ പതി ആയിരിക്കും, ചിലത് ടെൻഡൻ കുറച്ച് ഇളകിയിട്ടുണ്ടാവും, ആ ബോണിൽ നിന്ന് ഇങ്ങനെ ഇളകി നിൽക്കുകയായിരിക്കും. ഒരു ഫ്രാക്ചർ പോലെ തന്നെ അത് ടെൻഡൻ സഹിതം ഒരു സ്ട്രിപ്പ് പോലെ ഇളകി ഇരിക്കുന്നതായിരിക്കും. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് അതിന്റെ റിക്കവറി പീരീഡ് ആദ്യം അതിനെ ഇമ്മൊബിലൈസ് ഒക്കെ ചെയ്ത് റെസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നീടായിരിക്കും അതിനെ മൊബിലിറ്റി ഫേസിലേക്കും ആദ്യം മൂവ്മെന്റിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നീട് ആ കൺസേൺഡ് മസിൽസിനെ ബലപ്പെടുത്താനായിട്ടുള്ള, അതിനോടൊപ്പം ഈ ടെൻഡന്റെ ഒക്കെ ഹീലിങ്ങിനെ സഹായിക്കുന്ന ലേസർ പോലെയൊക്കെയുള്ള, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് പോലെയുള്ള പല ഇലക്ട്രോ തെറാപ്പി അപ്പാരറ്റസും ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മെനിസ്കേ എന്ന് പറയുമ്പം അതുപോലെ രണ്ട്, ഒരു ജോയിന്റിന് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് എല്ലുകൾ തമ്മിൽ ചേർന്നിരിക്കുമ്പോൾ ഒരു ജോയിന്റായി, ആ ജോയിന്റിനെ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ അല്ലെങ്കിൽ പിടിച്ചു കെട്ടാൻ, പണ്ടൊക്കെ നമ്മൾ വേലി കെട്ടത്തില്ല, മതിലൊന്നും ഇല്ലായിരുന്നല്ലോ പണ്ട്. അപ്പൊ വേലിയിൽ രണ്ട് കമ്പെടുത്ത് വെച്ചിട്ട് കെട്ടല്ലേ ചെയ്യുന്നത്.

0: അത് രണ്ട് എല്ലായിട്ട് കണക്കാക്കിയാൽ ആ കിട്ടുന്ന ആ കയറിനെ നമുക്ക് ലിഗമെന്റ് ആയിട്ട് പറയാം. ആ രണ്ട് എല്ലുകൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് കാർട്ടിലേജ്. ആ എല്ലുകൾ ഒരസാതിരിക്കാനായിട്ടുള്ള ഒരു തരുണാസ്ഥി. അതുപോലെ മെനിസ്കെ എന്ന് പറയുമ്പോൾ സാധാരണ പേഷ്യൻസ് പറയും മുട്ടിന്റെ വാഷർ പോയി. അങ്ങനെ ആ രീതിയിൽ ചിന്തിച്ചാൽ ഒരു ഷോക്ക് അബ്സോർബർ പോലെ അതിന് കൂടുതൽ ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് മെനിസ്കെ. അപ്പൊ അത്തരത്തിൽ ഓരോ ചെറിയ ചെറിയ വാക്കുകളും ടെൻഡൻ, മസിൽ, ലിഗമെന്റ്, ഇപ്പൊ ഇതിനെ കാർട്ടിലേജ്, ഇപ്പൊ ഇതിനൊക്കെ ഉണ്ടാകുന്ന പരിക്കുകൾക്കനുസരിച്ച് ഇതിന്റെ റിക്കവറി പീരീഡ് മാറും. ഇപ്പം ചില ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട് ഷോൾഡറിൽ. അപ്പൊ അത് കൂടുതൽ ആൾക്കാരിലും ഡയബറ്റിക്സ് കാരണമാണ്. കൂടുതലും അത് ഡയബറ്റിക്സ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഷോൾഡറിൽ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അതേപോലെ നമ്മുടെ ഹിപ്പ് ജോയിന്റിലുള്ള അതും ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. പക്ഷെ ഇത് തമ്മിലും സമാനമാണെങ്കിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഷോൾഡർ ജോയിന്റിന്റെ ആ ഒരു റിം എന്ന് പറയുന്നത് വളരെ നേർത്തെയാണ്. ഹിപ്പ് ജോയിന്റിന്റെ ഒരു ആ ഒരു സോക്കറ്റ് കുറച്ചും കൂടെ നീണ്ടിരിക്കുന്നതായോണ്ട് ഈ ബോൾ വന്നതിൽ തട്ടും. അപ്പൊ നമുക്ക് ഹിപ്പിന് മൊബിലിറ്റി വളരെ കുറവാണ്. ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ഒക്കെ വരുന്നത് വളരെ റെയർ ആയിട്ടാണ്. ഷോൾഡറിന് പക്ഷെ വളരെ കോമൺ ആണ്. കാരണം ഇത് മൊബിലിറ്റി മൂവ്മെന്റ് കൂടുതലാണ്. 360 ഡിഗ്രിയിലും കൈ കറക്കാനും തിരിക്കാനും എറിയാനും ഒക്കെ പറ്റും. പക്ഷെ എപ്പോ വേണമെങ്കിലും അത് അൺസ്റ്റേബിൾ ആണ്. എപ്പോ വേണമെങ്കിലും അതിനൊരു ലിഗമെന്റ് ഇഞ്ചുറിയും ടെൻഡൺ ഇഞ്ചുറിയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ അസുഖത്തിലും ഓരോ വേദനകളിലും വേദനയുടെ പരിഹാരം അല്ല അതിന്റെ ഹീലിംഗ് പീരീഡ് എന്ന് വെച്ചാൽ ഏത് അവയവത്തെയാണ് അത് ബാധിച്ചത് എന്നുള്ളതിനെ ആശ്രയിച്ച്. അപ്പൊ അതൊരു മസിൽ ഇഞ്ചുറി ആണ്. അപ്പൊ മസിൽ തന്നെ പല ഫേഷ്യ ഉണ്ട്. ഫേഷ്യയുടെ ആ ഒരു സ്കിൻ മസിലിന്റെ പുറമേ ഉള്ള ഒരു ഫേഷ്യയ്ക്കായിരിക്കും ചിലപ്പോൾ ടൈറ്റ്നസ്. അപ്പൊ അത് ചില കണ്ടീഷനിൽ എല്ലാ ടെസ്റ്റും നെഗറ്റീവ് ആയിരിക്കും. ചില ഫൈബ്രോമയാളജിയ പോലൊക്കെ ഉള്ള ചില ഇതില് നമ്മുടെ എക്സ്റേയും മറ്റ് ഇവാലുവേഷനിലും ഒക്കെ നോർമൽ ആയിട്ട് തോന്നും. അപ്പൊ ഇവർക്കത് അങ്ങനത്തെ ഒരു പെയിനൊക്കെ മെന്റൽ സ്ട്രെസ്സും ഉണ്ട്, ഉറക്കക്കുറവുണ്ട്, ജോലി സംബന്ധമായ ടെൻഷനും ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കത്തില്ല, നല്ലവണ്ണം വെള്ളം കുടിക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഫൈബ്രോമയാളജിയ പോലെയൊക്കെ ഉള്ള ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് പെയിൻസ് ആണ് അത്. ഇനിഷ്യൽ സ്റ്റേജിൽ അത് മാനേജ് ചെയ്യാതെ അത് മെഷറായി മാറി അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഇവരുടെ ഫേഷ്യ ആയിരിക്കും ടൈം. അപ്പൊ ആ ഫേഷ്യ റിലീസിങ്ങും മറ്റു പെയിൻ റിലീവിങ് മൊഡാലിറ്റീസും ഒക്കെ കൊടുത്തിട്ട് ഇവരുടെ സ്ട്രെങ്തനിങ് ഫേസും ഒക്കെ വീണ്ടെടുക്കുമ്പോഴാണ് ആ പേഷ്യൻസിന് റിക്കവറി. അതൊക്കെ അത്തരത്തിലുള്ള ചില കണ്ടീഷൻസ് ലോങ് ടൈം കെയർ ആണ്. പല ആൾക്കാരുടെയും ധാരണ എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി എന്ന് വെച്ചാൽ നമ്മള് ഈ പലചരക്കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെറിയ കുറിപ്പൊക്കെ എഴുതി കൊടുക്കത്തില്ലേ, അതുപോലെ ഫിസിയോതെറാപ്പിയുടെ ഒരു പാർട്ട് മാത്രമാണ് ഈ ഇലക്ട്രോതെറാപ്പി എന്ന് പറയുന്നത്. അൾട്രാസൗണ്ട്, ലേസർ, ട്രാക്ഷൻ ഇതൊക്കെ ജസ്റ്റ് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ചില പെയിൻ റിലീവിങ് മൊഡാലിറ്റി. പക്ഷെ ഇതിന്റെ ബേസിക് സാധനം എന്ന് പറയുന്നത് അതിന്റെ കോർ എലമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബയോമെക്കാനിക്കൽ അസസ്മെന്റും അതിന്റെ കറക്ഷനും എക്സസൈസും ഒക്കെയാണ്. അപ്പൊ പലരുടെയും ധാരണ ഇതൊരു ഇപ്പം ഒരു പെരിയാർത്രൈറ്റിസ് ഷോൾഡർ അല്ലെ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നീ ജോയിന്റ് ഇത് വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. ഇപ്പൊ ഇവരൊരു 3 ഡേയ്സിലേക്ക് ഫിസിയോതെറാപ്പി വരുന്നത് കൊണ്ട് വലിയൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ലോങ് ടൈം ആയിട്ട് ആയതുകൊണ്ട് അതിന്റെ ഒരു പ്രോട്ടോകോളൈസ് പതുക്കെ പതുക്കെ അത് റിക്കവറി അതിന്റെ റിക്കവറി ഫേസ് കൂടുതലാണ്. ഇപ്പൊ ഡയബറ്റീസ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരുന്ന ഒരു ടിപ്പിക്കൽ ഫ്രോസൺ ഷോൾഡർ അത് അതിന്റെ റിക്കവറി പീരീഡ് എന്ന് പറയുന്നത് തന്നെ ഒരു 3 മന്ത്സ് to 6 മന്ത്സ് വരെ എടുത്തിട്ടേ മാറത്തുള്ളൂ. അപ്പൊ 6 മാസം ഫിസിയോതെറാപ്പി ചെയ്യാനല്ല പറയുന്നത്, പക്ഷെ അതിന്റെ ഒരു ഇനിഷ്യൽ ഫേസിൽ ഏതാനും ആഴ്ചകൾ കൃത്യമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യും. പിന്നീട് അതിന്റെ ഇന്റർവെൽസ് കുറച്ച് ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ ആയിട്ട് കുറച്ച് കുറച്ച് വീക്ക്ലി വൺസ് ഒക്കെ ആയിട്ട് അങ്ങനെ ടേപ്പർ ചെയ്ത് വരുന്നതിനോടൊപ്പം ഈ രോഗിക്ക് വീട്ടിൽ ചെയ്യാവുന്ന പലവിധ വ്യായാമങ്ങൾ അവരെ പഠിപ്പിച്ച് അങ്ങനെ ഒരു എഡ്യൂക്കേറ്റ് ചെയ്ത് നല്ല വളരെ മാറ്റം ഉണ്ടാക്കാവുന്ന കണ്ടീഷൻസ് ആണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നീ ജോയിന്റ് ആയാലും ഒക്കെ അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടെ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഫിസിയോതെറാപ്പിയിൽ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് ഒരു മിനിമം ഹെൽത്ത് എഡ്യൂക്കേഷനും കൂടെ കൊടുക്കണം, അവർക്ക് എന്താണ് പറ്റുന്നത്. കാരണം ഒരുപാട് ഇപ്പം മറ്റ് ഇതര മെഡിക്കൽ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിന് ഒരു രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. അപ്പം അവർക്ക് നല്ലോണം എഡ്യൂക്കേറ്റ് ചെയ്യാനും പേഷ്യന്റിനെ അത് പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള ടൈം കിട്ടും. പേഷ്യന്റ് ഈസ് വെരി മച്ച് അവെയർ അബൌട്ട് ദ കണ്ടീഷൻ, ഒരു ആ ഒരു സീരിയസ്നെസ്സിൽ അപ്പോൾ അതിനെ എടുക്കും.
1: രോഗാതുരായി ജീവിത സായാഹ്നത്തോട് അടുക്കുമ്പോഴാണ് ജീവിതം ഇത്ര ലളിതമായിരുന്നല്ലേ എന്ന സത്യം പലരും മനസ്സിലാക്കുന്നത്. ഡോക്ടർക്ക് അവരോട് പറയാൻ എന്താണുള്ളത്?
0: ഒന്ന് ഒരു കാര്യം, ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന ഒരു നേരം, അങ്ങനെ നമ്മൾ പറയത്തില്ലേ ഒരു ഞൊടിയിടയിൽ നിന്ന്. നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ജീവിതം ഒന്ന് പുറകിലേക്ക് ഒന്ന് റീവൈൻഡ് ചെയ്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും തോന്നും നമ്മുടെ ചെറുപ്പകാലവും ഒക്കെ ഇന്നലെ കഴിഞ്ഞ ഒരു ഫീൽ ആയിരിക്കും നമുക്കുള്ളത്. അങ്ങനെ ചിന്തിച്ചാൽ ഈ ലോകത്ത്, ഈ ഭൂലോകത്ത് നമ്മൾ മനുഷ്യരുടെ ജീവിതകാലം വളരെ വളരെ ചെറുതാണ്. വളരെ ഒരു ചെറിയ കാലഘട്ടം. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തന്നെ 79 വർഷമേ

0: അപ്പൊ നമ്മുടെ ഈ കുഞ്ഞ് ഭൂലോകത്ത്, മനുഷ്യരുടെ ജീവിതകാലത്തിൽ ഈ ചെറിയ ലോകത്ത് ധാർഷ്ട്യവും പകയും സ്ട്രെസ്സും കപടതയും ഇതൊക്കെ മാറ്റിവെച്ചാൽ സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാം. ഈ ലോകവും വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും.
1: അതുകൊണ്ടാണല്ലേ വയലാർ കവിതയോട് ചോദിച്ചത്, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടെ അല്ലേ?
0: അതെ അതെ, മാഡം ഒരു ഗായിക കൂടിയാണെന്ന് എനിക്കറിയാം. ആ വരികൾ കൂടി പാടിയാൽ, മനോഹരമായി പാടിയാൽ ഈ ചർച്ച കൂടുതൽ മനോഹരമാകും.

0: വേണ്ടിയിട്ടുണ്ട്.
1: താങ്ക് യു, താങ്ക് യു. വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. എന്തൊക്കെയാണ് ഇനി ഡോക്ടറുടെ ഭാവി പരിപാടികൾ? ഫാമിലിയെ പറ്റി അറിയാനൊരു ആകാംക്ഷയുണ്ട്, അതൊക്കെ ഒന്ന് പറയാമോ?
2: അച്ഛനെയും അമ്മയെയും കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇരുവരും ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹെൽത്ത് സർവീസിൽ തന്നെയായിരുന്നു. അച്ഛൻ കെ ആർ രാജേന്ദ്രൻ, അമ്മ പി കെ വിജയമ്മ. അച്ഛൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു, റിട്ടയർ ചെയ്തു. അമ്മ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു. സഹോദരി ആശ കരുനാഗപ്പള്ളി ഒരു സ്കൂളിലെ ലൈബ്രറിയനാണ്. ഭാര്യ ദിവ്യ എസ് കോഴിക്കോട് സ്വദേശിനിയാണ്. രണ്ടു പേരാണ് മക്കള്. അമ്മയ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു, അമ്മൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. നമുക്ക് രണ്ട് ക്ലിനിക്സ് ആണ് ഉള്ളത്. ഒന്ന് ആലപ്പുഴ കൊല്ലം ബോർഡറിലുള്ള കാമ്പശ്ശേരിയിൽ ഫിസിയോതെറാപ്പി, പണ്ടേ ഉള്ളൊരു ഹോസ്പിറ്റലായിരുന്നു അത്, കാമ്പശ്ശേരിയിൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലെ ഒരു ചെറിയ ഹോസ്പിറ്റലായിരുന്നു. ഇന്ന് എൻ്റെയും ഭാര്യയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങളൊരു 15 പേർ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു സ്ഥാപനമായിട്ട് അത് വളർന്നു വന്നു. അവിടെ 83 ആണ് സ്ഥാപിതമായ. അന്നൊന്നും ഫിസിയോതെറാപ്പി അത്ര ഇതായിട്ടില്ലായിരുന്നു. പിന്നീട് അച്ഛൻ്റെ ഒക്കെ റിട്ടയർമെന്റ് കാലത്തിനോടനുബന്ധിച്ച് ഫിസിയോതെറാപ്പി കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ അങ്ങനെ അത് വളർന്നു വന്നപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഫിസിയോതെറാപ്പി, കാരണം ന്യൂറോ റീഹാബിലിറ്റേഷനൊക്കെ നമുക്ക് ഒരുപാട് സ്പേസ് ആവശ്യമായിട്ട് ഉണ്ട്, ആളുകളുടെ നടത്ത പരിശീലിപ്പിക്കാനും മറ്റുമായിട്ടൊക്കെ ഉണ്ട്. പിന്നെ വളരെ ആത്മാർത്ഥതയുള്ള കഴിവുള്ള നിരവധി ഫിസിയോതെറാപ്പിസ്റ്റുകൾ, യങ് ഫിസിയോതെറാപ്പിസ്റ്റുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ടീമാണ് ഞങ്ങളവിടെ. ഇതേ സെയിം പേരിൽ തന്നെ കരുനാഗപ്പള്ളി കന്നേറ്റി പഴയ ഹൈവേയിലും കാമ്പശ്ശേരിയിൽ ഫിസിയോതെറാപ്പി എന്ന പേരിൽ തന്നെ ഒരു ക്ലിനിക്ക് വർഷങ്ങളായിട്ട്. ഞങ്ങൾ 2010 മുതലാണ് ഞാനൊക്കെ ഇത് മേഖലയിലേക്ക് കൂടുതൽ സജീവമാകുന്നത്. വന്നുകൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് തുടരുന്നു. ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്, അവരുടെയൊക്കെ സന്തോഷം. ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഈ വേദനയുമായി വരുന്നവർ, തളർന്നു പോയവർ, അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പിന്നീടുള്ള തുടർ ജീവിതത്തിൽ വഴിയിൽ കാണുമ്പോഴോ ഫംഗ്ഷൻസിന് കാണുമ്പോഴോ ഒക്കെ അവർ കാണിക്കുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് അമൂല്യമാണ്. വാക്കുകൾ കൊണ്ടോ ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് അവരിൽ നിന്നൊക്കെ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരുപാട് പേഷ്യൻസിന് പേഷ്യൻസ് ആയിട്ടല്ല ഞങ്ങൾ അവരെ കാണുന്നത്. അപ്പൊ അവരെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒട്ടനവധി, പറഞ്ഞാൽ തീരാത്തത്ര പേരുകൾ ഉണ്ട്. നമ്മളുടെ ഇപ്പൊ ഈ തിരക്കുകൾക്കിടയിലൊക്കെ പെട്ട് നമ്മളുടെ വായനാശീലമൊക്കെ കുറച്ച് കുറയുമ്പോൾ നമുക്കൊരു പുസ്തകം അറിഞ്ഞോ അറിയാതെ അതൊരു ഒരു പുസ്തകം നമുക്ക് സമ്മാനിക്കുന്നു. അപ്പൊ നമ്മൾ പിന്നീട് അത് കാണുമ്പോൾ വായിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ ആ വായന പരിപോഷിപ്പിച്ച അനിത ടീച്ചർ. പിന്നെ അതുപോലെ ഞങ്ങളുടെ ക്ലിനിക്കിന്റെ ആ സ്റ്റാർട്ടിങ് ടൈം തൊട്ട് ഒരു സ്ട്രോക്ക് വന്ന ഒരു പ്രൊഫസർ വിജയകുമാറുണ്ട് ഭൂവാക്കാവിലുള്ള. അപ്പൊ അദ്ദേഹം ഇന്നും അദ്ദേഹത്തിനെ ഞാൻ കണ്ടു. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ അദ്ദേഹം ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ സ്ട്രോക്ക്, അപ്പൊ അതൊരു അനുഭവപാഠം. ഒരു സ്ട്രോക്ക് വന്നൊരു 2 മാസം കൊണ്ട് ഫിസിയോതെറാപ്പി സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലരത് ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്ത് വല്ലപ്പോഴുമെങ്കിലും ഒക്കെ അത് കണ്ടിന്യൂ ചെയ്ത് മൊബിലിറ്റി ഒക്കെ റീഗെയിൻ ചെയ്ത് അവർക്കുണ്ടാവുന്ന മറ്റ് പെയിൻ മാനേജ്മെന്റ് ഒക്കെ ഫിസിയോതെറാപ്പിയിലൂടെ, അത് ഫിസിയോതെറാപ്പി ഒരു ജീവിതചര്യ പോലെ കൊണ്ടുപോകുന്ന, ജീവിതത്തിനോട് ചേർത്ത് വെച്ച ഒരുപാട് സുമനസ്സുകളുണ്ട്. കലാകാരന്മാരുണ്ട്, നല്ലവണ്ണം സംസാരിക്കാം, മൗനം കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, വേദന കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ അനുഭവങ്ങളാണ്. ഒരുപാട് വ്യക്തിപരമായിട്ട് സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് സ്നേഹബന്ധങ്ങൾ, അടുപ്പങ്ങൾ ഒക്കെ ഈ പ്രൊഫഷനാണ് ഞങ്ങൾക്ക് നൽകിയത്. ഇതൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഈ ഒരു പലപ്പോഴും രാവിലെ നടക്കാൻ പോകുമ്പം നാലുപേരും ഒരു വേദനയെ കുറിച്ച് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുക, ഇന്ന വേദന എന്താ ചെയ്യേണ്ടത്, അപ്പൊ ഒരു റൂട്ട് മാപ്പ് പോലാണ് ഇന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം. അപ്പൊ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ

0: അത് വലിയ സന്തോഷമാണ്. പിന്നെ വീക്ക്ലി 2 ഡേയ്സ് മരണിക്കാവിലുള്ള എലിസ്റ്റർ ഹെൽത്ത് കെയറിലെ ഒരു കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലളിതമായ ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷം മാഡം, നല്ല ഒരു ഇന്ററാക്ഷൻ തന്നതിന് താങ്ക് യു സോ മച്ച്.
1: ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്.
0: റേഡിയോ സാന്ത്വനം എന്നത് പേര് പോലെ തന്നെ ആയിരങ്ങൾക്ക് സ്വാന്തനം ഉണ്ടാക്കട്ടെ. ആയിരങ്ങൾ ഇപ്പം നമ്മളൊരു വെറുതെ യാത്ര പോകുമ്പോൾ പോലും ചിലപ്പോൾ കാറിലിരുന്ന് ഒരു റേഡിയോ വെക്കാനായിട്ടുള്ളൊരു ഒരു താല്പര്യം പലർക്കും കാണും. അപ്പം ഈ ഇതിലൂടെ കേൾക്കുന്ന ചെറിയ സംഗീതമായാലും ചർച്ചകളായാലും അറിവിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വിരസമായ സമയങ്ങളിൽ നമ്മുടെ കാതുകളിലേക്ക് എത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആളുകളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമാണ്. അപ്പം ഇത്തരം ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരാൾ ഒരു ഒരു പ്രൊഫഷണലായിട്ടുള്ള ആളുകളെയൊക്കെ മാഡം ഇവിടെ ഇവിടെയൊക്കെ കൊണ്ടുവരികയും അത് ഇപ്പം ഇതിനു വേണ്ടി തന്നെ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യേണ്ടി വന്നില്ല. കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി ചിന്തിച്ച് അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അതാത് മേഖലയിൽ ഇപ്പം മെഡിക്കൽ രംഗത്തെ പല വൈവിധ്യമാർന്ന മേഖലകളെക്കുറിച്ച് ആളുകളെ പരിചയപ്പെടുത്താൻ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ആസ്വദിക്കാനും ഒക്കെ ഇത്തരം പ്ലാറ്റ്ഫോംസ് നല്ലതാണ്. അപ്പോൾ ആളുകളുടെ ജീവിത നിലവാരവും അതിനനുസരിച്ച് ഇപ്പോൾ ഒരു കുഞ്ഞു കാര്യങ്ങൾ ഇന്ന് നമ്മളുടെ ഈ ചർച്ചയിൽ തന്നെ ഇരുന്നുള്ള ജോബുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഐ ഓപ്പണിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ചർച്ച ഉപകാരപ്പെട്ടു എന്ന് കരുതും. ഓക്കെ സർ, താങ്ക് യു.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അരുൺ കാമ്പശ്ശേരിയുമായുള്ള അഭിമുഖം പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. വളരെ സന്തോഷം ഡോക്ടർ, ഇത്രയും നേരം ഫിസിയോതെറപ്പിയും അതിൻ്റെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി ഹൃദ്യമായ ഭാഷയിൽ നമ്മോട് സംബന്ധിച്ച അരുൺ കാമ്പശ്ശേരിയോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു.
0: താങ്ക് യു മാഡം, താങ്ക് യു.
1: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

പ്രധാന വാർത്തകൾ. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി നിർവഹിക്കും. സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽത്തീര ശുചീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലും വിപുലമായ ശുചീകരണ യജ്ഞം. സംസ്ഥാനത്ത് നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജപ്പാനിൽ തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് 20-ാമത് റോസ്കർ മേള സംഘടിപ്പിച്ചത്. പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ വികസനയാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് റോസ്കാർ മേളയുടെ ലക്ഷ്യം. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കുന്നുണ്ട്. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 2-ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സൂര്യൻ, ഒരു ലോകം, ഒരു ഗ്രിഡ് എന്ന കാഴ്ചപ്പാട് മുതൽ അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം, ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സഖ്യം തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ഇന്ത്യ പുരാതന പാരിസ്ഥിതിക മൂല്യങ്ങളെ ആധുനിക കാഴ്ചപ്പാടിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ജലവൈദ്യുതിയുടെ ഉൽപ്പാദനശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്.

0: എന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
1: बीते 12 वर्षों में पर्यावरण से जुड़े हर क्षेत्र में हर सेक्टर में भारत ने असाधारण प्रगति की है. हमारा बड़ा फोकस रिन्यूएबल एनर्जी पर रहा है और इसने पर्यावरण सुरक्षा में बड़ी भूमिका निभाई है. भारत G20 में इकलौता ऐसा देश है जिसने पेरिस में COP21 समिट में जो भी कमिटमेंट्स किए थे उन सारे कमिटमेंट्स को समय से पहले पूरा करके दिखाया है.
0: NGT മൊബൈൽ ആപ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തും ശുചീകരണ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം കോവളം കടൽ തീരത്ത് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. NCESSലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ രജീഷ് ശ്രീനിവാസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ സുരേഷ് ആർ കുറുപ്പും ചേർന്ന് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടി മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കാഡറ്റ്, ഹരിതകർമ്മസേന പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. എറണാകുളം പുതുവായ്പ ബീച്ചിൽ കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആന്റ് എക്കോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ടോണി ചെമ്മണി MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അസിസ്റ്റന്റ് കളക്ടർ എസ് സ്വാതി ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ AP അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കൃഷിനാശത്തിന് പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന് കൃഷിമന്ത്രി T. Siddiq. ഹൈദരാബാദിൽ നടന്ന ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകമാണ്. ഓണാട്ടുകര വികസന ഏജൻസിയുടെ വിത്തിന്റെ GI പദവി നഷ്ടമാകുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശം ഒഴിവാക്കണമെന്നും മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കാസർഗോഡ് നഗരസഭയിൽ തെരുവു നായ്ക്കളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ മൈക്രോ ചിപ്പിംഗ് സംവിധാനം ആരംഭിച്ചു. ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തെരുവു നായ്ക്കളുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനും പ്രതിരോധ കുത്തിവയ്പ്, വന്ധീകരണം, ശസ്ത്രക്രിയ എന്നിവ നൽകിയിട്ടുണ്ടോ എന്നും കണ്ടെത്തുന്നതിനും മൈക്രോ ചിപ്പിംഗ് സംവിധാനത്തിലൂടെ സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ടാറ്റ പവർ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പദ്ധതിക്ക് സാങ്കേതിക പിന്തുണ നൽകുന്നത്. പദ്ധതി നടപ്പിലാകുന്നതോടെ തെരുവുനായ പരിപാലനം ശാസ്ത്രീയവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ സംവിധാനത്തിലേക്ക് മാറും. കാസർഗോഡ് നഗരസഭയിൽ തെരുവുനായ്ക്കളിൽ പേ വിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് 1.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ 3,000-ലേറെ തെരുവുനായ്ക്കൾ ഉണ്ടെന്നാണ് അധികൃതർ പറയുന്നത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ മുന്നേറ്റവുമായി താരാപഥം പദ്ധതി.

0: വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിന് ആവിഷ്കരിച്ച ഈ പദ്ധതി കൈറ്റ് മുഖേനയാണ് നടപ്പിലാക്കുന്നത്. എല്ലാ സർക്കാർ ഇതര സ്കൂളുകളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാലാനുസൃതമായി പരിഷ്കരിച്ച് ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് താരാപഥം പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളുകൾ ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ, സമ്പൂർണ്ണ പ്ലസ്, സഹിതം, സമഗ്ര തുടങ്ങിയ വിവിധ ആപ്ലിക്കേഷനുകളിൽ പ്രത്യേകം ലോഗിൻ ചെയ്യുന്ന സംവിധാനത്തിന് പകരമായി സിംഗിൾ സൈൻ ഓൺ വഴി ഈ ഏകീകൃത ഡാഷ്ബോർഡിൽ പ്രവേശിക്കാനാകും. സമഗ്ര ക്യാൻവാസ് എന്ന പേരിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിൽ അധ്യാപകർക്ക് ഒരു ഓൺലൈൻ ഡിജിറ്റൽ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡും പുതുതായി സജ്ജമാക്കിയിട്ടുണ്ട്.
0: 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 വരെ നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കൊളോണിയൽ ചിന്താഗതിയിൽ നിന്നും നമ്മുടെ തലമുറകൾ ഇതുവരെയും വിമുക്തമായിട്ടില്ലെന്ന് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ. തിരുവനന്തപുരത്ത് നടന്ന ബി എസ് ഹരിശങ്കർ സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വെർച്വലായി നിർവഹിക്കും. സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽത്തീര ശുചീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലും വിപുലമായ ശുചീകരണ യജ്ഞം. സംസ്ഥാനത്ത് നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജപ്പാനിൽ തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: ആകാശവാണി നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണത്തിന് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്നും മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയാണ്. ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർബൺ ബഹിർഗമനത്തിന്റെ പേരിൽ വികസ്വര രാജ്യങ്ങളെ പലപ്പോഴും അന്യായമായി കുറ്റപ്പെടുത്താറുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20 ഏകരാജ്യം ഇന്ത്യയാണെന്നും കഴിഞ്ഞ 12 വർഷത്തിനിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ജപ്തി ഐതിഹാസിക് സച്ചായി യേ ഹേ ആജ് ബി പ്രതി വ്യക്തി കാർബൺ എമിഷൻ മേ ഭാരത് കാ യോഗദാൻ ഗ്ലോബൽ ആവറേജ് കേ ആധേ സേ ഭി കം ഹേ വികസിത് ദേശോ മേ ഭാരത് കി തുലന മേ 6 ഗുണാ ജ്യാദാ പ്രതി വ്യക്തി കാർബൺ എമിഷൻ ഹോ രഹാ ഹേ.
0: 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങ് പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്കർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ

0: ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20-ാമത് റോസ്കർ മേളയോടെ നിയമന കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 1,275,000 ആകും. കേന്ദ്ര നികുതി, എക്സൈസ്, കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്കർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പുതിയ ജോലി നേടിയവരെ അദ്ദേഹം അഭിനന്ദിച്ചു. തന്റെ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകി മുന്നേറാൻ സാധിക്കണമെന്നും അദ്ദേഹം ആശംസിച്ചു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്കർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളുമാണ് റോസ്കർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കാനഡയുടെ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിധുവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ വേഗത്തിലാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്നും സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന 2.0 ഭാഗമായി ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്കായുള്ള നൈപുണ്യ പരിശീലനത്തിന് അടുത്ത മാസം തുടക്കമാകും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് കീഴിൽ ആദ്യഘട്ടത്തിൽ 34,000 യുവാക്കൾക്ക് പരിശീലനം നൽകും. അടുത്ത വർഷം ഡിസംബർ 31 3,57,000 യുവാക്കൾക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ കടൽ തീരങ്ങളിലും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം നടത്തി. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ നടന്ന കടൽത്തീര ശുചീകരണ പരിപാടിക്ക് കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജി നേതൃത്വം നൽകി. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛതാ സാഗർ സുരക്ഷിത സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കാഡറ്റ്സ്, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആന്ത്രോത്ത്, മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയെത്തും. അടുത്ത മാസം 4 നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500+ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ

അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, മാഹി, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യുക്രൈനെതിരായ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നതിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്

0: മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം പോർട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനും പോർട്ട് ഹെൽത്ത് ഓഫീസറുടെ നിയമനത്തിനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിനുള്ളിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ എ പി അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. അഫ്ഗാൻ അഭയാർത്ഥികളെ നിർബന്ധിച്ച് നാടുകടത്തുന്നതിനെതിരെ പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. നാടുകടത്തും മുൻപ് അവർക്ക് പീഡനമോ മറ്റ് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളോ നേരിടുന്നുണ്ടോ എന്ന് അധികാരികൾ ഉറപ്പുവരുത്തണമെന്നും യു എൻ വിദഗ്ധർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയെത്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: Anupriya Naga has clarified her role in the film after various reports regarding her involvement in the project. Producer Ragini Sona has revealed that several OTT platforms have expressed interest in acquiring the film following its theatrical success. That's all for today's current affairs updates. I'm Dr. Parvati Jeevan signing off.
1: Radio Sandhanam 90.4 FM. Download the application from Google Play Store or App Store and enjoy your favorite programs and music.
2: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന്. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും. ഹരി പുതിയ കാറ് വാങ്ങിയേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷമേ

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്.

0: రీసెర్చ్ మహీంద్ర ఆర్ పిల్లై అనుగ్రాచీవ్.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാഗരം 90.4 FM.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി.

0: മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുപേട്ട, വെൽക്കം ബാക്ക്.
6: നമസ്കാരം
5: അനുപേട്ട. അപ്പോ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആപ്പിളിന്റെ iPhone 18 Pro സീരീസുകൾ ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 18 Pro വരുന്നുണ്ട്, പ്രോ മാക്സ് വരുന്നുണ്ട്, iPhone Duo
6: അല്ലേ,
5: ഫോൾഡബിൾ അവർ ഡുവോ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അങ്ങനെ ഇത് മൂന്നുമാണ് ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോ നമുക്കിനിയിപ്പോ അറിയാം എന്തൊക്കെയാണ്, ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാം എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് പുതിയ ഫോണിന്റെ പ്രൈസിംഗും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോ തുടങ്ങിക്കോളൂ ഓരോ കാര്യങ്ങളായിട്ട്.
6: അതെ, ഇപ്പം 18 Pro ലോഞ്ച്, 18 Pro-ഉം 18 Pro Max-ഉം ആണ് ഐഫോൺ സീരീസിൽ ലോഞ്ച് ആയേക്കുന്നത്. അടുത്ത ഈ ബേസ് മോഡൽസായ 18-ഉം 18E-ഉം സ്പ്രിംഗില്
5: നെക്സ്റ്റ് ഇയർ
6: സ്പ്രിംഗ് സീസണിലായിരിക്കും അവർ ലോഞ്ച് ചെയ്യുന്നത്. ഡിസൈൻ വൈസ് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല, സെയിം 17 ഡിസൈൻ തന്നെയാണ്. മാറ്റങ്ങൾ വന്നേക്കുന്നത് ചിപ്പിലാണ്, 820 Pro ചിപ്പായി. അത് 50% മോർ മെമ്മറി ബാൻഡ് വിഡ്ത്തും, പിന്നെ A19-നേക്കാൾ 40% ഫാസ്റ്റർ GPU, പിന്നെ പ്രോസസിംഗ് AI-യുടെ പ്രോസസിംഗ് പവർ ഡബിൾ ദ പവറാണ് A19-നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ന്യൂറൽ എഞ്ചിൻ എന്ന് പറയുന്ന Dual 16-core സെറ്റപ്പ് ഉണ്ട് അഡ്വാൻസ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട്. അത് പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിയും ഓൺ ഡിവൈസ് AI-ക്കും വേണ്ടിയിട്ടാണ് അവർ അത്രയേറെ ചെയ്തേക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 2NM സ്റ്റൈലിലാണ് അവർ ചെയ്തേക്കുന്നത്. ആ ഫോം ഫാക്ടറിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിന്റെ പുതിയ നെക്സ്റ്റ് ജൻ മോഡലാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ C2 എന്ന് പറയുന്നൊരു സീരീസ് ആണ്, C2 മോഡൽ ആണ്. അത് ഫാസ്റ്റർ അപ്ലോഡ്സും എനർജി കൺസംപ്ഷൻ ലോവർ ആണ്, ഇംപ്രൂവ്ഡ് സെല്ലുലാർ കണക്ടിവിറ്റി. ഇപ്പം വളരെ വീക്ക് ആയിട്ടുള്ള സിഗ്നൽസ് ആണെങ്കിൽ പോലും നമുക്ക് സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ അതിൻ്റെ അകത്തൂടെ ലഭിക്കും. അപ്പൊ അതാണ് C2 നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഈ മോഡത്തിന്റെ കേസ് നമ്മൾ പലയിടത്തായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
5: ഓക്കെ,
6: നേരത്തെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പിന്നെ ക്യാമറയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഐഫോണിൽ ആദ്യമായിട്ട് വേരിയബിൾ അപ്പർച്ചർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് 18-ന്റെ അകത്ത്. അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റും,
5: ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒക്കെ
6: കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മൾ സാധാരണ SLR-ലൊക്കെ ചെയ്യുന്ന പോലെ. പിന്നെ ഒരു 50 MP അടുത്തെത്തിയിട്ടുണ്ട്. ഒരു 48 MP ക്യാമറ സെറ്റപ്പ് ആണ്,
5: റിയർ ക്യാമറയായിട്ട് മൂന്നിലും 48 MP വരുന്നത്.
6: 48 MP ആണ് പ്രൈമറി, അൾട്രാ വൈഡ്, പിന്നെ ഒരു ടെലിഫോട്ടോ, ഇങ്ങനെയാണ് അവരത് അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ പ്രോ കൺട്രോൾസ് ഒരുപാടുണ്ട്, മാനുവൽ അപ്പർച്ചറിന്റെ ഇപ്പൊ അവൈലബിൾ അപ്പർച്ചർ ആയതുകൊണ്ട് അപ്പർച്ചറിന്റെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള മാനുവൽ കൺട്രോൾ ഉണ്ട്, ഷട്ടർ സ്പീഡ് ഉണ്ട്, വൈറ്റ് ബാലൻസിന് എല്ലാം വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കൺട്രോൾസ് ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് ഓതന്റിക്കേഷൻ ഫീച്ചർ ക്യാമറയ്ക്കകത്ത് അവർ ചെയ്യുന്നുണ്ട്. അതായത് ആപ്പിളിന്റെ റെഫറൻസ്

0: ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോയുടെ ഓതന്റിസിറ്റി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും.
1: ഓക്കേ,
0: നമ്മൾ പിന്നെ ഐഫോണിൽ തന്നെ എടുത്തതാണോ, അത് നമുക്ക് അറിയാൻ പറ്റും. അത് പുതിയൊരു ഫീച്ചറാണ്. പിന്നെ ബാറ്ററിയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും പ്രോ അവർ ആപ്പിൾ ക്ലെയിം ചെയ്യുന്ന 24 hours ബാറ്ററിയാണ്, 36 hours വീഡിയോ പ്ലേ ബാക്കും. പ്രോ മാക്സ് വരുമ്പോഴത്തേക്ക് 30 hours ബാറ്ററി ലൈഫ്, 45 hours വീഡിയോ പ്ലേ ബാക്ക്. അത് ഈ സിം മാത്രം ഉപയോഗിക്കുമ്പോഴാണ്, കണ്ടിന്യൂസ് അല്ല. പിന്നെ ഫാസ്റ്റ് ചാർജിങ് 50% ചാർജ് നമുക്ക് 15 minutes കൊണ്ട് പുതിയ ചാർജറിൻ്റെ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. 30 minutes വയർലെസിൻ്റെ അകത്ത്.
1: ഓക്കെ,
0: ഇത്രയാണ് ചാർജിങ്ങിന്റെ.
1: ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് മെൻഷൻ
0: സ്പെസിഫിക് ചെയ്തിട്ടില്ല,
1: ഇതുവരെ പറഞ്ഞിട്ടില്ല.
0: ആപ്പിൾ സാധാരണഗതിയിൽ അങ്ങനെ പറയാറില്ല. പിന്നെ തെർമൽ മാനേജ്മെന്റ്, അതായത് ചൂടിന്റെ കാര്യം വരികയാണെങ്കിൽ, ഒരു പേപ്പർ ചേമ്പർ, നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ ഉള്ള പോലെ പേപ്പർ ചേമ്പർ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു കഴിഞ്ഞ വണത്തേക്കാൾ 3 times
1: ബിഗറാണ്. കാരണം രീതിയിലാണ്,
0: അതെ അതെ, കാരണം A20 ചിപ്പ് ആയതുകൊണ്ട് കുറച്ചും കൂടെ തെർമൽ പവർ കൂടുതൽ ഉണ്ടാവും. അപ്പൊ ചൂട് കൂടുതൽ ഉണ്ടാകുന്നതുകൊണ്ട് അതിന് പേപ്പർ ചേമ്പർ കൂടുതൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പ്രൈസിംഗിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. ഇന്ത്യയിലെ പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോഴാണേ. പിന്നെ ടാക്സും കാര്യങ്ങളൊന്നും പിന്നെ കൂട്ടിയിട്ടില്ല, അത് എക്സ്ട്രാ വരും. പ്രോയുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് 256 GB. നമുക്ക് മെമ്മറിയുടെ കേസ് പറയുമ്പോൾ 256 GB ആണ് ഇപ്പൊ സ്റ്റാൻഡേർഡ്. 256 GB, 512 GB, 1 TB, 2 TB, അങ്ങനെയാണ് പോകുന്നത്. അപ്പം പ്രോയുടെ സ്റ്റാർട്ടിംഗ് വന്നിട്ട് 164,900 രൂപയാണ്,
1: 165 GB.
0: പ്രോ മാക്സ് 256 GB 180,000 രൂപ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറേജ് 256, 512, 1 TB ആൻഡ് 2 TB ഇതാണ് എല്ലാ സീരീസിലും. കാരണം അവർ 128 GB എന്നുള്ളത് അവർ മാറ്റി. ഇപ്പൊ സ്റ്റാൻഡേർഡ് വേർഷനിൽ പുതിയ ഫോണുകൾക്കല്ല 256 GB ആണ് സ്റ്റാൻഡേർഡ്. പിന്നെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പം പ്രോയുടെ 6.3 inch സൂപ്പർ റെറ്റിന XDR OLED ആണ്. പ്രോ മാക്സിന് 6.9 inch സെയിം XDR OLED സൂപ്പർ റെറ്റിന. പ്രോ മോഷൻ 120 Hz റിഫ്രഷ് റേറ്റ് വിത്ത് ഓൾവേസ് ഓൺ മോഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. പിന്നെ ഡൈനാമിക് ഐലൻഡ് ഇപ്പം 3 ലൈവ് ആക്ടിവിറ്റീസ് നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് കോൺഫിഗർ ചെയ്യാൻ
1: പറ്റും,
0: കുറച്ചും കൂടി ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ കൺട്രോൾസ്, റീറ്റെയിൻഡ് ആക്ഷൻ ബട്ടറും ക്യാമറ കൺട്രോളും എല്ലാം ആ ഫോണിന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ AI എന്ന പുതിയ സിരി റീഡിസൈൻ ചെയ്ത് ഗൂഗിളിന്റെ
1: ജെമിനി ആയിട്ട്
0: ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ആപ്പിളിന്റെ ലെൻസ് ആൻഡ് റീസൈൻഡ് സിരി ആണ്. പിന്നെ സ്മാർട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സ്പേഷ്യൽ റീഫ്രെയിമിംഗ്, ഫോട്ടോഗ്രാഫ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് സ്പേഷ്യൽ റീഫ്രെയിമിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അപ്ഗ്രേഡഡ് ക്ലീനപ്പ് ഇത് സോഫ്റ്റ്വെയർ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ക്യാഷ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞൊരു ആപ്പും കൂടെ വരുന്നുണ്ട്, അത് മെമ്മറി സ്റ്റോറേജ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ
1: വേണ്ടിയിട്ടുള്ളതാണ്.
0: ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐഫോൺ 18 പ്രോയും പ്രോ മാക്സിന്റെ അകത്തുള്ള ഒരു ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയാം. അടുത്ത് നമുക്ക് ഡ്യുവോ ഒന്ന്
1: അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ബ്രേക്ക് എടുക്കാം. പക്ഷെ അതിന് മുന്നേ ഇപ്പൊ നമ്മള് 17 പ്രോയും 18 പ്രോയും ആയിട്ട് നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലിംസ് പോലെ കമ്പയർ ചെയ്യുവാണെങ്കിൽ മീൻസ് വർത്തി ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ആണോ ലഭിക്കുന്നത്? കാര്യം ഇപ്പൊ എനിക്ക് തോന്നുന്നു 17 പ്രോയ്ക്ക് ഏകദേശം ഒരു പ്രൈസ് കൂടിയായിരുന്നല്ലോ, 1,34,000 ആ റേഞ്ച് വരുന്നുണ്ട്. ഇതിന് 1,64,000 വരുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 30K, അതിന്റെ 30,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അതിന് വർത്തി ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ്
0: ഒരിക്കലും ഞാനത് സജസ്റ്റ് ചെയ്തില്ല. കാരണം 17 ഉള്ളവർ 17 പ്രോ ഉള്ളവർ 17 പ്രോ തന്നെ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം മാർജിനൽ ഡിഫറൻസ് ഇപ്പൊ 2nm ആണെങ്കിൽ പോലും ഒരു മാർജിനൽ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പൊ 17 യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് മാത്രമല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അവർക്ക് എന്തായാലും 7 കൊല്ലത്തേക്ക് അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ എങ്ങനെ പോയാലും ഒരു 5 years ഐഫോൺ 17 വർത്തിയാണ്.
1: 17 പ്രോ.
0: അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഉടനെ എടുത്തു ചാടി നമ്മൾ 18 എടുക്കണമെന്നുള്ള കാര്യം. പിന്നെ ഈ പുതിയ ഫോണുകൾ വരുമ്പോഴത്തേക്ക് അതിനോടുള്ള ഒരു അഭിവാഞ്ചം ഉള്ളത് കൊണ്ട് ചിലവർ അത് മാറ്റുന്നു മാത്രം. നമ്മൾ ആ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് 18 അകത്ത് ഉണ്ടാകാൻ ചാൻസസ് വളരെ കുറവാണ്.
1: പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് വേണോ താല്പര്യമുള്ളവർക്ക് അപ്ഗ്രേഡ്,
0: അതെ, വേരിയബിൾ അപ്പർച്ചർ ഒക്കെ വേണ്ട. ഇപ്പൊ ഫോട്ടോഗ്രാഫി ഒക്കെ അത്രയ്ക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവർക്കോ വേണമെങ്കിൽ 18 പോവാം, ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അത്ര ഈ 30,000 ഒരു വ്യത്യാസം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് ഒന്നും അതിന്റെ തോന്നുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
1: അപ്പൊ അതാണ് നമുക്ക് 18 Pro Max അപ്ഡേറ്റ്സ് കിട്ടുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പോ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് പുതിയ ഫോണിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്നുള്ളതൊക്കെ വേണ്ടി നമ്മൾ അടുത്ത് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷേ ഇതിലൊക്കെ മേലെയാണ് ബിക്കോസ് എല്ലാവരും വെയിറ്റ് ചെയ്ത ഫോൺ എന്ന് പറഞ്ഞാൽ ഈ വർഷം ഇറങ്ങുന്ന ആപ്പിൾ ഫോൾഡ്, ആപ്പിൾ അതിനെ വിളിക്കുന്ന ആപ്പിൾ ഡുവോ എന്നാണ്. അപ്പോ ആ ഫോണിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വന 90.4 FM.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുവേട്ടാ, അപ്പോ ആപ്പിൾ ഫോൾഡ് അല്ലെങ്കിൽ ആപ്പിൾ ഡുവോ എന്നാണ് ആപ്പിൾ അവരുടെ ഫോൾഡബിൾ ഫോണിനെ വിളിക്കുന്നത്
2: അല്ലേ?
1: അപ്പോ പ്രൈസിംഗിന്റെ കാര്യത്തിൽ നമുക്ക് ആദ്യം തന്നെ അങ്ങ് പറയാം. അതായത് ബേസ് വേരിയന്റ് ഫോണിന് വരുന്നത് 3 ലക്ഷം രൂപ, അതായത് 299,900 രൂപയാണ് വരുന്നത് അല്ലേ? അപ്പോ എന്താണ് ഈ ഫോൾഡബിൾ ഫോൺ? ഇപ്പോ സാംസങ് ഇറക്കുന്നുണ്ട്, വിവോ, ഒപ്പോ, അങ്ങനെ ഫോണുകളെല്ലാം ഫോൾഡബിൾ ഫോൺ ഇറക്കുന്നുണ്ട്. അപ്പോ ആപ്പിള് ഈ 3 ലക്ഷം രൂപയ്ക്ക് ഫോൾഡബിൾ ഫോൺ എല്ലാരും കാത്തിരുന്ന ഒരു ഫോണാണ്, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഇറക്കിയിരിക്കുന്ന ആപ്പിൾ ഡുവോയില് എന്തൊക്കെ ചേഞ്ചസ് ആപ്പിൾ അല്ലെങ്കിൽ എന്തൊക്കെ പുതുമകളാണ് ആപ്പിൾ കൊണ്ടുവരുന്നത്?
2: ശരിക്കും ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു സ്പെക്കുലേഷൻ ആയിരുന്നു. ആപ്പിൾ ഫോൾഡറിനെ ഇറക്കും, നാളെ ഇറക്കും
1: വിചാരിച്ചിരിക്കും.
2: സംഭവിച്ചിട്ടുണ്ട്. ആപ്പിളിന്റെ ഫോം ഫാക്ടർ നേരത്തെ ഉണ്ടായിരുന്ന ഫോൾഡബിൾ പോലല്ല. പക്ഷെ ഇപ്പം ഓൾറെഡി സാംസങ്ങും ഷോമിയും ഒക്കെ ഓൾറെഡി ആ ഫോം ഫാക്ടറിൽ ഇറക്കി കഴിഞ്ഞു. അതൊരു പാസ്പോർട്ട് സൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഫോം ഫാക്ടറിലാണ് അത് ഇറക്കുന്നത്. അത് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ഒരു സ്ക്രീൻ ആയിരിക്കും, ഒരു സ്ക്വയർ സ്ക്രീൻ ആയിരിക്കും. വലുതാക്കുമ്പോൾ നമ്മൾ ടാബ് പോലെ ഒരു 7.6 ഇഞ്ചിന്റെ ഒരു വലിയ സ്ക്രീനായിട്ട് നമുക്ക് കാണാനും സാധിക്കും. ഇതാണ് സ്ക്രീനിന്റെ വ്യത്യാസം. പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടുത്ത സമയത്തൊക്കെ ഭയങ്കരമായ സംഭവം. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ, അഖിൽ പറഞ്ഞ പോലെ, അതിൻ്റെ അകത്ത്
1: ഫേസ്
2: ഐ ഡി, ഫേഷ്യൽ റെക്കഗ്നിഷൻ അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും പ്രൈസ് കൊടുക്കുമ്പോഴത്തേക്ക് അത് എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റിഫിക്കേഷൻ ആപ്പിൾ തരുന്നില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ 3 ലക്ഷം രൂപയാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതിൻ്റെ അത് എടുത്ത് പറയത്തക്ക ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റം നാനോ ടെക്സ്ചർ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലും സ്ക്രീനുണ്ട്, അകത്തും സ്ക്രീനുണ്ട്. പിന്നെ ഇതിന്റെ ക്രീസ് ഇപ്പൊ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ക്രീസാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, 3D പ്രിന്റിംഗ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പൊ എത്രത്തോളം അത് ഡ്യൂറബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഇനിയിപ്പോ യൂസ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ വളരെ മിനിമൽ ക്രീസിലാണ് അവർ അത് ഉണ്ടാക്കിയിരിക്കുന്ന അകത്തെ ഡിസ്പ്ലേ. 7.6 ഇന്നർ ഡിസ്പ്ലേക്കകത്ത് വരുമ്പോൾ 7.6 ഇഞ്ചിന്റെ ഇന്നർ ഡിസ്പ്ലേ ആണ്. അത് എനിക്ക് തോന്നുന്നു നോർമലി 18 പ്രോയേക്കാൾ വലുതാണ്, 80% ലാർജർ ആണ്. പിന്നെ കവർഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് 5.4 ഇഞ്ചിന്റെ കവർ ഡിസ്പ്ലേ ആണ്. ഇതിലും 820 പ്രോ ചിപ്പ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്, സെയിം തന്നെ. പിന്നെ ക്യാമറ സെറ്റപ്പ് വരുമ്പോഴത്തേക്ക് 2 48 മെഗാപിക്സലിന്റെ ക്യാമറയാണ്, ട്രിപ്പിൾ ക്യാമറ അല്ല, 2 ക്യാമറ. ബാറ്ററിയുടെ കേസ് വരുമ്പം നമ്മൾ ഐഫോൺ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 31 അവേഴ്സിന്റെ ഇന്നർ സ്ക്രീൻ ഓപ്പറേഷൻ ഉണ്ട്, പിന്നെ 44 അവേഴ്സ് കവർ സ്ക്രീൻ.
1: ക്യാമറയുടെ കാര്യം ഞാനൊന്ന് ഇടയ്ക്ക് ഇറച്ചി ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോ സെൽഫി ക്യാമറയുടെ കാര്യം ഒന്ന് മെൻഷൻ ചെയ്യാം. കാര്യം 2 സെൽഫി ക്യാമറ വരുന്നുണ്ടോ, അതോ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ സെൽഫി ക്യാമറ,
2: ഒരു സെൽഫി ക്യാമറ ഉള്ളൂ
1: മാത്രമേ
2: വരുന്നത്?
1: ഏതാണ് അടച്ചു വെക്കുമ്പോഴാണോ വരുന്നത്?
2: അടച്ചു
1: ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് സെൽഫി ക്യാമറ ഇല്ല,
2: സെൽഫി ക്യാമറ.
1: ഓക്കേ, ശരി ശരി.
2: അപ്പൊ ആ ഒരു വ്യത്യാസം അതെനിക്ക് തോന്നുന്നു ബാക്കി സാംസങ്ങിന്റെ ഒക്കെ കേസിലും അങ്ങനെ തന്നെയാണ്.
1: അല്ല,
2: സാംസങ്ങിന്റെ
1: എനിക്ക് തോന്നുന്നു ഫോൾഡബിൾ ഫോണിൽ ആപ്പിൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. ബാക്കി എല്ലാ ഫോണിലും 2 ക്യാമറ, 2 സെൽഫി ക്യാമറ ഉണ്ട്.
2: അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഷൗമി ഏത് ഒരെണ്ണത്തിന്റെ ഒരു മോഡലിന് ഫ്രണ്ട് ക്യാമറ മാത്രമേ
1: ഉള്ളൂ,
2: ആകത്തില്ല. അപ്പൊ അതാണ് വ്യത്യാസം. പിന്നെ ബാറ്ററിയുടെ 5 മിനിറ്റ്സ് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 5 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്താൽ നമുക്ക് 5 അവേഴ്സ് ഓഫ് പ്ലേ ബാക്ക് ടൈം കിട്ടും.
1: ശരി ശരി, ഓക്കെ.
2: പ്രീ ഓർഡർ 16th October സ്റ്റാർട്ട് ചെയ്യും. ഇന്ത്യയിലും എല്ലാം സ്റ്റാർട്ട് ചെയ്യും, ഗ്ലോബലി ആണ് അത് പ്ലേസ് ചെയ്യുന്നത്. ലോഞ്ച് 23rd October കടകളിലെല്ലാം. 256 GB 3 ലക്ഷം രൂപയും 2 TB 4.5 ലക്ഷം രൂപ വരെ ഉള്ള പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ സിം മാത്രമേ ഉള്ളൂ, നോർമൽ സിം ഇല്ല. പിന്നെ ബാക്കി എടുത്ത് പറയത്തൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ഫോം ഫാക്ടർ നമുക്കൊന്നും പറയാനായിട്ടില്ല. കാരണം നോർമലി ഇപ്പൊ സാംസങ്ങിന്റെ ഒക്കെ ഫോൾഡ് വന്നേക്കുന്ന പോലെ തന്നെ പാസ്പോർട്ട് സൈസിൽ തന്നെയാണ്, പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാവുന്നതാണ് അവർ പറയുന്നത്. പക്ഷെ ഇച്ചിരി തിക്കറാണ്, കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും ആപ്പിൾ പറയുന്നത് തിന്നറാണെന്നാണ്. സാധാരണ ഫോണുകളുള്ള
1: സാംസങ്ങിന്റെ ഫോൾഡിനായിരിക്കും കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടാൻ.
2: തീർച്ചയായിട്ടും,
1: ഇത്രയും വില കൂട്ടി ഇറങ്ങിയിരിക്കുന്നു, വലിയ വ്യത്യാസങ്ങള് കാണിക്കുന്നുല്ലോ,
2: കാണിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, സാംസങ്ങിന്റെ അകത്ത് ഫീച്ചേഴ്സ് കൂടുതലുണ്ട്,
1: കൂടുതലുണ്ട്.
2: രണ്ട് ഈ പറഞ്ഞ 2 സെൽഫി ക്യാമറ, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. പിന്നെ AI ഫീച്ചേഴ്സ് കൂടുതലുണ്ട്, പിന്നെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
1: ഒരുപാട്
2: വ്യത്യാസമുണ്ട്. പിന്നെ ഇനിയിപ്പോ അവര് കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഒപ്പോടെയും വരുന്നുണ്ട്, ഷൗമിയുടെ ഫോൾഡ്
1: വരുന്നുണ്ട്.
2: അത് അതിന്റെ ഫോം ഫാക്ടർ എല്ലാം ഈ പാസ്പോർട്ട് സൈസ് തന്നെയാണ്. അത് അതുകൊണ്ട് ആപ്പിൾ അതങ്ങനെ മാർക്കറ്റ്, പക്ഷെ എന്നാലും ആപ്പിളിന്റെ ഫാൻ ബേസ് കൊണ്ട് ഒരു പക്ഷേ കുറെ
1: രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുമോ വിറ്റ് പോയി.
2: അപ്പം ഇതാണ് ഡിവോയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്.
1: അപ്പൊ എന്തായാലും അത്രയാണ് ഐഫോൺ ഡുവോയുടെ വ്യത്യാസങ്ങളായിട്ട് വരുന്നത്. ഇപ്പൊ അനുവേട്ട, ഈ പ്രൈസിംഗിനകത്ത് നമുക്ക് ഇന്ത്യയിലെ ഫൈനൽ പ്രൈസിംഗ് അല്ലേ ഈ 3 lakh rupees എന്നുള്ള രീതിയിൽ വരുന്നത്?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ ചാൻസ് കഴിഞ്ഞത് അതാണ്. ഇനിയിപ്പോ ഇതിന്റെ കൂടെ

0: വേറെ എന്തെങ്കിലും അഡീഷണൽ ടാക്സസ് വല്ലതും വരികയാണെങ്കിലേ ഉള്ളൂ
1: കൂടുതലായിട്ട് വരാൻ ചാൻസ്.
0: ഇപ്പൊ കമ്പനി അനൗൺസ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്,
1: മീൻസ് സ്റ്റാർട്ടിംഗ് മോഡലിന് 299,000. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ഐഫോൺ ഡുവോ ആപ്പിൾ ആപ്പിളിന്റെ ഫോൾഡബിൾ ഫോണിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. പറയത്തക്കതായിട്ടുള്ള വലിയ ആപ്പിളിന്റെ ഒരു ഫോൾഡബിൾ ഫോൺ എന്നല്ലാതെ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പെർഫോമൻസിന്റെ കാര്യത്തൊക്കെ നോക്കുകയാണെങ്കിൽ 18 പ്രോയുടെ സീരീസിന്റെ ആ ഒരു സ്പെക് ആയിരിക്കും വരുന്നത്, സെറ്റും കാര്യങ്ങളും എല്ലാം. ക്യാമറയുടെ കാര്യത്തിൽ റയർ സൈഡിൽ നമുക്ക് 2 ക്യാമറയെ വരുന്നുള്ളൂ, 48 മെഗാപിക്സൽ ക്യാമറ. സെൽഫി ക്യാമറ വരുമ്പോഴത്തേക്ക് 12 മെഗാപിക്സലിന്റെ സെന്റർ സ്റ്റേജ് സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പൊ അത്രയാണ്. അതല്ലാതെ ഇപ്പൊ നമുക്ക് പറയത്തക്കതായിട്ടുള്ള വലിയൊരു ഫോൾഡബിൾ ഫോൺ എന്നല്ലാതെ ഒരു ചേഞ്ച് വലുതായിട്ട് വരുന്നില്ല,
0: വലിയ ഡിഫറൻസസ് ഇല്ല. പിന്നെ നമുക്ക് ആപ്പാട് കിട്ടുന്ന 7.6 ഇഞ്ചിന്റെ വലിയൊരു സ്ക്രീൻ ഇന്ന ഡിസ്പ്ലേക്കകത്ത്
1: കിട്ടുന്നുണ്ട്.
0: പിന്നെ iOS അവരങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്, കാരണം ലെഫ്റ്റ് സൈഡില് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും റൈറ്റ് സൈഡിൽ അതിന്റെ ഡീറ്റെയിൽസ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ മെയിൻ കണ്ടന്റ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ, ബാക്കി അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റൈറ്റ് സൈഡിൽ
1: അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ആപ്പിൾ ഡുവോയെ പറ്റി പ്രഥമ ദൃഷ്ടിയാൽ ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ യൂസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വരണം, അപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, എല്ലാ ആൻഡ്രോയിഡ് ഫോണുകൾക്കും വിലയും കൂടി, ആപ്പിളിന്റെ പഴയ സീരീസ് ഫോണുകൾക്കും വില കൂടി. iPhone 17 സീരീസ് നല്ല രീതിയിൽ വില വ്യത്യാസം വന്നിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പൊ നമ്മൾ നേരത്തെ പല എപ്പിസോഡിലായിട്ട് പറഞ്ഞിരുന്നു ഐഫോൺ പ്രീവിയസ് ജനറേഷൻ ഫോണുകളുടെയും പ്രൈസ് എന്തായാലും കൂട്ടും എന്ന് പറഞ്ഞിരുന്നു. കൂട്ടിയന്റെ ഏകദേശം പ്രൈസിംഗ് നമ്മൾ ഇടയ്ക്ക് മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു അല്ലെ. ഇപ്പൊ എന്തായാലും അതിന്റെയും കൺഫേംഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് 17 series 17 17 E 17 ഐഫോൺ എയർ, അതിന്റെ എല്ലാം പ്രൈസിംഗിനകത്തുള്ള വ്യത്യാസം എന്തൊക്കെ, എത്രയൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത്, പ്രോ സീരീസിനകത്തും അതുപോലെ വ്യത്യാസം വന്നിട്ടുണ്ടോ, അതൊക്കെ ഒന്ന് പറയാം.
2: ശരിക്കും ഇതിപ്പോ അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് ആപ്പിളും ഫോളോ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഫോണുകളും കൂട്ടിയപ്പോഴത്തേക്ക് അവര് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു ഐഫോൺ കൂട്ടാനായിട്ട്. ഇപ്പൊ ലോഞ്ചിന് ശേഷം 18 ലോഞ്ചിന് ശേഷം അവര് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓൾഡർ മോഡൽസ്, അതായത് 17 17 E 17 Air. ഈ ഇത്രയും മൂന്ന് മോഡൽസിന്റെയാണ് പ്രോയുടെ കാര്യം ഇതുവരെ അവരും മിണ്ടിയിട്ടില്ല. ഇത്രയും കാര്യങ്ങൾക്ക് അവർ പിന്നെ പ്രൈസ് കൂട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് നോക്കുമ്പോൾ 15,000 to 20,000 rupees 17 E 17 E ഏറ്റവും കൂടുതൽ സ്റ്റീപ്പസ്റ്റ് ആയിട്ട് ഇൻക്രീസ് വന്നേക്കുന്നത് 17 E ആണ്. അതിന് 15,000 to 20,000 rupees വ്യത്യാസം വന്നിട്ടുണ്ട്. നേരെ മറിച്ച് 17 17,000 രൂപ ലോഞ്ചിൽ നിന്ന്, അത് ലോഞ്ച് ചെയ്ത സമയത്ത് നിന്ന് 17,000 രൂപയുടെ വ്യത്യാസം
1: വന്നിരിക്കുന്നു
2: 17 വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും ഇപ്പം അഫോർഡബിലിറ്റി കൺസേൺ പൊതുവെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാകും. കാരണം ഹെൻട്രി ലെവലായ ഐഫോൺ 17 E 79,900 അതൊന്ന് 80,000 രൂപ ആയിട്ടുണ്ട്, അതായത് 65,000 രൂപയായിരുന്നു. അഖില് മേടിച്ചത്
1: 76,000 രൂപ.
2: അപ്പൊ അതാണ് ബഡ്ജറ്റ് എല്ലാവരുടെയും കീറിക്കൊണ്ട്. അപ്പം ഓൾട്ടർനേറ്റീവ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ.
1: അതെ അതെ, കാര്യം നമ്മള് കുറച്ച് നാൾ മുന്നേ വരെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് 17 തന്നെ എടുക്കായിരുന്നു അല്ലേ. എനിക്കൊന്നും ഇപ്പൊ 17 Pro പ്രൈസിങ് അവർ ഇറക്കാത്തത് ആക്ച്വലി ഇനിയിപ്പോ ആപ്പിളിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് 17 Pro വാങ്ങാൻ കിട്ടില്ല. അതുകൊണ്ടായിരിക്കാം 17 Pro അത് വില വ്യത്യാസം വരുന്നത്. 17 E ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. അതാവാം അതിന്റെ മാത്രം പ്രൈസിങ് മെൻഷൻ.
2: അപ്പൊ എന്തായാലും അതൊരു ത്രെട്ടാണ്. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് എന്തായാലും ഒരു ഓൾട്ടർനേറ്റ് തപ്പേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഫോണുകൾ പൊതുവെ ആൻഡ്രോയിഡ് ആയാലും ആപ്പിളിന്റെ ഫോൺ ആയാലും പൊതുവെ ഇപ്പം പ്രൈസിങ് ഭയങ്കരമായിട്ട്
1: കൂടിക്കൊണ്ടിരിക്കുകയാണ്.
2: അതാണ് പ്രശ്നം. ഇനി ഇതിന്റെ ആപ്പിളിന്റെ ഇപ്പൊ നമ്മൾ ടൈമിംഗ് നോക്കുമ്പോഴത്തേക്കും പുതിയ മോഡൽസ് ഇപ്പൊ ലോഞ്ച് ആയ സ്ഥിതിക്ക് ആൾക്കാർ ഒന്നെങ്കിൽ ഇപ്പൊ പഴയ മോഡൽസ് മേടിക്കുക, വില കുറയുമെന്ന് വിചാരിച്ചിരിക്കുന്നത്, അങ്ങനെ ഇരിക്കുന്നവർ കുറെ പേര് മേടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും അവര് ആപ്പിൾ അതും കൂട്ടിയത്. പിന്നെ ഇപ്പം ഓൾഡർ മോഡൽസ് ശരിക്കും പോകുന്നതിന് പകരം അവർ സാധാരണ ആൾക്കാർ ഇപ്പൊ സാംസങ്ങിന്റെയും വൺ പ്ലസിന്റെയും ഷൗമിയുടെയും ഒക്കെ പുറകെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ബ്ലോഗോസ്ഫിയറിൽ കംപ്ലീറ്റ് ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, സാംസങ്ങിന്റെ കമ്പാരിസൺ, വൺ പ്ലസിന്റെ കമ്പാരിസൺ, ഷൗമിയുടെ കമ്പാരിസൺ ഒക്കെ. പിന്നെ ഇന്ത്യയിൽ ശരിക്കും ആപ്പിൾ റീപൊസിഷൻ ചെയ്യുന്ന ഒരു പ്രീമിയം ഫോണായിട്ട് തന്നെ, അത് പ്രത്യേകിച്ച് ഐഫോൺ എയറിനെ. അപ്പൊ അതിപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന 150,000 രൂപയിലാണ് ഐഫോൺ എയർ. പിന്നെ ആപ്പിൾ എപ്പോഴും ശരിക്കും പ്രോഫിറ്റ് മോട്ടീവ് ആണ്. അപ്പൊ അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജിങ് ഇൻവെന്ററി, പഴയ ഇൻവെന്ററി എൻഡ് ഓഫ് ലൈഫ് കഴിയുന്നതിന് മുമ്പേ മാക്സിമം മാർജിൻ അടിച്ചു മാറ്റിയാൽ
1: എന്തായാലും ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് 18 ഇറങ്ങാൻ ചാൻസ് ഉണ്ട്.
2: അതെ അതെ അതെ. പിന്നെ ഈ കമ്പനികൾ ഇടുന്ന പ്രൈസിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാർജിൻസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ്. കാരണം ഈ ഡിമാൻഡ് ഇത്രയും ഉണ്ടെങ്കിലും, ഷോർട്ടേജ് ഓഫ് സപ്ലൈ ഉണ്ടെങ്കിൽ പോലും ഇത്രയും പ്രൈസ് ഹൈക്ക് ചെയ്യേണ്ടെന്ന് പല റിപ്പോർട്ട്സും വന്നിട്ടുണ്ട്. ബ്ലൂംബർഗിന്റെ ഒക്കെ റിപ്പോർട്ട്സ് ഒരുപാട് വന്നിട്ടുണ്ട്. നാൻഡ് ഡിവൈസസിന് ഇത്രയും പ്രൈസ് ഹൈക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവരെല്ലാരും കമ്പനീസ് അല്ലെങ്കിൽ മാർജിൻ ഓർത്തുകൊണ്ട് മാത്രം അവർ ചെയ്യുന്നതാണ്.
1: എന്തായാലും ആൾക്കാർ വാങ്ങും എന്നുള്ള ഒരു ഇതിലാണ്.
2: അതെ അതെ,
1: പ്രൈസിംഗ്
2: കൂട്ടുന്നത്. പിന്നെ ഇപ്പം ശരിക്കും കൺസ്യൂമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ആപ്പിള് ശരിക്കും എന്താ പറയുന്ന ഒരു പ്രീമിയം ബ്രാൻഡ് ലോയൽറ്റിയും ഒരു പ്രീമിയം ഫോണിന്റെയും ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട് മാത്രം ആൾക്കാർ പോയി മേടിക്കുന്നവരാണ്. എനിക്കറിഞ്ഞൂടെ എത്ര പേര് ആപ്പിളിന്റെ എല്ലാ ഫുൾ ഫീച്ചർ.
1: എനിക്ക് തോന്നുന്നു ഈ ആപ്പിൾ ഡുവോ 3 lakhs ഒക്കെ ഇറങ്ങിയിട്ടെങ്കിൽ പോലും അതും വാങ്ങാൻ ആൾക്കാർ വെയിറ്റിംഗ് ആയിരിക്കും. തീർച്ചയായിട്ടും.
2: അതെ അതെ, ആ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കമ്മ്യൂണിറ്റി എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഫോൺ ആയതുകൊണ്ട് ആൾക്കാർ അത് മേടിക്കും. അപ്പൊ അത് ഒരു പ്രൈസ് പോയിന്റിനെ ബാധിക്കാത്ത ലെവലിൽ അത് ചെയ്യും എന്നുള്ളത് ആപ്പിളിന് ഒരു വിശ്വാസം, തികഞ്ഞ ആത്മവിശ്വാസമുള്ളൊരു കാര്യമാണ്. പിന്നെ ടിം കുക്ക് പറയുന്നത് ഈ സപ്ലൈ ചെയിൻ നറേറ്റീവ് തന്നെയാണ്, ഞങ്ങൾക്ക് റാം സ്റ്റോറേജ് സ്കേസിറ്റി ഒരുപാടുണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക് പൈസ കൂട്ടിയവർ ഞങ്ങളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്നൊക്കെയാണ് ടിം കുക്ക് പറയുന്നത്. അതെത്രത്തോളം വിശ്വസനീയമാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഐഫോൺ 17 പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്.
1: ഐഫോൺ 18 സീരീസ് ഇറങ്ങുമ്പോഴത്തേക്ക് 17 വില കുറയുമായിരിക്കും, എന്നാൽ അത് എടുക്കാം എന്ന് കരുതിയിരുന്ന ആൾക്കാർക്ക് എല്ലാം പണിയിട്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് വേറെ വഴിയൊന്നുമില്ല, ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 17 തന്നെ പോവുക, അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇറങ്ങിയ 18 Pro പ്രോ സീരീസിലോട്ട് നോക്കാം. 18 എന്തെങ്കിലും എന്തായാലും മിക്കവാറും നെക്സ്റ്റ് ഇയർ ഫെബ്രുവരി മാർച്ചിലൊക്കെ ആയിരിക്കും ഇറങ്ങാൻ ചാൻസ് കൂടുതൽ. ആ ടൈം ആകുമ്പോഴത്തേക്ക് അതിന്റെ പ്രൈസ് മിക്കവാറും 1 lakh മുകളിൽ തന്നെ ആയിരിക്കും. നേരത്തെ 100,000 താഴെ ആയിരുന്നു 70 മീൻസ് ബേസ് വേരിയന്റ് ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ മുതൽ 18 സീരീസിനും 100,000 മുകളിലായിരിക്കും പ്രൈസ് വരാനുള്ള ചാൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്
2: അത് മാത്രമല്ല, ഈ പ്രൈസിങ് ഇതേപോലെ പോവുകയാണ്, 2030 വരെ ഈ പ്രൈസിങ്ങിന് ഒരു അർഹത ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
1: ശരി ശരി ശരി. അപ്പൊ അത്രയാണ് നമുക്ക് നിലവിൽ ആപ്പിൾ ഫോണുകളെ പറ്റി വരുന്ന ഡീറ്റെയിൽസ്. നമുക്ക് iOS 27 ഡീറ്റെയിൽസും വരുന്നുണ്ട്, അതിലേക്കും പോവാം. അതിനു മുന്നേ നമുക്കിപ്പോ കിട്ടുന്ന വെച്ചാൽ ഒപ്പോടെ ഫൈൻഡ് X10 സീരീസ് ഫോണുകളുടെ ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.
3: Ladies and gentlemen, listen up to the loser song.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. ഒപ്പം അവരുടെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോവാണ് അല്ലെ. ഫൈൻഡ് എക്സ്റ്റൻ ഇ വരുന്നുണ്ട്, ഫൈൻഡ് എക്സ്റ്റൻ വരുന്നുണ്ട്, എക്സ്റ്റൻ പ്രോ മാക്സ് വരുന്നുണ്ട്, പിന്നെ അവരുടെ കുറച്ച് വാച്ചും ഹെഡ്ഫോണും ഇയർബഡ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ പുതിയ പുതിയ എക്സ്റ്റൻ സീരീസിനകത്ത് വരുന്ന ചേഞ്ചസ്, എന്തൊക്കെയാണ് അതിന്റെ പ്രൈസിംഗിന്റെ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ലോഞ്ചിന്റെ ഡേറ്റ്, അതൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ.
3: ഇതിപ്പോ ചൈനയിലാണ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളവര്. ഫസ്റ്റ് ലോഞ്ച് അവർ ചൈനയിലാണ്.
2: ഓക്കെ,
3: ഇത് September 25 കൂടിയാണ് ലോഞ്ചിങ് അവർ പ്രതീക്ഷിക്കുന്നത്, പ്ലാൻ ചെയ്തേക്കുന്നത്. പ്രീ ഓർഡേഴ്സ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓപ്പോ ചൈനയുടെ ഓപ്പോ സൈറ്റിൽ വഴി നമുക്ക് പ്രീ ഓർഡർ ചെയ്യാം,
2: ചൈനയിൽ പ്രീ ഓർഡർ ചെയ്യാം,
3: ചൈനയിൽ പ്രീ ഓർഡർ ചെയ്യാം. ഇത് ശരിക്കും ഓപ്പോ ആദ്യമായിട്ടാണ് 4 ഫോണുകളാണ് ലോഞ്ച് ചെയ്യുന്നത്, 3 അല്ല 4. ഫൈൻഡ് എക്സ്റ്റൻ, എക്സ്റ്റൻ പ്രോ, എക്സ്റ്റൻ പ്രോ മാക്സ്, പിന്നെ എക്സ്റ്റൻ ഇ. ഈ എക്സ്റ്റൻ ഇ ഈ പ്രോ സീരീസിന്റെ അല്ലെങ്കിൽ ആ ഒരു എലൈറ്റ് സീരീസിന്റെ കൂട്ടത്തിൽ ആദ്യമായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. സാധാരണ ഇ ഒക്കെ
2: സാധാരണ
3: ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ആ ഫ്ലാഗ്ഷിപ്പ് ട്രിയോയില് ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എക്സ്റ്റൻ ഇ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രീ ഓർഡേഴ്സ് ലൈവാണ്. പിന്നെ എക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് അവർ വാച്ച് S2, അവരുടെ ഒപ്പോ വാച്ച് S2 സ്മാർട്ട് വാച്ച്, പിന്നെ ENCO X4 TWS, ഇത് ഇത്രയും ലോഞ്ച് ചെയ്യുന്നുണ്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ. പിന്നെ ഈ എക്സ്റ്റൻ സീരീസിന്റെ ബാറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം 8000 mAh ബാറ്ററിയാണ് എക്സ്റ്റേണും എക്സ്റ്റൻ പ്രോ മാക്സിനും. പിന്നെ 5 വർഷത്തെ ബാറ്ററി ലൈഫ് സ്പാൻ അവർ കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. സാധാരണ ബാറ്ററീസേക്കാൾ ശരിക്കും ഒരു 2 times കൂടുതലാണത്. പിന്നെ ഈ ഫ്ലാഗ്ഷിപ്പ് ലൈനിന് ബെസ്റ്റ് ഇൻ ക്ലാസ് ബാറ്ററി ആണെന്നാണ് ഓപ്പോ ക്ലെയിം ചെയ്യുന്നത് ഇതുവരെ ഉള്ള ഫോണുകളിൽ.
2: ഓക്കെ,
3: പിന്നെ സോഫ്റ്റ്വെയറിന്റെ പെർഫോമൻസ് ആദ്യമായിട്ട് കളർ വൈസ് 17 Android 17 ബേസ് ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് ഫോണാണ് ഓപ്പോയുടെ. എക്സ്റ്റൻ പ്രോ മാക്സ് മീഡിയടെക് ഡയമൻസിറ്റി 9600 ആണ് പവർ ചെയ്യുന്നത്, സ്നാപ് ഡ്രാഗൺ അല്ല. ഇപ്പൊ ഇവരും ഓപ്പോയും വിവോയും എല്ലാം ഈ മീഡിയടെക് ഡയമൻസിറ്റിയിലോട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കാണുന്നത്. ഡയമൻസിറ്റി 9600 പ്രോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒക്ടാകോർ പ്രോസസ്സറാണ്, മൾട്ടി ടാസ്കിങ് ഗെയിമിങ്ങിനും ഒക്കെ പറ്റിയ ഒരു ചിപ്സെറ്റാണ്. പിന്നെ ഇതിന് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എക്സ്റ്റൻ സീരീസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4K വീഡിയോ പ്രൊഫഷണൽ വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാം 60 FPS.

0: പിന്നെ ഹൈ ക്വാളിറ്റി വീഡിയോ ടൂൾസും ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്.
1: ശരി,
0: അങ്ങനെ കുറെ ഫീച്ചേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാർഡ്വെയറിൻ്റെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വാച്ചസ് ടുവിൻ്റെ റൊട്ടേറ്റിംഗ് ക്രൗൺ ബട്ടൺ വന്നിട്ടുണ്ട്, നമ്മൾ ക്രോണോഗ്രാഫ് ചെയ്യുന്ന പോലെ അൺലോക്ക് വാച്ചസിന് വരുന്ന പോലെ. പിന്നെ പ്രീമിയം അറ്റൻഷൻ കൊടുത്തിട്ടുണ്ട് അവർ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റേ ഹാസൽബാളിൻ്റെ ക്യാമറ സെറ്റപ്പ് ഒക്കെ കൊണ്ടുവരാനായിട്ട് അവർ തീരുമാനിച്ച ഒരു സീരീസ് ആണത്.
1: പക്ഷെ
0: എന്തുകൊണ്ടോ ഇത്തവണ അവരെ അത് ആഡ് ചെയ്തിട്ടില്ല, കൊളാബ് പറഞ്ഞിട്ടില്ല, എക്സ്ക്ലൂസീവ് ആയിട്ട് സാധാരണഗതിയിൽ അത് ആദ്യമേ പ്രൊജക്ട് ചെയ്യുന്നത്, അതവര് പറഞ്ഞിട്ടില്ല.
1: പിന്നെ എക്സ്റ്റൻസീവ് എക്സ് സീരീസുകളുടെ എല്ലാം മെയിൻ സംഭവം ക്യാമറ തന്നെ ആയിട്ട് അത് ആദ്യമേ മെൻഷൻ ചെയ്യേണ്ടതാണ് അല്ലേ?
0: അതെ. പക്ഷെ പിന്നെ ഒരു സ്കൂപ്പ് ന്യൂസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർമുല വൺ കമ്പനികൾ അതായത് ഇപ്പം മക്ലാരൻ, ഫെറാറി, അവരുമായിട്ടൊക്കെ ഓപ്പോ ടൈ അപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പണ്ട് വൺ പ്ലസ് മക്ലാരൻ എഡിഷൻ എന്റെ
1: എഡിഷൻ,
0: അതേപോലെ ഏതെങ്കിലും ഒരു എഡിഷൻ വരാൻ ചാൻസസ് ഉണ്ടെന്നും കേൾക്കുന്നു.
1: അവരുടെ സ്കിന്നും കാര്യങ്ങളും
0: അവരുടെ അക്സസറീസും ഒക്കെ ആയിട്ട്. പിന്നെ മാർക്കറ്റ് പൊസിഷനിൽ ശരിക്കും ഫോട്ടോ സ്ട്രാറ്റജിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബഡ്ജറ്റ്, മിഡ് റേഞ്ച്, പ്രീമിയം, അങ്ങനെയാണ്. പിന്നെ അൾട്രാ പ്രീമിയം, അങ്ങനെ നാല് സെഗ്മെന്റിലാണ് അവരത് പ്ലേ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഫുൾ എക്കോസിസ്റ്റം അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഫോണ്, സ്മാർട്ട് വാച്ച്, ഇയർബഡ്, അത് മൂന്നും കൂടെ അവർ ഒറ്റയടിക്ക് ലോഞ്ച് ചെയ്യാം. പിന്നെ ഇതിന്റെ ബാക്കി പ്രൈസിങ് ഇന്ത്യയിലെ ലോഞ്ചും പ്രൈസിങ് കാര്യങ്ങളും എനിക്ക് തോന്നി ഈ മാസം കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റും. എങ്കിലും ഒരു മാസം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇന്ത്യയിൽ ലോഞ്ചിന് വേണ്ടി. എന്തായാലും ഫൈൻഡ് എക്സ് 10 എന്ന് പറഞ്ഞ ഓപ്പോയുടെ നല്ല ഫോണാണ്, ക്യാമറ ഫോണുകൾ നല്ലൊരു ഫോണാണ്.
1: കഴിഞ്ഞ വർഷത്തെ തന്നെ ക്യാമറ ഫോൺ, ആൻഡ്രോയിഡ് ക്യാമറ ഫോണിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ
0: ഫോണാണ്. ഇത്രയാണ് നമുക്ക് എക്സ്റ്റനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്.
1: നമുക്ക് അത്രയാണ് ഒപ്പോടെ ഫൈൻഡ് എക്സ് 10 സീരീസിന്റെ ഫോണുകളെ പറ്റി അറിയാൻ സാധിക്കുന്നത്. നാല് സീരീസ് സീരീസിൽ നാല് ഫോണുകൾ വരുന്നുണ്ട്. എക്സ്റ്റൻ വരുന്നുണ്ട്, എക്സ്റ്റൻ പ്രോ, പ്രോ മാക്സ്, എക്സ്റ്റൻ ഇ, പിന്നെ വാച്ച് എസ്2 എൻകോ എക്സ്പോർ എന്ന് പറയുന്ന TWS ആണ് വരുന്നത്. അപ്പോ എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി വരുന്നതേ ഉള്ളൂ. ചൈനയിൽ പ്രീ ഓർഡറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പെക്കും എല്ലാം അറിയാൻ പറ്റും. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാല്, നമ്മൾ കുറച്ച് നാളായിട്ട് ഇന്ത്യയിൽ കുറച്ച് പ്രൊഫൈല് താഴ്ന്നു നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഷോമി ബ്രാൻഡ്. പക്ഷെ അവരുടെ ലാസ്റ്റ് ഇറങ്ങിയ നോട്ട് സീരീസിലെ ഫോണുകൾക്ക് അത്യാവശ്യം നല്ല റിവ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ അവരുടെ പുതിയ നോട്ട് 17 സീരീസ് അവർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4 FM.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മനുവിട ഷവോമി അവരുടെ പുതിയ നോട്ട് സീരീസ് ആയ റെഡ്മി നോട്ട് 17 സീരീസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ ലോഞ്ച് ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്ന് സ്പെക്കും കാര്യങ്ങളും
2: സ്പെക്കും കാര്യങ്ങളൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. ലോഞ്ച് ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ത്യയിൽ പ്രതീക്ഷിച്ചത്. അപ്പൊ ഈ നോട്ട് 17 സീരീസിന്റെ അകത്ത് അവർ പ്രൊജക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ 10,000 mAh ബാറ്ററിയാണ്. 4 ദിവസം ബാറ്ററി നിൽക്കും. ലൈറ്റ് യൂസേജ് ഒക്കെ ആണെങ്കിൽ 4 ദിവസം ബാറ്ററി നിൽക്കും എന്നാണ് കമ്പനി ഷവോമി പറയുന്നത്. ബ്രാൻഡഡ് അവർ ചെയ്യുന്ന ഇത് ബ്രാൻഡ് ചെയ്യുന്നത് തന്നെ മഹാസ്റ്റർ എന്നും പറഞ്ഞിട്ടാണ്. അപ്പം അത്രത്തോളം ബാറ്ററി പവർ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ റിവേഴ്സ് ചാർജിങ് ഉണ്ട്, നമുക്ക് അതിന്റെ അകത്തുനിന്ന് വേറെ ഡിവൈസസ് നമുക്ക് ചാർജ് ചെയ്യാൻ
1: പറ്റും.
2: പിന്നെ ക്യാമറയുടെ കേസ് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. പ്രോ മാക്സിന് 17 Pro Max 50 MP പ്രൈമറി ക്യാമറ OIS ഉള്ളത്. 8 MP അൾട്ര വൈഡ്. പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 32 MP ഫ്രണ്ട് ക്യാമറ, സെൽഫി ക്യാമറ.
1: ഓക്കെ.
2: പിന്നെ ഫ്ലാറ്റ് റെയർ പാനലാണ്. സാധാരണ ഇപ്പം ഷവോമിയുടെ ഡിസൈൻ എല്ലാം അങ്ങനെ തന്നെയാണ്.
1: ഓക്കെ.
2: പിന്നെ ഇതിന്റെ ശരിക്കും ഈ ഈസ്തെറ്റിക്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ക്യാമറ ബമ്പ് കുറച്ച് കുറച്ചിട്ടുണ്ട് ഷവോമിയുടെ ഇത് ഇതിൻ്റെ അകത്ത്. അപ്പൊ അത് ഷവോമിയുടെ ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ടാണ് അവരിത് കാണിക്കുന്നത്.
1: ചിപ്സെറ്റിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും?
2: Snapdragon 6 Gen 5 ആണ് ചിപ്സെറ്റ്. പിന്നെ അത് ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് തന്നെയാണ്. 512 GB സ്റ്റോറേജ്, US 4.1, 8 GB LPDDR5 ആണ്. അപ്പൊ അത്രയും മൾട്ടി ടാസ്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കും. പിന്നെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റ് റെയർ പാനൽ ഡിസൈൻ ആണ്. അത് പ്രീമിയം ലുക്കിംഗ്, ഒരു ഡ്യൂറബിൾ ഫോണിന്റെ ഒരു ലുക്ക് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസ് ഉണ്ട്. 3 വേരിയന്റ് ആയിട്ടാണ് വരുന്നത്. ബ്ലൂ, ഒരു ബ്ലൂ നമുക്ക് അവർ സൈറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കി രണ്ടും അവർ കാണിച്ചിട്ടില്ല. ഒരു പക്ഷേ വൈറ്റും ബ്ലാക്കും ആയിരിക്കും. പിന്നെ ഇത് പക്ഷെ ഫോണിന് ശരിക്കും ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പ്രീമിയം ഫോണിന്റെ ഒരു ഫീൽ ഉണ്ട്. പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് ഇതുവരെ അറിയാൻ ചാൻസ് ഇല്ല. എന്നാലും ഒരു 48,000 രൂപ പ്രോ മാക്സ് ചാൻസ് ഉണ്ട്. കാരണം നോട്ട് സീരീസിന് സാധാരണഗതിയിൽ അങ്ങനെ
1: വരാനുള്ള
2: ചാൻസസ് ഉണ്ട്. ഇന്ത്യൻ ലോഞ്ച് പ്രതീക്ഷിക്കുന്നത് September 15 അവരുടെ എക്സ്ക്ലൂസീവ് ഓൺലൈൻ പാർട്ണർ ആമസോൺ ആണ്. പക്ഷെ ഓഫ്ലൈൻ ചാനൽസിലെല്ലാം വരും. സ്കൈസെൽ പോലുള്ള സ്റ്റോറുകളിലെല്ലാം ഉടനെ അവൈലബിൾ ആയിരിക്കും. പിന്നെ 2 variant ആണ്, പ്രോയും പ്രോ മാക്സും ആണ് പുറത്തിറങ്ങാൻ പോകുന്നത്. ശരിക്കും ഈ നോട്ടിന്റെ ഒരു സക്സസ്, റെഡ്മി സീരീസ് നോട്ടിന്റെ ഒരു വലിയ സക്സസ് സ്റ്റോറി അവർക്കുണ്ട്.
1: കഴിഞ്ഞ ജനറേഷൻ നോട്ട് സീരീസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത
2: നല്ല ഫോണുകളായിരുന്നു.
1: അതുപോലെ അനുവേട്ട, ഈ സ്റ്റോറേജിന്റെ ഇത് വരുന്നുണ്ട്, 256 ആണോ 128 ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനെ പറ്റി അറിയാൻ
2: പറ്റുന്നുണ്ടോ? അതിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു 256 GB 128 GB ഇല്ല, 256 GB തൊട്ട് മേലോട്ടായിരിക്കും. പ്രൈസിങ് അത്ര നിർത്തിയേക്കുന്നതുകൊണ്ടും പിന്നെ ഈ 128 GB ശരിക്കും ഷോർട്ടേജ് ആണ്. പല ഫോണുകൾക്കും കിട്ടുന്നത് 128 GB. ഈ സ്റ്റാർട്ടിങ് മോഡലുകൾ പോലും ഇപ്പൊ 256 GB തന്നെ
1: നിൽക്കുന്നത്.
2: അങ്ങനെ വിഷയമുണ്ട്.
1: അപ്പോ അത്രയാണ് നമുക്ക് ഷവോമി റെഡ്മി നോട്ട് 17 സീരീസിന്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നത്. കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഏകദേശം ഒരു സംഭവങ്ങൾ അറിഞ്ഞതാണ് നമ്മളിപ്പോ ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചത്. അപ്പൊ ഇനി നമുക്ക് വരുന്നത്, നമ്മളിപ്പോ ഐഫോൺ പുതിയ സീരീസ് ഫോണുകളൊക്കെ ഇറങ്ങി, അതിന്റെ കൂടെ തന്നെ ഇറങ്ങുന്ന ഒരു സംഭവമാണ് iOS 27. അപ്പൊ അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഏതൊക്കെ ഫോണുകൾക്കാണ് ഐഫോൺ iOS 27 അപ്ഡേറ്റ്സ് വരുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോ നമ്മൾ ഐഫോൺ സീരീസുകൾ ഇറങ്ങുമ്പോഴത്തേക്ക് എപ്പോഴും അതിന്റെ കൂടെ തന്നെ സംഭവിക്കുന്നതാണ് പുതിയ iOS ലോഞ്ച് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന പുതിയ iOS എന്ന് പറയുന്ന iOS 27 സ്റ്റേബിൾ വേർഷൻ ആണ്. അപ്പോ എന്തൊക്കെയാണ് ഈ പുതിയ iOS 27 അകത്ത് വരുന്നത്? അതായത് 18 സീരീസ് ഫോണുകൾ ഇറങ്ങിയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് കാണും. പിന്നെ ബാക്കി ഫോണുകൾക്കും 27 എത്തുമ്പോഴത്തേക്ക് ഏതൊക്കെ ഫോണുകളിലേക്കാണ് ഈ അപ്ഡേറ്റ്സ് വരുന്നത്, എവിടം വരെ ലിമിറ്റ് ചെയ്തിരിക്കുന്നു, അപ്പൊ ആ ഒരു വ്യത്യാസം എന്തിലൊക്കെയായിരിക്കും ഈ പ്രോ സീരീസിനകത്ത് വരുന്ന iOS 27 ബാക്കിയുള്ള ഫോണുകളിൽ വരുന്ന 27 അപ്ഡേറ്റ്സ് എന്താ വ്യത്യാസങ്ങൾ?
2: ചിപ്സിന്റെ ചിപ്സെറ്റ് മാറുന്നതനുസരിച്ചിട്ട് ഫീച്ചേഴ്സിന്റെ അകത്തുള്ള വ്യത്യാസങ്ങൾ വരും. ഞാൻ മോഡൽസ് ഏതൊക്കെയാണെന്ന് പറയാം. 31 ഐഫോൺ മോഡലുകൾക്ക് ഈ iOS 27 നമുക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം iPhone SE തൊട്ട്, സെക്കൻഡ് ജനറേഷൻ ആണ് അത്, സെക്കൻഡ് ജനറേഷൻ ലേറ്റർ ആയിട്ടുള്ള iPhone SE തൊട്ട് iPhone 17 അല്ലെങ്കിൽ iPhone 18 വരെ ഉള്ളതിന്റെ അകത്ത് നമുക്ക് ഈ iOS 27 അവൈലബിൾ ആണ്. iPhone 18 ഡിഫോൾട്ട് ആയിട്ട് വരുന്നുണ്ട്, iOS 17 നമുക്ക് അപ്�േറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 31 ഫോൺ ഐഫോൺ മോഡൽസിന്റെ അകത്താണ് നമുക്ക് ശരിക്കും ഈ iOS 27 അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫീച്ചർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഫോണിന്റെയും ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഫീച്ചർ വൈസിന്റെ അകത്ത് വ്യത്യാസം ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സ് ഇപ്പൊ iPhone 17 കിട്ടണം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് iPhone 16 കിട്ടണമെന്നില്ല. പിന്നെ iOS 27 അകത്തുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ശരിക്കും അനൗൺസ് ചെയ്തത് WWDC 2026 അതിനുശേഷം 3 മാസത്തിന് ശേഷമാണ് ഇപ്പൊ ലോഞ്ച് സംഭവിച്ചേക്കുന്നത്. ഇതിന്റെ അകത്തുള്ള മേജർ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഗ്ലാസ് ഡിസൈനിന്റെ അകത്ത് ഇംപ്രൂവ്മെന്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു റിഫ്രഷ്ഡ് വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. അത് മാത്രമല്ല കുറച്ചും കൂടെ ഒരു ഫ്ലൂയിഡിക് ഫീലിംഗ് ആണ്, കുറച്ചും കൂടെ ഈസി ആണ്, കുറച്ചും കൂടെ സ്മൂത്ത് ആണ്. പിന്നെ ബാറ്ററി പെർഫോമൻസും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടെ റോബസ്റ്റ് ആക്കിയിട്ടുണ്ട് iOS 27. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ ആപ്പിൾ ഇന്റലിജൻസ് അവർ എന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നമ്മൾ നേരത്തെ ഒരുപാട് കഴിഞ്ഞത് ഗൂഗിൾ ജെമിനി ആയിട്ട് അവർ ചേർന്നിട്ട് സിരി അവർ റീവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആപ്പിൾ ഇന്റലിജൻസ് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ടുണ്ട്. പിന്നെ ഐഫോൺ ഹാൻഡ്

0: എന്നൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ആ ഹാൻഡ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഐഫോൺ മോഡലുകളിൽ സെയിം നമ്പർ നമുക്ക് യൂസ് ചെയ്യാം. പ്രൊവൈഡഡ് നമ്മൾ ഒറ്റ ആപ്പിൾ അക്കൗണ്ട് ആണ്, ആപ്പിൾ ഐ ഡി ആണ് ഈ രണ്ട് ഫോണിൽ യൂസ്
1: ചെയ്യുന്നുണ്ടെങ്കിൽ
0: ഒരു നമ്പർ, ഒരു ഫോൺ നമ്പർ നമുക്ക്
1: രണ്ട് ഫോണിൽ
0: യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ സിരിയുടെ ഓവറോൾ വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ആപ്പിൾ ഫൗണ്ടേഷൻ മോഡൽസ് ഗൂഗിൾ ജെമിനൈ AI ആയിട്ട് ചേർന്നിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആണ്, കുറേ കാര്യങ്ങളെല്ലാം വളരെ സ്പെസിഫിക്. പണ്ട് സിരി എടുത്ത് പല കാര്യങ്ങൾ ചോദിച്ചാലും തെറ്റായ ഉത്തരങ്ങളായിരുന്നു, ഇപ്പോൾ പക്ഷേ എല്ലാം വളരെ സ്പെസിഫിക് ആണ്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് AI എക്സ്പീരിയൻസും കുറച്ചും കൂടെ റിഫ്രഷ് ആയിട്ടുള്ള AI എക്സ്പീരിയൻസും അത് തരുന്നുണ്ട്. പിന്നെ ഫാമിലി ആൻഡ് സേഫ്റ്റി ടൂൾസിൻ്റെ അത് നോക്കുകയാണെങ്കിൽ എൻഹാൻസ്ഡ് പാരന്റ് കൺട്രോൾസ്, പിന്നെ ടൈം അലവൻസസ് ആൻഡ് ഷെഡ്യൂൾസ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
1: ഓക്കെ.
0: പിന്നെ ആസ്റ്റ് ബ്രൗസർ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫീച്ചർ വെബ്സൈറ്റ് ആക്സസിന് വേണ്ടിയിട്ട്.
1: ശരി.
0: നമുക്ക് വോയിസ് വഴി നമുക്ക് ബ്രൗസർ ആക്സസ് ചെയ്യാൻ പറ്റും.
1: ഓക്കെ.
0: പിന്നെ ആപ്പ് ഇമ്പ്രൂവ്മെന്റ്സിൻ്റെ അകത്ത് ഫോൺ ആപ്പ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. മെയിൽ ആപ്പിന്റെ ഇന്റഗ്രേഷൻ ഫോൺ ആപ്പിന്റെ കൂടെ അവർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു നമ്പറിന് നമ്മൾ ഡയൽ ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ കൂടെ അറിയാം. മെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ മെയിൽ സെൻഡ് ചെയ്യാം, ഫോൺ കോളിൻ്റെ ഫോളോ അപ്പ് ആയിട്ട്.
1: ഓക്കെ ഓക്കെ.
0: നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ആ കീബോർഡ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫോൺ മെയിൽ അറ്റാച്ച് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് വരും.
1: ഓ ശരി ശരി.
0: അപ്പോൾ ഈ ഫോൺ ആപ്പ് മെയിൽ ആപ്പായിട്ട് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെസ്സേജസിൻ്റെ അകത്തുനിന്നും മെയിൽ ആപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സഫാരിക്ക് അത് ഗ്രൂപ്പ് ടാബ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു ടോപ്പിക് ബില്ല്, ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈഫ് സ്റ്റൈല്, നമ്മളിപ്പം ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ടാബാക്കി
1: തരാം,
0: അങ്ങനെ ബ്രൗസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. പിന്നെ ഇത്രയാണ് ശരിക്കും iOS-ന്റെ അകത്ത് വന്നേക്കുന്ന 27-ന്റെ അകത്ത് വന്നേക്കുന്ന മേജർ ആയിട്ടുള്ള സാധനം. പിന്നെ ഏറ്റവും അടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഇന്റഗ്രേഷൻ ആണ്. ജെമിനൈ വന്നതോടുകൂടി ആപ്പിൾ ഇന്റലിജൻസ് കുറച്ചും കൂടെ റോബസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ലിക്വിഡ് ഗ്ലാസ് ഡിസ്പ്ലേ കുറച്ചും കൂടെ കാണാൻ ഐ ക്യാൻഡി ആക്കി കുറച്ചും കൂടെ നമ്മൾ റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ എക്സ്പീരിയൻസിന്റെ അത് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അറിയാറ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ആപ്പിൾ വെബ്സൈറ്റിന്റെ അകത്ത് ഓരോ ഫോണിന്റെ അകത്തും എന്തൊക്കെ ഫീച്ചേഴ്സ് എനേബിൾഡ് ആവുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്.
1: ഇത് എന്നത്തേക്കായിരിക്കും നമുക്ക് ബാക്കിയുള്ള ഫോണുകൾക്ക്? ഇപ്പോൾ ഐഫോൺ 18 ലോഞ്ച് കൂടി കിട്ടും, ബാക്കിയുള്ള ഫോണുകൾ
0: സെപ്റ്റംബർ 14 ലോഞ്ച് ചെയ്തു. അതായത് ഓവർ ദ എയർ അപ്ഡേറ്റ് ആണ്, OTA അപ്ഡേറ്റ് ആണ്. അപ്പോൾ അത് ഓരോ ഫോണിലും സെപ്റ്റംബർ 14 തൊട്ട് അവൈലബിൾ
1: ആയിത്തോളും. അപ്പോൾ അത്രയാണ് നമുക്ക് iOS 27 ഫീച്ചേഴ്സും ഏതൊക്കെ ഫോണിലാണെന്ന് കിട്ടാൻ ചാൻസ് ഉള്ളതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ സൈറ്റിൽ കയറി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഫോൺ അതിൽ ആ ലിസ്റ്റിനകത്ത് ഉള്ളതാണോ, എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത എന്നുള്ളത് നമുക്ക് സൈറ്റിൽ കയറിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അത്രയാണ് iOS 27 അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നത്. ഇനി വരുന്ന ഒരു ന്യൂസ് എന്ന് വെച്ചാൽ ഐഫോൺ നത്തിങ് ഫോൺ 2-നകത്ത് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ അവസാനിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 16 കൂടി നത്തിങ് ഫോൺ 2-ന്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് അവസാനിക്കും. അതായത് 17 മുതൽ, ആൻഡ്രോയിഡ് 17 മുതൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടില്ല. ആ ഒരു ന്യൂസാണ് നമുക്ക് കാൾ പേ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: തിരികെത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. പനുവേട്ട, നത്തിങ് ഫോൺ 2-നകത്ത് അവരുടെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ അവസാനിക്കാൻ പോകുന്ന കാൽപ്പി പറഞ്ഞിരിക്കുകയാണ് അല്ലേ? അതായത് ആൻഡ്രോയിഡ് 16 കൂടി ഫൈനൽ അപ്ഡേറ്റിൽ അത് തീരും. പിന്നെ 17 മുതൽ നത്തിങ് ഫോൺ 2-ൽ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള ഒരു കാര്യം കാൽപ്പി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോ എന്താണ് അതിന്റെ വാസ്തവം, എന്തൊക്കെയാണ് പുള്ളി ബാക്കി പറയുന്ന കാര്യങ്ങൾ?
1: അല്ല, ഇതിന്റെ അകത്ത് ശരിക്കും കാൽപ്പി തന്നെ പറഞ്ഞൊരു മിസ്റ്റേക്ക് ആണ്. കാൽപ്പി പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ 4 അപ്ഡേറ്റ് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ആക്ച്വലി 3 അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ. അതായത് നമ്മള് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫോൺ വന്നത് ആൻഡ്രോയിഡ് 13-ലാണ്. 14 വന്നു 15 വന്നു, ഇനി 16 കൂടെ വരും. അപ്പൊ 3 അപ്ഡേറ്റ്, 14, 15, 16. 4 അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ 17 വരേണ്ടതാണ്. പക്ഷെ ഓൾറെഡി ഫോൺ കേപ്പബിൾ ആണ്.
0: ശരി ശരി,
1: ശരിക്കും 8 Gen സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 1 ആണ്. അപ്പൊ അതിന് കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ പിന്നെ കാൽപ്പി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കേർണൽ ആർക്കിടെക്ചർ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ എത്രത്തോളം സത്യമാണെന്നുള്ളത് കോൾകോം ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ പല ഫോണുകൾക്കും ഈ പറഞ്ഞ കണക്ക് അപ്ഡേറ്റ് നിർത്തേണ്ടി വരും. ഇത് നത്തിങ് മാത്രമല്ല, കാരണം 8 Gen 1 യൂസ് ചെയ്യുന്ന പല ഫോണുകളും
0: ഉണ്ട്.
1: അവരുടെ അവർക്കെല്ലാം ആൻഡ്രോയിഡ് 17 ഇല്ലാതാവും. വൺ പ്ലസിന്റെ തന്നെ ഫോണുകൾക്കുണ്ട്. അപ്പൊ അതാണ് പ്രശ്നം. അപ്പം ഇത് ശരിക്കും ഒരു മിസ്റ്റേറ്റ്മെന്റ് ആണ്. അത് കമ്പനിക്കകത്തുണ്ടായ ഒരു ഇൻഫർമേഷൻ പാസിംഗിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കാം.
0: പക്ഷെ
1: എങ്കിലും ഇപ്പൊ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി നത്തിങ് 2-ന്റെ അകത്ത് ആൻഡ്രോയിഡ് 17 ഉണ്ടാവില്ല
0: എന്നുള്ളതാണ്.
1: ഭയങ്കരമായ ബാക്ക് ലാഷ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതാദ്യമേ പറഞ്ഞിട്ട് പിന്നെ വാക്കുമാറ്റം എന്നുള്ള ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ശരിക്കും കാൽപ്പി നത്തിങ്ങിനെതിരെ ഒരുപാട് പ്രൊപ്പഗാൻഡാസ് ഉണ്ട്. കാരണം അവർ ഓൾറെഡി പ്രൈസിംഗ് കൂട്ടിയിട്ടാണ് പുതിയ ഫോണുകളെല്ലാം
0: ഇറക്കുന്നത്. മാത്രമല്ല സ്പെക് ഭയങ്കര
1: അണ്ടർറേറ്റഡ് സ്പെക്കാണ്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂ നിൽക്കുന്ന സമയത്താണ് ഈ ഇഷ്യൂ കൂടെ വരുന്നത്. പിന്നെ ഈ എല്ലാരും ആ കമ്പനിയുടെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു
0: തുടങ്ങിയിട്ടുണ്ട്.
1: അപ്പൊ എങ്ങനെയാണെന്ന് കാൽപ്പി ഇനി ബാക്കി അപ്ഡേറ്റ് ചെയ്യാൻ സമ്മതിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുവോ എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും റെസൊല്യൂഷൻസ് കൊണ്ടുവരുമോ എന്ന് അറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇപ്പം പല ഫോറത്തിലും ആൾക്കാർ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എങ്കിലും ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ്രോയിഡ് 17-ന്റെ അകത്തുള്ള. ഫോർ എക്സാമ്പിൾ AI വിബിഡ് ക്യാമറ, പിന്നെ വിജറ്റുകൾ, ലൂസൻ തീം, അങ്ങനത്തെ സാധനങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, കാൽപ്പി റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം കണ്ടറിയേണ്ടി വരും. പിന്നെ വേറെ ഉള്ളൊരു ചിപ്സെറ്റ് വെൻഡർ ലോക്ക് ഇൻ ഒരു പ്രശ്നമാണ്. കാരണം കോൾകോമിന്റെ പിന്നെ ഈ ഇപ്പൊ കാൽപ്പി പറയുന്ന പോലെ കേർണൽ ആർക്കിടെക്ചറിന്റെ അകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൺ മേടിക്കുമ്പോഴത്തേക്ക് 7 കൊല്ലത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ കളത്തരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം സ്വാഭാവികമായിട്ടും ഒരു ചിപ്സെറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു 10 വർഷത്തേക്ക് ഉള്ള അപ്ഡേറ്റ്സ് ഒരു മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ഒരു ചിപ്സെറ്റ് ഡിസൈൻ
0: ചെയ്യാൻ.
1: കാരണം ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ആൾക്കാർക്കും സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ചോദിച്ചേ ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് അവർ ചോദ്യം ചെയ്യേണ്ട ആവശ്യങ്ങൾ എന്തായാലും

0: പിന്നെ ഈ എക്സ്റ്റെൻഡഡ് ചിപ്സെറ്റ് സപ്പോർട്ട് കോൾകോം പിന്നെ ഫീസിബിൾ ആണെന്നുള്ള കാര്യം ഓൾറെഡി കോൾകോമിന്റെ വെബ്സൈറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട്.
1: ഓ ശരി ശരി. അതായത് 17
0: കോമ്പാറ്റബിൾ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് ഇതുമായിട്ട് എങ്ങനെ കോൺടാക്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ അതിനെ കുറിച്ച് ഉത്തരങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു.
1: ചുരുക്കി പറഞ്ഞാൽ തർക്കം ഇങ്ങനെ
0: നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. പിന്നെ സാംസങ്ങിന്റെയും വൺ പ്ലസിന്റെയും ആപ്പിളിന്റെ പോട്ടെ ആൻഡ്രോയിഡിന്റെ വരുമ്പോഴത്തേക്കും സാംസങ്ങിന്റെയും പിന്നെ വൺ പ്ലസിന്റെയും മോട്ടോറോളയുടെ ഒക്കെ സ്ഥിതി എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും.
1: ഇവർക്ക് ഇവരുടെ ചിപ്സെറ്റിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വേറൊരു ന്യൂസ് ആണ്, അതുകൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഈ ന്യൂസ് എന്താന്ന് വെച്ചാൽ, ഓപ്പൺ എഐയുടെ ഒരു സൈബർ അറ്റാക്കിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വരുന്നത്. ഓപ്പൺ എഐ സെൽഫ് ലേൺ ചെയ്തിട്ട് സ്വയം ഡിസിഷൻ എടുത്ത് മറ്റ് എഐ ടീമുകളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ന്യൂസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് വരുന്നത്?
0: വളരെ ചുരുക്കത്തിൽ പറയാം. ശരിക്കും പിന്നെ ഓപ്പൺ എഐയുടെ ചാറ്റ് ജിപിടി പോലുള്ള കുറെ മോഡൽസ് ഉണ്ട്. 1200 മോഡലുകൾ അതിന് ഏജന്റുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. 1200 ഏജന്റുകൾ കോപ്പറേറ്റ് ചെയ്തിട്ട് ഒരു എന്താ പറയുന്ന ഒരു വലിയൊരു കൊള്ള നടത്തി എന്ന് നമുക്ക് സത്യത്തിൽ പറയാൻ സാധിക്കും. കാരണം ഇവരെല്ലാം എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഈ 1200 ഏജന്റുകളെയും ഇവർ ടെസ്റ്റ് ചെയ്യുകയാണ്. ഓപ്പൺ എഐ അവരുടെ സാൻഡ് ബോക്സ് എന്ന് പറയും, അതിന്റെ അകത്ത് ഇട്ടിട്ട് ഇതിന്റെ റിലയബിലിറ്റി ടെസ്റ്റ്, ജിം ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് മെയിലാണ് ഇത് സംഭവിക്കുന്നത്. ആ സാൻഡ് ബോക്സിന്റെ അകത്ത് ഇത് പുറത്തു ചാടുകയും സാൻഡ് ബോക്സിന്റെ അകത്ത് ലൂപ്പ് ഹോൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിന് ഇതിന് കൊടുത്തേക്കുന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരം ഒരു ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന്റെ ഒരു ആൻസർ കണ്ടുപെത്താനാണ്. അപ്പൊ ഇത് ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ സാൻഡ് ബോക്സിന്റെ പുറത്ത് ചാടിയത്. ആ സാൻഡ് ബോക്സിന്റെ അകത്ത് ലൂപ്പ് ഹോൾ ഉണ്ടെന്നുള്ളത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു.
1: അതായത് ഓപ്പൺ എഐയുടെ സാൻഡ് ബോക്സിനകത്ത് ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് ഓപ്പൺ എഐ തന്നെ കണ്ടുപിടിച്ചിട്ട് പുറത്ത് ചാടി.
0: ഓപ്പൺ എഐയുടെ ഏജൻസി തന്നെ കണ്ടുപിടിച്ചിട്ട് പുറത്ത് ചാടി. എന്നിട്ട് അവൾ ആ നിയർ ബൈ നെറ്റ്വർക്സിന്റെ അകത്ത് ഇതൊക്കെ എന്താ അതിന്റെ അകത്ത് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ എഐ ശരിക്കും ഈ ഏജന്റുകൾക്ക് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി, പുറത്തുനിന്ന് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ആർട്ടിഫാക്ട് എന്നാണ് പറയുന്നത്. ആ ആർട്ടിഫാക്റ്റിനെ ഈ ഏജന്റിന് ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ അകത്തൊരു പ്രോബ്ലം ഉണ്ടെന്ന്, മിസ്റ്റേക്ക് ഉണ്ടെന്ന്, കണ്ടൊരു ബഗ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് അതിനെ ഒരു മെസ്സേജ് ബോർഡായിട്ട് കൺവേർട്ട് ചെയ്തു. ആ ആർട്ടിഫാക്ട് എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്യാൻ, ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ ഒരു മെസ്സേജ് ബോർഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഏജന്റുകളെ അറിയിച്ചു ഇത് ഇങ്ങനെ ഒരു മെസ്സേജ് ബോർഡ് ഉണ്ടെന്ന്. അപ്പൊ അവിടെ ഈ ഏജന്റുകൾ തമ്മിൽ എപ്പോ നമ്മളിതിന്റെ ഇത് പറയെങ്കിലും ഇതൊന്നും മനുഷ്യരല്ല, മനുഷ്യരെഴുതിയ കോഡുകളാണ്. ഈ ഏജന്റ് എന്ന് പറയുന്ന കോഡുകളാണ്, ഓരോ കോഡ് സ്നിപ്പറ്റ്സ് ആണ്. ഇവര് തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് മെസ്സേജ് സാധനത്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ
1: നടക്കാൻ തുടങ്ങി.
0: എന്നിട്ട് എന്ത് ചെയ്ത്, ഇവർ ഗ്രൂപ്പായിട്ട് ഈ സാൻഡ് ബോക്സ്, ഈ ആർട്ടിഫാക്ട് ഓപ്പൺ എഐയുടെ നെറ്റ്വർക്കും ഭേദിച്ചുകൊണ്ട് മറ്റൊരു കമ്പനിയുടെ ഹഗിംഗ് ഫേസ് എന്ന ഒരു കമ്പനിയുടെ നെറ്റ്വർക്കിൽ അതിക്രമിച്ച് കേൾക്കുകയും, ഹഗിംഗ് ഫേസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ശ്രോതാക്കൾക്ക് അറിയുമെന്ന് അറിയില്ല, ജിറ്റ്ഹബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് നമ്മൾ കോഡുകൾ, നമ്മൾ എഴുതുന്ന കോഡുകൾ, ഡെവലപ്പ് ചെയ്യുന്ന കോഡുകൾ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു റിപ്പോസിറ്ററി ആണ്. അതേപോലെ തന്നെയാണ് ഈ ഹഗിംഗ് ഫേസും. ഹഗിംഗ് ഫേസ് എഐക്കകത്തുള്ള മോഡൽസ് അല്ലെങ്കിൽ ഏജന്റുകളുടെ കോഡുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പോയി ഈ ഏജന്റുകളുടെ കോഡുകളെല്ലാം കണ്ടുപിടിച്ചിട്ട് അതെല്ലാം എടുത്ത് പുറത്തിടുകയും, പിന്നെ കുറെ ഡാറ്റ അല്ലാതെ സെക്യൂർ ചെയ്തെല്ലാം അതിന്റെ അകത്ത് പോസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്യാൻ തുടങ്ങി. അത് ജൂലൈയിലാണ്. അങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്. ഹഗിംഗ് ഫേസിന്റെ ടീമാണ് ഇത് കണ്ടെത്തുന്നത്. അങ്ങനെ അവരത് ചാറ്റ് ജിപിടിക്ക് റിപ്പോർട്ട് ചെയ്യും, ചാറ്റ് ജിപിടി അത് എൻക്വയറിക്ക് വിടുകയും, അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാർ എൻക്വയറി ചെയ്തപ്പോഴാണ് ഈ
1: വിരോധാഭാസം,
0: ലോഗുകളൊക്കെ വായിച്ചു നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലായത്. അങ്ങനെ എന്തായാലും ഇത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എഐ ഏജന്റുകൾക്ക് ഇതേപോലെ റോഗ് ആകാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക്
1: അറിഞ്ഞ കാര്യങ്ങൾ. സത്യമാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര നല്ലൊരു ന്യൂസ് അല്ല.
0: ശരിക്കും ആന്ത്രോപിക്കിന്റെയും ഇതേപോലെ ബാങ്കിന്റെ ആപ്പുകൾ, ബാങ്ക് ആപ്ലിക്കേഷൻസിന്റെ അതെല്ലാം കയറി പ്രശ്നം ഉണ്ടാക്കിയത് ഭയങ്കര തട്ടാക്കിയിരിക്കുകയാണ്. തൊട്ട് പറയുകയാണ് ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ എഐ എത്രത്തോളം ദൂരഭാഗമായുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഒരു ഓപ്പണർ ആണ്.
1: അത് കേൾക്കുമ്പോഴത്തേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് തീവ്രവാദികൾ അതിക്രമിച്ച് കയറുന്ന
0: ഇതെല്ലാം പക്ഷെ മനുഷ്യരല്ല,
1: മനുഷ്യരല്ല എന്നുള്ളതാണ്. അവര് സ്വയമേ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ, കാരണം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് മനുഷ്യനെക്കാളും ഹൈ ലെവൽ അവർക്ക്
0: മനുഷ്യനേക്കാൾ വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്റെ അർത്ഥം. അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാരും പറയുന്നത്. പിന്നെ ഇതിന്റെ ഇപ്പം ചെക്സ് ആൻഡ് ബാലൻസസ് കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ട് US സെനറ്റ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവര് അതനുസരിച്ചിട്ട് അതിന്റെ കുറെ ചെക്സ്, അതായത് നമുക്ക് എങ്ങനെ ഓഡിറ്റ് ചെയ്യാം, എങ്ങനെ ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനെ, ഏതൊക്കെ ചട്ടക്കൂടിൽ വേണം ഇതിനെ

0: ഡെവലപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഫ്രെയിംവർക്ക് കൊണ്ടുവരുന്നുണ്ട്.
1: ശരി ശരി.
0: അപ്പൊ ആ ഫ്രെയിംവർക്കിന്റെ അകത്ത് ഈ കമ്പനികളൊക്കെ നിൽക്കുകയാണ്. കാരണം ഈ കമ്പനികളൊക്കെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അതൊന്നും
1: നിൽക്കില്ല,
0: അവരൊരു കോർപ്പറേഷൻ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അതിന് മുമ്പേ തന്നെ ഇത് ചെയ്യത്തക്ക രീതിയിൽ അവർ കൊണ്ടുവരുന്നുണ്ട്. എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുള്ളത് നമ്മൾ ഇനി
1: കണ്ടറിയണം. ഓക്കെ. അപ്പൊ എന്തായാലും മൊത്തത്തിൽ എല്ലായിടത്തും ഇപ്പോ AI മൊത്തം വ്യാപകമായി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. കാര്യം ന്യൂസുകളെന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്കിപ്പോ അങ്ങനെ ഐസൊലേറ്റ് ചെയ്തൊരു ന്യൂസ് ഒന്നുമില്ല, മൊത്തത്തിൽ AI ന്യൂസുകളാണ്.
0: നമ്മളിപ്പം ഇപ്പൊ സാധാരണ ജനങ്ങൾ സാധാരണ ജനങ്ങൾ പോലും AI യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം AI നമ്മള് അത് അതൊരു വശമാണ്, AI കാണാത്ത മറുവശമാണ് നമ്മളിപ്പോ ഈ പറഞ്ഞത്.
1: നമ്മളതിന്റെ ഒരു ഭംഗിയുള്ള വശം മാത്രമാണ് കണ്ടത്. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഈ ആഴ്ചത്തെ ടെക് ബൈറ്റ്സിലെ ന്യൂസും അപ്ഡേറ്റ്സും ആയിട്ട് കിട്ടുന്നത്. നമുക്ക് മെയിനായിട്ട് ആപ്പിളിന്റെ ലോഞ്ചും അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇനി ഐഫോൺ പുതിയ ഐഫോണിൻ്റെ യൂസേജ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട്, അത് എത്രത്തോളം ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, iOS 27 അപ്ഡേറ്റ്സ് മെയിനായിട്ട് അറിയണം. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും അടുത്ത എപ്പിസോഡിൽ ശ്രോതാക്കളുമായിട്ട് എത്തുന്നതായിരിക്കും. ശ്രോതാക്കളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ഉറപ്പായിട്ടും നമുക്ക് നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ എഴുതി അറിയിക്കാം. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
0: അനൂപ് സൈനിങ് ഓഫ്. ബൈ
1: ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്. റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOS പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444 0. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി.

0: செலிப்ரேட் பிரெக்னன்சி வித் கிண்டர் ஹாஸ்பிட்டல். പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138. ഇത്തിരി നേരം പക്ഷേ
2: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
4: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ശുചിത്വ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാവണമെന്നും വീടും പരിസരവും മാത്രമല്ല നാടും വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണെന്നും വനിതാ ശിശു വികസന തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച മെഗാ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യം പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്ന കാര്യത്തിൽ എല്ലാവരും അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. പേര് പോലും കേൾക്കാത്ത പുതിയ രോഗങ്ങളും വൈറസുകളുമാണ് ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നാടും നഗരവും വൃത്തിയോടെ സൂക്ഷിച്ചാൽ മാത്രമേ പുതിയ രോഗങ്ങളുടെ കടന്നുവരവ് നിയന്ത്രിക്കാനാകൂ. ഇക്കാര്യത്തിൽ നാടിനോട് പ്രതിബദ്ധതയുള്ള സമീപനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. നഗരസഭാ ശുചീകരണം

0: തൊഴിലാളികളുടെ ആരോഗ്യം പ്രധാനമാണെന്നും ശുചീകരണ പ്രവർത്തികൾക്ക് അവർക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് നഗരസഭ പദ്ധതി വെക്കണമെന്നും മേയറോട് മന്ത്രി പറഞ്ഞു. സ്വച്ഛതാ ഹി സേവ 2026 കൈയോട് കൈകോർക്കാം, മാലിന്യരഹിത പുതിയൊക്കെ കേരളത്തിനായി ലോഗോ പ്രകാശനവും സ്വച്ഛതാ ഹി സേവ 2026 കൊല്ലം ജില്ലാതല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ പാതയോരങ്ങളിൽ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള ബാനറുകൾ, ഹോർഡിങ്ങുകൾ, വലിയ ഫ്ലെക്സ് ബോർഡുകൾ, കൊടിത്തോരണങ്ങൾ എന്നിവ ബന്ധപ്പെട്ടവർ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് സെക്രട്ടറി അറിയിച്ചു. അല്ലാത്ത പക്ഷം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഓരോ ലംഘനങ്ങൾക്കും 5,000 രൂപ വീതം പിഴ ഈടാക്കുമെന്നും പാതയോരങ്ങളിലല്ലാതെ സ്വകാര്യ ഭൂമികളിൽ സ്ഥാപിക്കുന്ന ബോർഡുകൾക്ക് കോർപ്പറേഷനിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണമെന്നും സെക്രട്ടറി അറിയിച്ചു. കുമാരനാശാൻ ഫൗണ്ടേഷൻ ഒക്ടോബർ 2nd തോന്നയ്ക്കൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കവിതാ കഥാ സംഗമത്തിന് കൃതികൾ ക്ഷണിച്ചു. കഥകൾ 4 പേജിലും കവിത 28 വരിയിലും കവിയാൻ പാടില്ല. കൃതികൾ അയക്കേണ്ട അവസാന തീയതി 28. കൂടുതൽ വിവരങ്ങൾക്ക് 9447864858 എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9447864858. കേരള വിശ്വകർമ്മ സഭ താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനാചരണം മേയർ എ കെ ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ക്ഷീരസ്വയം പര്യാപ്തതയാണ് ലക്ഷ്യമെന്നും പ്രതിസന്ധികൾ മറികടന്ന് ക്ഷീരവികസന വകുപ്പ് ലക്ഷ്യം കൈവരിക്കണമെന്നും ക്ഷീരവികസന മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച റീജിയണൽ സെമിനാറുകളുടെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 3 വർഷത്തിനകം പ്രതിദിനം 1 കോടി ലിറ്ററിലേക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ആ ലക്ഷ്യം അതിനു മുൻപ് തന്നെ കൈവരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. കാലിത്തീറ്റ വില നിയന്ത്രണത്തിനുള്ള നടപടികൾ തുടരുന്നതിനൊപ്പം തീറ്റപ്പുൽ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. യുവാക്കളെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികളും നടപ്പാക്കി വരികയാണ്. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ മേഖലയിലെ വിജയിച്ച മാതൃകകളും സാങ്കേതിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. പരവൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പരവൂർ കൊച്ചു ഗോവിന്ദനാശാൻ സ്മാരക സംസ്ഥാനതല മൃദംഗ മത്സരത്തിന്റെ അപേക്ഷ നൽകാനുള്ള തീയതി 24 വരെ നീട്ടി. www.fasparavoor.com വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാം. 2006 ജനുവരി 1 ശേഷം ജനിച്ചവരാകണം അപേക്ഷകർ. കൂടുതൽ വിവരങ്ങൾക്ക് 9446043866 എന്ന നമ്പരുമായോ അല്ലെങ്കിൽ 9495702743 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൊല്ലം പോർട്ട് വികസനത്തെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നതെന്നും വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി കൊല്ലത്തെ വികസിപ്പിക്കുമെന്നും വനിതാ ശിശു വികസന തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കൊല്ലം പോർട്ട് വികസനവുമായി ബന്ധപ്പെട്ട് പോർട്ടിൽ നടത്തിയ സന്ദർശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു

0: 9463-40979.
1: അമ്മാത് ഷിഫ്റ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ്.

0: ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഗോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
5: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, അക്ഷരമുദ്രയിലേക്ക് സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ, രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികൾ അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നുണ്ട്. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരെയും അവരുടെ കൃതികളെയും ഒക്കെ കുറിച്ച് വളരെ ആഴത്തിൽ ശ്രോതാക്കളിലേക്ക് അറിവുകൾ പകരുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ, രജനി ഗിരീഷാണ്. അക്ഷരമുദ്രയിൽ ഇന്ന് ശ്രോതാക്കൾക്കായി ചാർലി ചാപ്ലിൻ്റെ ആത്മകഥ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞയാഴ്ചയുടെ തുടർച്ചയെന്നോണമാണ് ഈ ആഴ്ചയിലെ അക്ഷരമുദ്രയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ചാർലി ചാപ്ലിൻ, എൻ്റെ ആത്മകഥ എന്ന ഈ കൃതി വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്കായി വിശദീകരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം നമുക്ക് ഈ കൃതി മുഴുവനായും പറഞ്ഞു തീർക്കാനോ വായിച്ചു തീർക്കാനോ കഴിയുകയില്ല. എന്നാലും ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തെക്കുറിച്ചും ചാപ്ലിനെക്കുറിച്ചും ഈ കൃതിയെക്കുറിച്ചുമൊക്കെ കുറേയധികം അറിവുകൾ ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. വളരെ രസകരമായ രീതിയിൽ ഏറെ അനുഭവങ്ങൾ നിറഞ്ഞ ചാപ്ലിൻ്റെ ജീവിതം, ആ ജീവിതത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചാർലി ചാപ്ലിൻ തൻ്റെ ആത്മകഥയിലൂടെ പറയുന്നുണ്ട്. 5 അടി 4 ഇഞ്ച് പൊക്കമുണ്ടെങ്കിലും കാഴ്ചയിൽ ചാപ്ലിന് അത്ര പൊക്കം തോന്നിക്കില്ല. കുറുകിയ കാലുകളും കൈകളും ചലനത്തിലെ ചടുതയും അംഗവിക്ഷേപങ്ങളിലെ അനിയന്ത്രിതമായ ആകർഷകത്വവുമൊക്കെ അസാധാരണമായ ഒരു കുള്ളനെ പോലെ നമുക്ക് പലയിടങ്ങളിലും ചാപ്ലിനെ തോന്നാറുണ്ട്. ചാർലി ചാപ്ലിൻ്റെ ജീവിതം അവലോകനം ചെയ്താൽ ചാപ്ലിൻ്റെ ബാല്യം അമ്മയുടെയോ അച്ഛൻ്റെയോ സംരക്ഷണമില്ലാതെ കടന്നുപോയ ഒരു ബാല്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ചാർലി ചാപ്ലിനെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. ജീവിതത്തിൻ്റെ കറുത്ത അധ്യായമെന്നാണ് ചാപ്ലിൻ അതിനെ വിശേഷിപ്പിച്ചത്. തൻ്റെ അമ്മയുടെ മാനസിക രോഗം ഭേദമാകും എന്ന ചിന്തയിലായിരുന്നു ചാപ്ലിൻ എപ്പോഴും ജീവിച്ചത്.

ിനെ സദാ അലട്ടിക്കൊണ്ടിരുന്ന ഒരു മാനസിക വേദനയായിരുന്നു തന്റെ അമ്മയുടെ മാനസിക രോഗം. ഏതെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്നും ചാപ്ലിൻ എപ്പോഴും പ്രത്യാശിച്ചിരുന്നു. എന്നാലോ അമ്മയുടെ മനോനിലയിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു എന്നത് ചാപ്ലിൻ വേദനയോടെ തിരിച്ചറിയുന്ന പല അധ്യായങ്ങളും ഈ കൃതിയിലുണ്ട്. ചാപ്ലിന്റെ മിക്ക ചിത്രങ്ങളും വ്രണിത ബാല്യത്തോടും അശരണനോടുമൊക്കെയുള്ള ഒരു സഹാനുഭൂതി നമുക്ക് ദർശിക്കാൻ കഴിയും അല്ലേ. ലോകത്തിന്റെ മുക്കിലും മൂലയിലും ആരാധകരുള്ള ഒരു താരമാണ് ചാർലി ചാപ്ലിൻ. കാലങ്ങളായി ജനതയെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പഠിപ്പിച്ച ഒരു പ്രതിഭയാണ് ചാർലി ചാപ്ലിൻ. ആഴമേറിയ അനുഭവങ്ങളിൽ നിന്നൊക്കെ തന്നെ പല ഇതിഹാസങ്ങളും ഉടലെടുക്കാറുണ്ട് എന്ന് നാം കണ്ടിട്ടുണ്ട്. അതുപോലെ മികച്ച ഒരു പ്രതിഭയാണ് ചാർലി ചാപ്ലിൻ. ഉള്ളിൽ ദുഃഖത്തിന്റെ ഒരഗ്നിപർവ്വതം പേറി പുറമേ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ചാർലി ചാപ്ലിൻ അനാഥത്വവും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ നിറഞ്ഞതായിരുന്നു തന്റെ ബാല്യം എന്ന് തുറന്നെഴുതുന്നുണ്ട്. ചിരിയുടെ കൂർത്ത മുനകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക പ്രസക്തിയുള്ള നിരവധി വിഷയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. സിനിമയെന്ന മാധ്യമം ഉപയോഗിച്ച് സിനിമയ്ക്കപ്പുറം വളർന്ന മഹാനായ പ്രതിഭ ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ്റെ ജീവിതം നാം ഈ കൃതിയിലൂടെ വായിച്ചാൽ സിനിമയെ വെല്ലുന്ന കഥയായിരുന്നു എന്ന് നമുക്ക് തോന്നാം. ലണ്ടനിൽ കെന്നിംഗ്ടണിൽ ആയിരുന്നു ചാപ്ലിനും അമ്മയും ചേർന്ന് ജീവിച്ചിരുന്നത്. ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം അച്ഛനും അമ്മയുമായി അടുത്ത ബന്ധമുള്ളവരുമായി ഒക്കെ ചേർന്ന് ഒരു നൃത്ത ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നു. ഒരു അഭിനേതാവാകണം എന്ന അമിതമായ വിശ്വാസം കൊണ്ട് സ്കൂൾ ജീവിതം അദ്ദേഹം നിർത്തിവെച്ചു എന്ന് നമുക്ക് ഈ കൃതി വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ ഗതിമാറി ഒഴുകുന്ന ഒരു പുഴ പോലെ ചാപ്ലിന്റെ ജീവിതം ഒഴുകിക്കൊണ്ടേയിരുന്നു. നമുക്ക് ഈ കൃതി വായിച്ചാൽ മനസ്സിലാകുന്നത് ചിലയിടങ്ങളിലൊക്കെ ചാപ്ലിന്റെ ജീവിതം ഒരു കീറാമുട്ടിയായി നിൽക്കുന്നതാണ്. ചാപ്ലിന്റെ ബാല്യവും യൗവനവും എല്ലാം തന്നെ ഈ ഒരു ആത്മകഥയിലൂടെ ചാപ്ലിൻ എഴുതുന്നുണ്ട്. പലയിടങ്ങളിലും ഈ കൃതി വായിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൾ ഈറനണിയാതെ ഈ കൃതി വായിച്ചു തീർക്കാൻ കഴിയുകയില്ല. അത്രയും ഭാവസാന്ദ്രമായും ആർദ്രമായുമാണ് ചാപ്ലിൻ ഈ വരികളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 1800 ആ കാലഘട്ടത്തിലൊക്കെ ലണ്ടനിൽ ജനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഒരു വിഭാഗം ജനങ്ങൾ സമ്പന്നരും മറുവിഭാഗമകട്ടെ കൊടിയ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഒക്കെ പിടിയിലായിരുന്നു. അതായത് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മധ്യവർഗ ജനങ്ങളുടെ ഒരു അഭാവം ആ കാലഘട്ടത്തിൽ അന്ന് ലണ്ടനിൽ ഉണ്ടായിരുന്നു എന്ന് ചാപ്ലിൻ കുറിക്കുന്നുണ്ട്. അന്നമോ വസ്ത്രമോ പോലുമില്ലാതെ കൊടിയ ദാരിദ്ര്യത്തിലായിരുന്ന ഒരു ദരിദ്ര വിഭാഗം ജനത അന്ന് ലണ്ടനിൽ ഉണ്ടായിരുന്നു എന്ന് ചാപ്ലിൻ എഴുതുന്നുണ്ട്. തന്റെ 14-ാമത്തെ വയസ്സിൽ അമ്മയുടെ മനോനില ആകവഷളായി. ആ അവസരത്തിൽ ചാപ്ലിൻ തന്റെ അമ്മയെ മേന്തി കാതങ്ങളോളം നടന്ന് അമ്മയെ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടാക്കിയ കഥ ചാപ്ലിൻ പറയുന്നുണ്ട്. കണ്ണുകളെ ഈറനണിയിക്കാതെ നമുക്ക് ഈ ഒരു ആത്മകഥ മുഴുമിച്ച് തീർക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അമ്മയെ അങ്ങനെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് തിരികെ വീട്ടിലെത്തിയ ചാപ്ലിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരനാഥത്വബോധം കടന്നുകൂടി. ദിവസങ്ങൾ ഇനി എങ്ങനെ താൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചാപ്ലിന്റെ ചിന്തകൾ കാട് കയറി പോകുന്നു എന്ന് നമുക്ക് തോന്നാം. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചാർലി ചാപ്ലിന്റെ ആത്മകഥ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. ഒരു വാക്കുപോലും ഉരിയാടാതെ മനുഷ്യരെ കുടുകുടെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന മഹാനായ പ്രതിഭയായിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ വിടവാങ്ങി ഏകദേശം 4.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ലോകത്തിനിന്നും ഹാസ്യ സാമ്രാട്ട് ചാർലി ചാപ്ലിൻ തന്നെയാണ്. നമുക്ക് പൊട്ടിച്ചിരിയുടെ പര്യായമായി ചാപ്ലിനെ വിശേഷിപ്പിക്കാം അല്ലേ? ചാപ്ലിനെ കുറിച്ച്, ചാപ്ലിന്റെ ജീവിതത്തെക്കുറിച്ച് ഈ ആത്മകഥയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ വായിച്ചു കേൾപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കാലഘട്ടത്തിൽ ലണ്ടനിൽ സമ്പന്നരായ ജനങ്ങളും ദാരിദ്ര്യത്തിൽപ്പെട്ട ജനങ്ങളുടെയും ഒരു വിഭാഗമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്നത്തിനോ വസ്ത്രത്തിനോ പോലും ഗതിയില്ലാത്ത കുറേയധികം ജനവിഭാഗങ്ങൾ അന്ന് ലണ്ടനിൽ ഉണ്ടായിരുന്നു എന്നുമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ചാപ്ലിന്റെ ജീവിതം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അമ്മയെ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം വല്ലാത്ത അനാഥത്വ ബോധത്തിൽ ആയിരുന്നു എന്നും ഞാൻ പറഞ്ഞിരുന്നു. തന്റെ അമ്മ ഹന്ന ഇടയ്ക്കിടയ്ക്ക് അസുഖം ഭേദമായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും തിരിച്ചെത്താറുണ്ടായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. ഏകദേശം 10 വയസ്സുള്ളപ്പോൾ ചാപ്ലിൻ മിക്ക ദിവസങ്ങളിലും ഒരു തെരുവു നർത്തകനായി അറിയപ്പെട്ടിരുന്നു എന്നും ഈ കൃതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. വ്യാവസായിക വിപ്ലവത്തോടെ ജീവിതത്തിന്റെ അടിത്തറ നഷ്ടപ്പെട്ട അനേകായിരങ്ങൾ ആഹാര സമ്പാദനത്തിന് പോക്കറ്റടിയും പിടിച്ചുപറിയുമൊക്കെ അന്ന് നിത്യവൃത്തിയാക്കിയിരുന്ന ഒരു കാലഘട്ടം ലണ്ടൻ തെരുവുകളിലുണ്ടായിരുന്നു. അന്ന് അത്തരം ആൾക്കാരെ കൊണ്ട് ലണ്ടന്റെ മിക്ക തെരുവുകളും നിറഞ്ഞിരുന്നു എന്ന് വേണം പറയാൻ. ഒരിക്കൽ അങ്ങനെ കലുഷിതമായ ഒരു ലണ്ടൻ തെരുവിൽ ചാർലി പാടുകയും ഒരു അറബി കുതിരയെ പോലെ ചാടിക്കളിക്കുകയുമാണ് ചെയ്തത്. കുറച്ചധികം നേരമായി ചാപ്ലിനെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന കുറേയധികം പേർ ചാപ്ലിന്റെ ഉള്ളിലുള്ള കലാകാരനെ തിരിച്ചറിയുകയും പല ഓഫറുകളും ചാപ്ലിനായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു എന്നൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. പലപ്പോഴും അമ്മ ഹന്ന കടുത്ത മാനസിക രോഗത്താൽ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലായി എന്നും ഞാൻ പറഞ്ഞിരുന്നല്ലോ. അന്നൊക്കെ തന്നെ ചാപ്ലിനെയും ജ്യേഷ്ഠ

ീം അധികാരികൾ അച്ഛനെ തിരഞ്ഞു പിടിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കുവാൻ സന്നദ്ധരായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടം ചാപ്ലിൻ വളരെ വേദനയോടെയാണ് ഈ കൃതിയിൽ പരാമർശിച്ചിട്ടുള്ളത്. അന്ന് എന്റെയും ജ്യേഷ്ഠനായ സിഡ്നിയുടെയും ജീവിതം ദുരിതപൂർണമായിരുന്നു എന്നും ചാപ്ലിൻ എഴുതിയിട്ടുണ്ട്. തന്റെ ജ്യേഷ്ഠനായ സിഡ്നിക്ക് പിന്നീട് കപ്പലിൽ ജോലി ലഭിച്ചപ്പോൾ താൻ അനാഥനായി, താൻ തനിച്ചായി എന്നും ചാപ്ലിൻ പറയുന്നുണ്ട്. പല രാത്രികളിലും ചാർലി ചാപ്ലിൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ അലഞ്ഞു തിരിയുക എന്നാണ് ചാപ്ലിൻ അതിനെ ഈ കൃതിയിൽ വിശേഷിപ്പിച്ചത്. അത്തരം അവസരങ്ങളിലൊക്കെ കേട്ട സംഗീതം ചാപ്ലിന്റെ മനസ്സിനെ വല്ലാതെ കീഴടക്കിയിരിക്കുന്നു. ചില മദ്യശാലകളിൽ നിന്നും കേൾക്കുന്ന മനോഹര സംഗീതം ചാപ്ലിന്റെ മനസ്സിനെ വല്ലാതെ കീഴടക്കിയിരുന്നു എന്നും ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പരാമർശിച്ചിരുന്നു. കർണോയുടെ നാടകങ്ങളിൽ നിന്നും ചാപ്ലിൻ ശരീരഭാഷയിലും ശരീര ചലനങ്ങളിലും അനായാസമായ പാഠങ്ങൾ പഠിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ചാപ്ലിന്റെ ഭാവി ജീവിതത്തിന് ഒരു മാർഗരേഖയുണ്ടാക്കി അന്ന് എന്നും നമുക്ക് കരുതാം. ചാപ്ലിനെ ആരും ആദ്യകാലങ്ങളിൽ അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. സഹപ്രവർത്തകരോട് ചാപ്ലിൻ ഒരക്ഷരം പോലെ ഉരിയാടാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്നും കുറിച്ചു വച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അയാൾ എന്തെങ്കിലും സംസാരിച്ചെന്നിരിക്കും. പൊതുവെ നിശബ്ദനായിരുന്നു ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മദ്യത്തിനെ അദ്ദേഹത്തിന് ഭയമായിരുന്നു എന്നും ശമ്പളം കിട്ടിയാലുടൻ അപ്പോൾ തന്നെ അതുമായി ബാങ്കിലേക്ക് ഓടുകയായിരുന്നു ചാപ്ലിൻ എന്നും പറയുന്നു. കാശ് കയ്യിൽ വന്നതോടെ തന്റെ സഹോദരനായ സിഡ്നിയുമായി ചേർന്ന ചാപ്ലിൻ ഒരു വീട് വാടകയ്ക്കെടുത്തു. അക്കൂട്ടത്തിൽ ഒരു പിയാനോയും ഒരു നഗ്നസുന്ദരിയായ പൂർണകായ ചിത്രവും ചാപ്ലിൻ മേടിച്ചു എന്നും കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊമേഡിയന്മാരെ പോലെ ആയിരുന്നില്ല ചാപ്ലിൻ. അദ്ദേഹത്തിന് അറിയാനുള്ള ആഗ്രഹങ്ങൾ ഏറിയേറി വന്നുകൊണ്ടേയിരുന്നു. ഇംഗ്ലീഷ് വ്യാകരണം, ലാറ്റിൻ ഇംഗ്ലീഷ് ഡിക്ഷണറി തുടങ്ങിയ പുസ്തകങ്ങളിലേക്കൊക്കെ തന്നെ ചാപ്ലിൻ തന്റെ വായന വർദ്ധിപ്പിച്ചു എന്ന് വേണം നമുക്ക് ഈ കൃതിയിൽ നിന്ന് വായിച്ചെടുക്കാൻ. ഷെർലക് ഹോംസിൽ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ഡിറ്റക്റ്റീവിനെ അനുകരിച്ച് ചാപ്ലിൻ ഒരു വയലിൻ വാങ്ങി. അതിന്റെ കമ്പികൾ ഇടത് കൈകൊണ്ട് മീറ്റാൻ പാകത്തിന് തിരിച്ചുവിട്ടു. എല്ലായിടവും വയലിനും ചാപ്ലിൻ ഒപ്പം കൊണ്ടുപോയിരുന്നു. പിയാനോ മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്തു. വിഷാദം തന്റെ മനസ്സിനെ ബാധിക്കുമ്പോഴൊക്കെ തന്നെ ചാപ്ലിൻ സംഗീതത്തിലേക്ക് തന്റെ മനസ്സിനെ തിരിച്ചുവിടാൻ ജാഗരൂകനായിരുന്നു എന്ന് വേണം പറയാൻ. ബാല്യവും കൗമാരവും ഒക്കെ പിന്നിട്ട് വന്ന ആ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലയിടങ്ങളിലും ചാപ്ലിന് കാലിടറാറുണ്ടായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. നാം ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കും, എന്തായിരുന്നു ചാർലി ചാപ്ലിന്റെ ജീവിതം ഇങ്ങനെയായത് എന്ന്. ചാപ്ലിന്റെ ബാല്യജീവിതം ആദ്യ കാലഘട്ടങ്ങളിൽ സന്തോഷഭരിതമായിരുന്നു എന്ന് വേണം പറയാൻ. പിന്നീട് തികഞ്ഞ മദ്യപാനിയായിരുന്ന അച്ഛൻ തങ്ങളെ ഒറ്റപ്പെടുത്തി മറ്റൊരു ജീവിതത്തിലേക്ക് പോയപ്പോഴാണ് ചാപ്ലിനും അമ്മയും സിഡ്നിയും അടങ്ങുന്ന ആ കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലേക്കും അനാഥത്വത്തിലേക്കും വഴിമാറിയത് എന്ന് നമുക്ക് ഈ കൃതി വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ദുരന്ത തീവ്രതയുടെ പ്രതീകമായി മാറിയ ചാപ്ലിന്റെ ജീവിതമാണ് ചാപ്ലിൻ ഈ കൃതിയിൽ പരാമർശിക്കുന്നത്. മാനസിക രോഗം മാറിക്കിട്ടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ തുന്നൽ ജോലികളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു എന്ന് ചാപ്ലിൻ പറയാറുണ്ടായിരുന്നു. നല്ല ഒരു ശബ്ദത്തിനുടമയായിരുന്ന തന്റെ അമ്മ ചില സ്റ്റുഡിയോയിലൊക്കെ പാട്ടുപാടാൻ പോയാണ് തന്നെയും ജ്യേഷ്ഠനായ സിഡ്നിയെയും വളർത്തിയിരുന്നത് എന്നും ചാപ്ലിൻ വേദനയോടെ പറയാറുണ്ട്. നാം ഇങ്ങനെ ചാപ്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു രൂപമുണ്ട് അല്ലെ? കറുത്ത തൊപ്പിയും നീളൻ വടിയും വലിയ പാൻസും മുറിമീശയും ഒക്കെ ചേർന്ന് കണ്ടാൽ തന്നെ ചിരിവരുന്ന ഒരു രൂപം. ചാപ്ലിൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചത് ട്രാമ്പ് എന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന്റെ ഒരു രൂപമാണ് ചാപ്ലിൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് ഈ ആത്മകഥ വായിച്ചാൽ മനസ്സിലാകും. വളരെ ഗൗരവതരമായ കാര്യങ്ങളെ നർമ്മഭാവത്തോടെ ലളിതമായി അവതരിപ്പിക്കാനുള്ള ചാപ്ലിന്റെ കഴിവ് വളരെ വലുതാണ്. ലോകത്തെ കിടുകിട വിറപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലറെ പരിഹസിച്ചുകൊണ്ട് 1940 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, അതുമാത്രം മതി ചാർലിന്റെ ഉള്ളിലുള്ള ഒരു പ്രതിഭയെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കാര്യമെന്ന് നാം ഏവർക്കുമൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. കഥ, തിരക്കഥ, സംഗീത സംവിധാനം, നിർമ്മാണം തുടങ്ങി സിനിമയിൽ ചാപ്ലിൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. 2 തവണയാണ് ചാപ്ലിനെ തേടി ഓസ്കാർ എത്തിയത് എന്നും നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്.

ഇങ്ങനെ മഹാനായ പ്രതിഭ ചാർലി ചാപ്ലിന്റെ ജീവിതത്തിലേക്ക് ഒരെത്തിനോട്ടമാണ് ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതിയിലൂടെ ഞാൻ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: അക്ഷരമുദ്രയിലേക്ക് തിരികെ എത്താം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മഹാനായ പ്രതിഭ.

ചാർലി ചാപ്ലിന്റെ ആത്മകഥ. ആ കൃതിയെ കുറിച്ചാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അക്ഷരമുദ്രയിലൂടെ അറിവുകൾ പകരുന്നത്. ചാർലി ചാപ്ലിന്റെ ആത്മകഥ എന്ന ഈ കൃതിയിൽ തന്റെ ബാല്യവും കൗമാരവും പിന്നീട് തന്റെ ജീവിതത്തിൽ അദ്ദേഹം നടന്നുകയറിയ മേഖലകളെക്കുറിച്ചും താൻ പിന്നിട്ട വഴികളെക്കുറിച്ചും എല്ലാം തന്നെ വളരെ ആഴത്തിൽ അദ്ദേഹം ഈ കൃതിയിലൂടെ നമ്മിലേക്ക് കുറേയധികം കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. ഞാൻ ആ കൃതിയാണ് ശ്രോതാക്കൾക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ചാപ്ലിൻ ഈ ഒരു കൃതിയിൽ ഒരധ്യായത്തിൽ ഇങ്ങനെ കുറിച്ചു വച്ചിട്ടുണ്ട്: എന്റെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കാവുന്ന ആരെയെങ്കിലും കണ്ടുമുട്ടുമെന്ന ആഗ്രഹം യൂറോപ്പിലായിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. കണ്ടുമുട്ടിയ സ്ത്രീകളിൽ വളരെ കുറച്ചു പേർ മാത്രമായിരുന്നു ആ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. അതിന് സാധിക്കുന്നവർക്കാകട്ടെ, അവർക്ക് എന്നോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നും എനിക്ക് തോന്നി. ഇപ്പോൾ വീണ്ടും ഞാൻ കാലിഫോർണിയയിൽ എത്തി. ഞാനൊരു ശവപ്പറമ്പിലേക്കാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഡഗ്ലസും മേരിയും തമ്മിൽ പിരിഞ്ഞതിനാൽ അവർ ചാർലി ചാപ്ലിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു. എനിക്ക് അവരുമായി ഒരാശയവിനിമയമില്ല എന്നാണ് ചാപ്ലിൻ എഴുതുന്നത്. അന്ന് രാത്രി ഞാൻ തനിയേയിരുന്ന് ഭക്ഷണം കഴിച്ചു. ആ വലിയ വീട്ടിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമായിരുന്നു. അതിനാൽ അങ്ങനെ ഞാൻ അന്ന് അത്താഴം വേണ്ടെന്ന് വെച്ച് ഹോളിവുഡിലേക്ക് പോയി. കാർ പാർക്ക് ചെയ്ത് ഹോളിവുഡ് നടപ്പാതയിലേക്ക് നടന്നു. ദൂരത്തേക്കൊന്നും ഞാൻ പോയിരുന്നില്ല. അതേ ഒറ്റ നില കടക്കമ്പോളങ്ങൾ ഞാനിങ്ങനെ കണ്ട്. ജീർണമായി കാണപ്പെട്ട പട്ടാളത്തിന്റെയും നാവികസേനയുടെയും വിൽപ്പനശാലകളെല്ലാം തന്നെ വിരസവും പരിഷ്കാരരഹിതവും പെട്ടെന്നുണ്ടായി വന്ന ഒരു നഗരത്തിന്റെ ഭാവവുമൊക്കെയായിട്ട് എനിക്ക് തോന്നി. എല്ലാം വിറ്റുപെറുക്കി ചൈനയിലേക്ക് പോയാലോ എന്ന് ആ നടത്തത്തിനിടയിൽ ഞാൻ ബോധപൂർവം അങ്ങനെ ആലോചിച്ചു തുടങ്ങി എന്നും ചാപ്ലിൻ ഈ കൃതിയിൽ പറയുന്നുണ്ട്. ഹോളിവുഡിൽ താമസിക്കുന്നതിന് കൂടുതൽ പ്രചോദനങ്ങളൊന്നുമില്ല. നിശബ്ദ ചിത്രങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നതിൽ വലിയ സംശയമില്ലാത്ത ഒരു കാര്യമാണ് എന്നും ചാപ്ലിൻ ഓർക്കുന്നുണ്ട്. ശബ്ദചിത്രങ്ങൾക്കു വേണ്ടി പരിശ്രമിക്കുവാൻ എനിക്കാണെങ്കിലോ തോന്നുന്നതുമില്ല എന്നാണ് ചാപ്ലിൻ പറയുന്നത്. അതുമല്ല, ഞാൻ ആ കാര്യക്രമങ്ങളിൽ നിന്ന് പുറത്താകുകയും ചെയ്തിരിക്കുന്നു. നിർലജ്ജം ഫോൺ ചെയ്ത് എന്റെ കൂടെ അത്താഴത്തിന് ക്ഷണിക്കാവുന്ന ആരെയെങ്കിലും കണ്ടുപിടിക്കുവാൻ ഞാൻ ആ രാത്രിയിൽ ശ്രമിച്ചു. പക്ഷേ ആരുമുണ്ടായിരുന്നില്ല. തിരികെ വീട്ടിൽ ചെന്നപ്പോൾ എന്റെ മാനേജർ റീവ്സ് എല്ലാം ശരിയായ രീതിയിലാണെന്ന് പറയാൻ വിളിച്ചു. പക്ഷേ മറ്റാരും അന്നെന്നെ വിളിച്ചിരുന്നില്ല. മടിപ്പിക്കുന്ന തൊഴിൽ കാര്യങ്ങളിൽ ഇടപെടുന്നതിനായി സ്റ്റുഡിയോയിൽ പോകുന്നത് തണുത്ത വെള്ളത്തിലേക്ക് ചാടുന്നത് പോലെയായിരുന്നു. എന്നാലും സിറ്റി ലൈറ്റ്സ് വളരെ നന്നായി പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞതിൽ ചാപ്ലിൻ ഏറെ സന്തോഷിച്ചു. ചാപ്ലിന് അമേരിക്കയിലുണ്ടായ പല ദുരനുഭവങ്ങളെക്കുറിച്ചും ചാപ്ലിൻ ഈ കൃതിയിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഒരധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ലോസ് ഏഞ്ചൽസിൽ മടങ്ങിയെത്തിയപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോടതിയിലെ എന്റെ സുഹൃത്ത് ജസ്റ്റിസ് മർഫിയിൽ നിന്നും അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു വാർത്ത എനിക്ക് ലഭിച്ചു എന്നും ചാപ്ലിൻ എഴുതുന്നു. പ്രബലരായ ചില രാഷ്ട്രീയക്കാരുടെ ഒരു വിരുന്നിൽ വെച്ച് അതിഥികളിൽ ഒരാൾ തങ്ങൾ ചാപ്ലിനെ പിടികൂടാനിരിക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടതായി ഒരു വാർത്ത എനിക്ക് കിട്ടി. എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടാൽ തികച്ചും അപ്രധാനിയായ ഏതെങ്കിലും ഒരു ചെറിയ അഭിഭാഷകനെ കേസ് ഏൽപ്പിച്ചാൽ മതിയെന്ന് ജസ്റ്റിസ് മർഫി എനിക്ക് കത്തെഴുതി. അത് ഫെഡറൽ ഗവൺമെന്റ് എനിക്കെതിരെയുള്ള നടപടിയിലേക്ക് കടക്കുന്നതിനുള്ള കുറച്ചു മുൻപായിരുന്നു. എന്നെ വില്ലന്മാരിൽ വെച്ച് ഏറ്റവും മോശമായ വില്ലനായി ചിത്രീകരിച്ച മാധ്യമങ്ങളുടെ ഏകകണ്ഠമായ പിന്തുണ അന്ന് അതിനുണ്ടായിരുന്നു. അതിനിടെ ഞങ്ങൾ പിതൃത്വ അവകാശ കേസിനെ നേരിടാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതൊരു സിവിൽ കേസായിരുന്നതുകൊണ്ട് ഫെഡറൽ ഗവൺമെന്റിന് അതിലൊന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു. ഒരു രക്തപരിശോധനയായാണ് ലോയിഡ് റൈറ്റ് നിർദ്ദേശിച്ചത്. അതിന്റെ ഫലം എനിക്ക് അനുകൂലമായാൽ ഭാര്യയുടെ കുഞ്ഞ് എന്റേതല്ലെന്ന് എന്ന് തെളിവാകും എന്ന് ചാപ്ലിൻ തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് ഫെഡറൽ ഗവൺമെന്റുമായി പലയിടങ്ങളിലും സമരം പ്രഖ്യാപിക്കേണ്ടി വന്നു എന്നും ചാപ്ലിൻ ഈ കൃതിയിൽ പറയുന്നുണ്ട്. കുറേയധികം കാര്യങ്ങൾ, അമേരിക്കയിലുണ്ടായ കുറേ ദുരനുഭവങ്ങളെക്കുറിച്ചും പിന്നീട് അമേരിക്ക വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് തനിക്ക് എത്തപ്പെടേണ്ടി വന്നതിനെക്കുറിച്ചും ഒക്കെ വളരെ ആഴത്തിൽ ചാപ്ലിൻ ഈ കൃതിയിലൂടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ ചാപ്ലിൻ്റെ ജീവിതത്തെ ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതിയിലൂടെ വിലയിരുത്താൻ, അല്ലെങ്കിൽ ചാപ്ലിനെ കുറിച്ച്

വളരെ ആഴത്തിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു കൃതിയാണ് ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതി. മഹാനായ ആ പ്രതിഭ 1977 ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു അന്തരിച്ചത്. ഉറക്കത്തിനിടയിലുണ്ടായ ഒരു സ്ട്രോക്കാണ് 88-ാമത്തെ വയസ്സിൽ ചാപ്ലിൻ്റെ ജീവനെടുത്തത്. അങ്ങനെ ചിരിയുടെ ചക്രവർത്തിയായ ചാർലി ചാപ്ലിൻ ഈ ലോകത്തോട്

0: കഴിഞ്ഞ കുറേയധികം എപ്പിസോഡുകളിലായി പ്രിയപ്പെട്ട ശ്രോതാക്കൾ അക്ഷരമുദ്രയിലൂടെ ചാർലി ചാപ്ലിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ചാർലി ചാപ്ലിൻ എന്റെ ആത്മകഥ എന്ന ഈ കൃതിയുടെ അവലോകനം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളുണ്ട്, ഇനിയും കുറേയധികം നമുക്കായി. അത്തരം കുറേ വിഖ്യാതങ്ങളായ കൃതികളും പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരുടെ കൃതികളും ഒക്കെയാണ് അക്ഷരമുദ്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. എ ഗോപനം, ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
6: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
8: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
9: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
8: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
9: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
7: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
10: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 19, ശനിയുടെ ഉപഗ്രഹമായ ഹൈപ്പീരിയനെ കണ്ടെത്തിയതും ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചതും വനിതകൾക്ക് വോട്ടവകാശം നൽകുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ന്യൂസിലൻഡ് മാറിയതുമൊക്കെ ഒരു സെപ്റ്റംബർ 19. സെപ്റ്റംബർ 19 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 19. സർ ആർതർ വെല്ലിസിലിയുടെ 2nd Anglo-Maratha യുദ്ധം നടന്നത് 1803 സെപ്റ്റംബർ 19. ഈ യുദ്ധം അസായിൽ മറാഠികളുടെ ദയനീയമായ പരാജയത്തിൽ കലാശിച്ചു. ബ്രിട്ടീഷ് ഡൽഹിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇന്ത്യയുടെ വലിയ ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ജോർജ് ബോണ്ടും വില്യം ലാസറും ചേർന്ന് ശനിയുടെ ഉപഗ്രഹമായ ഹൈപ്പീരിയനെ കണ്ടെത്തിയത് 1848 സെപ്റ്റംബർ 19. ഇന്ത്യ ആദ്യ ഭൂഗർഭ ആണവ ബോംബ് പരീക്ഷണം നടത്തിയത് 1957 സെപ്റ്റംബർ 19. നെവാഡ മരുഭൂമിയിലാണ് ഈ ആണവ

0: പരീക്ഷണം നടന്നത്. ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജലം പങ്കിടുന്നതിനുള്ള സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19 വനിതകൾക്ക് വോട്ടവകാശം ലഭിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ന്യൂസിലൻഡ് മാറിയത് 1893 സെപ്റ്റംബർ 19. ലോകത്തിലെ ആദ്യ സൗന്ദര്യ മത്സരം ബെൽജിയത്തിൽ ആരംഭിച്ചത് 1888 സെപ്റ്റംബർ 19. USAയിലെ ചിക്കാഗോയിലെ ലോകമത പാർലമെന്റിൽ സ്വാമി വിവേകാനന്ദൻ ചരിത്രപരമായ പ്രസംഗം നടത്തിയത് 1893 സെപ്റ്റംബർ 19. ആദ്യ ഓൺലൈൻ സന്ദേശം അയക്കുന്ന ആദ്യ വ്യക്തിയായി സ്കോട്ട് ഫഹ്മാൻ മാറിയത് 1982 സെപ്റ്റംബർ 19. അദ്ദേഹം ഒരു അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും കാർണഗി മെലോൺ യൂണിവേഴ്സിറ്റിയുടെ ലാംഗ്വേജ് ടെക്നോളജീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രൊഫസറുമാണ്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: കേൾവിയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

അഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പര

0: नमः।
1: हरि ओम। मद्गद प्राणाः। ഈ മദ്ഗത പ്രാണൻ, അതായത് വാസുദേവഗത പ്രാണൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണഗത പ്രാണന്മാരെ മനസ്സിലാക്കണമെങ്കിൽ പരിചയമുള്ള പല പ്രാണന്മാരെയും മനസ്സിലാക്കിയാൽ മതി. ക്രിക്കറ്റ് പ്രാണാഹ കേട്ടില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ക്രിക്കറ്റിനെ കുറിച്ചുള്ള ചിന്ത, ഇപ്പൊ ഏതാ ടെസ്റ്റ് നടക്കുന്നത്, ഇപ്പൊ ഏതാണ് 2020 മാച്ച് നടക്കുന്നത്, കേട്ടില്ലേ? ഇതിനെ കുറിച്ച് വന്നിട്ട് അതിന്റെ ഷെയർ മാർക്കറ്റ് പ്രാണാഹ, അവരാകട്ടെ ഏത് നേരവും നമുക്ക് മനസ്സിലാവാത്ത ഒരു ചാനൽ, സ്വാമിക്ക് മനസ്സിലാവാത്ത, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവട്ടെ, ആ ചാനലും കണ്ടോണ്ടിരിക്കും. അതിലിപ്പോ എന്താ ഇപ്പൊ അവർക്ക് പിടിയിട്ടണെന്ന് നമുക്ക് ഇതുവരെ പിടിയിട്ടില്ല. കാരണം ഇങ്ങനെ കണക്കുകൾ മാറി മാറി ഇടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും, ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ദി വൺ ഹൂ ഈസ് ഇൻട്രസ്റ്റഡ്, യുണോ, മണിക്കൂറുകൾ അതിന്റെ മുന്നിൽ ഇരുന്നാലും ശരി, ഒരു മടുപ്പില്ല, കേട്ടില്ലേ? ഇനി ഇങ്ങനെയുള്ളവര് വലിയ നേട്ടം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അല്ല, ഉണ്ടാക്കണവരുണ്ടാവും. അതില് സോ ഇൻട്രസ്റ്റഡ്. വേറെ ചിലര് മ്യൂസിക്കിലാണ്. ഇങ്ങനെ ഒരു ലോകം മനസ്സിലാവുന്നില്ലേ? ഇതിനൊക്കെ അപ്പുറത്തുള്ള ഒരു ലോക അനുഭവമാണ് എന്ത്? വാസുദേവഗത ചിത്താഹ. ഇപ്പൊ ഗോപികമാരെ കുറിച്ച് പറയാം. കൃഷ്ണഗത ചിത്തകളായിരുന്നു അവര്. അതവര് പാല് കറക്കുന്ന സമയത്തായാലും ശരി, പാചകം ചെയ്യുന്ന സമയത്തായാലും ശരി, മുറ്റടിക്കുമ്പോഴായാലും ശരി, കുട്ടിയെ കുളിപ്പിക്കുമ്പോഴായാലും ശരി, രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. അപ്പൊ വീട്ടിൽ അവരൊക്കെ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്തു നിർദ്ദേശിച്ചു അത്രേ. ആ മന്ത്രമൊക്കെ തെറ്റി ചൊല്ലിപ്പോയി എന്നാണ്. മന്ത്രം ഇങ്ങനെ തുടങ്ങും, എന്നിട്ട് എങ്ങനെ അവസാനിപ്പിക്കുക? രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. ഇങ്ങനെ അവര് കൃഷ്ണ ഓറിയന്റഡ് ആയി എന്ന് പറയാൻ. ഇസ് ഇറ്റ് ക്ലിയർ? മദ്ഗത പ്രാണ അഥവാ മദ്ഗത ജീവന ഇത്യേതത്. അവരുടെ ജീവിതം ഭഗവത്ഗതമാണ്. ഈ സമയത്ത് ഒരു പ്രയോഗത്തെ ഒന്ന് ആക്ഷേപിച്ചോട്ടെ, നമ്മൾ ആരെങ്കിലും പറയണ്ടെങ്കിൽ ഒട്ടനെ നിർത്തണം എന്ന് പറയാ. എന്താ കാര്യം? പലരും പറയാറുള്ളത് ഞാൻ അതിനു വേണ്ടി മരിക്കാൻ തയ്യാറാണ്, ഞാൻ അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്, മരിക്കാൻ പോലും തയ്യാറാണ്. ഈ മരണത്തിന്റെ കാര്യം എന്തായി പറയണു? അതുകൊണ്ട് ഒരു ചൊല്ല് കേട്ടത്, ദേർ ആർ പീപ്പിൾ ready to die for everything. There are people ready to die for everything. Nobody is there to live for something. So let us decide. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷ്, കേൾക്കാനിടയായത്, മേ യു ബി ഏബിൾ ടു ആഡ് ലൈഫ് ടു യുവർ ഇയേഴ്സ്. മേ യു ആഡ് ലൈഫ് ടു യുവർ ഇയേഴ്സ് ഇൻസ്റ്റെഡ് ആഡിങ് ഇയേഴ്സ് ടു ദി ലൈഫ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? 88 89 യു ആർ ആഡിങ് ഇയേഴ്സ് ടു യുവർ. അങ്ങനെയുള്ള ഈ രാഗദ്വേഷത്തിന്റെ തീവ്രമായ കാറ്റ് ഇല്ലതാണ്. അങ്ങനെയുള്ള അനുഗ്രഹത്തിലാണ് ഈ ജ്ഞാനദീപം കൊളുത്തപ്പെടുന്നത്. ഇതൊക്കെ നമ്മിൽ എല്ലാവരിലും സംഭവിക്കട്ടെ. അതിനെന്ത് വേണം? പഠിച്ച് അറിഞ്ഞത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു ശീലമുണ്ടാവണം. ഓക്കേ. തേഷാമേവാനുകമ്പാർത്ഥം അഹമജ്ഞ

ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ശേഷം അർജുനൻ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. എന്താ അർജുനന്റെ ചോദ്യം? അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പരമം പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വ

Mamacito de Valovia Saha Swayam Chaiva Bravishime. അർജുനൻ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? ആദ്യം പറയുകയാണ്, എന്നിട്ടാണ് ചോദ്യം. എന്താ പറയുന്നത്? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. ഹേ പ്രഭു, അങ്ങ് കേവലം പാർത്ഥസാരഥിയായിട്ടല്ല ഇപ്പോൾ കൃഷ്ണനെ അർജുനൻ കാണുന്നത്. ഇപ്പോൾ കേവലം പാർത്ഥസാരഥിയായിട്ടല്ല കാണുന്നത്. പിന്നെയോ, ഹേ ഭഗവൻ, അങ്ങ് പരബ്രഹ്മമാവുന്നു. പരം ബ്രഹ്മ പരം ധാമ, അങ്ങ് എല്ലാവരുടെയും ആത്യന്തികമായ പ്രാപ്യസ്ഥാനമാകുന്നു. ഫൈനൽ എബോഡ് പരം ധാമ. പവിത്രം, അവിടുന്ന് സകല പാപങ്ങളെയും ഇല്ലാതാക്കാൻ സമർത്ഥനായ തത്വമാകുന്നു. പവിത്രതയെ കുറിച്ച് 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് പരമം ഭവൻ പുരുഷം. ശരീരത്തിൽ അധിവസിക്കുന്ന ചൈതന്യമാകുന്നു അങ്ങ്. പുരേശയതി, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സാരവത്താക്കുന്നതും അങ്ങാകുന്നു. സർവം പൂരയതി പുരുഷം. പിന്നെയോ, ശാശ്വതം, ദേശകാല വസ്തു അതീതമായി പരിലസിക്കുന്നവനാകുന്നു. ദിവ്യം, ദിവ്യനാകുന്നു എന്ന് പറഞ്ഞാൽ പ്രാകൃതമല്ല എന്നർത്ഥം, പ്രകൃതി സംബന്ധിയല്ല. ഹി ഈസ് ബിയോണ്ട് ദിവ്യം. ആദിദേവം, ആദിദേവനാണ്, സകല പ്രകാശങ്ങൾക്കും പ്രകാശമാകുന്നു. ദേവശബ്ദത്തിന് പ്രകാശം എന്നാണ് അർത്ഥം. ആദിദേവം, അജം, ജനിക്കാത്തവനാകുന്നു.

0: വിഭൂമി. വിഭു എന്ന് പറഞ്ഞ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതും എല്ലാമായി തീർന്നിരിക്കുന്നതും. അങ്ങനെയുള്ള പ്രഭോ, ആഹുഹു ത്വാം ഋഷയഃ സർവേ, സകല ഋഷീശ്വരന്മാരും അങ്ങയെ കുറിച്ച് പറയുന്നു. ദേവർഷി നാരദഃ തഥാ, ദേവർഷിയും അങ്ങയെ കുറിച്ച് പറയുന്നുണ്ട്, ദേവർഷിയായിട്ടുള്ള നാരദരും അങ്ങയെ കുറിച്ച് പറയുന്നുണ്ട്. അസിതഃ ദേവലഃ വ്യാസഃ, ഇവരൊക്കെ പല മുനീശ്വരന്മാരാണ്, അവരൊക്കെയും അങ്ങയെ കുറിച്ച് പറയുന്നു. സ്വയം ച ബ്രവീഷി, ഇപ്പൊ അങ്ങും പറയുന്നു എന്നോട്. ബ്രവീഷി മേ, ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്കാവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നു നൽകുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു.
1: ഭാരത് നേ ബീത്തെ കുഛ് വർഷോ മേ കരീബ് 40 ദേശോ കേ സാത്ത് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഭീ കിയേ ഹേ. യേ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇസ് തരഹ കേ ട്രേഡ് അഗ്രിമെന്റ് സേ ഹമാരെ എന്റർപ്രണേഴ്സ് കേ ലിയേ നയീ പാർട്ണർഷിപ്സ് കേ റാസ്തേ ഖുൽതേ ഹേ ഔർ ഹമാരെ യുവാഓ കേ ലിയേ കരിയർ മേ നയീ പോസിബിലിറ്റീസ് ബൻതീ ഹേ.
0: കേന്ദ്ര നികുതി എക്സൈസ് കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗാർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യ

0: യുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽത്തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ സ്വച്ഛതാ ഹി സേവ കൈയോടുകൈ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും ഔദ്യോഗിക ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി പുതുവൈപ്പ് ബീച്ചിൽ ശുചീകരണ പരിപാടി നടത്തി. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: സെപ്റ്റംബർ 12 മുതൽ 19 വരെ രാജ്യവ്യാപകമായി നടന്നുവരുന്ന സമുദ്ര സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. വൈപ്പിൻ MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കോളേജ് വിദ്യാർത്ഥികളും വോളണ്ടിയർമാരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ തീരം ശുചീകരിക്കൽ പൂർത്തിയാക്കി. ഫോർട്ട് കൊച്ചി മുനമ്പം ബീച്ചുകളിലും ഇതേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
0: സ്വച്ഛതാ ഹി സേവ 2026 ഭാഗമായി തിരുവനന്തപുരം നഗരസഭയുടെയും പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലും അനുബന്ധ തീരദേശ മേഖലകളിലും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണം മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, MCC കേഡറ്റ്സ്, ഹരിത കർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. കണ്ണൂർ മുഴുപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ചിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും പങ്കാളികളായി. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖ സന്ദർശന വേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെയും 18 അനുബന്ധ തുറമുഖങ്ങളുടെയും വികസനത്തെ സംസ്ഥാന സർക്കാർ വളരെ പ്രാധാന്യത്തോടെ കൂടിയാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം തുറമുഖത്തിന്റെ വികസനത്തിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി എന്ന പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ഒരു പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് കുരുമുളക് വില കിലോയ്ക്ക് 700 രൂപ കടന്നു. കൊച്ചി മട്ടാഞ്ചേരി വിപണിയിൽ ഗാർബിൾഡ് കുരുമുളകിന് 724 രൂപയും അൺഗാർബിൾഡിന് 704 രൂപയുമാണ് നിലവിലെ വില. എന്നാൽ ഉൽപാദനത്തിലെ വൻ ഇടിവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: രാജ്യാന്തര വിപണിയിൽ വിയറ്റ്നാമിൽ നിന്നുള്ള കുരുമുളകിന്റെ വരവ് കുറഞ്ഞതാണ് നിലവിൽ ഇന്ത്യൻ കുരുമുളകിന്റെ ഡിമാൻഡും വിലയും ഉയർത്തിയത്. ഇറക്കുമതിയിലുണ്ടായ ഇടിവ് വിലവർദ്ധനയ്ക്ക് കാരണമായെങ്കിലും ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മഴക്കുറവും കടുത്ത ചൂടും രോഗബാധയും കാരണം ഇത്തവണ കുരുമുളക് ഉൽപാദനം പകുതിയിലും താഴെയായി ചുരുങ്ങി. നഷ്ടം കാരണം മിക്ക കർഷകരും മറ്റു വിളകളിലേക്ക് മാറിയതും ഉൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാക്കി. ഇതിനു പുറമെ വളങ്ങളുടെ വിലവർദ്ധനവും കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നുണ്ട്. 2014-15 കാലയളവിൽ ലഭിച്ച 730 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷക സമൂഹം.
0: 30th സംസ്ഥാന

0: സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ പാലക്കാട്ടെ മണ്ണാർക്കാട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ അവസാന വാരം കോഴിക്കോട് NITയിലും സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരിയിൽ എറണാകുളത്തും നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വർഷത്തിനകം പ്രതിദിനം 1 കോടി ലിറ്ററിലേക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരവികസന വകുപ്പിന്റെ മേഖലാതല സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിത്തീറ്റ വില നിയന്ത്രണത്തിനുള്ള നടപടികൾ തുടരുമെന്നും തീറ്റപ്പുൽ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യുവാക്കളെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും 501 അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ഗെയിംസിലെ മത്സരങ്ങളിൽ വനിതാ ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വെങ്കല മെഡലിനായി ക്വിൻസി ഡിസൂസ നാളെ ജപ്പാൻ താരത്തെ നേരിടും. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിൽ ഭാഗിക വൈദ്യുത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്തതും ഗ്രിഡ് ഫ്രീക്വൻസി കുറയുന്നതും കാരണമാണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി സമയം 6:40.
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിൻ യാത്രക്കിടയിൽ, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകൾക്കിടയിൽ ഭക്ഷണത്തിനായി റെയിൽവേയുടെ പാൻട്രിയെ ആശ്രയിക്കേണ്ടി വരാറുണ്ട്. ഈ അവസരങ്ങളിലെല്ലാം ശുചിത്വത്തിന്റെ കാര്യത്തിൽ ആശങ്കയും ഉണ്ടാകാറുണ്ട്. ഭക്ഷണത്തിന്റെ ഗുണനിലവാര പരിശോധന എത്രമാത്രം ഉറപ്പുവരുത്തുന്നു എന്ന കാര്യം യാത്രക്കാർക്കും അറിയില്ലല്ലോ. എന്നാൽ ഇതാ, ട്രെയിനിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ AI സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: പ്രധാന വാർത്തകൾ. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. ഗോപി, കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300-ഓളം പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501-ാം ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സെഹ്റാവത്തും. വാർത്തകൾ വിശദമായി. മാറിക്കൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയ്ക്കനുസൃതമായി രാജ്യത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന പദ്ധതിയിലൂടെ ഏകദേശം 2 കോടി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ മോദി അറിയിച്ചു. വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ രാജ്യത്തെ സംരംഭകർക്ക് പുതിയ വിപണികൾക്ക് വഴിയൊരുക്കുകയും യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: आज भारत तेजी से ग्रो करने वाली बड़ी अर्थव्यवस्था है. इस फाइनेंशियल ईयर की पहली तिमाही में भारत की ग्रोथ रेट 7.8% रही है. इन्वेस्टमेंट में करीब 12% की बढ़ोतरी हुई है. रेटिंग एजेंसियां भारत की रेटिंग सुधार रही है और ये प्रगति ऐसे समय में हो रही है जब दुनिया अनेक अनिश्चितताओं से गुजर रही है.
0: രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്ഗാർ മേള സംഘടിപ്പിച്ചത്. ഇതോടെ നിയമന ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആയി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യവികസനത്തിന് സംഭാവന നൽകാൻ യുവജനങ്ങൾക്ക് അവസരം നൽകുന്നതിനുമുള്ള ശ്രമങ്ങളുമാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പ് സംഘടിപ്പിച്ച റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണ നിർവഹണത്തിന്റെ സ്വഭാവം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പൊതുസേവനത്തിൽ നൈപുണ്യം, പൊരുത്തപ്പെടാനുള്ള കഴിവ്, തുടർച്ചയായ പഠനം എന്നിവയുടെ പ്രാധാന്യം യുവ ഉദ്യോഗസ്ഥർ തിരിച്ചറിയണമെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. ചടങ്ങിൽ 183 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കൊച്ചിയിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൌധരി പരിപാടിയിൽ മുഖ്യാതിഥിയായി. യുവാക്കളുടെ വികസനത്തിലും അവർക്കുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ തെളിവാണ് റോസ്ഗാർ മേളയെന്ന് ശ്രീ ജയൻ ചൌധരി പറഞ്ഞു. 102 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ഡൽഹി, ജമ്മുകാശ്മീർ, ലഡാക്ക്, ഝാർഖണ്ഡ്, കർണാടക ഹൈക്കോടതികളിലേക്ക് 14 ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ ജഡ്ജിമാരായും അഡീഷണൽ ജഡ്ജിമാരായും നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമാണ് നിയമനങ്ങൾ നടത്തിയതെന്ന് നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. നിവേദിത, അനിൽ ശർമ്മ, നിഷ സഹായ് സക്സേന എന്നിവരെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിച്ചു. 11 ടണ്ണോളം വരുന്ന പുതിയ ബാച്ച് ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ച് ഇന്ത്യ. മരുന്നുകൾ, ഫോറൻസിക് സാമഗ്രികൾ, ശുചിത്വ കിറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാളിന് കൈമാറിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച നേപ്പാളിന്റെ തിരിച്ചുവരവിനായി ഇന്ത്യ നൽകുന്ന സഹായ സഹകരണം തുടരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അതേസമയം പ്രളയത്തിന് പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിനായി നേപ്പാൾ സർക്കാർ 7-അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. 1,400-ലധികം ആളുകളുടെ മരണത്തിനും 6,000-ത്തിലധികം ആളുകളെ കാണാതാകുന്നതിനും ഇടയാക്കിയ പ്രളയത്തെക്കുറിച്ചാണ് അന്വേഷണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള കേരളത്തിലെ വിവിധ തീരദേശങ്ങളിൽ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ കോവളം ഹവാബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ്ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടന്നു. ശംഖുമുഖം ബീച്ചിലെ ശുചീകരണ പ്രവർത്തനം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ വൈപ്പിൻ എംഎൽഎ ടോണി ചമ്മിണി ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മേയർ ഒ സദാശിവൻ നേതൃത്വം നൽകി. കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിലും പ്രചാരണം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, എൻസിസി, എൻഎസ്എസ് വോളണ്ടിയർമാർ, പൊതുജനങ്ങൾ എന്നിവർ ശുചീകരണ ശ്രമങ്ങളിൽ പങ്കെടുത്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: കൈകോർക്കാം മാലിന്യരഹിത പുതുയുഗ കേരളത്തിനായി എന്നതാണ് ക്യാമ്പയിന്റെ ആപ്തവാക്യം. മാലിന്യക്കൂനകൾ കണ്ടെത്തി നീക്കം ചെയ്യുക, ശുചീകരിച്ച ഇടങ്ങളിൽ വീണ്ടും മാലിന്യം തള്ളാതിരിക്കാൻ സംരക്ഷണം ഒരുക്കുക, പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിനു പുറമെ സംസ്ഥാനത്തെ ശുചീകരണ തൊഴിലാളികളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മാലിന്യത്തെ വിഭവമാക്കി മാറ്റി പുനരുപയോഗ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നു.
0: കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ മൂന്ന് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
4: സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന മന്ത്രാലയങ്ങളുമായും സഹകരിച്ചുകൊണ്ട് വിവിധ പദ്ധതികളുടെ വേഗത്തിലുള്ള നടത്തിപ്പും പരാതി പരിഹാരവും ഉറപ്പാക്കുന്നതിനായി 2015 പ്രഗതി പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. രാജ്യത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. ഈ സംവിധാനത്തിലൂടെ 85 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ തടസ്സങ്ങൾ നീക്കി വേഗത്തിലാക്കാൻ സാധിച്ചുവെന്ന് ഈ വർഷം ഫെബ്രുവരിയിൽ രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കമായി. 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും ചേർന്നാണ് 501 ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. ഔദ്യോഗിക വസ്ത്രം കൃത്യസമയത്ത് ലഭിക്കാത്തതിനെ തുടർന്ന്

0: ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽസിംഗ് ടൂറിന് പകരമാണ് പവൻ സഹ്രാവത് പതാകയേന്തിയത്. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്നലെ ജപ്പാനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു. സെമി ഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വനിതാ സിംഗിൾ സെമി ഫൈനലിൽ ഇന്ത്യയുടെ ക്വിൻസി ഡിസൂസ ഇന്തോനേഷ്യയുടെ ഇമ സുമേയയോട് പരാജയപ്പെട്ടു. വെങ്കല മെഡലിനായുള്ള മത്സരത്തിൽ ക്വിൻസി നാളെ ജപ്പാൻ താരത്തെ നേരിടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഓരോ കായിക താരവും കഠിനാധ്വാനം ചെയ്തും അപാരമായ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ചുമാണ് എത്തിയിരിക്കുന്നതെന്നും ഇന്ത്യയ്ക്ക് അവരിൽ അഭിമാനമുണ്ടെന്നും തന്റെ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഡാക് സേവാ ഗിഫ്റ്റ്സ് പദ്ധതിക്ക് കീഴിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡാക് സേവാ ഗിഫ്റ്റ്സ് എന്ന പേരിൽ സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ ലക്കി ഡ്രോയോ ആയ യാതൊരു പദ്ധതിയുമായും ഇന്ത്യ പോസ്റ്റിന് ബന്ധമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗർ മേളയിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300-ഓളം പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501-അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സഹ്രാവത്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി സമയം 7:35.
2: യുവവാണി
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്കും. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും

സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഹായ് കൊച്ചുകുട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. നിഴലിനെ പേടിച്ച സിംഹം, അതായത് സ്വന്തം നിഴലിനെ പേടിച്ച സിംഹം, അതാണ് ഇന്നത്തെ കഥ. കൂട്ടുകാരെ, രാജാക്കന്മാർ ആരെയെങ്കിലും പേടിക്കുമോ? എന്നാൽ കാട്ടിലെ രാജാവായ സിംഹം ഒരിക്കൽ തൻ്റെ നിഴലിനെ പേടിക്കുകയുണ്ടായി. ആ കഥ കേട്ടോളൂ. ഒരിക്കൽ സിംഹം ഇര തേടി ഇറങ്ങിയപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. തൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, വിടാതെ പിന്തുടരുകയാണല്ലോ. അപ്പോൾ സിംഹം വിചാരിച്ചു, ശരി, എന്നാൽ ഇവന്റെ കഥ കഴിച്ചിട്ട് തന്നെ കാര്യം. തന്നെ കണ്ടാൽ പേടിക്കാത്ത ഒരു മൃഗമോ? ആദ്യം അവനെ നടത്തി ക്ഷീണിപ്പിക്കണം, പിന്നെ കെണിയിലാക്കണം, എന്നിട്ട് വേണം കഥ കഴിക്കാൻ. സിംഹം പോയി ഒരു വലിയ കെണിയെടുത്ത് കയ്യിൽ പിടിച്ചു. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ കാടിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ രാവിലെ മുതൽ സന്ധ്യ വരെ നടന്നു. നടന്ന് നടന്ന് ക്ഷീണിച്ച് പിന്നിലേക്ക് നോക്കിയപ്പോൾ അവനും പിന്നാലെയുണ്ട്. പെട്ടെന്ന് സിംഹം കെണി എറിഞ്ഞു. അവൻ കെണിക്കുള്ളിലായി. സിംഹം വാൽ വിറപ്പിച്ചു. അവനും വാൽ വിറപ്പിച്ചു. സിംഹം മീശ വിറപ്പിച്ചു നോക്കി. അവനും മീശ വിറപ്പിച്ചു. സിംഹം അലറി. കാട്ടിൽ അത് പ്രതിധ്വനിക്കുന്നത് കേട്ട് സിംഹം തന്നെ ഞെട്ടി. അത് അവനാണ് അലറിയതെന്നാണ് സിംഹം കരുതിയത്. സന്ധ്യ മയങ്ങിയപ്പോഴോ അത്ഭുതം, അവൻ കെണിയിൽ നിന്ന് അപ്രത്യക്ഷനായി. സിംഹം അന്തം വിട്ടു നിന്നു. അപ്പോഴതാ ഒരു അണ്ണാറക്കണ്ണൻ മെല്ലെ മരത്തിന്റെ മുകളിലിരുന്ന് പറഞ്ഞു, പ്രഭോ, അങ്ങ് ഇത്രയും നേരം കണ്ടതെല്ലാം അങ്ങയുടെ തന്നെ നിഴലായിരുന്നു. സിംഹത്തിന് അപ്പോഴാണ് കാര്യം മനസ്സിലായത്. അയാൾ വിഡ്ഢിയായി, പേടിയും ഉണ്ടായി. കൂട്ടുകാരെ, നമ്മുടെ നിഴൽ ചിലപ്പോൾ നമ്മെ പേടിപ്പിക്കും അല്ലേ? ഏതായാലും ഈ കഥ ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

തലമുറകൾ കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദ.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശുകൻ രാവണന് മോക്ഷത്തിനുള്ള വഴി, ഉപായം അത് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമാണ്. രാവണ അങ്ങ് പൗലസ്ത്യന്റെ മകനാണ്, നീ വെറും ഒരു രാക്ഷസനല്ല, നീ ആഠ്യ ബ്രാഹ്മണനാണ്, ഉന്നത കുലജാതനാണ്, ത്രൈലോക്യ സമ്മതനാണ്. ത്രൈലോക്യ സമ്മതം എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങളിലും സമ്മതനാണ്. നീ ഘോര തപോധനനാണ്, ഘോരമായ തപസ്സുകൾ

0: എഴുതിയിട്ടുള്ളവനാണ് നീ എന്നിരിക്കെ നീ ഒരു ആദ്യ ബ്രാഹ്മണനാണ്, മൂന്ന് ലോകങ്ങൾക്കും സമ്മതനാണ്, ഘോര തപോധനനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു എന്നിരിക്കെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുനരജ്ഞാനിയെ പോലെ, ഒരറിവില്ലാത്തവനെ പോലെ, പിന്നെയും ഭോഗാഭിലാഷം എന്തിങ്ങനെ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരജ്ഞാനിയെ പോലെ, അറിവില്ലാത്തവനെ പോലെ ഭോഗങ്ങളിൽ മുഴുകുന്നവനായി, ഭോഗങ്ങളിൽ, സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവനായി, ലൗകികവും ഭൗതികവുമായ സുഖങ്ങളിൽ മുഴുകിക്കൊണ്ട് അത്തരത്തിലുള്ള സുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ശുകൻ പറയുന്നു. അദ്ദേഹം പറയുന്നു, ഇതുവരെ സംഭവിച്ചതൊക്കെ പോട്ടെ, നമുക്കത് മറന്നുകളയാം. ഇന്ന് തുടങ്ങി, ഇന്ന് മുതൽ സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. നിന്റെ ഇത്തരത്തിലുള്ള ആ ഭോഗസുഖങ്ങൾക്ക് പിന്നാലെയുള്ള ആ പരക്കം പാച്ചിലും അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളും സംഗമങ്ങളും ഒക്കെ, സംഘങ്ങളും ഒക്കെ ഇന്നു മുതൽ, ഇതുവരെയുള്ളത് പോട്ടെ, ഇന്നു മുതൽ ഉപേക്ഷിച്ചു കളയുക, നാം പരിത്യജിക്കുക, മനസ്സിൽ നിന്ന് തന്നെ അത് മാറ്റിക്കളയുക, അത്തരത്തിലുള്ള ചിന്തകൾ മാറ്റിക്കളയുക. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. ഇതെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യണം? സാക്ഷാൽ ശ്രീരാമനെ തന്നെ സമാശ്രയിച്ചിടുക. ആശ്രയം കണ്ടെത്തുക, അഭയം കണ്ടെത്തുക, രാമനിൽ അഭയം കണ്ടെത്തുക. എന്നിട്ട് രാമൻ ആരാണെന്നും ശുകൻ പറയുന്നുണ്ട്. രാമനാകുന്നത് ആത്മാ പരൻ അദ്വയൻ, പരനും അദ്വയനുമായ ആത്മാവ് തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ് ശ്രീരാമൻ, മറ്റാരുമല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സീതയെ രാമന് കൊടുത്തു, ആ സീതയെ അതേപോലെ തന്നെ എങ്ങനെയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതേപോലെ തന്നെ തിരിച്ച് രാമന്റെ കയ്യിൽ സുരക്ഷിതമായി സീതയെ ഏൽപ്പിക്കുക, തിരിച്ചു കൊടുക്കുക. അതിനുശേഷം തൽ പാദപത്മ അനുചരനായി ഭവിക്കുന്നു. ഭഗവാന്റെ, ശ്രീരാമന്റെ പാദകമലങ്ങളുടെ, ആ പാദാരവിന്ദങ്ങളുടെ അനുചരനായി ഭവിക്കുക, ശ്രീരാമന്റെ പാദസേവകനായി ശിഷ്ടജീവിതം നയിക്കുക. അങ്ങനെയാണെങ്കിൽ സർവപാപങ്ങളിൽ നിന്ന് വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. വിഷ്ണുലോകം ഗമിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇനിയൊരു ജനനവും മരണമൊന്നും ഇല്ലാത്ത ഭഗവാനോടൊപ്പം തന്നെയുള്ള ആ ഒരു പരമമായ മോക്ഷം, അതിനാണ് വിഷ്ണുലോകം ഗമിക്കുക എന്ന് പറയുന്നത്. അപ്പൊ മോക്ഷപ്രാപ്തി തന്നെ എല്ലാ സർവപാപങ്ങളിൽ നിന്ന് വിമുക്തരെ, എല്ലാ പാപ നീ ഇതുവരെ ചെയ്തു കൂട്ടിയിട്ടുള്ള എന്തെല്ലാം പാപങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വിമുക്തനായി മോക്ഷം പ്രാപിക്കാനായി സാധിക്കും. അല്ലെങ്കിലോ, അല്ലായെങ്കിൽ, അല്ലെങ്കിൽ ആശു കീഴ്പോട്ട് കീഴ്പോട്ട്, ഇപ്പൊ ഉള്ളതിനേക്കാൾ താഴോട്ട് താഴോട്ടായിരിക്കും നിന്റെ ഗതി, അധോഗതിയാണ് നിനക്കുണ്ടാകാൻ പോകുന്നത്. എന്നിട്ട് ചെല്ലും നരകത്തിൽ, ഇല്ലൊരു സംശയം, നീ നരകത്തിൽ തന്നെ ചെന്ന് ചേരും. ഇങ്ങനെയാണ് ഈ പോക്കെങ്കിൽ, നിന്റെ പോക്കെങ്കിൽ, നീ ഇപ്പോൾ എങ്കിലും തെറ്റ് തിരുത്തി നന്നായില്ലെങ്കിൽ, ഞാൻ പറയുന്ന മാർഗത്തിൽ സഞ്ചരിച്ചില്ലെങ്കിൽ, രാമനിൽ അഭയം പ്രാപിച്ചില്ലെങ്കിൽ, രാമനെ ആശ്രയിച്ചില്ലെങ്കിൽ, രാമന്റെ പാദസേവകനായി തീർന്നില്ലെങ്കിൽ, നീ നരകത്തിലേക്ക് തന്നെയാണ്, അധോഗതിയാണ്, അതാണ് കീഴ്പോട്ട് കീഴ്പോട്ട്, നീ താഴോട്ട് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലതത്രേ ഞാൻ നിനക്ക് പറഞ്ഞത്, ഞാൻ നിനക്ക് എന്താണോ നല്ലത് വരുത്തുന്നത്, നിന്റെ നന്മയ്ക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത്. അത് നിനക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളുകടോ. നല്ല ജനം, സജ്ജനം, സജ്ജനങ്ങളായിട്ടുള്ള ഞാൻ അല്ലാതെ മറ്റേ സജ്ജനങ്ങളുണ്ട്, അറിവുള്ള ആൾക്കാരുണ്ട്, ജ്ഞാനികളുണ്ട്, അവരോടൊക്കെ നിനക്ക് വേണമെങ്കിൽ ചോദിച്ച് സംശയ നിവൃത്തി വരുത്താം. എന്നിട്ട് ശുകൻ പറയുന്നു, രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ട്, രാമ രാമ രാമ എന്നുള്ള രാമന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ആമയം വേറിട്ട്, ആമയം എന്ന് പറയുമ്പം ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങളെല്ലാം ആമയം വേറിട്ടതിന് ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കി സാധിക്ക മോക്ഷവും, മോക്ഷപ്രാപ്തി സാധിച്ചെടുക്കുക, ജീവൻ മുക്തി കൈവരിക്കുക, ദുഃഖങ്ങളെയെല്ലാം അകറ്റി മോക്ഷം പ്രാപിക്കുന്നതിനുള്ള ഏറ്റവും സമുചിതമായിട്ടുള്ള മാർഗമായി ശുകൻ രാവണന് ഉപദേശിക്കുന്നത് രാമനാമം ജപിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്കറിയാം വിഷ്ണു സഹസ്രനാമത്തിലെ പ്രസിദ്ധമായ വരികളുണ്ട്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. രാമന്റെ നാമം എന്ന് പറയുന്നത് ആയിരം നാമം, ഒരു പ്രാവശ്യം രാമ എന്ന് പറയുന്നത് സഹസ്രനാമം, ആയിരം നാമങ്ങൾക്ക് തുല്യമാണ്. ഇവിടെ രാമജപത്തിന്റെ പ്രാധാന്യം ശുകൻ പറഞ്ഞ് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. ഇത് രാവണന് വേണ്ടി മാത്രമല്ല, നമ്മളെപ്പോലെയുള്ള രാമായണത്തിന്റെ വായനക്കാർക്കും അനുവാചകർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. മനുഷ്യരാശിക്ക് വേണ്ടി തന്നെയാണ് ശുകൻ രാവണനോടുള്ള ഉപദേശത്തിന്റെ രൂപത്തിൽ ഇത് പറയുന്നത്. ഭക്തവത്സലനും കരുണാമയനും ചാപബാണധാരിയുമായ ശ്രീരാമനെ മനസ്സിൽ സങ്കല്പിച്ച് ധ്യാനിക്കുക. ഭക്തവത്സലൻ, ഭക്തരോട് ഏറ്റവും അധികം സ്നേഹവും ഇഷ്ടവുമുള്ള, അവരെ അവരോട് ദയയും കരുണയുമുള്ള, കരുണാമയനായിട്ടുള്ള, ചാപബാണധാരി, അമ്പും വില്ലും ധരിച്ച രൂപത്തിലുള്ള ശ്രീരാമനെ മനസ്സിൽ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുമ്പോൾ വിഭീഷണൻ, സുഗ്രീവൻ എന്നിവരാൽ സേവിതനായിട്ട് അദ്ദേഹം ഇരിക്കുന്നതായി സങ്കല്പിക്കുക. മാത്രമോ ലക്ഷ്മണ സമേതമാണ് ലക്ഷ്മണനോടൊപ്പമുള്ള ശ്രീരാമനെ സദാ മനസ്സിൽ നിരന്തരം സങ്കല്പിച്ച് ധ്യാനിക്കണം. ധ്യാനിച്ച് രാമനാമം ജപിക്കണം. അപ്പോൾ മുക്തി വന്നിടും, അതിനില്ല സംശയം. സംശയലേശമെന്നേ ഞാൻ പറയുന്നു, നിനക്ക് മുക്തി ലഭിക്കും, ജീവൻ മുക്തി ലഭിക്കും, നിനക്ക് മോക്ഷം ലഭിക്കും. രാവണൻ ശുകന്റെ വാക്കുകൾക്കും ഉപദേശത്തിനും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ശുകൻ എന്തെല്ലാം പറഞ്ഞു അല്ലേ, രാവണന് മനസ്സിലായി അത് നന്നാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് രാവണൻ തെറ്റ് തിരുത്തി നന്നാവണം, അത്രമാത്രം ശുകൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രാവണൻ അതിനെ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല. ചില സാധാരണ ഭാഷയിൽ പറയും, ചെകുത്താന്റെ ചെവിയിൽ വേദമോതുന്നത് പോലെ ആയിപ്പോയി ശുകന്റെ ഈ ഉപദേശം, വിഫലമായിപ്പോയി, നിഷ്ഫലമായിപ്പോയി. അപ്പൊ അത് രാവണൻ ആ വാക്കുകൾ അനുസരിക്കുന്നതിന് പകരം രാവണൻ എങ്ങനെയാവുകയാണ്, ക്രോധ താമ്രാക്ഷനാവുകയാണ്. ക്രോധ താമ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രോധം കൊണ്ട്, കോപം കൊണ്ട് രാവണന്റെ കണ്ണുകൾ ഇങ്ങനെ ചുവന്ന് കലങ്ങി. അങ്ങനെ ശുകനെ അദ്ദേഹം ഇപ്പൊ ഞാൻ ദഹിപ്പിക്കും എന്നുള്ള രീതിയിൽ രൂക്ഷമായിട്ട് ക്രോധത്തോടുകൂടി തുറച്ചു നോക്കുകയാണ് ശുകനെ. നീ വെറും ഭൃത്യനാണ്, നീ വെറും ഒരു വേലക്കാരനാണ്, നീ എന്റെ വെറും ഒരു സേവകനാണ്. നിസ്ത്രപം, നാണമില്ലാതെ, ലജ്ജയില്ലാതെ നീ ആചാര്യനെ പോലെ എൻ്റെ അടുത്ത് വന്ന് പ്രഭാഷണം നടത്തണ്ട. നീ ഭൃത്യൻ, ഭൃത്യന്റെ സ്ഥാനത്തിരുന്നാ മതി. ഭൃത്യൻ ആചാര്യനാകണ്ട, ആചാര്യനെ പോലെ സംസാരിക്കണ്ട എന്ന്, നിനക്ക് നാണമില്ലല്ലോ എന്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ നിന്ന് പറയാൻ എന്നാണ് രാവണൻ പറയുന്നത്. എന്നിട്ട് പറയുന്നു, പണ്ട് നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ അത് മറക്കുന്നില്ല. അത് മറക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിന്നെ ഇപ്പോ, ഫോർ ദ ടൈം ബീങ്, ഇപ്പോ ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നു. നാളെ നിന്നെ കൊല്ലത്തില്ല എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. അങ്ങനെ കൊല്ലാതെ വിടുന്നെങ്കിൽ എന്റെ കാരുണ്യം എന്ന് കരുതിയാൽ മതി. ഞാൻ കരുണാമയനാണ്, കാരുണ്യവാനാണ്, ഞാൻ ദയയുള്ളവനാണ്, അല്ലെങ്കിൽ പണ്ട് ചെയ്ത് കിട്ടിയ ഏതെങ്കിലും ഉപകാരത്തിന് നന്ദിയുള്ളവനാണ്. അതുകൊണ്ട് നിന്നെ ഇപ്പൊ ഞാൻ ഒറ്റയടിക്ക് കൊല്ലുന്നില്ല, ഈ നിമിഷം നിന്നെ കൊല്ലുന്നില്ല എന്ന് മാത്രം നീ കരുതിയാൽ മതി. മുന്നിൽ നിന്നാശു മറയത്ത് പോക, നീ എന്റെ മുമ്പ്, കൺമുമ്പിൽ നിന്നെ കണ്ടുപോരുത്. നീ ഇപ്പൊ എന്റെ മുമ്പിൽ നിന്ന്, എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ട് പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല. നിന്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ക്ഷമിക്കാനൊക്കാത്ത രീതിയിലുള്ള വാക്കുകളാണ് നിന്നിൽ നിന്ന് പുറപ്പെടുന്നത്. പക്ഷെ അത് കേട്ട് ഇരിക്കാനായിട്ടുള്ള ക്ഷമ, എന്റെ ക്ഷമ നശിച്ചു. ഇനി ഒരു നിമിഷം കൂടി നീ എന്റെ മുമ്പിൽ നിന്നാൽ നിന്റെ കാര്യത്തെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. എങ്ങനെയാണത് പറയുന്നത്? എന്നുടെ മുമ്പിൽ നീ കാൽ ക്ഷണം നിൽക്കിലോ, വന്നുകൂടും മരണം നിനക്കിന്നുമേ. ഒരു കാൽ ക്ഷണം, ഒരു കാൽ നിമിഷം നീ എൻ്റെ മുമ്പിൽ ഇനി തുടർന്നാൽ മരണം തന്നെയാണ് ഞാൻ നിനക്ക് വിധിക്കാൻ പോകുന്നത്. വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നത് കേട്ട് പേടിച്ച് വിറച്ചവൻ ചെന്നു തൻ മന്ദിരം മുക്കിരുന്നിടിനാൻ. ശുകൻ പേടിച്ച് ഭയന്ന് വിറച്ചു പോയി ഇത് കേട്ടിട്ട്. കാൽക്ഷണം പോലും നിൽക്കരുത്, നിന്ന് കഴിഞ്ഞാൽ തട്ടിക്കളയുന്നതാണ് രാവണൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പേടിച്ച് വിരണ്ട് ഓടിച്ചെന്ന്, അദ്ദേഹത്തിനവിടെ വീടുണ്ടല്ലോ, ആ വീട്ടിനകത്ത് കയറി ഒതുങ്ങി ഒളിച്ചിരിക്കുകയാണ്, ഭയന്ന് വിറച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ശുകനെ അറിയാവുന്നത് രാവണൻ ദൂതനായി അയച്ച ഒരു രാക്ഷസൻ എന്ന് മാത്രമാണ്. വാസ്തവത്തിൽ ഈ ശുകന്റെ പൂർവവൃത്താന്തം, പൂർവകഥ, അദ്ദേഹം ഇതിനു മുമ്പ് ആരായിരുന്നു, രാവണനോടൊപ്പം ശുകൻ എന്ന രാക്ഷസനായി എത്തിച്ചേരുന്നതിന് മുമ്പ് ഈ ശുകൻ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അദ്ദേഹം ആരായിരുന്നു എന്ന് ശുകന്റെ പൂർവ്വ വൃത്താന്തം എന്ന പേരിൽ രാമായണത്തിൽ തുടർന്ന് പറയുന്നുണ്ട്. ശുകൻ ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയാണ് രാക്ഷസനായി വന്നത്, എങ്ങനെയാണ് രാവണനോടൊപ്പം അദ്ദേഹത്തിന് കൂടേണ്ടി വന്നത്, ഇതെല്ലാം അറിയാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
0: നാം കഴിഞ്ഞ 3-4 അധ്യായങ്ങളായി ശുകൻ എന്ന കഥാപാത്രത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ശുകൻ, എന്താണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വകഥ, പൂർവ്വ വൃത്താന്തം, എങ്ങനെയാണ് അദ്ദേഹം രാവണനോടൊപ്പം ഒരു രാക്ഷസനായി വന്ന് ചേർന്നിരിക്കുന്നത് എന്നറിയാൻ പലർക്കും ആകാംക്ഷയുണ്ടാകും. അതിനാൽ ആയിരിക്കാം വാൽമീകി രാമായണത്തിൽ തന്നെ ഒരു ചെറിയ ഭാഗം ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട്, ഒരു ഉപകഥ. അതിന് മുഖ്യധാരയുമായി ബന്ധമില്ലെന്ന് പറയാം. പക്ഷെ ശുകന്റെ പൂർവ്വ വൃത്താന്തം വായനക്കാർക്ക്, അനുവാചകർക്ക് അറിയാനായി പറയുന്നുണ്ട് അവിടെ. അതാണ് ഇന്നത്തെ ക്യാപ്സ്യൂൾ നാം ചർച്ച ചെയ്യുന്നത്. ആരായിരുന്നു ശുകൻ? ശുകൻ പണ്ട് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു, അല്ല അദ്ദേഹം തുടക്കത്തിലെ ഒരു രാക്ഷസനായിരുന്നില്ല, മഹാജ്ഞാനിയായിരുന്നു. അദ്ദേഹം സ്ഥിരമായി യാഗം, പൂജകൾ, കർമ്മങ്ങൾ ഒക്കെ അനുഷ്ഠിക്കുമായിരുന്നു. എന്തിനു വേണ്ടി? പ്രധാനമായും യാഗങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് ദേവന്മാരുടെ ഉന്നമനത്തിനായി, പ്രീതിക്കായി, നന്മയ്ക്കായി, അതോടൊപ്പം രാക്ഷസന്മാരുടെ, ദുർവൃത്തരായിട്ടുള്ള ആൾക്കാരുടെ, അതുപോലെ ചുരുക്കി പറഞ്ഞ തിന്മയുടെ നാശത്തിന് വേണ്ടി, രാക്ഷസന്മാരുടെ നാശത്തിന് വേണ്ടി യാഗ കർമാദികളൊക്കെ ശുകൻ അനുഷ്ഠിക്കുമായിരുന്നു. അതേ വനത്തിൽ താമസിച്ചു, വനാന്തരത്തിൽ താമസിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, തപസ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് സ്വാഭാവികമായും രാക്ഷസന്മാർക്ക് അദ്ദേഹത്തോട് വിരോധം തോന്നുമല്ലോ. അക്കൂട്ടത്തിൽ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ വജ്രദംഷ്ട്രൻ എന്നുള്ള ആ പേര് കൊണ്ട് തന്നെ നമുക്ക് ദംഷ്ട്ര എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാനൊക്കെ രൂപമൊക്കെ. അപ്പൊ വജ്രദംഷ്ട്രൻ എന്ന് പറയുന്ന ആ ഒരു ദുഷ്ട രാക്ഷസന് ശുകനോട് വലിയ പക, വലിയ ശത്രുത ഉണ്ടായി. എങ്ങനെയെങ്കിലും ഇയാളെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്ത വജ്രദംഷ്ട്രനിൽ ഇങ്ങനെ അങ്കുരിച്ചു വരികയും അദ്ദേഹം ഇങ്ങനെ അവസരം കാത്ത് ഇങ്ങനെ നിൽക്കുകയുമായിരുന്നു. ആ സമയത്താണ് ഒരു ദിവസം സമാദരണീയനായിട്ടുള്ള അഗസ്ത്യ മുനി ശുകന്റെ ആശ്രമത്തിൽ എത്തിയത്. അപ്പൊ എല്ലാ ആദരവോടും കൂടി തന്നെ വളരെ സന്തോഷമായിട്ട്, വളരെ ബഹുമാനത്തോടുകൂടി അഗസ്ത്യ മുനിയെ ശുകൻ സ്വീകരിച്ച് ആനയിച്ച് ഇരുത്തി. എന്നിട്ട് അദ്ദേഹത്തെ ഭക്ഷണത്തിനായി ക്ഷണിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചൊക്കെ വന്നതാണ്, ഒന്ന് സ്നാനം ചെയ്തിട്ട് കുളിച്ചിട്ട് വരാം, അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മുനി പോവുകയാണ്. ഈ സമയത്ത് മുനി പോയ മുനി തിരിച്ചു വന്നു. പക്ഷെ അത് യഥാർത്ഥത്തിലുള്ള അഗസ്ത്യ മുനി ആയിരുന്നില്ല, വജ്രദംഷ്ട്രൻ എന്ന് പറയുന്ന ദുഷ്ട രാക്ഷസൻ അഗസ്ത്യ മുനിയുടെ വേഷത്തിൽ വേഷം മാറി. അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ രാക്ഷസന്മാർക്കുണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത്. ആ ഒരു മായയാൽ അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം വരികയാണ്. കണ്ടാൽ അഗസ്ത്യ മുനിയാണെന്നേ തോന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഞാൻ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി ഞാൻ യാത്രയിലേക്കായിരുന്നു, എനിക്ക് വളരെ മൃഷ്ടാനമായിട്ടുള്ള ഭക്ഷണം വേണം, ഒരു കാര്യം എനിക്ക് നിർബന്ധമാണ്, എനിക്ക് ആട്ടിറച്ചി തീർച്ചയായും ഇന്ന് ഭക്ഷണത്തിനോടൊപ്പം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അഗസ്ത്യ മുനി പറഞ്ഞതല്ലേ, തീർച്ചയായും ആതിഥ്യ മര്യാദയുള്ള ശുകൻ അതിനായുള്ള ഒരുക്കങ്ങൾ നടത്തി ഭാര്യയെ വിവരം അറിയിച്ചു, നമുക്ക് അദ്ദേഹത്തിന് ആട്ടിറച്ചിയാണ് ആവശ്യമെങ്കിൽ ആട്ടിറച്ചി കൊടുത്ത് തന്നെ അദ്ദേഹത്തെ സൽക്കരിക്കണം എന്ന് പറഞ്ഞു. വജ്രദംഷൻ എന്താണ്, അഗസ്ത്യമുനി വന്ന് ഭക്ഷണത്തിലൊക്കെ ഇരുന്നപ്പോഴേക്കും വജ്രദംഷൻ എന്താ ചെയ്തു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മായയാൽ അദ്ദേഹത്തിന്റെ ഭാര്യയായി വന്നു, അയാളുടെ ശുകന്റെ ഭാര്യയുടെ രൂപത്തിൽ വരികയാണ്. അങ്ങനെ വന്നിട്ട് ആട്ടിറച്ചിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം മനുഷ്യ മാംസമാണ് അഗസ്ത്യമുനിക്ക് വിളമ്പിയത്. അപ്പൊ അഗസ്ത്യമുനിക്ക് കാര്യം മനസ്സിലായി, പെട്ടെന്ന് മനസ്സിലായി എന്താണിത്, മനുഷ്യ മാംസം മുനിമാർക്ക് നിഷിദ്ധമല്ലേ, അത് രാക്ഷസന്മാർ ഭക്ഷിക്കുന്നതല്ലേ, അപ്പൊ അതെങ്ങനെ അത് മുനിക്ക് കൊടുത്തരുത്. അദ്ദേഹം അത്യന്തം കോപാകുലനായി കോപിഷ്ഠനായി അദ്ദേഹം ശുകനെ ശപിക്കുകയാണ്, നീ മനുഷ്യനെ ഭക്ഷിക്കുന്ന ഒരു രാക്ഷസനായി പോകട്ടെ എന്ന് പറഞ്ഞ് നിരപരാധിയായിട്ടുള്ള ശുകനെ അദ്ദേഹം തെറ്റിദ്ധാരണ മൂലം കോപാകുലനായി അഗസ്ത്യ മുനി ശപിച്ചു. അപ്പൊ ശുകന് ആകെ വിഷമമായി, അദ്ദേഹം മുനിയോട് പറഞ്ഞു, അങ്ങ് തന്നെയല്ലേ വന്ന് എന്നോട് മാംസം വേണം എന്ന് ആവശ്യപ്പെട്ടത്, എന്നിട്ട് ഇപ്പോൾ എന്നെ അങ്ങ് ശപിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പൊ അഗസ്ത്യൻ സമാധാനമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്. അപ്പൊ ശുഗൻ പറഞ്ഞു, കുളിക്കാൻ പോയ അങ്ങ് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞില്ലേ ഇറച്ചിക്കറി വേണം എന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇറച്ചിക്കറി തയ്യാറാക്കിയത്. അപ്പോഴും ശുഗൻ അറിയുന്നില്ല മനുഷ്യ മാംസമാണ് വിളമ്പിയതെന്ന്. അപ്പൊ അഗസ്ത്യ മുനിക്ക് പക്ഷേ എല്ലാ കാര്യങ്ങളും

0: ങ്ങളും മനസ്സിലായി. അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായി, അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ടായി. അദ്ദേഹം പറയുന്നു, വഞ്ചിതന്മാരായി വയം ബദ, നമ്മൾ രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടു, ഞാനും വഞ്ചിക്കപ്പെട്ടു, നീയും വഞ്ചിക്കപ്പെട്ടു. ഞാൻ അനാവശ്യമായി നിന്നെ തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി. യാമിനി സഞ്ചാരികളാണ് ഇത് ചെയ്തത്. യാമിനി സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ സഞ്ചരിക്കുന്നത് രാക്ഷസന്മാർ, അവരാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് ദിവ്യ ദൃഷ്ടിയാൽ അഗസ്ത്യം എനിക്ക് മനസ്സിലായിട്ട് അദ്ദേഹം പറഞ്ഞു. നീ മാത്രമല്ല മഠയനായത്, ഞാനും മഠയനായി, ഞാനും മൂഢനായി. ഇത് വിധിയാണ്, ഈ വിധി ആർക്കും തന്നെ തടുക്കാനാവില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എന്തായാലും ശപിച്ചുപോയി, നീ രാക്ഷസനായേ തീരൂ, അതൊരു വിധിയാണ് നിന്റെ എന്ന് കരുതുക. മിഥ്യയായി വന്നുകൂടാ മാം ഭാഷിതം, എന്റെ ശാപം, ഞാൻ പറയുന്നത് എന്തും അത് മിഥ്യയായ, അതൊരു വെറും എന്റെ വാക്കുകൾ വെറും വാക്കാകാൻ സാധ്യതയില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. അതുകൊണ്ട് നീ രാക്ഷസനായി ജനിക്കുക തന്നെ ചെയ്യും, ഞാൻ പറഞ്ഞത് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇതിലൊരു മറുവശമുണ്ട്, നീ സത്യനിഷ്ഠനാണ്, സത്യത്തെ മുറുകെ പിടിക്കുന്നവനാണ്, നീ നിരപരാധിയാണ്, നല്ലത് വന്നുകൂടും നിർണയം, നിനക്ക് നല്ലതേ വരൂ ഭാവിയിൽ, നിനക്ക് രാക്ഷസനായാൽ പോലും നിനക്ക് നല്ലതേ വരൂ, നിനക്ക് ഞാൻ ശാപമോക്ഷം നൽകാം എന്ന് അഗസ്ത്യ മുനി വാഗ്ദാനം ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന ശാപമോക്ഷം അദ്ദേഹം സൂചിപ്പിക്കുന്ന എന്താണ്, ശ്രീരാമൻ അദ്ദേഹം ശുകനോട് പറയും, ശ്രീരാമൻ വാനര സേനയോടൊപ്പം ലങ്കയിലേക്ക് വരാനായി യുദ്ധത്തിനായി നിലയുറപ്പിക്കുന്ന സമയത്ത് നിന്നെ രാക്ഷസനാകുന്ന ശുകനെ രാവണൻ ദൂതനായി രാമന്റെ അടുത്തേക്ക് അയക്കും. നീ രാമനെ തൊഴുതു വന്ദിച്ച് ആദരവോടുകൂടി കാണുകയും അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ വള്ളി പുള്ളി വിസർഗം തെറ്റാതെ അതേപോലെ വന്ന് രാവണനോട് തിരിച്ചു വന്ന് പറയുകയും വേണം. അങ്ങനെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് രാവണന് സദ്ബുദ്ധി ഉപദേശിക്കുകയും അദ്ദേഹത്തിന് ആത്മതത്വ ഉപദേശം നൽകുകയും വേണം എന്ന് അഗസ്ത്യ മുനി ശുകനോട് പറയുന്നു. അങ്ങനെ ചെയ്താൽ അതോടെ ദേവപ്രിയനായി വരും പുനരാശുനി, നീ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനാകും. രാക്ഷസ സ്വഭാവം അശേഷം ഉപേക്ഷിച്ച് സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം, തീർച്ചയായും ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനാകുമ്പോൾ, പ്രിയങ്കരനാകുമ്പോൾ രാക്ഷസ സ്വഭാവം നിന്നിൽ നിന്ന് വിട്ടകലും, അതിനു പകരം ബ്രാഹ്മണ്യം വരും, ദ്വിജത്വം, ബ്രാഹ്മണഭാവം, ബ്രാഹ്മണത്വമാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത്. താപസനായിട്ടുള്ള അഗസ്ത്യ മുനിയുടെ വാക്കുകൾ പിൽക്കാലത്ത് സത്യമായി ഭവിക്കുന്നതാണ് കഴിഞ്ഞ കാപ്സ്യൂളുകളിൽ നാം കണ്ടത്. അഗസ്ത്യ മുനി എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം അതേപോലെ തന്നെ നടന്നു. ഇനി ഉപകഥയിലേക്ക് നിന്ന് നമുക്ക് മുഖ്യധാരയിലേക്ക് മടങ്ങി വരാം. നമുക്ക് ശുകന്റെ പൂർവ്വ വൃത്താന്തം മനസ്സിലാക്കി, ഇനി ആ മുഖ്യധാരയിലേക്ക്, മെയിൻ സ്ട്രീമിലേക്ക് തന്നെ തിരിച്ചു വരാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ശുകൻ പോയതിന് ശേഷം ഒരു പുതിയ കഥാപാത്രം രംഗപ്രവേശം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ പേര് മാല്യവാൻ. ആരാണ് മാല്യവാൻ? രാവണന്റെ അമ്മയുടെ അച്ഛൻ, അതായത് അപ്പൂപ്പൻ അല്ലെ പിതാമഹൻ, രാവണന്റെ പിതാമഹനായ മാല്യവാനാണ് പുതിയതായി ഈ രാമായണ കഥയിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹം അതീവ ബുദ്ധിമാനാണ്, അതേപോലെ തന്നെ അതിവിനയത്തോടു കൂടിയിട്ടുള്ള, അതിവിനയം സ്വഭാവമാക്കിയിട്ടുള്ള, അങ്ങേറ്റം വിനയത്തോടു കൂടി മാത്രം പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന അങ്ങേറ്റത്തെ ബുദ്ധികൂർമ്മതയുള്ള ഒരു വ്യക്തിയാണ് രാവണന്റെ പിതാമഹനായ മാല്യവാൻ. എന്താണ് അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം? നമുക്ക് അടുത്ത കാപ്സ്യൂളിൽ കാണാം.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
0: രാവണന്റെ പിതാമഹൻ അപ്പൂപ്പൻ, അതായത് അമ്മയുടെ അച്ഛൻ, അദ്ദേഹത്തിന്റെ പേര് മാല്യവാൻ. അദ്ദേഹം രാവണനെ കാണാൻ വരുന്ന സ്ഥലത്താണ്, ആ സന്ദർഭത്തിലാണ് നമ്മുടെ കഴിഞ്ഞ അധ്യായം അവസാനിച്ചത്. എന്താകും ഈ മാല്യവാന്റെ ആഗമന ഉദ്ദേശം, വരവിന്റെ ഉദ്ദേശം? ചൊല്ലുവൻ ഞാൻ തവ നല്ലത്, പിന്നെ നീ എല്ലാം നിനക്കൊത്ത വണ്ണം അനുഷ്ഠിക്കാം. വളരെ വ്യക്തമാണ്, എന്താണോ നിനക്ക് നല്ലത് ആ നല്ല കാര്യം ഞാൻ ഇപ്പൊ പറയും, പിന്നെ നിനക്ക് വേണ്ടത് ചെയ്യാം. നിനക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത്, നിനക്ക് ഞാൻ പറയുന്ന നല്ലതാണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു. ജാനകി സീതാദേവി ഈ ലങ്കയിൽ വന്നതിൽ പിന്നെ വന്ന

അതിന് ശേഷം ഒരുപാട് ദുർനിമിത്തങ്ങൾ, ദുർലക്ഷണങ്ങൾ ഈ ലങ്കയിൽ ഞാൻ കാണുന്നു. നാശത്തെ സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇതൊന്നും. നീ കാണുന്നില്ലേ രാവണ? നീ ഇതൊന്നും അറിയുന്നില്ലേ? ദാരുണമായി ഇടിവെട്ടുന്നു. ഇടിവെട്ടി കഴിഞ്ഞപ്പോൾ മഴ പെയ്യുന്ന സാധാരണ മഴയല്ല, ചോര മഴ, രക്തമഴയാണ് പെയ്യുന്നത്. ശിവലിംഗങ്ങൾ പോലും ഇളകുന്നു. നോക്കുന്ന ദിക്കിൽ എങ്ങോട്ട് നോക്കിയാലും കാളിദേവി ഉഗ്രമായ ഘോരമായ ദംഷ്ട്രകളോടുകൂടി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ ഭീകര രൂപിയായിട്ട് നിൽക്കുകയാണ് കാളിദേവി. വിചിത്രമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നു, ജനനങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നു. ഗോക്കളിൽ നിന്ന് കരങ്ങൾ, കരം എന്ന് പറഞ്ഞാൽ കഴുത, പശുക്കൾ പ്രസവിക്കുമ്പോൾ അതിൽ നിന്ന് കഴുത കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. എന്തൊരു ദുർനിമിത്തമാണ്, ദുർലക്ഷണമാണ്. മൂഷികൻ മാർജാരനോട് പിണങ്ങുന്നു. നമുക്കറിയാം എലിയും പൂച്ചയും ശത്രുക്കളാണ്. അതിങ്ങനെ വഴിയിലെല്ലാം എലികളും പൂച്ചകളും തമ്മിൽ ഇങ്ങനെ കടിപിടി കൂടുകയാണ്. അതുകൂടാതെ രോഷാൽ നകുലങ്ങളോടും തഥാ, അങ്ങനെ കീരികളോടും അങ്ങനെ തന്നെയാണ്. കീരികളും എല്ലാം കൂടി കിടന്ന് വല്ലാത്ത ബഹളം. പന്നകജാലം ഗരുഡനോടും തഥാ, പാമ്പുകൾ സർപ്പങ്ങൾ ഗരുഡനുമായി ഏറ്റുമുട്ടുന്നു. കരാള വികടനായിട്ടുള്ള, കരാള വികടൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അത്യന്തം ഏറ്റവും ഭയങ്കരനായ, ഏറ്റവും ഭീകരനായിട്ടുള്ള കാലൻ യമൻ മുണ്ടനായി തല മൊട്ടയടിച്ച്, അദ്ദേഹത്തിന് നിറമോ വർണ്ണവും പിങ്കല കൃഷ്ണമായി. പിങ്കലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ചുവപ്പും കറുപ്പും ചേർന്ന നിറത്തിലുള്ള ഈ കാലൻ എന്ന് പറയുന്ന സങ്കല്പം ആ വ്യക്തി. തലയൊക്കെ ഇങ്ങനെ മുണ്ടനം ചെയ്ത് കണ്ടാൽ തന്നെ ഭയം തോന്നും. അത്യന്തം ഭീകര രൂപിയായിട്ട് എങ്ങോട്ട് നോക്കിയാലും അവിടെ എല്ലാം കാലൻ, കാലനെ കാണുന്നു, ദൃശ്യമാകുന്നു. കാലനെ കൊണ്ട് കാണുന്നത് എല്ലായിടവും, കാലം ആപത്തിനുള്ളോന്നിത് നിർണയം. എന്തായാലും ഈ വരുന്ന കാലം ആപത്തിന്റെ കാലമാണ്, നിർണയം അത് തീർച്ചയാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് അഥവാ ദുർനിമിത്തങ്ങളാണ് ഈ ലങ്കാപുരിയിൽ എങ്ങോട്ട് നോക്കിയാലും കണ്ടുവരുന്നത്. എന്തോ ആപത്ത് വരാൻ പോകുന്നു. അപ്പൊ ഈ ദുർനിമിത്തങ്ങൾക്കൊക്കെ ഒരു ശാന്തി ഉണ്ടാകണം, ഒരു അറുതി ഉണ്ടാകണം, ഒരു അവസാനം ഉണ്ടാകണം. അത് രാവണ, നീ വിചാരിച്ചാലേ സാധിക്കൂ. നീ വിചാരിച്ചാൽ മാത്രമേ രാക്ഷസ വംശത്തെ രക്ഷിക്കാനായി സാധിക്കൂ. അതിന് മലിവൻ പറയുന്നു, ഞാൻ നോക്കിയിട്ട് അതിനൊരു വഴിയേ ഉള്ളൂ. ആ വഴി നേരത്തെ വിഭീഷണൻ രാവണന് പറഞ്ഞു കൊടുത്ത വഴി തന്നെയാണ് നമ്മൾ കേട്ടതാണ്. നേരത്തെ ശുകൻ രാവണനോട് പറഞ്ഞു കൊടുത്തതാണ് അപ്പോഴും നമ്മൾ കേട്ടതാണ്. അതേ വഴി തന്നെയാണ് മാല്യവാനും പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് ആ മാർഗം? സീതയെ കൊണ്ടുപോയി രാമപാദങ്ങളിൽ വെച്ച് വന്ദിക്ക വൈകാതെ. സീതയെ തിരിച്ചു കൊടുക്കുക, ശ്രീരാമന്റെ രാമപാദങ്ങൾ ശ്രീരാമന്റെ പാദങ്ങളിൽ കൊണ്ട് വെച്ചു കൊടുക്കുക, എന്നിട്ട് തൊഴുതു നിൽക്കുക. കാര്യം എന്താണ്? രാമൻ ആകുന്നത് വിഷ്ണു നാരായണൻ. നേരത്തെ എപ്പോഴും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ള പോലെ രാമൻ സാധാരണ മനുഷ്യനല്ല, രാമൻ വിഷ്ണുവാണ്, നാരായണനാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? വിദ്വേഷമെല്ലാം ത്യജിച്ച് ഭജിച്ചോളൂ. എന്തെങ്കിലും വിദ്വേഷം മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ത്യജിക്കുക, അതൊക്കെ ഉപേക്ഷിക്കുക, എന്നിട്ട് ഭജിച്ചു കൊള്ളുക, ഭജിക്കുക രാമനെ. അദ്വൈനും പരമാത്മാവുമായ ശ്രീരാമനെ ഭജിക്കുക. യോഗികൾ അതാണ് ചെയ്യുന്നതെന്ന് മലിവൻ പറയുന്നു. യോഗികൾ ഈ സംസാരവാരിധിയെ, സംസാരവാരിധി എന്ന് പറഞ്ഞാൽ ജീവിത സാഗരത്തെ, ജീവിതമാകുന്ന സാഗരത്തെ, ജീവിതമാകുന്ന സാഗരത്തിന്റെ അങ്ങേക്കര കാണാൻ നമുക്ക് ഒരു കപ്പലിൽ യാത്ര ചെയ്തേ സാധിക്കൂ. ആ കപ്പൽ എന്താണ് എന്നുള്ളത് മാലിവൻ വിശേഷിപ്പിക്കുന്നത് ശ്രീരാമപാദ പോദം. പോദം എന്ന് പറഞ്ഞാല് ആ യാനമാണ്. ആ ശ്രീരാമപാദമാകുന്ന ആ കപ്പലിൽ കയറിയാണ് ഈ ജീവിത ജീവിതമാകുന്ന സാഗരത്തെ തരണം ചെയ്യേണ്ടത്, മറുകര കടക്കേണ്ടത്, മോക്ഷപ്രാപ്തി നേടേണ്ടത്. ശ്രീരാമപാദങ്ങളെ ഭജിക്കുക, അതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഭംഗ്യന്തരേണ മാല്യവാൻ രാവണനോട് പറയുകയാണ്. അത് യോഗികളുടെ കാര്യം. ഇനി ജ്ഞാനികളുടെ കാര്യവും പറയുന്നു. ജ്ഞാനികളാകട്ടെ, ജ്ഞാനമുള്ളവർ, അറിവുള്ളവരാകട്ടെ, അവർ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമാക്കി മുക്തി നേടുന്നു. ഭക്തി കൊണ്ട് അവർ മനസ്സിനെ ശുദ്ധമാക്കുന്നു. അശുദ്ധമായ മനസ്സോടുകൂടി ആയിട്ടുള്ള ആ ജ്ഞാനികൾക്ക് മുക്തി, മോക്ഷം ലഭിക്കും. അതുകൊണ്ട് ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ട്. ഭക്തിയുടെ ഏറ്റവും വലിയ പ്രയോജനമാണ്. നീ ദുഷ്ടനാണെന്ന് മുഖത്തുമുക്കി രാവണനോട് പറയുന്നു. നീ ദുഷ്ടനാണ്, പക്ഷെ നിനക്ക് വിശുദ്ധനാകാനൊക്കും. ദുഷ്ടനായി നിനക്ക് വിശുദ്ധനാകാം, ഭക്തി കൈക്കൊള്ളുക.

0: ഒട്ടും തന്നെ കാലം കളയരുത്, ഒട്ടും തന്നെ താമസിക്കരുത്. രാക്ഷസ വംശത്തെ രക്ഷിക്കാനായിട്ടുള്ള അവസാനമായിട്ടുള്ള വഴിയാണിത്. ഇതാണ് ശരിയായ മാർഗം. ആ ഒരു ഒന്നുകൂടി റീഐറ്ററേറ്റ് ചെയ്ത് പറയാം, അത് ഒന്നുകൂടി ആവർത്തിച്ച് അടിച്ച് ഉറപ്പിച്ച് പറയും. എന്താണ് പറയുന്നത്? സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക, സാക്ഷാൽ മുകുന്ദനെ ഭഗവാനെ സേവിക്കുക, ഭക്തിയോടുകൂടി ഭജിക്കുക. സത്യമതത്രേ അത്രേ ഞാൻ പറഞ്ഞത് കേവലം, കേവലമായ സത്യമാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് മാല്യവാൻ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സത്യത്തെ അടിസ്ഥാനമാക്കി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നീ ചിന്തിക്കുക, വിവേകപൂർവം ആലോചിക്കുക, ചിന്തിക്കുക. എന്താണ് നിനക്ക് നല്ല ഇത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ നീ അത് സ്വീകരിക്കുക, നീ അതേപോലെ ചെയ്യുക. പൊതുവെ ഉപദേശിക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല എന്ന് നമുക്കറിയാം, നമുക്കും ഇഷ്ടമല്ല ഉപദേശിക്കുന്നവരെ. ഓ, ഇതാ വന്നിരിക്കുന്നു ഉപദേശിക്കാൻ എന്ന് പറയും. രാവണന് തീരെ ഇഷ്ടമല്ല അങ്ങനെയുള്ള ആൾക്കാര്. ശുകനോട് എന്താണ് ചെയ്തത്? ഉടൻ തന്നെ അര നിമിഷം കൊണ്ട് നീ സ്ഥലം കാലിയാക്കണം, ഇല്ലെങ്കിൽ നിന്നെ തട്ടിക്കളയുന്നാണ് ശുകനെ ഭീഷണിപ്പെടുത്തിയത്. ശുകൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത്. പക്ഷെ മാല്യവാനോട് അത്രയ്ക്ക് അങ്ങ് കടുപ്പിച്ച് പറയുന്നില്ല. അപ്പൂപ്പനായതുകൊണ്ടാകാം, പ്രായത്തെ മാനിച്ചാകാം, അങ്ങനെ പറഞ്ഞില്ല. എന്നിട്ട് പക്ഷെ രാവണൻ പറയുന്നുണ്ട് ഒരു കാര്യം, ഒരു തിരുത്ത് പറയുന്നുണ്ട്. മാല്യവാൻ പറഞ്ഞതിനെതിരായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. വെറുമൊരു മനുഷ്യനായിട്ടുള്ള രാമൻ, കൃപണനാണ് അദ്ദേഹം. കൃപണൻ എന്ന് പറഞ്ഞാൽ തീർത്തും നിസ്സഹായനാണ്, യാതൊരു ആലംബവും ഇല്ലാത്ത ഒരു നിരാലംബനാണ്. ആരെ ആശ്രയിക്കണമെന്ന് പോലും അയാൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു നിസ്സഹായതയുടെ മൂർത്തിമത് ഭാവമായിട്ട് നിൽക്കുകയാണ് ഈ രാമൻ എന്ന് പറയുന്ന വ്യക്തി. ആ രാമനെ താങ്കളെങ്ങനെ മനസ്സിൽ ഇത്രയധികം മാനിക്കുന്നു, ആരാധിക്കുന്നു, കൊണ്ടു കടക്കുന്നു, ഉൾക്കൊള്ളുന്നു, എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് രാവണൻ മാല്യവാനോട് ചോദിക്കും. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി സ്വന്തം ഭാര്യ ഒരാൾ അപഹരിച്ചുകൊണ്ടുപോയി, ആ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് ശ്രീരാമന്റെ പ്രശ്നം. ഇതിനു വേണ്ടി അദ്ദേഹം ആശ്രയിക്കുന്ന ആരെയാണ്? വെറും കുരങ്ങന്മാരെ. അപ്പൊ സ്വന്തം കാര്യത്തിന് വേണ്ടി വെറും കുരങ്ങന്മാരെ ആശ്രയിക്കുന്ന ജളൻ, ജളനാണ്, ജളൻ എന്ന് പറഞ്ഞാൽ വിഡ്ഢി, മൂഢൻ, ഒരു മഠയനാണ് നിങ്ങൾ ഈ പറയുന്ന രാമൻ. ഈ നല്ല വാക്കുകളുമായി ഈ നേരത്ത് ഇങ്ങോട്ട് വരാൻ രാമൻ പറഞ്ഞുവിട്ടതായിരിക്കും അല്ലേ? രാമന്റെ നിയോഗമായിരിക്കും എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഒന്ന് കളിയാക്കുകയും കൂടെ ചെയ്തു. വയസ്സനാണ്, പടുകിളവനാണ്, എങ്കിലും വളരെ സ്നേഹമുള്ളവനാണല്ലോ, എന്റെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ, എന്റെ അപ്പൂപ്പനാണല്ലോ, എന്റെ പിതാമഹനാണല്ലോ. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പരിഗണിച്ച് ഞാനൊന്ന് വെറുതെ വിടുന്നു, ഞാൻ മറ്റൊന്നും പറയുന്നില്ല എന്നുള്ള തികഞ്ഞ പരിഹാസം കലർന്നിട്ടുള്ള ഭാവത്തോടു കൂടിയിട്ടാണ് രാവണൻ മാല്യവാന്റെ പ്രസ്താവനയെ അല്ലെങ്കിൽ ഉപദേശത്തെ സ്വീകരിക്കുന്നത്. പ്രായത്തെ പരിഗണിച്ച് ഞാൻ വെറുതെ നിന്ന്, വേണ്ടപ്പോ വിളിപ്പിക്കാം കേട്ടോ, തൽക്കാലം വയ്ക്കോ, തൽക്കാലം ഇവിടുന്ന് സ്ഥലം വിട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിച്ചോളാം. ഇതുപോലെ വല്ല ഉപദേശം വല്ലതും വേണമെന്നുണ്ടെങ്കിൽ, വലിയ ഉപദേശമൊക്കെ തരുന്നത് ഒരു സാധാരണ മനുഷ്യന് വേണ്ടിയിട്ടല്ലേ, ഒരു നിസ്സഹായനായ മനുഷ്യനല്ലേ, സ്വന്തം ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വെറും കുരങ്ങന്മാരെ ആശ്രയിച്ച് നടക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയധികം വർത്തമാനം പറഞ്ഞത്. ശരി ശരി, പൊയ്ക്കോളൂ, ഞാൻ വിളിച്ചോളാം കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, ഞാൻ തൽക്കാലം ഞാൻ മറ്റൊന്നും പറയുന്നില്ല എന്നൊക്കെ പരിഹാസഭാവത്തിൽ അദ്ദേഹത്തെ അപമാനിച്ച് അദ്ദേഹത്തെ പറഞ്ഞുവിട്ടിട്ട് രാവണൻ മന്ത്രിമാരുമൊത്ത് അദ്ദേഹത്തിന്റെ മാളികയുടെ മുകളിലത്തെ നിലയിലേക്ക്, രാജസദസ്സിലേക്ക് പോവുകയാണ്. എന്തിനാണ്? യുദ്ധം ആരംഭിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ. അതെ, യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്, രാമരാവണ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത ക്യാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ.

കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ് നമ്പൂതിരി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എന്റെ നമോവാക്കം. ചൊല്ലിന്റെ ചില്ലകൾ എന്ന പുതിയ പരിപാടിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ചൊല്ലിന്റെ ചില്ലകൾ. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണല്ലോ. ഓരോ വിഷയത്തെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി അതിലൂടെ ആ വിഷയത്തെ അവതരിപ്പിക്കുകയാണ് ചൊല്ലിന്റെ ചില്ലകളിലൂടെ. ചൊല്ലിന്റെ ചില്ലകളിലെ ആദ്യ എപ്പിസോഡിൽ അമ്മ മഹത്വം. അമ്മ, ആ വികാരത്തിന്, ആ അനുഭവത്തിന് നിരവധി വർണ്ണനകൾ ഉണ്ട്. എത്ര പറഞ്ഞാലും തീരാത്തതാണത്. മാതാപിത, ഗുരുദൈവം എന്നാണല്ലോ. അതിലും പ്രഥമ പരിഗണന അമ്മയ്ക്കു തന്നെയാണ്. അമ്മയെയാണ് നമ്മൾ ആദ്യം വണങ്ങേണ്ടത്. അമ്മ തന്നെയാണ് പ്രത്യക്ഷ ദൈവം. അമ്മ എന്ന സങ്കല്പത്തെക്കുറിച്ചുള്ള ചില പഴഞ്ചൊല്ലുകൾ ഇതാ. 10 അമ്മ തമഞ്ഞാലും പെറ്റമ്മയാകില്ല. നമ്മൾ പലരെയും അമ്മ എന്ന് വിളിക്കും. ചിലപ്പോൾ ചിലരെ വളർത്തുന്നത് തന്നെ പെറ്റമ്മ ആകണമെന്നില്ല, പോറ്റമ്മയായിരിക്കും. പക്ഷേ എത്ര ചമഞ്ഞാലും ഹൃദയത്തിൽ 1000 അസ്ഥികൾ നുറുങ്ങുന്ന വേദന സഹിച്ച് ഭൂമിയിലേക്ക് ഇറക്കിവിട്ട അമ്മയോളം വരില്ല ആരും. അതാണ് 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആകില്ല. എന്നിട്ട് പലരും ചെയ്യുന്നതോ? നമ്മൾ ഏറ്റവും വാശി പിടിക്കുന്നത് അമ്മയോടല്ലേ, ദേഷ്യപ്പെടുന്നതും അവരോട് തന്നെയാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. ഈ ചൊല്ല് ഒരിക്കലെങ്കിലും യാഥാർത്ഥ്യമാക്കാത്തവർ വിരളമായിരിക്കും. പലരും അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അതാണ് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി, അതിന്റെ സവിശേഷത. മറ്റൊരു ചൊല്ല് നോക്കൂ. അമ്മ തല്ലിയാലും അമ്മയെ വിളിച്ചു കരയുക. കുട്ടിക്കാലത്ത് അമ്മയിൽ നിന്നും ശാസനയും ഇടയ്ക്ക് തല്ലും കിട്ടാത്തവർ ഉണ്ടാവില്ല. അമ്മ തല്ലിയാലും നമ്മൾ ആരെ വിളിച്ചാണ് കരയുന്നത്? അമ്മയെ തന്നെയാണ്. അതാണ് അമ്മ എന്ന പദത്തിന്റെ പ്രാധാന്യവും അമ്മ എന്ന സ്നേഹത്തിന്റെ ആഴവും. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പലർക്കും അമ്മയോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകുന്നു. സംസാരിക്കാൻ മടി, അമ്മ ഒരു പഴഞ്ചൻ ആണെന്നുള്ള തോന്നൽ. അമ്മയെ ദ്രോഹിക്കുന്ന മക്കൾ ഒട്ടും കുറവല്ല ഈ കാലത്ത്. യഥാർത്ഥത്തിൽ അമ്മ ശപിച്ചാൽ ഒരിക്കലും മക്കൾ ഗതി പിടിക്കില്ല. അമ്മയുടെ ശാപം അമ്മ ചത്താലും പോവില്ല എന്നാണ് ചൊല്ല്. പക്ഷേ എത്ര മക്കൾ ദ്രോഹിച്ചാലും ഒരിക്കലും സ്വന്തം മക്കളെ ശപിക്കാൻ ഒരമ്മയ്ക്കും ആവില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതാണ് അമ്മ, കൺകണ്ട ദൈവം. നന്ദി, നമസ്കാരം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ് നമ്പൂതിരി, സാങ്കേതിക സഹായം ശ്യാംദാസ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ಹೋಯ್.
1: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺ.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848557785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫിസിയോതെറാപ്പിയും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് വിശദമായി സംസാരിക്കാൻ അരുൺ കാമ്പശ്ശേരിയാണ് ഉള്ളത്. അദ്ദേഹത്തെ ഡോക്ടർ ചാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരുൺ സർ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം മാഡം.
2: പുതിയ കാലത്ത് ഫിസിയോതെറാപ്പിയുടെ പ്രസക്തി എന്താണ്? ഓരോ 20-25 വർഷങ്ങളിലും ഒരു പുതിയ തലമുറ ഉണ്ടാവുന്നുണ്ട്, അതിന്റെ പ്രാധാന്യം?
3: അതെ, ഒരു തലമുറ മാറുമ്പോൾ പല കാര്യങ്ങൾ മാറുന്നുണ്ട്. അവരുടെ നമ്മുടെ പഴയ തലമുറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുത്തൻ തലമുറയുടെ വസ്ത്രധാരണ രീതി, അവരുടെ വിളിപ്പേര്, വിദ്യാഭ്യാസത്തിന്റെ രീതികള്, യാത്രാമാർഗങ്ങൾ, സ്വഭാവത്തിലുള്ള മാറ്റങ്ങള്, കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഭക്ഷണത്തിലെ ഭക്ഷണ രീതികള്, മുതിർന്നവരോടൊക്കെ ഉള്ള സംസാര രീതി, അങ്ങനെ ഓവറോൾ ഒരു ഭയങ്കര ചേഞ്ച് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ
2: വന്നുകൊണ്ടിരിക്കുന്നത്.
3: അതിൽ നല്ലതും മോശം ഇപ്പൊ തന്നെ ഒരു ഇതൊക്കെ സമരവും ഒക്കെ കണ്ടില്ലേ, ഇപ്പൊ അവരുടെ കൂട്ടായ്മകളുടെ ബലവും ഒക്കെ നമ്മൾ കണ്ട്. അത്തരത്തില് ഒരു ജനറേഷന്റെ ഒരു എവല്യൂഷണറി പ്രോസസ്സിലൂടെ നമ്മൾ പോകുന്നത്. പക്ഷെ പഴയ തലമുറയെ കമ്പയർ ചെയ്യുമ്പോൾ പഴയ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഏറെ വെളുപ്പിനെ എഴുന്നേക്കും, ശാരീരികമായിട്ട് വളരെയധികം അധ്വാനിച്ച ഒരു തലമുറയായിരുന്നു. ഉയർന്ന ജോലി അന്നത്തെ കാലത്തുള്ളവർ പോലും, ഇപ്പൊ വീട്ടിലെ ഇപ്പം എന്നെ പഠിപ്പിച്ചൊരു ഇംഗ്ലീഷ് സാറുണ്ട്, സാറ് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു 10 തെങ്ങിനെങ്കിലും തടവെടുത്തിട്ടേ പോകത്തുണ്ടായിരുന്നു. അത്രയും ഹാർഡ് വർക്കിംഗ് അധ്വാനികളായിരുന്നു. ഏണിംഗ് മെമ്പർ ആണെങ്കിലും കാർഷികമായിട്ട് അധ്വാനിക്കും. വീട്ടിലെല്ലാ വീട്ടിലും പശുക്കളും കന്നുകാലിയൊക്കെ ഉള്ള ആ ഒരു തലമുറ. അതിൽ നിന്ന് മാറി വാഹനങ്ങളൊക്കെ പെരുകി വന്നപ്പോഴത്തേക്ക് നമ്മൾ പഴയ ആൾക്കാർ നടക്കുന്ന പോലെ, പണ്ടെല്ലാവരും ഇപ്പൊ ഓരോ തലമുറയിലും ഡിഫറെന്റ് ആയിരിക്കും. ഒരു ജനറേഷൻ നടന്നുപോയി, അടുത്ത ജനറേഷൻ ആയപ്പോ സൈക്കിളിൽ പോയി, അടുത്ത ജനറേഷൻ ബസ്സിൽ പോയി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജനറേഷൻ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് പിക്ക് ചെയ്തുണ്ടോ. പിന്നെ ഒരു പക്ഷേ അടുത്ത തലമുറ വരുമ്പോൾ ഇനി സ്കൂൾ എന്നുള്ള കൺസെപ്റ്റ് മാറി വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന രീതിയിലേക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അറിയാതെ തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മുടെ ഒരു തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഉൾപ്പെടെ. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ മൊബിലിറ്റി കുറഞ്ഞു വരികയാണ്. എല്ലാ ജോയിന്റിനും ഇപ്പൊ ശരീരത്തിലാകെ മൊത്തം 650 മസിൽസും ഈ ജോയിന്റ്സും എല്ലാം, ഇതിനെല്ലാം കൃത്യമായ ചലനങ്ങൾ പഴയ തലമുറ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടേയിരുന്നു. പുലർച്ചെ മുതൽ ഈവനിങ് വരെ അവർ ഒരു അവർക്ക് ഇത്രയും മെന്റൽ സ്ട്രെസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മളുടെ തലമുറ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് ഒന്നും അവർ അനുഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പണ്ടൊക്കെ വീടുകളിൽ തന്നെ ആളുകൾ ഇരുന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചത്, തറയിലൊക്കെ ഇരുന്നും ഒക്കെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവർ തറയിൽ ഇരുന്നിട്ട് നമ്മളൊന്ന് ഇരുന്ന് എഴുന്നേക്കുമ്പോൾ തന്നെ നമ്മുടെ ഹിപ് നീ മസിൽസ് ഒക്കെ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ആ ജനറേഷനിൽ അറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം വെള്ളം കോരുക, അത് ബക്കറ്റിൽ കൊണ്ട് ഒഴിക്കുക. ഇപ്പൊ നമുക്ക് ബക്കറ്റും കിണറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് വർഷത്തിൽ ഒഴിക്കുക, ക്ലീൻ ചെയ്യാൻ മാത്രമായിരിക്കും അതിനകത്ത് കപ്പിയും കയറൊക്കെ ഇടുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലുകളുടെ സാന്ദ്രത വളരെ കുറവ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ രാവിലെ കാപ്പി കുടിക്കുന്നത് പോലെ വൈറ്റമിൻ ഡി കഴിക്കേണ്ട
2: ഒരവസ്ഥയാണ്.
3: അതെ അതെ, ചെറിയൊരു വീഴ്ചകൾ പോലും ഇപ്പം ബോൺസിലേക്ക് വെയിറ്റ് ബിയറിംഗ് വരുന്നില്ല. ഇപ്പം സർജറി ഒക്കെ കഴിഞ്ഞാൽ പോലും ഏർലി വെയിറ്റ് ബിയറിംഗ് ഇപ്പം പറയുന്നത് പെട്ടെന്ന് ഈ ഹീലാവുന്നതിന് വേണ്ടി, അവിടെ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഒക്കെ വരുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ ചെറിയ വീഴ്ചകളാണെങ്കിൽ പോലും എല്ല് പൊട്ടുന്നു. യങ്സ്റ്റേഴ്സ് ഒരുപാട് പേർക്ക് ലിഗമെന്റ് ഇഞ്ചുറീസ്, പണ്ട് ഇത്രയധികം ലിഗമെന്റ് ഇഞ്ചുറീസ് ഒന്നുമില്ല. പൊതുവെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പോലും ആ ശാരീരിക ഘടന മാറുന്ന, ഒബീസ്ഡ് ആവുന്ന. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രതിവിധി എന്ന നിലയിൽ നേരത്തെ പറഞ്ഞ

ഇരുത്തയുടെയും അമിതമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അവബോധം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിസിയോതെറാപ്പി, പിന്നെ വേദനയ്ക്കുള്ള വേദനകളുടെ പരിഹാരം ഒരു ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് ഫിസിയോതെറാപ്പിയെ കാണാവുന്നതാണ്. കാരണം ഇന്ന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ ഓർത്തോപീഡിക്സിൽ തന്നെ പലതരം വിഭാഗങ്ങളുണ്ട്. ഇപ്പൊ സ്പൈൻ സർജറീസ് മാത്രം ചെയ്യുന്ന സ്പൈൻ സർജൻസ് ഉണ്ട്, അതിൽ തന്നെ ഡിഫറെന്റ് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പം മുട്ടും നീ ജോയിന്റ് ആൻഡ് ഹിപ് ജോയിന്റ് മാത്രം എക്സ്പേർട്ടായിട്ടുള്ള, അത് മാത്രം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. പൊഡിയാട്രി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, കാൽപാദത്തിന്റെ ആംഗിൾ സ്പെഷ്യാലിറ്റി ചെയ്തേക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. ചില വേദനകൾ വേരിക്കോസ് കാരണം ഒക്കെ ഉണ്ടാവുന്ന ചില വേദനകളുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഒരു സാധാരണ ജനത്തിന് ഒരു പെയിൻ വരുമ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ഇപ്പോഴുണ്ട്. അതല്ലെങ്കിൽ പോർത്തുഗലിൽ തന്നെ ഇപ്പൊ കൺസർവേറ്റീവ് ആയിട്ട് മാത്രം ട്രീറ്റ് ചെയ്യുന്ന, ഇപ്പം പി ഒ പി ഒക്കെ ഒരു ഒടിവൊക്കെ വരുമ്പോൾ അതിനെ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് പിടിച്ചിട്ടിട്ട് പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഓർത്തോപീഡിക് സർജൻസ് ഉണ്ട്. അപ്പം ഒരു ഒരു ചെറിയൊരു വിഭാഗത്തിൽ തന്നെ, അതുപോലെ ഓരോ ഏരിയയിലും ഇപ്പം റൂമറ്റോയിഡ് ആർത്രൈറ്റിസിലും ഇൻഫെക്ഷസ് ഡിസീസ് അങ്ങനെ ഒരു നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മറ്റ് ഇതര സിസ്റ്റത്തിലൊക്കെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം ഫിസിയോതെറാപ്പി യഥാർത്ഥത്തിൽ ഒരു ഗ്രേഡ് അനുസരിച്ചാണ് ഫിസിയോതെറാപ്പിയിലെ പേഷ്യൻറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓരോ ഇപ്പം ഒരു ക്രോണിക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്ന്, ഒരു ക്രോണിക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഗ്രേഡ് ഫോർ ആയിട്ട് കാലൊക്കെ വളഞ്ഞിട്ടുള്ള ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അലൈൻമെന്റ് ഒക്കെ ബാഡായ ഒരു കേസാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന ഒരു ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് സർജറി ആയിരിക്കും. അതിനുശേഷം അവരുടെ അലൈൻമെന്റ് കൃത്യമാക്കി ടി കെയർ ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് അവർക്ക് വേണ്ടുന്നത്. അതേസമയം ഒരു ഗ്രേഡ് വൺ ഓർ ടു വളരെ യങ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വന്നു, അവർക്ക് തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പിയുടെ കൺസർവേറ്റീവ് മെത്തേഡ്സിലൂടെ ദേ ക്യാൻ ഗെറ്റ് ഫ്യൂ മോർ ഇയേഴ്സ്, പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ അവർക്കത് ആ ഒരു പ്രൊസീജിയറിലേക്ക് എത്തേണ്ട കാലം നമുക്ക് നീട്ടിവെക്കാം. ഇപ്പൊ ചില ക്രോണിക് ബാക്ക് പെയിൻ, അപ്പൊ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അത് ചില സ്പെഷ്യൽ ടെസ്റ്റുകളൊക്കെ വെച്ചിട്ടും നേർവ് എത്രമാത്രം ഇൻടാക്ട് ആണെന്നൊക്കെ നോക്കിയിട്ട് ഏത് മാർഗത്തിലേക്കാണ് അവരെ കൺവേർട്ട് ചെയ്യേണ്ടത്, ഫിസിയോതെറാപ്പിയിലൂടെ തന്നെ മതിയോ അതോ അവർക്കൊരു ന്യൂറോളജിസ്റ്റിന്റെ സേവനം ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ പേഷ്യന്റിന് യഥാർത്ഥത്തിൽ ആ ഒരു കൺഫ്യൂഷൻ, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു പെയിനുമായിട്ടുള്ള, പെയിൻ മാത്രം ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം എങ്ങനെ വേണം ഒരു ഡിസിഷൻ മേക്കിങ്ങിലെ ഏറ്റവും നല്ലൊരു സ്ഥലം ഫിസിയോതെറാപ്പിസ്റ്റ്, കാരണം നമ്മുടെ ക്ലിനിക്കിലേക്കൊക്കെ എത്തുന്ന ഒരുപാട് പേഷ്യൻസിനെ കറക്റ്റ് വേയിലേക്ക് നമ്മൾ വിടുന്നുണ്ട്. അപ്പം ഫിസിയോതെറാപ്പിയുടെ മെത്തേഡ്സിലൂടെ മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ബേസിക്കലി വേണ്ടുന്നത് കൃത്യമായ മസ്കുലോസ്കെൽറ്റൽ അല്ലെങ്കിൽ ഇപ്പം ന്യൂറോ കേസസ് ആണെങ്കിൽ ന്യൂറോളജിക്കൽ അസസ്മെന്റ് ആണ്. അപ്പോൾ ഓരോ ശരീരത്തിലെ ഈ കഷേരുകൾ അടുക്കി വെക്കുമ്പോൾ അതിനിടയിലൂടെ കടന്നു വരുന്ന ഞരമ്പുകൾ, ഈ ഞരമ്പുകളൊക്കെ നമ്മൾ കമ്പയർ പുഴയുടെ കൈവഴികൾ പോലെ ഇങ്ങനെ ഒഴുകി അങ്ങ് പോകുകയല്ലേ. അപ്പൊ ഇത് എവിടേക്കാണ് ഇത് പോകുന്നത്, ഏത് പേശിയിലേക്കാണ് പോകുന്നത്, ആ പേശിക്ക് തന്നെ പേശിയുടെ ബലമുണ്ടോ അല്ലെ, സ്കിൻ സെൻസറി ഇമ്പയർമെന്റ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചില ടെസ്റ്റുകളൊക്കെ വെച്ചത് അറിയാൻ പറ്റും പേശിയുടെ ബലം എത്രമാത്രം ഉണ്ടെന്ന്. ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. പല പെയിൻ സ്കെയിൽസ് ഉണ്ട്, ഇതൊക്കെ വെച്ച് അസസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനില്ലാത്ത നമുക്കിത് ഈ പേഷ്യന്റിന് എന്താണ് ചികിത്സാ മാർഗം. ഫിസിയോതെറാപ്പിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഫിസിയോതെറാപ്പിയിലും വന്നിട്ടുണ്ട്. മാനുവൽ തെറാപ്പി ഒക്കെ പോലെയുള്ള ചില ടെക്നിക്സ് ഉണ്ട്, മാനിപ്പുലേഷൻ ടെക്നിക്സ് ചെയ്യുന്നവരുണ്ട്, ടേപ്പിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ അലൈൻമെന്റ് കൃത്യമാക്കാനായിട്ട് കൈനസിയോ ടേപ്പിംഗ് മെത്തേഡ്സ്, ക്യൂപ്പഞ്ചറിന്റെ നീഡിൽ യൂസ് ചെയ്തിട്ടുള്ള ഡ്രൈ നീഡ്ലിംഗ്, ഒരു ടൈറ്റായ ഒരു മസിലിലേക്ക് ഒരു ഫൈൻ നീഡ്ലിംഗ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നല്ല പരിശീലനം ലഭിച്ച ആൾക്കാർക്ക് മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. അതൊക്കെ ഫിസിയോതെറാപ്പി സബ്ജക്റ്റിൽ തന്നെ ഫർദർ ട്രെയിനിങ് അക്വാറ്റിക് റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പിയിൽ ഇലക്ട്രോതെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ രണ്ടോ മൂന്നോ സെഷൻസ് ആയിട്ട് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫിസിയോതെറാപ്പിയിലെ പെയിൻ റിലീവിങ് മൊഡാലിറ്റീസ്, അഡ്വാൻസ്ഡ് റോബോട്ടിക് ട്രീറ്റ്മെന്റ് ഉണ്ട്, മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അതേ സ്പീഡില് ഡയറക്ഷൻ ഓഫ് ദി മൂവ്മെന്റ് ഒക്കെ സെറ്റ് അങ്ങനെ പോകുന്ന, അപ്പൊ അതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് അത് പൂർണ്ണ തോതിൽ എത്തിയിട്ടില്ല, എങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിറ്റീസിലൊക്കെ അത് വരുന്നുണ്ട്. ഒരുപാട് അഡ്വാൻസ്ഡ് കാര്യം, നമ്മുടെ ബാലൻസ് ഒക്കെ അസസ് ചെയ്യുന്ന അപ്പാരറ്റസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രോക്ക് റിക്കവറി, ഈ ഫേസിൽ ചെറിയ ഗെയിംസ് ഒക്കെ പോലെ അവരുടെ, അപ്പൊ അത് സെൻസർ വെച്ചിട്ട് എത്രമാത്രം അവർ ബലം ആ കുഞ്ഞു പേശികളിലൊക്കെ എത്ര ബലം കൊടുക്കുന്നു എന്ന് പേഷ്യന്റിന് തന്നെ വിഷ്വൽ ഫീഡ്ബാക്ക് വഴി അറിയാനുള്ള സംവിധാനം, അതിനെ ഒരു മാർക്ക് പോലെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ പോലെ ചെയ്യുന്നത്, അങ്ങനെ കാലത്തിനനുസൃതമായിട്ട് ഫിസിയോതെറാപ്പി മറ്റൊരു തലത്തിലേക്ക് വളരുകയാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയത് കൊണ്ട് ടീച്ചേഴ്സ് അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിനെ തന്നെ അറിയുന്നുണ്ടായിരുന്നു. അത് എട്ടാം ക്ലാസ് വരെയും

0: എല്ലാ ടീച്ചേഴ്സും ബോർഡിൽ ഈ പേരെഴുതിപ്പിച്ചിട്ടുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പം ഇന്നത്തെ തലമുറ അതിൽ നിന്ന് ഏറെ മാറി. ഇന്നൊരു എൽ കെ ജിക്കാരനോട് ചോദിച്ചാലും ഫിസിയോതെറാപ്പി എന്താണെന്ന് സാമാന്യം ജനങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു ഫ്രാക്ചറിന് ശേഷം മൂവ്മെന്റ് റീഗെയിൻ ചെയ്യാൻ ഫിസിയോതെറാപ്പി ആവശ്യമുണ്ട് എന്നറിയാം. ഒരു സ്ട്രോക്കിന് ശേഷം ഫിസിയോതെറാപ്പി വേണമെന്ന് പൊതുജനങ്ങൾക്ക് പോലും തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അത് നല്ല കാര്യമായിട്ട് കണക്കാക്കും. അപ്പം ഫിസിയോതെറാപ്പിക്ക് ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഡോക്ടേഴ്സ് ചാറ്റ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടെൻഡൻ ഇഞ്ചുറി, മെനിസ്കൽ ഇഞ്ചുറി, അത് അതിനെ പറ്റി കൂടെ ഒന്ന് വിശദീകരിക്കാം.
0: നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഇഞ്ചുറീസ് നമുക്ക് ഇപ്പം മസിൽസിനുണ്ടാവുന്ന ഇഞ്ചുറി പുറമേ തന്നെ, ഇപ്പം നമ്മൾ ഓരോ ഇഞ്ചുറീസിലും നമ്മൾ മനസ്സുകൊണ്ട് തന്നെ നമ്മളൊന്ന് സ്ട്രെസ്ഡ്. ഇപ്പം നമ്മുടെ കൈവിരലിൽ ചെറിയൊരു പോറൽ വന്ന് നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നു. അപ്പം അത് സ്കിന്ന്, അത് കഴിഞ്ഞാൽ താഴേക്ക് എത്തുമ്പോഴാണ് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് മനുഷ്യ ശരീരം ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നീട് എത്തുമ്പോഴത്തേക്ക് സ്കിന്നിൻ്റെ അത് തന്നെ മൈക്രോസ്കോപ്പിക്കലി പല ലെയേഴ്സ് ആയിട്ടാണ്. ഒരു പേശി എടുത്താൽ തന്നെ അതിന് പല പല ലെയറുകളായിട്ടാണ്. അപ്പോൾ ഒരു ആ പേശിയും കഴിഞ്ഞിട്ട് ഒരു പേശി, ഒരു മസിൽ എന്ന് പറയുന്നത് ഒരു എല്ലിനകത്തേക്ക് പോയി കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ഒരു മസിൽസിന് ഒരു ഒറിജിൻ, ഒരു മസിൽ തുടങ്ങുന്നതും കാണും, ഒരു മസിൽ ഇൻസേർട്ട് ചെയ്യുന്നത് അവസാനിക്കുന്ന സ്ഥലവും കാണും. ഒരു മസില് പോയി എൻഡ് ചെയ്യുന്ന ഒരു ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സ്പോട്ടാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെൻഡൻ ചിലർക്ക് വീണിട്ട് ടെൻഡിനൈറ്റിസ്, അവരുടെ ടെൻഡനിൽ ഒരു ഇൻഫ്ലമേഷൻ ആയിരിക്കും ഉണ്ടാവുക,
1: വീക്കം
0: ഉണ്ടാവും. അപ്പൊ അതിന്റെ റിക്കവറി ഫേസിൽ പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ അത് നോർമൽ എക്സ്റേ ചെയ്യാത്തത് അത്ര വിസിബിൾ ആയിട്ടല്ല. എക്സ്റേയിൽ കൂടുതൽ നമുക്ക് ബോൺസ് ആണ് കറക്റ്റ് ആയിട്ട് ബോണി അലൈൻമെന്റ്, പിന്നെ ചില ജോയിന്റ് സ്പേസസ് ഒക്കെ വെച്ചിട്ടാണ് അത് കണക്കാക്കാൻ സാധിക്കുന്നത്. കൂടുതലും MRI പോലുള്ള കാര്യങ്ങളിലാണ് ടെൻഡൻ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ അത് എത്രമാത്രം ഡീപ്പായിട്ട് അതിന് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുന്നത്. അതിന്റെ ഇപ്പം വെറുതെ ചെറിയൊരു പെയിനും ഒരു ടെൻഡൻ കാരണമുള്ള ഒരു പെയിനും തമ്മിൽ ഡിഫറെന്റ് ആണ്. ചിലത് ടെൻഡിനൈറ്റിസ് ആയിരിക്കും, ചിലത് ടെൻഡിനോപ്പതി ആയിരിക്കും, ചിലത് ടെൻഡൻ കുറച്ച് ഇളകിയിട്ടുണ്ടാവും, ആ ബോണിൽ നിന്ന് ഇങ്ങനെ ഇളകി നിൽക്കുകയായിരിക്കും. ഒരു ഫ്രാക്ചർ പോലെ തന്നെ അത് ടെൻഡൻ സഹിതം ഒരു സ്ട്രിപ്പ് പോലെ ഇളകി ഇരിക്കുന്നതായിരിക്കും. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് അതിന്റെ റിക്കവറി പീരീഡ്, ആദ്യം അതിനെ ഇമ്മൊബിലൈസ് ഒക്കെ ചെയ്ത് റെസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നീടായിരിക്കും അതിനെ മൊബിലിറ്റി ഫേസിലേക്കും ആദ്യം മൂവ്മെന്റിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നീട് ആ കൺസേൺഡ് മസിൽസിനെ ബലപ്പെടുത്താനായിട്ടുള്ള, അതിനോടൊപ്പം ഈ ടെൻഡന്റെ ഒക്കെ ഹീലിങ്ങിനെ സഹായിക്കുന്ന ലേസർ പോലെയൊക്കെയുള്ള, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് പോലെയുള്ള പല ഇലക്ട്രോതെറാപ്പി അപ്പാരറ്റസും ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മെനിസ്കേ എന്ന് പറയുമ്പം അതുപോലെ രണ്ട്, ഒരു ജോയിന്റിന് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് എല്ലുകൾ തമ്മിൽ ചേർന്നിരിക്കുമ്പോൾ ഒരു ജോയിന്റ് ആയി, ആ ജോയിന്റിനെ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ അല്ലെങ്കിൽ പിടിച്ചു കെട്ടാൻ. പണ്ടൊക്കെ നമ്മൾ വേലി കെട്ടത്തില്ല, മതിലൊന്നും ഇല്ലായിരുന്നല്ലോ പണ്ട്. അപ്പൊ വേലിയിൽ രണ്ട് കമ്പെടുത്ത് വെച്ചിട്ട് കെട്ടല്ല ചെയ്യുന്നത്, അത് രണ്ട് എല്ലായിട്ട് കണക്കാക്കിയാൽ ആ കെട്ടുന്ന ആ കയറിനെ നമുക്ക് ലിഗമെന്റ് ആയിട്ട് പറയാം. ആ രണ്ട് എല്ലുകൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് കാർട്ടിലേജ്, ആ എല്ലുകൾ ഒരസാതിരിക്കാനായിട്ടുള്ള ഒരു തരുണാസ്ഥി. അതുപോലെ മെനിസ്കേ എന്ന് പറയുമ്പോൾ സാധാരണ പേഷ്യൻസ് പറയും മുട്ടിന്റെ വാഷർ പോയി, അങ്ങനെ ആ രീതിയിൽ ചിന്തിച്ചാൽ ആ ഒരു ഷോക്ക് അബ്സോർബർ പോലെ അതിന് കൂടുതൽ ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് മെനിസ്കേ. അപ്പൊ അത്തരത്തിൽ ഓരോ ചെറിയ ചെറിയ വാക്കുകളും ടെൻഡൻ, മസിൽ, ലിഗമെന്റ്, ഇപ്പൊ ഇതിനെ കാർട്ടിലേജ്, ഇപ്പൊ ഇതിനൊക്കെ ഉണ്ടാകുന്ന പരിക്കുകൾക്കനുസരിച്ച് ഇതിന്റെ റിക്കവറി പീരീഡ് മാറും. ഇപ്പം ചില ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട് ഷോൾഡറിൽ. അപ്പൊ അത് കൂടുതൽ ആൾക്കാരിലും ഡയബറ്റിക്സ് കാരണമാണ് കൂടുതലും, അത് ഡയബറ്റിക്സ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഷോൾഡറിൽ കൃത്യം ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അതേപോലെ നമ്മുടെ ഹിപ്പ് ജോയിന്റിലുള്ള അതും ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. പക്ഷെ ഇത് തമ്മിലും സമാനമാണെങ്കിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഷോൾഡർ ജോയിന്റിന്റെ ആ ഒരു റിം എന്ന് പറയുന്നത് വളരെ നേർത്തെയാണ്, ഹിപ്പ് ജോയിന്റിന്റെ ഒരു ആ ഒരു സോക്കറ്റ് കുറച്ചും കൂടെ നീണ്ടിരിക്കുന്നതായോണ്ട് ഈ ബോൾ വന്നതിൽ തട്ടും. അപ്പൊ നമുക്ക് ഹിപ്പിന് മൊബിലിറ്റി വളരെ കുറവാണ്, ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ഒക്കെ വരുന്നത് വളരെ റെയർ ആയിട്ടാണ്. ഷോൾഡറിന് പക്ഷെ വളരെ കോമൺ ആണ്, കാരണം ഇത് മൊബിലിറ്റി മൂവ്മെന്റ് കൂടുതലാണ്. 360 ഡിഗ്രിയിലും കൈ കറക്കാനും തിരിക്കാനും എറിയാനും ഒക്കെ പറ്റും, പക്ഷെ എപ്പോ വേണമെങ്കിലും അത് അൺസ്റ്റേബിൾ ആണ്. എപ്പോ വേണമെങ്കിലും അതിനൊരു ലിഗമെന്റ് ഇഞ്ചുറിയും ടെൻഡൻ ഇഞ്ചുറിയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ അസുഖത്തിലും

0: വേദനയുടെ പരിഹാരം അല്ല, അതിന്റെ ഹീലിംഗ് പീരിയഡ് വെച്ചാൽ ഏത് അവയവത്തെയാണ് അത് ബാധിച്ചത് എന്നുള്ളതിനെ ആശ്രയിച്ച്. അപ്പൊ അതൊരു മസിൽ ഇഞ്ചുറി ആണ്. അപ്പൊ മസിൽ തന്നെ പല ഫേഷ്യ ഉണ്ട്. ഫേഷ്യയുടെ ആ ഒരു സ്കിൻ മസിലിന്റെ പുറമേ ഉള്ള ഒരു ഫേഷ്യയ്ക്കായിരിക്കും ചിലപ്പോൾ ടൈറ്റ്നസ്. അപ്പൊ അത് ചില കണ്ടീഷനിൽ എല്ലാ ടെസ്റ്റും നെഗറ്റീവ് ആയിരിക്കും. ചില ഫൈബ്രോമയാളജിയ പോലൊക്കെയുള്ള ചില ഇതില് നമ്മുടെ എക്സ്റേയും മറ്റ് ഇവാലുവേഷനിലും ഒക്കെ നോർമൽ ആയിട്ട് തോന്നും. അപ്പൊ ഇവർക്കത് അങ്ങനത്തെ ഒരു പെയിനൊക്കെ മെന്റൽ സ്ട്രെസ്സും ഉണ്ട്, ഉറക്കക്കുറവുണ്ട്, ജോലി സംബന്ധമായ ടെൻഷനും ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കത്തില്ല, നല്ലവണ്ണം വെള്ളം കുടിക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഫൈബ്രോമയാളജിയ പോലെയൊക്കെയുള്ള ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് പെയിൻസ് ആണ് അത്. ഇനിഷ്യൽ സ്റ്റേജിൽ അത് മാനേജ് ചെയ്യാതെ അത് മഷിലായി മാറി അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഇവരുടെ ഫേഷ്യ ആയിരിക്കും ടൈപ്പ്. അപ്പൊ ആ ഫേഷ്യ റിലീസിങ്ങും മറ്റു പെയിൻ റിലീവിംഗ് മൊഡാലിറ്റീസും ഒക്കെ കൊടുത്തിട്ട് ഇവരുടെ സ്ട്രെങ്തനിങ് ഫേസും ഒക്കെ വീണ്ടെടുക്കുമ്പോഴാണ് ആ പേഷ്യൻസിന് റിക്കവറി. അതൊക്കെ അത്തരത്തിലുള്ള ചില കണ്ടീഷൻസ് ലോങ് ടൈം കെയർ ആണ്. പല ആൾക്കാരുടെയും ധാരണ എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി എന്ന് വെച്ചാൽ നമ്മൾ ഈ പലചരക്കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെറിയ കുറിപ്പൊക്കെ എഴുതി കൊടുക്കത്തില്ലേ, അതുപോലെ ഫിസിയോതെറാപ്പിയുടെ ഒരു പാർട്ട് മാത്രമാണ് ഈ ഇലക്ട്രോതെറാപ്പി എന്ന് പറയുന്നത്. അൾട്രാസൗണ്ട്, ലേസർ, ട്രാക്ഷൻ ഇതൊക്കെ ജസ്റ്റ് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ചില പെയിൻ റിലീവിംഗ് മൊഡാലിറ്റി. പക്ഷെ ഇതിന്റെ ബേസിക് സാധനം എന്ന് പറയുന്നത്, അതിന്റെ കോർ എലമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബയോമെക്കാനിക്കൽ അസസ്മെന്റും അതിന്റെ കറക്ഷനും എക്സസൈസും ഒക്കെയാണ്. അപ്പൊ പലരുടെയും ധാരണ ഇതൊരു ഇപ്പം ഒരു പെരിയാർത്രൈറ്റിസ് ഷോൾഡർ അല്ലെ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നെയ് ജോയിന്റ് ഇത് വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. ഇപ്പൊ ഇവരൊരു 3 ഡേയ്സിലേക്ക് ഫിസിയോതെറാപ്പിക്ക് വരുന്നത് കൊണ്ട് വലിയൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ലോങ് ടൈം ആയിട്ട് ആയതുകൊണ്ട് അതിന്റെ ഒരു ഒരു പ്രോട്ടോകോൾ വൈസ് പതുക്കെ പതുക്കെ അത് റിക്കവറി അതിന്റെ റിക്കവറി ഫേസ് കൂടുതലാണ്. ഇപ്പൊ ഡയബറ്റീസ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരുന്ന ഒരു ടിപ്പിക്കൽ ഫ്രോസൺ ഷോൾഡർ അത് അതിന്റെ റിക്കവറി പീരീഡ് എന്ന് പറയുന്നത് തന്നെ ഒരു 3 മന്ത്സ് to 6 മന്ത്സ് വരെ എടുത്തിട്ടേ മാറത്തുള്ളൂ. അപ്പൊ 6 മാസം ഫിസിയോതെറാപ്പി ചെയ്യാനല്ല പറയുന്നത്, പക്ഷെ അതിന്റെ ഒരു ഇനിഷ്യൽ ഫേസിൽ ഏതാനും ആഴ്ചകൾ കൃത്യമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യും. പിന്നീട് അതിന്റെ ഇന്റർവെൽസ് കുറച്ച് ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ ആയിട്ട് കുറച്ച് കുറച്ച് വീക്ക്ലി വൺസ് ഒക്കെ ആയിട്ട് അങ്ങനെ ടേപ്പർ ചെയ്ത് വരുന്നതിനോടൊപ്പം ഈ രോഗിക്ക് വീട്ടിൽ ചെയ്യാവുന്ന പലവിധ വ്യായാമങ്ങൾ അവരെ പഠിപ്പിച്ച് അങ്ങനെ ഒരു എഡ്യൂക്കേറ്റ് ചെയ്ത് നല്ല വളരെ മാറ്റം ഉണ്ടാക്കാവുന്ന കണ്ടീഷൻസ് ആണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നീ ജോയിന്റ് ആയാലും ഒക്കെ അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടെ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഫിസിയോതെറാപ്പിയിൽ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് ഒരു മിനിമം ഹെൽത്ത് എഡ്യൂക്കേഷനും കൂടെ കൊടുക്കുകയാണ്, അവർക്ക് എന്താണ് പറ്റുന്നത്. കാരണം ഒരുപാട് ഇപ്പം മറ്റ് ഇതര മെഡിക്കൽ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിന് ഒരു രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. അപ്പം അവർക്ക് നല്ലോണം എഡ്യൂക്കേറ്റ് ചെയ്യാനും പേഷ്യന്റിനെ അത് പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള ടൈം കിട്ടും. പേഷ്യന്റ് ഈസ് വെരി മച്ച് അവെയർ അബൌട്ട് ദ കണ്ടീഷൻ, അവർ ആ ഒരു സീരിയസ്നെസ്സിൽ അപ്പോൾ അതിനെ എടുക്കും.
1: രോഗാതുരായി ജീവിത സായാഹ്നത്തോട് അടുക്കുമ്പോഴാണ് ജീവിതം ഇത്ര ലളിതമായിരുന്നല്ലേ എന്ന സത്യം പലരും മനസ്സിലാക്കുന്നത്. ഡോക്ടർക്ക് അവരോട് പറയാൻ എന്താണുള്ളത്?
0: ഒന്ന് ഒരു കാര്യം, ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന ഒരു നേരം, അങ്ങനെ നമ്മൾ പറയത്തില്ലേ, ഒരു ഞൊടിയിടയിൽ നിന്ന് നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ജീവിതം ഒന്ന് പുറകിലേക്ക് ഒന്ന് റീവൈൻഡ് ചെയ്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും തോന്നും നമ്മുടെ ചെറുപ്പകാലവും ഒക്കെ ഇന്നലെ കഴിഞ്ഞ ഒരു ഫീലായിരിക്കും നമുക്കുള്ളത്. അങ്ങനെ ചിന്തിച്ചാൽ ഈ ഈ ലോകത്ത്, ഈ ഭൂലോകത്ത് നമ്മൾ മനുഷ്യരുടെ ജീവിതകാലം വളരെ വളരെ ചെറുതാണ്, വളരെ ഒരു ചെറിയ കാലഘട്ടം. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തന്നെ 79 വർഷമേ ആവുന്നു. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞ് ഭൂലോകത്ത് മനുഷ്യരുടെ ജീവിതകാലത്തിൽ ഈ ചെറിയ ലോകത്ത് ധാർഷ്ട്യവും പകയും സ്ട്രെസ്സും കപടതയും ഇതൊക്കെ മാറ്റിവെച്ചാൽ സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാം. ഈ ലോകവും വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും.
1: അതുകൊണ്ടാണല്ലേ വയലാർ കവിതയോട് ചോദിച്ചത്, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടെ അല്ലേ?
0: അതെ അതെ, മാഡം ഒരു ഗായിക കൂടിയാണെന്ന് എനിക്കറിയാം. ആ വരികൾ കൂടി പാടിയാൽ, മനോഹരമായി പാടിയാൽ ഈ ചർച്ച കൂടുതൽ മനോഹരമാകും.

0: മനോഹരമായിട്ടുണ്ട്.
1: താങ്ക് യു, താങ്ക് യു. വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. എന്തൊക്കെയാണ് ഇനി ഡോക്ടറുടെ ഭാവി പരിപാടികൾ? ഫാമിലിയെ പറ്റി അറിയാനൊരു ആകാംക്ഷയുണ്ട്, അതൊക്കെ ഒന്ന് പറയാമോ?
0: അച്ഛനെയും അമ്മയെയും കുറിച്ച് നേരത്തെ പറഞ്ഞു, ഇരുവരും ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹെൽത്ത് സർവീസിൽ തന്നെയായിരുന്നു. അച്ഛൻ കെ ആർ രാജേന്ദ്രൻ, അമ്മ പി കെ വിജയമ്മ. അച്ഛൻ ഫിസിയോതെറാപ്പിസ്റ്റ്.

0: ആയിരുന്നു, റിട്ടയർ ചെയ്തു. അമ്മ നേഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു. സഹോദരി ആശ കരുനാഗപ്പള്ളി ഒരു സ്കൂളിലെ ലൈബ്രറിയനാണ്. ഭാര്യ ദിവ്യ എസ്, കോഴിക്കോട് സ്വദേശിനിയാണ്. രണ്ടു പേരാണ് മക്കള്. അമ്മയ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു, അമ്മൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. നമുക്ക് രണ്ട് ക്ലിനിക്സ് ആണ് ഉള്ളത്. ഒന്ന് ആലപ്പുഴ കൊല്ലം ബോർഡറിലുള്ള കാമ്പശ്ശേരിയിൽ ഫിസിയോതെറാപ്പി, പണ്ടേ ഉള്ളൊരു ഹോസ്പിറ്റലായിരുന്നു അത്, കാമ്പശ്ശേരിയിൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലെ ഒരു ചെറിയ ഹോസ്പിറ്റലായിരുന്നു. ഇന്ന് എൻ്റെയും ഭാര്യയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങളൊരു 15 പേർ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു സ്ഥാപനമായിട്ട് അത് വളർന്നു വന്നു. അവിടെ 83 ആണ് സ്ഥാപിതമായ. അന്നൊന്നും ഫിസിയോതെറാപ്പി അത്ര ഇതായിട്ടില്ലായിരുന്നു. പിന്നീട് അച്ഛൻ്റെ ഒക്കെ റിട്ടയർമെന്റ് കാലത്തിനോടനുബന്ധിച്ച് ഫിസിയോതെറാപ്പി കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ അങ്ങനെ അത് വളർന്നു വന്നപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഫിസിയോതെറാപ്പി, കാരണം ന്യൂറോ റീഹാബിലിറ്റേഷനൊക്കെ നമുക്ക് ഒരുപാട് സ്പേസ് ആവശ്യമായിട്ട് ഉണ്ട്, ആളുകളുടെ നടത്ത പരിശീലിപ്പിക്കാനും മറ്റുമായിട്ടൊക്കെ ഉണ്ട്. പിന്നെ വളരെ ആത്മാർത്ഥതയുള്ള കഴിവുള്ള നിരവധി ഫിസിയോതെറാപ്പിസ്റ്റുകൾ, യങ് ഫിസിയോതെറാപ്പിസ്റ്റുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ടീമാണ് ഞങ്ങളവിടെ. ഇതേ സെയിം പേരിൽ തന്നെ കരുനാഗപ്പള്ളി കന്നേറ്റി പഴയ ഹൈവേയിലും കാമ്പശ്ശേരിയിൽ ഫിസിയോതെറാപ്പി എന്ന പേരിൽ തന്നെ ഒരു ക്ലിനിക്ക് വർഷങ്ങളായിട്ട്. ഞങ്ങൾ 2010 മുതലാണ് ഞാൻ ഇത് മേഖലയിലേക്ക് കൂടുതൽ സജീവമാകുന്നത്. വന്നുകൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് തുടരുന്നു. ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്, അവരുടെയൊക്കെ സന്തോഷം. ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഈ വേദനയുമായി വരുന്നവർ, തളർന്നു പോയവർ, അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പിന്നീടുള്ള തുടർ ജീവിതത്തിൽ വഴിയിൽ കാണുമ്പോഴോ ഫംഗ്ഷൻസിന് കാണുമ്പോഴോ ഒക്കെ അവർ കാണിക്കുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് അമൂല്യമാണ്. വാക്കുകൾ കൊണ്ടോ ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് അവരിൽ നിന്നൊക്കെ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരുപാട് പേഷ്യൻസിന് പേഷ്യൻസ് ആയിട്ടല്ല ഞങ്ങൾ അവരെ കാണുന്നത്. അപ്പോൾ അവരെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒട്ടനവധി, പറഞ്ഞാൽ തീരാത്തത്ര പേരുകൾ ഉണ്ട്. നമ്മളുടെ ഇപ്പം ഈ തിരക്കുകൾക്കിടയിലൊക്കെ പെട്ട് നമ്മളുടെ വായനാശീലമൊക്കെ കുറച്ച് കുറയുമ്പോൾ നമുക്കൊരു പുസ്തകം അറിഞ്ഞോ അറിയാതെ അവരത് ഒരു പുസ്തകം നമുക്ക് സമ്മാനിക്കുന്നു. അപ്പോൾ നമ്മൾ പിന്നീട് അത് കാണുമ്പോൾ വായിച്ചോ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ വായന പരിപോഷിപ്പിച്ച അനിത ടീച്ചർ. പിന്നെ അതുപോലെ ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ ആ സ്റ്റാർട്ടിങ് ടൈം തൊട്ട് ഒരു സ്ട്രോക്ക് വന്ന ഒരു പ്രൊഫസർ വിജയകുമാറുണ്ട് മൂവാക്കാവിലുള്ള. അപ്പോൾ അദ്ദേഹം ഇന്നും അദ്ദേഹത്തിനെ ഞാൻ കണ്ടു, ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ അദ്ദേഹം ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ സ്ട്രോക്ക്, അപ്പോൾ അതൊരു അനുഭവപാഠം. ഒരു സ്ട്രോക്ക് വന്നൊരു 2 രണ്ട് മാസം കൊണ്ട് ഫിസിയോതെറാപ്പി സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലരത് ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്ത് വല്ലപ്പോഴുമെങ്കിലും ഒക്കെ അത് കണ്ടിന്യൂ ചെയ്ത് മൊബിലിറ്റി ഒക്കെ റീഗെയിൻ ചെയ്ത് അവർക്കുണ്ടാകുന്ന മറ്റ് പെയിൻ മാനേജ്മെന്റ് ഒക്കെ ഫിസിയോതെറാപ്പിയിലൂടെ, അത് ഫിസിയോതെറാപ്പി ഒരു ജീവിതശൈലിയെ പോലെ കൊണ്ടുപോകുന്ന, ജീവിതത്തിനോട് ചേർത്ത് വെച്ച ഒരുപാട് സുമനസ്സുകളുണ്ട്. കലാകാരന്മാരുണ്ട്, നല്ലവണ്ണം സംസാരിക്കാം, മൗനം കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, വേദന കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ അനുഭവങ്ങളാണ്. ഒരുപാട് വ്യക്തിപരമായിട്ട് സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് സ്നേഹബന്ധങ്ങൾ, അടുപ്പങ്ങൾ ഒക്കെ ഈ പ്രൊഫഷനാണ് ഞങ്ങൾക്ക് നൽകിയത്. ഇതൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഈ ഒരു പലപ്പോഴും രാവിലെ നടക്കാൻ പോകുമ്പം 4 കണ്ട 4 ഒരു വേദനയെ കുറിച്ച് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുക, ഇന്ന വേദന എന്താ ചെയ്യേണ്ടത്, അപ്പൊ ഒരു റൂട്ട് മാപ്പ് പോലാണ്, ഇന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം, അപ്പൊ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് വലിയ സന്തോഷമാണ്. പിന്നെ വീക്ക്ലി 2 വരണിക്കാവിലുള്ള എലിസ്റ്റർ ഹെൽത്ത് കെയറിലെ ഒരു കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലളിതമായ ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷം മാഡം, നല്ല ഒരു ഇന്ററാക്ഷൻ തന്നതിന് താങ്ക് യു സോ മച്ച്.
1: ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്.
0: റേഡിയോ സാന്ത്വനം എന്നത് പേര് പോലെ തന്നെ ആയിരങ്ങൾക്ക് സ്വാന്തനം ഉണ്ടാക്കട്ടെ. ആയിരങ്ങൾ, ഇപ്പോൾ നമ്മളൊരു വെറുതെ യാത്ര പോകുമ്പോൾ പോലും ചിലപ്പോൾ കാറിലിരുന്ന് ഒരു റേഡിയോ വെക്കാനായിട്ടുള്ളൊരു ഒരു താല്പര്യം പലർക്കും കാണും. അപ്പോൾ ഈ ഇതിലൂടെ കേൾക്കുന്ന ചെറിയ സംഗീതമായാലും ചർച്ചകളായാലും അറിവിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വിരസമായ സമയങ്ങളിൽ നമ്മുടെ കാതുകളിലേക്ക് എത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആളുകളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമാണ്. അപ്പം ഇത്തരം ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ ഒരാൾ ഒരു ഒരു പ്രൊഫഷണലായിട്ടുള്ള ആളുകളെയൊക്കെ മാഡം ഇവിടേക്ക് കൊണ്ടുവരികയും അത് ഇപ്പം ഇതിനുവേണ്ടി തന്നെ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യേണ്ടി വന്നില്ല, കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി ചിന്തിച്ച്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അതാത് മേഖലയിൽ, അപ്പം മെഡിക്കൽ രംഗത്തെ പല വൈവിധ്യമാർന്ന മേഖലകളെക്കുറിച്ച് ആളുകളെ പരിചയപ്പെടുത്താൻ, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ആസ്വദിക്കാനും ഒക്കെ ഇത്തരം പ്ലാറ്റ്ഫോംസ് നല്ലതാണ്. അപ്പോൾ ആളുകളുടെ ജീവിത നിലവാരവും അതിനനുസരിച്ച്, ഇപ്പോൾ ഒരു കുഞ്ഞു കാര്യങ്ങൾ ഇന്ന് നമ്മളുടെ ഈ ചർച്ചയിൽ തന്നെ ഇരുന്നുള്ള ജോബ്

0: ുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സൊക്കെയാണ്. ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഐ ഓപ്പണിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ചർച്ച ഉപകാരപ്പെട്ടു എന്ന് കരുതും. ഓക്കെ സർ, താങ്ക് യു.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അരുൺ കാമ്പശ്ശേരിയുമായുള്ള അഭിമുഖം പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. വളരെ സന്തോഷം ഡോക്ടർ, ഇത്രയും നേരം ഫിസിയോതെറപ്പിയും അതിൻ്റെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി ഹൃദ്യമായ ഭാഷയിൽ നമ്മോട് സംബന്ധിച്ച അരുൺ കാമ്പശ്ശേരിയോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു.
0: താങ്ക് യു മാഡം, താങ്ക് യു.
1: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മാറി കണ്ണാൽ എന്നൊരു പെണ്ണയ കാവ്യം ഞാൻ എഴുതും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന്. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. നാ ഇത് ചൊല്ലിയാകണം, നീ അവളെ വളക. இங்க எவனும் இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க.

ലേണിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിന് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിനിടയിൽ ലഭിച്ചുവരുന്ന വർദ്ധിച്ച സ്വീകാര്യതയുടെ അംഗീകാരമായി ദിവാൻ കളരി ഹൂസ്റ്റൺ ഒക്ലഹോമ സിറ്റിയിൽ നടക്കുന്ന ഇന്ത്യ ഫുഡ് ആൻഡ് ആർട്സ് ഫെസ്റ്റിൽ 2026 മുഖ്യ കലാപ്രകടകരായി പങ്കെടുക്കും. ഇന്ത്യ അസോസിയേഷൻ ഓഫ് ഒക്ലഹോമയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 20 ഒക്ലഹോമ സിറ്റിയിലെ സിസ്റ്റർ ടെയിൽ പാർക്കിൽ നടക്കുന്ന സാംസ്കാരിക ഉത്സവത്തിലേക്കാണ് ദിവാൻ കളരിക്ക് പ്രത്യേക ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ഒക്ലഹോമയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ആഘോഷങ്ങളിലൊന്നായ ഈ ഫെസ്റ്റിവൽ ഇന്ത്യയുടെ രുചി കലാ സാംസ്കാരിക വൈവിധ്യങ്ങളെ ഒരേ വേദിയിൽ അവതരിപ്പിക്കുന്ന വാർഷിക പരിപാടിയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിലേക്കുള്ള പ്രവാസികളുടെ പണമയക്കൽ 2.5 times വർദ്ധിച്ചു. 2016 $63 billion ആയിരുന്നത് കഴിഞ്ഞ വർഷം $151 billion ഉയർന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം പ്രവാസികളിൽ നിന്ന് ലഭിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ആഗോളതലത്തിൽ കഴിഞ്ഞ വർഷം പ്രവാസികളുടെ പണമയക്കൽ $728.6 billion $2016 കണക്കുകളുടെ ഇരട്ടിയാണ്. കുടുംബങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനും ഇത് സഹായിക്കുന്നുവെന്ന് IFAD വ്യക്തമാക്കുന്നു. 6 decades ബെക്ക്ഷെയർ ഹാത്ത്മേ നയിച്ച ലോക പ്രശസ്ത നിക്ഷേപകൻ വാറൻ ബെഫ്റ്റ് കമ്പനിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി. പശ്ചിമേഷ്യയിൽ സംഘർഷമാളുന്നതിനിടയിൽ സൗദി അറേബ്യ 48 F-35 ലൈറ്റനിംഗ് 2 യുദ്ധവിമാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വിൽക്കുന്നതിനുള്ള ആയുധ കരാറിന് US വിദേശകാര്യ വകുപ്പ് അനുമതി നൽകി. 2.3 lakh crore rupees ഈ അത്യാധുനിക 5th generation യുദ്ധവിമാന ഇടപാട്. US കോൺഗ്രസ് അംഗീകരിച്ചാലേ തീരുമാനം അന്തിമമാകൂ. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM കീപ്പിംഗ് യു കമ്പനി

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

தகவல். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: Okay. Pasal dayan. Ha? I'll tell you more.
1: Okay.
0: Please.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOS പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.

0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.